ആകാശവാണി അനന്തപുരി FM 101.9. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 6, കൊല്ലവർഷം 1201, ഇടവം 13. 2026 മെയ് 27, ബുധനാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 30 സെക്കൻഡും. 101.9 മെഗാഹെഡ്സിൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ഈ പ്രക്ഷേപണത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം.

0: ആദിവ്യാധികൾ എന്ന് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. പലരും ഓരോരോ കാരണങ്ങൾ കൊണ്ട് ആദി പിടിക്കാറുണ്ട്. ആദി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉള്ളിലൊരു എരിച്ചിലാണ്. അനാരോഗ്യവും വിനാശകാരിയുമായ മാനസികാവസ്ഥയാണ് ആദി. പലർക്കും ജന്മനാ ലഭിച്ചതല്ല, വളരെ കാലം കൊണ്ട് ആർജിച്ചെടുത്തതാണ്. ഓരോ മനുഷ്യൻ്റെയും വിനാശം ഭയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മനുഷ്യനെ ബാധിക്കുന്ന സൂക്ഷ്മവും അപകടകാരിയുമായ ഒരു രോഗം തന്നെയാണ് ആദി എന്ന് വൈദ്യശാസ്ത്രവും പറയുന്നു. പുറത്തു കളയാതെ മനസ്സിൽ അടുക്കി വെച്ച ഉത്കണ്ഠകളുടെ കൂമ്പാരം നിറയുമ്പോൾ അത് രോഗാവസ്ഥയിലേക്ക് മാറുന്നു. സ്ട്രെസ് എന്ന വാക്കിൽ പറയുന്ന ശാരീരിക മാനസിക ക്ലേശം എന്നതും ഇതുതന്നെയാണ്. വ്യക്തികളുടെ ഉള്ളറകളിലേക്ക് പടർന്നു കയറുന്ന ഇത്തിക്കണ്ണികൾ പോലെയുള്ള പ്രശ്നങ്ങൾ ഓരോന്നും നുള്ളിയെടുത്ത് പുറത്തു കളയുവാൻ ധാരാളം മാർഗങ്ങളുണ്ട്. ആദി പിടിച്ചവരിലാണ് അധികവും വാദരോഗം വരുന്നതെന്ന് ഡോക്ടർമാർ പറയുന്നു. പിന്നെയും ധാരാളം കാരണങ്ങളുണ്ട്. സാമ്പത്തിക തകർച്ച അനുഭവപ്പെടുമ്പോഴും ആദി വരാറുണ്ട്. കുടുംബ ബന്ധങ്ങളിലെ ശിഥിലത, കുട്ടികളുടെ സ്വഭാവത്തിലും പഠനകാര്യങ്ങളിലുമുള്ള ഉത്കണ്ഠ, മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് മക്കൾ എത്താതെ ഇരിക്കുക, പഠിക്കാൻ പോയ കുട്ടികൾ ആണായാലും പെണ്ണായാലും സമയത്ത് തിരികെ എത്താതിരിക്കുമ്പോൾ രക്ഷകർത്താക്കൾ ആദി പിടിക്കും. നെഗറ്റീവ് ചിന്തകൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരും. നെഗറ്റീവ് ചിന്തകളെല്ലാം തന്നെ ആദി എന്ന മഹാവ്യാധിക്ക് കാരണമാണ്. ആദി കൂടുതലുള്ളവർക്ക് ആയുസ് കുറയുമെന്ന് കേട്ടിട്ടുണ്ട്. ആദികളെ മനസ്സിൽ നിന്ന് അകറ്റി നിർത്തുവാൻ ധാരാളം വഴികളുണ്ട്. അതിലാദ്യത്തേത് അടിയുറച്ച ഈശ്വരവിശ്വാസമാണ്. പിന്നെ ഉത്തരവാദിത്വത്തോടെ ജീവിതം നയിക്കുന്നവർ, എല്ലാത്തിലും മിതത്വം പാലിക്കുന്നവർ, ലളിതമായി ഭക്ഷണം കഴിക്കുന്നവർ, മനസ്സിൽ സന്തോഷം നിറയ്ക്കാൻ നേരം പോക്കുകൾ പറയുന്നവർ, നേരത്തെ ഉറങ്ങി നേരത്തെ ഉണരുന്നവർ, മരണത്തെ ഭയമില്ലാത്തവർ, ശുഭചിന്തയോടെ എന്തിനേയും നേരിടുന്നവർ, സദാസമയവും ശാന്തിയും സമാധാനവും കാംക്ഷിക്കുന്നവർ, ഇവരെല്ലാം തന്നെ ഒരു പരിധിവരെ ആദിവ്യാധികളിൽ നിന്നും മുക്തരാണ്. ഭയം മനസ്സിനെ സ്വാധീനിക്കുമെന്നതുപോലെ തന്നെ ഹൃദയത്തെയും തലച്ചോറിനെയും നാഡീവ്യൂഹത്തെയും ശരീര കോശങ്ങളെയും വരെ ബാധിക്കുമെന്ന് പറയപ്പെടുന്നു. ആകുലതകളെ ഒഴിവാക്കുന്നതിന് എല്ലാ ദിവസവും മനസ്സിനെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പ് മനസ്സിനെ ഭാരരഹിതമാക്കുക. ഇന്നേ വരെയുള്ള എല്ലാ പ്രയാസങ്ങളും മാറി എന്ന് ചിന്തിച്ച് ഉറങ്ങാൻ കിടന്നാൽ പിറ്റേ പ്രഭാതം നമ്മൾ ജീവനോടെ ഉണ്ടെങ്കിൽ അതിമനോഹരമായിരിക്കും. ലൈഫിന് ഗ്യാരണ്ടി ഇല്ലല്ലോ ഉറപ്പിച്ചു പറയാൻ. ഭയജനകമായ ചിന്തകളെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കിക്കളഞ്ഞില്ലെങ്കിൽ മനസ്സിലത് കട്ടപിടിച്ച് കിടക്കുകയും അവിടേക്ക് പിന്നെ ആത്മധൈര്യത്തിൻ്റെയും ആത്മീയ ശക്തികളുടെയും പ്രവേശനത്തെ തടയപ്പെടും. സംഭവിക്കാത്ത പ്രശ്നങ്ങളെ ഭാവനയിൽ കണ്ട് വേവലാതിപ്പെടുന്നവരുമുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഈ വാഹനം അപകടത്തിൽപ്പെടുമോ എന്ന് ചിന്തിക്കാതെ സുഖമായി യാത്ര തരും എന്ന് വിശ്വസിക്കണം. ഉപബോധ മനസ്സിനെ ശുഭചിന്തകൾ കൊണ്ട് നിറയ്ക്കണം. പ്രതീക്ഷയുള്ള മനുഷ്യരുമായി സൗഹൃദം ഉണ്ടാക്കുക. അവർ നല്ല ഉപദേശങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. മനസ്സിനെ പുതിയ ചിന്തകളിലൂടെ ആശയങ്ങളിലൂടെയും പുതുക്കിക്കൊണ്ടിരിക്കണം. നിറഞ്ഞ കുടത്തിലേക്ക് വീണ്ടും വെള്ളമൊഴിക്കുമ്പോൾ തുളുമ്പിപ്പോകാറുണ്ട്. ഒഴിക്കുന്ന വെള്ളമല്ല പുറത്തേക്ക് വരുന്നത്, അകത്ത് കിടന്നിരുന്നതാണ്. അതുപോലെ തന്നെയാണ് ചിന്തകളും. പഴയ ചിന്തകളെ മാറ്റി വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും പുതിയ ക്രിയാത്മക ചിന്തകളാൽ നിറച്ചുകൊണ്ടിരുന്നാൽ ആദിവ്യാധികൾക്ക് കുറവുണ്ടാവും. ജീവിതത്തെ പുനഃസൃഷ്ടിക്കുന്നതിന് എല്ലാം ശരിയാകുമെന്ന മനോഭാവവും ശുഭാപ്തി വിശ്വാസവും കൊണ്ട് ഉള്ളിലേക്ക് ഇരച്ചു കയറി വരുന്ന വൈഷമ്യങ്ങളെ തുടക്കത്തിലേക്ക് കീഴ്പ്പെടുത്താൻ കഴിയണം. പ്രയാസങ്ങളുടെയും പരാജയങ്ങളുടെയും മനോചിത്രങ്ങൾ താലോലിക്കരുത്. പകരം തൻ്റെ ശക്തിയും ഈശ്വരാനുഗ്രഹവും എപ്പോഴും തൻ്റെ കൂടെ നേട്ടങ്ങളായി ഉണ്ടാകും. അതൊരു നിര തന്നെ തന്നെ ഉയർച്ചയ്ക്കായി കൂടെയുണ്ടെന്ന് സങ്കല്പിച്ച് മുന്നേറുക. അതാണ് ആദിവ്യാധികളെ അകറ്റാനുള്ള പരിഹാരം.
1: അരവിന്ദൻ കണിച്ചുകുളങ്ങര അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്.

0: ആകാശവാണി ആനന്ദപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച് ഇന്ന് ഓൺലൈൻ ഉന്നതതല യോഗം ചേരും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ

തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. വേനൽ മഴയിലും ചുഴലിക്കാറ്റിലും കൃഷിനാശമുണ്ടായ കോഴിക്കോട് കാവിലുംപാറ പഞ്ചായത്തിലെ പ്രദേശങ്ങൾ കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഇന്ന് നേരിൽ കണ്ട് സ്ഥിതിഗതി വിലയിരുത്തും. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല സംഘവും മന്ത്രിക്കൊപ്പം ഉണ്ടായിരിക്കും. രാജ്യത്ത് നുഴഞ്ഞുകയറ്റമടക്കം കാരണങ്ങൾ വഴിയുണ്ടാകുന്ന ജനസംഖ്യാ വ്യതിയാനത്തിന്റെ വെല്ലുവിളികൾ പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഉന്നതതല സമിതി രൂപീകരിച്ചു. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവുലേക്കർ സമിതിയുടെ അധ്യക്ഷനായിരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. ഹരിയാനയിലെ ജിന്ദിനും സോണിപട്ടിനും ഇടയിൽ മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗത്തിൽ സർവീസ് നടത്താനാണ് അനുമതി. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62 ചരമവാർഷിക ദിനം ഇന്ന്. നിയമസഭാ സമുച്ചയത്തിലെ നെഹ്റു പ്രതിമയിൽ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. വിവരാവകാശം ആരുടെയും ഔദാര്യമല്ലെന്നും അത് പിടിച്ചു വാങ്ങേണ്ടതല്ലെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ടി കെ രാമകൃഷ്ണൻ. ലഭ്യമായ വിവരങ്ങൾ തപാലിലോ ഇമെയിലിലോ പരമാവധി നേരത്തെ അയച്ചു കൊടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. IPL ക്രിക്കറ്റ് ക്വാളിഫയർ 1 വിജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. ധർമ്മശാലയിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് തോൽപ്പിച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് ഫൈനൽ ബർത്ത് സ്വന്തമാക്കിയത്.

ആകാശവാണി അനന്തപുരി FM 101.9 പ്രേക്ഷോതാക്കളെ ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി കേൾക്കാം. ഇതിൽ ഉഷ മലരി, പി കുഞ്ഞിരാമൻ നായരുടെ കല്യാണ പന്തലിലേക്ക് എന്ന കവിത, ആലാപനം ആയിരൂർ സദാശിവൻ, തുടർന്ന് ഉദയഗീതം, തുടർന്ന് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 മുതൽ നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് കരുണാസായി മനോയാനം, 7:15 ആരണ്യകം ആയുരാരോഗ്യം, തുടർന്ന് തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും ഗ്രാമകേരളം. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകിട്ട് 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 30-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം. 8:45 യോഗ സൗഖ്യം. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 അക്ഷരച്ചെപ്പ്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില. 11:02 ഡോക്ടറോട് ചോദിക്കാം. തൈറോയിഡ് രോഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ശ്രീജിത്ത് ബാബു US മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം. 12:02 കൂട്ടുകാരി, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ദിവ്യ S വിദ്യാധരൻ സംസാരിക്കുന്നു. 12:20 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര, ചർമ്മരോഗങ്ങളും ഹോമിയോ ചികിത്സയും, ഡോക്ടർ മിഥുന ജോസഫ് സംസാരിക്കുന്നു. 1:02 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരയിപ്പൂക്കൾ. 3 മണിക്ക് സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. ഇതിൽ തിരുവനന്തപുരം താളിയോല രേഖ മ്യൂസിയം പുനഃപ്രക്ഷേപണം. 3:45 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 4 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കരുണാസായി മനോയാനം. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും, കൂവ കൃഷിയിലൂടെ നേട്ടം കൊയ്യുന്ന അശ്വതി എമ്മുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് മൊഴിയാമൊരു കഥ, തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ വിമോചനം. 9:30 സംഗീത സുധ. 10:30 നിശാസുരഭി ചലച്ചിത്രഗാന പരിപാടി. 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 വിവിധ് ഭാരതി റിലേ. ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും

0: ഇന്നത്തെ നമസ്തേ അനന്തപുരിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്നേഹപൂർവം സ്വാഗതം. പരിപാടിയിൽ ആദ്യം കേൾക്കാം
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് പി കുഞ്ഞിരാമൻ നായരുടെ കവിത കേൾക്കാം. കല്യാണ പന്തലിലേക്ക്, പാരായണം ചെയ്യുന്നത് ഐരൂർ സദാശിവൻ.

0: ശില്പി.
1: ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പി കുഞ്ഞിരാമൻ നായരുടെ കവിത കല്യാണ പന്തലിലേക്ക്, പാരായണം ചെയ്തത് ഐരൂർ സദാശിവൻ.
2: നമസ്തേ. അനന്തപുരിയിൽ ഇനി ഉദയഗീതം കേൾക്കാം. ഉദയഗീതത്തിൽ കെ പി ബ്രഹ്മാനന്ദൻ ആലപിച്ച സ്തുതികൾ ശുക്ലാംബരധരം വിഷ്ണു എന്ന് തുടങ്ങുന്നു.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
2: ബുധൻ ഉച്ചയ്ക്ക് 12:40
0: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ, സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: പ്രഭാതഭേരി. നമസ്കാരം ശ്രോതാക്കളെ, ആദ്യം പത്രവൃത്താന്തം. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം ഇന്നലെ കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചു. ഹയർ സെക്കൻഡറിയിൽ 77.97% വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49% വിജയം. 30,561 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കി. അനധികൃത കുടിയേറ്റവും അതിർത്തി പ്രദേശങ്ങളിലെ അസ്വാഭാവിക ജനസംഖ്യാ മാറ്റങ്ങളും പഠിക്കുന്നതിനായി ഉന്നതതല സമിതിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് നവ്ലീകറിന്റെ അധ്യക്ഷതയിലാണ് സമിതി നിയോഗിക്കപ്പെട്ടത്. കേന്ദ്ര സർക്കാർ 2017 അവതരിപ്പിച്ച തണ്ണീർത്തട സംരക്ഷണ പരിപാലന ചട്ടങ്ങളിലെ തണ്ണീർത്തടം എന്ന വാക്കിന്റെ നിർവചനം പരിശോധിക്കാൻ സുപ്രീംകോടതി തീരുമാനിച്ചു. നിർവചനത്തിൽ അവ്യക്തതയുണ്ടെന്നും അത് തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തെ ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയുള്ള ഹർജിയിലാണ് നടപടി. ഇന്ന് ആധുനിക ഇന്ത്യയുടെ മുഖ്യ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാം ചരമവാർഷികം. പുതുകേരള സൃഷ്ടിക്കാനായി പ്രത്യേക സഹായം വേണമെന്ന അഭ്യർത്ഥനയോടെ മുഖ്യമന്ത്രി V.D. സതീശൻ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തെ തുറമുഖ നഗരമാക്കുന്നതിനും വയോജന ക്ഷേമത്തെപ്പറ്റിയുമുള്ള അഭ്യർത്ഥനകൾ അദ്ദേഹം മുന്നോട്ടുവച്ചു. അപൂർവ ധാതു മേഖലയിലെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രതിനിധികൾ പുതിയ കരാറിൽ ഒപ്പുവച്ചു. ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കവെയാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പിട്ടത്. കിഴക്കൻ ലബനനിലെ ബെക്കാ വാലിയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ളക്കെതിരായ ആക്രമണം കടുപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് നടപടി. IPL ക്രിക്കറ്റ് മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനൽ മത്സരത്തിലേക്ക് പ്രവേശിച്ചു. IPL മത്സരങ്ങളിൽ 5-ാം തവണയാണ് റോയൽ ചലഞ്ചേഴ്സ് ഇങ്ങനെ യോഗ്യത നേടുന്നത്.
1: മുന്നിലുണ്ടായിരുന്നിട്ടും മരണം കൊണ്ടല്ലാതെ സമൂഹം മറന്നുകളയുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവർ ശ്വസിക്കുകയും സംസാരിക്കുകയും ജീവിതത്തിന്റെ ചില ഭാഗങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ലോകത്തിന്റെ ആശങ്കകളിൽ നിന്ന് പതുക്കെ മാഞ്ഞു പോകുന്നു. അവർ പൊറുക്കാനാവാത്ത ഒരു കുറ്റകൃത്യം ചെയ്തതുകൊണ്ടല്ല, മറിച്ച് മാനസിക രോഗം അവരെ സമൂഹത്തിന്റെ അടച്ചുറപ്പുകൾക്ക് പുറത്തു നിർത്തി വാതിലുകൾ കൊട്ടിയടയ്ക്കുന്നു. ഇന്ത്യയിൽ ഉടനീളമുള്ള മാനസികാരോഗ്യ സ്ഥാപനങ്ങളുടെ ഇരുമ്പ് വാതിലുകൾക്ക് പിന്നിൽ മറന്നുപോയ നിരവധി ആത്മാക്കൾ ജീവിക്കുന്നു. മാനസിക രോഗം മൂലം ക്രിമിനൽ കേസുകളിൽ നിന്ന് കുറ്റവിമുക്തരാക്കപ്പെട്ടവരും സമൂഹത്താലും ബന്ധുക്കളാലും ഉപേക്ഷിക്കപ്പെട്ടവരുമായ ചില മനുഷ്യർ.
2: അൺസൗണ്ട് മൈൻഡ് എന്ന നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്ന തരത്തിലുള്ള ഒരു മാനസികാസ്വാസ്ഥ്യമുള്ള ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ അയാളെ ശിക്ഷിക്കുന്നതിനോ ശിക്ഷാവിധി നടപ്പാക്കുന്നതിനോ നിയമപരമായിട്ട് തടസ്സമുണ്ട്.
1: അഭിഭാഷകനായ MC ആഷി.
2: അത് ഇന്ത്യൻ പീനൽ കോഡിന്റെ 84-ാം വകുപ്പിലും ഭാരതീയ ന്യായ സംഹിതയിലെ 22-ാം വകുപ്പിലും അത് പരാമർശിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരാൾ ചെയ്യുന്ന കുറ്റകൃത്യത്തിന് അയാളെ ശിക്ഷിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ മാനസിക അസ്വാസ്ഥ്യം തെളിവ് സഹിതം കോടതി മുമ്പാകെ അദ്ദേഹത്തിന്റെ അഭിഭാഷകർക്കോ ബന്ധുക്കൾക്കോ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ആ ശിക്ഷാവിധിയിൽ നിന്ന് അയാളെ ഒഴിവാക്കുകയും അയാളെ ഏതെങ്കിലും കോടതി അദ്ദേഹത്തെ അപ്രകാരം ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അപ്പീൽ കോടതിയിൽ നിന്ന് ആ ശിക്ഷാവിധി പൂർണ്ണമായി ഒഴിവാക്കി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയും തുടർന്ന് അദ്ദേഹത്തിന് ആവശ്യമായ ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടി മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് അയക്കുകയുമാണ് സാധാരണ ചെയ്യുന്ന നിയമ നടപടി. തീർച്ചയായും ഇത്തരം ആശുപത്രികളിൽ ചികിത്സ പൂർത്തിയാക്കുന്നവരെ ഏറ്റെടുക്കുന്നതിനോ കൂടെ കൊണ്ടുപോകുന്നതിനോ കൂടെ താമസിപ്പിക്കുന്നതിനോ ഒക്കെ തടസ്സമായി വരുന്ന ചില കുടുംബ സാഹചര്യങ്ങൾ ഉണ്ടാകുമായിരിക്കാം. അത് ഓരോ വ്യക്തികളുടെ ന്യായീകരണമാണ്, നമുക്കത് ശരിയെന്നോ തെറ്റെന്നോ വിലയിരുത്താൻ കഴിയില്ല. പക്ഷേ ഇത്തരം ആളുകളുടെ അവസ്ഥയെ സംബന്ധിച്ച് വിവിധ കോടതികൾ, സുപ്രീംകോടതി ഉൾപ്പെടെ വിവിധ കോടതികൾ പലതവണ അവരൊരു ഒരു മനുഷ്യനായി നമുക്കിടയിലുള്ള ഒരാളായി അവരെ പരിഗണിക്കേണ്ടതുണ്ട് എന്നതുൾപ്പെടെയുള്ളത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ പക്ഷേ സർക്കാരിന്റെ കൂടി ഇടപെടലോടുകൂടി, സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ കൂടി ഇടപെടലോടുകൂടി അവർക്ക് വേണ്ടി അവരെ ഏറ്റെടുക്കുന്നതിനുള്ള പുതിയ സംവിധാനങ്ങൾ ഒരുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
1: മാനസികാരോഗ്യ സ്ഥാപനങ്ങളിൽ ചികിത്സയ്ക്ക് വിധേയരാകുന്ന നിരവധി രോഗികൾ ക്ലിനിക്കലി സ്ഥിരതയുള്ളവരും നിയമപരമായി സ്വതന്ത്രരുമാണ്. എന്നിരുന്നാലും കുടുംബങ്ങൾ തിരികെ സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നതിനാൽ അവരുടെ ആശുപത്രി തടങ്കൽ തുടരുന്നു. ചില ബന്ധുക്കൾ സാമൂഹിക അപമാനം ഭയപ്പെടുന്നു. മറ്റുള്ളവർ അവരെ പരിപാലിക്കാൻ സാമ്പത്തികമായി തന്നെ കഴിവില്ലാത്തവരാണ്.
3: കുറച്ച് വർഷങ്ങളായി അപ്പൊ പലതരം രോഗികളെ കാണുന്നുണ്ട്.
1: പേരൂർക്കട മാനസിക രോഗ ആശുപത്രിയിലെ മാനസികാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ അരുൺ വി.
3: സംശയം വേണമെന്ന് കോടതിയുടെ നിരീക്ഷണത്തിൽ അല്ലെങ്കിൽ ജയിലിൽ നിന്ന് വിടുന്നവരോ അങ്ങനെയൊക്കെ ഉള്ള പേഷ്യന്റിന് ബുദ്ധിമുട്ട് കൂടുമ്പോൾ പാർപ്പിക്കുന്ന ഏരിയയാണ് മെന്റൽ ഹോസ്പിറ്റലിന്റെ. കുറച്ചും കൂടെ സുരക്ഷിതത്വമുള്ള ഒരു മേഖല, പ്രത്യേകം തിരിച്ചിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പൊ ആ മേഖലയിൽ നമ്മൾ കാണുന്ന രോഗികൾ, അവർ മറ്റേ പുറത്തുള്ള രോഗികളിൽ നിന്ന് അകച്ച് മാറ്റിയാണ് വച്ചേക്കുന്നത്. അവർക്കുള്ള പ്രധാന ഇതെന്ന് പറഞ്ഞ ബന്ധുക്കളുമായിട്ടൊക്കെ ഇപ്പം പല കേസുകളിൽ പറ്റിയിട്ട് തിരുവനന്തപുരത്ത് ജയിലിൽ എത്തുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആയിരിക്കും ചിലത്. പിന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ പെട്ടുപോയിട്ട് അന്യം രാജ്യക്കാർ പോയി വന്നിട്ടുണ്ട്. അവരിവിടെ വന്നിട്ട് ആരോഗ്യമില്ലാതെ പെട്ടുപോകുന്നു, അല്ലെങ്കിൽ ലഹരിയിലടിന്ന് പെട്ട് അവരുടെ സ്വന്തം സുരക്ഷിതത്വം നോക്കാതെ വരുന്നു, കോടതിയിൽ മുന്നേ ഹാജരാക്കി നേരെ നമ്മുടെ ആശുപത്രിക്കകത്ത് ആവുന്നു. വിദേശികൾ പോലും വരുമ്പോൾ അവരുടെ ബന്ധുക്കൾ പിന്നെ പിന്നാലെ വരും. ചികിത്സ കിട്ടി ഇവർ കുറച്ച് ബെറ്റർ ആയ ശേഷം അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിലുള്ളവരായാലും തിരിച്ചു വിടാനായിട്ട് പലതരം തടസ്സങ്ങൾ വരാറുണ്ട്. അത് ചിലപ്പം നാട്ടിലെ ബന്ധുക്കളെ എല്ലാം പിണക്കി അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഇപ്പം പോലീസിന്റെയോ അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ പ്രവർത്തകർ അങ്ങനെയൊക്കെ വഴി കോടതി വഴിയോ സെക്ഷൻ 102 എന്നൊക്കെ പറയുന്ന മെന്റൽ ഹെൽത്ത് കെയർ ആക്ടിന്റെ 102 വരുന്ന ആളുകൾ അകത്തെത്തിക്കഴിഞ്ഞാൽ അവരെ അവിടെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അവര് ചികിത്സിച്ച് ഭേദമായി കഴിഞ്ഞ് ചിലപ്പം ബന്ധുക്കൾ അത്ര വലിയ താല്പര്യം കാണുന്നില്ല, കാരണം അവരത് അത്രയധികം പ്രശ്നങ്ങൾ കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഇവര് ബെറ്റർ ആയ ഒരു അവസ്ഥ മറ്റവർക്ക് സങ്കല്പിക്കാനേ അവർക്ക് അറിഞ്ഞുകൂടാതെ. അപ്പൊ ഇവരിപ്പം അവരുടെ കൂടെ ഒരു സാധാരണ ഒരു വീട്ടിലെ അംഗത്തിനെ പോലെ അവരുടെ കുടുംബത്തിന് പ്രയോജനകരമായിട്ടുള്ള രീതി നിൽക്കും എന്ന് നമുക്ക് പറയാം. പക്ഷെ അവരത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യില്ല. അവരുടെ ഉത്കണ്ഠകൾ ഇവരിനി വീണ്ടും മരുന്ന് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ എല്ലാം പഴയതുപോലെ ആകും എന്നുള്ളതുണ്ട്. ഇതില് ചില കാര്യങ്ങൾ നമുക്ക് എത്ര പറഞ്ഞാലും ബന്ധുക്കൾ അംഗീകരിക്കാത്ത സ്ഥിതിയൊക്കെ വരാറുണ്ട്.
1: 2017 മാനസികാരോഗ്യ സംരക്ഷണ നിയമത്തിലൂടെ രാജ്യം ഗണ്യമായ നിയമപരമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എങ്കിലും അതെല്ലാം ചികിത്സയിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പുനരധിവാസ കേന്ദ്രങ്ങൾ, കമ്മ്യൂണിറ്റി അധിഷ്ഠിത പരിചരണ ഭവനങ്ങൾ, കൌൺസിലിംഗ് ശൃംഖലകൾ, സാമൂഹിക പിന്തുണാ സംവിധാനങ്ങൾ എന്നിവ ഇപ്പോഴും തീർത്തും അപര്യാപ്തമായി തുടരുന്നു.
4: ദുർഭാഗ്യമെന്ന് പറയട്ടെ, നിയമം യഥാർത്ഥത്തിൽ ഈ ഹതഭാഗ്യരോട് കാണിക്കുന്ന കാരുണ്യം പോലും അവരുടെ ബന്ധുക്കൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ്.
1: കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻ റോയ്:
4: ഇത് യഥാർത്ഥത്തിൽ മനോരോഗങ്ങൾക്കെതിരായി സമൂഹത്തിൽ നിലനിൽക്കുന്ന നിലപാട് തന്നെയാണ് ഇതിന്റെ അടിസ്ഥാന കാരണം. മനോരോഗങ്ങളോടും മനോരോഗികളോടുമുള്ള വിവേചനവും വേർതിരിപ്പും ചരിത്രാതീത കാലം മുതൽ തന്നെ സമൂഹത്തിലുള്ളതാണ്. അതിന്റെ ഒരു പ്രതിഫലനം മാത്രമായാണ് ഈ വിഷയത്തെ കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള ഹതഭാഗ്യർ മാനസികാരോഗ്യ ചികിത്സാ കേന്ദ്രങ്ങളിൽ മാനസിക രോഗം ഇല്ലാതെ വീർപ്പുമുട്ടി കഴിയുന്ന അവസ്ഥയ്ക്ക് ശാശ്വതമായ ഒരു പരിഹാരം വരുത്തേണ്ടതുണ്ട്. ഇത് യഥാർത്ഥത്തിൽ സമൂഹം ഏറ്റെടുക്കേണ്ട വിഷയം തന്നെയാണ്. യഥാർത്ഥത്തിൽ മാനസിക രോഗമുള്ളവരോട് അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് തന്നെ ചെയ്യുന്ന ക്രൂരതകൾക്കെതിരായി ആ കുടുംബാംഗങ്ങൾക്കെതിരായി നിയമപ്രകാരം കേസെടുക്കാനുള്ള നിയമങ്ങൾ തന്നെ ഇപ്പോൾ നിലവിലുണ്ട് എന്ന സ്ഥിതിക്ക് ഇത്തരത്തിലുള്ള നിയമങ്ങൾ അവിടെ പ്രായോഗികമാക്കാമോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിന്റെ നിയമവശം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ നിരാശരായവരെ പുനരധിവസിപ്പിക്കാനുള്ള മാർഗങ്ങൾ സർക്കാരും സമൂഹവും സംവിധാനങ്ങളും ആലോചിക്കേണ്ടതുണ്ട്. ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിൽ കുറ്റാരോപിതനായ ഒരു വ്യക്തിയുടെ പേരിൽ സ്വത്തുവകകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സ്വത്തുവകകൾ ആ വ്യക്തിക്ക് കൊടുക്കാതിരിക്കാനോ അല്ലെങ്കിൽ അത് നിഷേധിക്കാനോ ഉള്ള ഭാഗമായിട്ടായിരിക്കും ബന്ധുക്കൾ ഇത് ചെയ്യുന്നത് എന്നൊരു പ്രവണതയും കൂടി പല കേസുകളിലും നാം കണ്ടുവരുന്നുണ്ട്. ഈ പ്രവണത കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നിയമവിരുദ്ധവും അവരുടെ ഒരു വ്യക്തി എന്ന രീതിയിലുള്ള അവകാശ ലംഘനവും കൂടിയാണ് എന്ന് പറയേണ്ടി വരും. ഇതിനെതിരായി സർക്കാരിന്റെ ശക്തമായ നിയമ നടപടികളും ഈ ബന്ധുക്കൾക്കെതിരായുള്ള നിയമ സംവിധാനങ്ങൾ എങ്ങനെ ഏകോപിപ്പിക്കാമെന്നുള്ളതും നമ്മൾ ആലോചിക്കേണ്ടതും.
1: മാനസിക രോഗങ്ങളുടെ ക്രിമിനൽ വൽക്കരണമാണ് അപക്വമായ മറ്റൊരു മാനം. മാനസികമായി അസ്ഥിരരായ പലരും നിയമം കയ്യിലെടുക്കുന്നത് ക്രിമിനൽ ഉദ്ദേശം കൊണ്ടല്ല, മറിച്ച് ചികിത്സിക്കപ്പെടാത്തതിനാലോ ഉപേക്ഷിക്കപ്പെട്ടതിനാലോ പരിചരണമില്ലാതെ അലഞ്ഞു തിരിഞ്ഞതിനാലോ ആണെന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു.
5: ക്രിമിനൽ കേസുകളിൽ പെടുന്ന നിർഭാഗ്യവാന്മാരായ ഒരു വിഭാഗമാണ് മാനസിക അസ്വാസ്ഥ്യമുള്ളവർ.
1: കേരള ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് എം ആർ ഹരിഹരൻ നായർ:
5: പലപ്പോഴും അവരുടെ കേസ് നടത്തുമ്പോൾ അവർക്ക് അത് തെളിയിക്കാനുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. അഭിഭാഷകർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ഒരു ഏരിയയായിരുന്നു ഇത്. പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ഡിഫൻസ് എടുത്താൽ ഇയാൾക്ക് കുറ്റം ചെയ്ത ഇയാൾ തന്നെയാണ്, പക്ഷെ കുറ്റമൊന്നും അറിയാതെ ചെയ്തു പോയതാണ്, ഓർമ്മ ശക്തി ചെയ്ത കുഴപ്പം കൊണ്ടാണ് എന്ന് തെളിയിക്കേണ്ട ഭാരം ഇയാൾക്ക് തന്നെ വന്നു ചേരും. ആ തെളിവിന് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് മുമ്പ് ചികിത്സിച്ചിരുന്നു എന്നുള്ളതിന് തെളിവ് കൊടുക്കാം, ഇപ്പോഴത്തെ അയാളുടെ മാനസിക സ്ഥിതിയെ സംബന്ധിച്ച് തെളിവ് കൊടുക്കാം, പക്ഷെ സംഭവ ദിവസം അയാളുടെ സ്ഥിതി എന്തായിരുന്നു എന്നുള്ളതിന് വ്യക്തമായൊരു തെളിവ് കൊടുക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ട് വരും. അപ്പൊ അങ്ങനെ ഒരു ഡിഫൻസ് എടുത്തു കഴിഞ്ഞ് അത്തരം തെളിവ് മതിയാവില്ല എന്ന് വരികയും ചെയ്താൽ ശിക്ഷ ഉറപ്പാണ്. അതാണ് ഇന്നത്തെ ഒരു സ്ഥിതി. ഈ അടുത്ത കാലത്ത് ഇതിന് പുതിയ സംഹിത വന്നപ്പോഴത്തേക്ക് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഇവരെ പഴയ പോലെ സ്ഥിരമായിട്ട് മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് അയക്കണം എന്നുള്ള വ്യവസ്ഥയൊക്കെ മാറ്റിയിട്ട് അതിന് പകരം ബന്ധുക്കളാരെങ്കിലും മതിയായ ജാമ്യം കൊടുക്കുകയാണെങ്കിൽ ആ ബന്ധുക്കളോടൊത്ത് താമസിക്കാനായിട്ട് ഇയാളെ വിടാൻ സാധിക്കും.
1: ശക്തമായ തദ്ദേശ ഭരണ സംവിധാനവും ഉയർന്ന സാക്ഷരതാ നിലവാരവുമുള്ള കേരളത്തിന് മാനസികാരോഗ്യ സംരക്ഷണത്തിൽ ഒരു മാതൃകയാകാനുള്ള കഴിവുണ്ട്. പഞ്ചായത്തുകളും കുടുംബശ്രീ നെറ്റ്വർക്കുകളും റെസിഡന്റ് അസോസിയേഷനുകളും സന്നദ്ധ സംഘടനകളും മതസ്ഥാപനങ്ങളും കൂട്ടായി പരിശ്രമിച്ചാൽ രോഗികളെ സുഖപ്പെടുത്തുന്നതിന് വേണ്ട കാരുണ്യപരമായ പിന്തുണ നൽകാൻ കഴിഞ്ഞേക്കും.
6: സാമൂഹ്യനീതി വകുപ്പിലെ പ്രൊബേഷൻ വിംഗാണ് പൊതുവിൽ കുറ്റവാളികളുടെയും ജയിൽ വിമോചിതരുടെയും ഒക്കെ വെൽഫെയറുമായി ബന്ധപ്പെട്ടിട്ട് ഇടപെടൽ നടത്തുന്നത്.
1: സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ജലജ.
6: അതിനകത്ത് സാമൂഹ്യനീതി വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് സംസ്ഥാനത്തെ മെന്റൽ ഹെൽത്ത് സെന്ററുകളിലായിട്ട് ജയിൽ വിമോചിതരായിട്ടുള്ളവരെയും കുറ്റകൃത്യങ്ങളിൽ വെറുതെ വിട്ടിട്ടുള്ളവരായിട്ടുള്ളതും അണ്ടർ ട്രയൽ പ്രിസണേഴ്സ് ആയിട്ടുള്ളവരും അതുപോലെ തന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളവരുമായിട്ടുള്ള കുറച്ച് പേര് നമ്മുടെ മാനസികാരോഗ്യ പുനരധിവാസ സ്ഥാപനങ്ങളിൽ ഹോസ്പിറ്റൽസ് 3 മെന്റൽ ഹെൽത്ത് സെന്റേഴ്സിലുമായിട്ട് പുനരധിവാസം നടക്കാതെ കഴിയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മെന്റൽ ഹെൽത്ത് സെന്റർ സൂപ്രണ്ടുമാരുമായിട്ട് ഞങ്ങളൊരു വിവരശേഖരണം നടത്തുകയും ഏകദേശം 15-ലധികം ആൾക്കാരെ, അതായത് കുറ്റകൃത്യങ്ങളിൽ പെട്ട് അവര് ശിക്ഷ ഒഴിവാക്കിയവരാണ്, അവരെ കോടതി വെറുതെ വിട്ടിട്ടുള്ള ആൾക്കാരെ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങള് ഇവരെ പുനരധിവാസത്തിന് തയ്യാറായിട്ട് വന്നിട്ടുള്ള എൻജിഒ സ്ഥാപനങ്ങളിൽ പുനരധിവസിപ്പിക്കുന്നുണ്ട്. അവർക്ക് ഇയർലി ഒരു മെയിന്റനൻസ് ഗ്രാന്റും ഈ സ്ഥാപനങ്ങൾക്ക് ഇവരെ പരിപാലിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഞങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ അണ്ടർ ട്രയൽ പ്രിസണേഴ്സ് ആണ്. പക്ഷേ ദേ ആർ നോട്ട് ഫിറ്റ് ഫോർ ട്രയൽ. അവരെ ഒരു ട്രയലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കാരണം സാധിക്കില്ല എന്നുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ കാര്യത്തിൽ കെൽസ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരെ അതത് ട്രയൽ കോടതികള് ഇവർക്ക് റീഹാബിലിറ്റേഷൻ ആവശ്യമാണെന്നുള്ള രീതിയിൽ ഒരു ഉത്തരവ് കിട്ടുകയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതിനുള്ള സ്റ്റെപ്സ് ഞങ്ങൾ അന്ന് എടുത്തിരുന്നു. അപ്പൊ അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റാബേസ് ഇനിയും കിട്ടേണ്ടതുണ്ട്.
1: മാനസികാരോഗ്യ സംരക്ഷണ നിയമം പോലുള്ള പുരോഗമനപരമായ നിയമചട്ടക്കൂടുകൾ ഇന്ത്യയിലുണ്ട്. അത് അന്തസ്സും ചികിത്സയും പുനരധിവാസവും അവകാശങ്ങളായി അംഗീകരിക്കുന്നു. എന്നിട്ടും സമൂഹത്തിന്റെ തെറ്റായ ധാരണകളിൽ കുടുങ്ങി നടപ്പാക്കൽ പലപ്പോഴും സാധ്യമാകുന്നില്ല. കുടുംബങ്ങൾ നാണക്കേടിനെ ഭയപ്പെടുന്നു, തൊഴിലുടമകൾ ബാധ്യതയെ ഭയപ്പെടുന്നു. ഒടുവിൽ ക്ഷമിക്കാൻ തയ്യാറാകാത്ത ഒരു സമൂഹത്തിന് മുന്നിൽ സുഖം പ്രാപിച്ച ഒരു രോഗി ആലംബമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്നു. അയാളെ ഒപ്പം കൂട്ടേണ്ടതില്ലേ?
0: പ്രഭാതഭേരി സമാപിച്ചു. വീണ്ടും നാളെ രാവിലെ ഇതേ സമയം.

0: നാളെ ശാസ്ത്രലോകത്തിൽ വാഗമരത്തോപ്പിലെ ഐവകൾ, ഒരു ചെറിയ വലിയ വൃക്ഷ സംഭാഷണം. ഡോക്ടർ ലിജ എം സംസാരിക്കുന്നു.
1: 1881 പോളിഷ് മൈക്കോളജിസ്റ്റായ ഫ്രാൻസിസ് കാമിയൻസ്കിയാണ് മൈക്കോറൈസ ആദ്യമായി കണ്ടുപിടിച്ചത്. ഇവ രണ്ട് തരത്തിൽ കാണപ്പെടുന്നുണ്ട്. വേരുകളെ ചുറ്റിപ്പറ്റിയുള്ള എക്ടോ മൈക്കോറൈസ എന്നും വേരുകളുടെ കോശങ്ങളിലേക്ക് തുളച്ചു കയറുന്ന ആർബസ്കുലാർ അഥവാ എൻഡോ മൈക്കോറൈസ എന്നും.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരും 6:55 മുതൽ. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 44:55. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുത്തു. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപെരുന്നാൾ. ഐ പി എൽ ക്രിക്കറ്റ് ക്വാളിഫയർ 1 വിജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ ചർച്ച നടത്തും. കേരളത്തിൽ നടപ്പാക്കുന്ന പ്രമുഖ പദ്ധതികൾക്ക് കേന്ദ്ര സഹായം തേടാനും കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ ഉറപ്പാക്കാനുമാണ് കൂടിക്കാഴ്ച. തുടർന്ന് മുഖ്യമന്ത്രി കേരളത്തിലേക്ക് മടങ്ങും. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും വി ഡി സതീശൻ ചർച്ച നടത്തിയിരുന്നു. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. ഡെസ്ക് റിപ്പോർട്ട്.
4: ഇന്നലെ കൊച്ചി നഗരത്തിലെ മഴക്കാല മുന്നൊരുക്കങ്ങൾ മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. ദേശീയപാതയിൽ 3 നിർമ്മാണ അവശിഷ്ടങ്ങൾ 1 അടിയന്തരമായി നീക്കം ചെയ്യാൻ ദേശീയപാതാ അതോറിറ്റിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. നിർമ്മാണ അവശിഷ്ടങ്ങൾ വൻ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്ന സാഹചര്യത്തിലാണ് നടപടി. പറവൂർ തെക്കേക്കനാൽ 1 മുൻപ് വൃത്തിയാക്കാനും മന്ത്രി ആവശ്യപ്പെട്ടു. മെട്രോ നിർമ്മാണ മേഖലയിൽ ഡ്രെയിനേജുകളുടെ ശുചീകരണ ജോലികൾ 1 പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കോഴിക്കോട് ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും സമയബന്ധിതമായി പൂർത്തീകരിക്കാനും ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ജില്ലാ താലൂക്ക് തല കൺട്രോൾ റൂമുകൾ 24 പ്രവർത്തിക്കണമെന്നും ടോൾ ഫ്രീ നമ്പറുകളുടെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു.
3: രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹരിയാനയിലെ ജിന്ദിനും സോണിപ്പട്ടിനും ഇടയിൽ മണിക്കൂറിൽ 75 km വേഗത്തിൽ സർവീസ് നടത്താനാണ് മന്ത്രാലയത്തിന്റെ അനുമതി. ഹൈഡ്രജൻ ഇന്ധന സെല്ലുകൾ ഉപയോഗിച്ച് ഓടുന്ന ട്രെയിനിന് പ്രത്യേക എഞ്ചിൻ ഉണ്ടാവില്ല. ഓരോ കോച്ചിലെയും ഹൈഡ്രജൻ സെല്ലുകൾ ഉപയോഗിക്കുന്ന പവർ റോളിംഗ് സ്റ്റോക്ക് സാങ്കേതിക വിദ്യയാണ് ഈ ഡെമോ ട്രെയിനിൽ ഉപയോഗിക്കുന്നത്. CBSE പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കുന്നതിന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പൊതുമേഖലാ ബാങ്കുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. സമയബന്ധിതമായ ഇടപാടുകൾ ഉറപ്പാക്കാനും പേയ്മെന്റ് പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകാനും CBSE സഹായിക്കണമെന്ന് പ്രധാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിന് ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ ഒരു സുരക്ഷാ ലംഘനവും ഉണ്ടായിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. മൂല്യനിർണയ പ്ലാറ്റ്ഫോമിന്റെ സമഗ്രതയും സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും CBSE അറിയിച്ചു. രാജ്യത്തെ നുഴഞ്ഞുകയറ്റമടക്കം കാരണങ്ങൾ വഴി ഉണ്ടാകുന്ന ജനസംഖ്യാ വ്യതിയാനത്തിന്റെ വെല്ലുവിളികൾ പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഉന്നതതല സമിതി രൂപീകരിച്ചു. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവോലേക്കർ സമിതി അധ്യക്ഷനായിരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. സെൻസസ് കമ്മീഷണർ, സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ ഷാമിക രവി തുടങ്ങിയവർ ഉൾപ്പെടെ 5 സമിതിയെയും ഇതിനായി നിയമിച്ചു. ഇന്ത്യയിലെ ജനസംഖ്യാപരവും മതപരവും സാമൂഹികവുമായ മാറ്റങ്ങളെക്കുറിച്ച് സമഗ്രമായ വിലയിരുത്തൽ ഉന്നതതല സമിതി നടത്തും. ക്രിമിനൽ കേസിൽ അപ്പീൽ കോടതി ആദ്യമായി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതിയിൽ നിന്ന് ശിക്ഷയെ സംബന്ധിച്ച വാദം കേൾക്കണമെന്ന് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ശിക്ഷാകാര്യത്തിൽ തീരുമാനമെടുക്കാൻ കേസ് കീഴ്ക്കോടതിയിലേക്ക് അയക്കുന്ന രീതി അനുചിതമാണെന്ന് സുപ്രീംകോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. കൊൽക്കത്ത ഹൈക്കോടതി ഒരു ബലാത്സംഗ കേസിലെ പ്രതിയെ ശിക്ഷിച്ച ശേഷം അതേപ്പറ്റി വിചാരണ കോടതിയിൽ വാദം കേൾക്കണമെന്ന ഉത്തരവ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയുടെ പരിഗണനാ വേളയിലാണ് കോടതിയുടെ നിർദ്ദേശം. വാഹനങ്ങൾ ഗതാഗത നിയമലംഘനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പിഴയടയ്ക്കാത്ത ഈ ചിലാനുകൾ ഉടൻ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം തെറ്റാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. സംശയാസ്പദ പേയ്മെന്റ് ലിങ്കുകൾ അടങ്ങിയ വ്യാജ ഇ ചിലാൻ നോട്ടീസുകൾ തട്ടിപ്പുകാർ അയക്കുന്നുണ്ട്. അത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് സാമ്പത്തിക നഷ്ടത്തിനും ഡാറ്റ ചോർച്ചയ്ക്കും കാരണമാകുമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. ഔദ്യോഗിക പരിവാഹൻ പോർട്ടൽ വഴി മാത്രം ട്രാഫിക് ചിലാനുകൾ പരിശോധിക്കാനും ഫാക്ട് ചെക്ക് യൂണിറ്റ് ആവശ്യപ്പെട്ടു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാം ചരമവാർഷിക ദിനം ഇന്ന്. തിരുവനന്തപുരത്ത് നിയമസഭാ സമുച്ചയത്തിലെ നെഹ്റു പ്രതിമയിൽ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ മറ്റന്നാൾ വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോകത്തെ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ പങ്കെടുത്തു. ഇഹ്റാം അഥവാ തുന്നൽ ഇല്ലാത്ത വെള്ളവസ്ത്രം ധരിച്ച തീർത്ഥാടകർ അറഫ പ്രഭാഷണം കേൾക്കുകയും നമിറ പള്ളിയിൽ ഒരുമിച്ച് പ്രാർത്ഥന നടത്തുകയും ചെയ്തു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
5: മുസ്തലിഫയിൽ രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം തീർത്ഥാടകർ ഇന്ന് രാവിലെ മൃഗബലിക്കും പിശാചിനെ കല്ലെറിയുന്നതിനുമായി മിനായിലേക്ക് തിരിക്കും. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ 175,000-ത്തിലധികം ഇന്ത്യക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ബലിപ്പെരുന്നാൾ. ഒമാൻ ഉൾപ്പെടെ GCC രാജ്യങ്ങളിൽ പള്ളികളും ഈദ് ഗാഹുകളും ഇന്ന് പ്രാർത്ഥനാ നിർഭരമാവും. കേരളത്തിൽ നാളെയാണ് ബലിപ്പെരുന്നാൾ ആഘോഷം.
3: സംസ്ഥാനത്ത് തൊഴിലാളി ക്ഷേമം മെച്ചപ്പെടുത്താൻ ക്ഷേമ ബോർഡുകളെ ശാസ്ത്രീയ പഠനത്തിലൂടെ ശാക്തീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളുടെ മക്കൾക്ക് സൌജന്യ പഠനോപകരണ കിറ്റ് വിതരണം ചെയ്യുന്ന സംസ്ഥാനതല ചടങ്ങ് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചരക്കു വാഹനങ്ങളുടെ വാടക നിർണയം, ബസ് ലോറി തൊഴിലാളികളുടെ വേതനം എന്നീ വിഷയങ്ങളിൽ വിജ്ഞാപനം പരിഗണനയിലാണെന്ന് മന്ത്രി പറഞ്ഞു. ഓട്ടോറിക്ഷാ നിരക്ക് വർധനയിൽ അന്തിമ തീരുമാനം ഗതാഗത വകുപ്പിന്റേതാണെന്നും ഇതുമായി ബന്ധപ്പെട്ട നിവേദനങ്ങൾ ഗതാഗത മന്ത്രിക്ക് കൈമാറുമെന്നും ബിന്ദുകൃഷ്ണ പറഞ്ഞു. വേനൽ മഴയിലും ചുഴലിക്കാറ്റിലും കൃഷിനാശമുണ്ടായ കോഴിക്കോട് കാവിലുംപാറ പഞ്ചായത്തിലെ പ്രദേശങ്ങൾ കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഇന്ന് നേരിൽ കണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തും. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല സംഘവും മന്ത്രിക്കൊപ്പം ഉണ്ടായിരിക്കും. മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനെ ചോമ്പാലയിലെ വീട്ടിൽ മന്ത്രി സന്ദർശിക്കും. വൈകിട്ട് കൽപ്പറ്റ മേപ്പാടിയിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച ജെസ്സിയുടെ കുടുംബത്തെയും മന്ത്രി നേരിൽ കാണും. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകൾ പരിശീലനകാലത്ത് നേടിയെടുത്ത അഭ്യാസമുറകൾ അക്കാദമി ഗ്രൌണ്ടിൽ പ്രദർശിപ്പിച്ചു. നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിന്റെ ഭാഗമായാണ് പ്രദർശനമൊരുക്കിയത്. കേഡറ്റുകളുടെ ബിരുദദാന ചടങ്ങ് ഇന്നാണ്. ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ സന്ദർശിക്കാൻ ഈ മാസം 31 വരെ പൊതുജനങ്ങൾക്ക് ഗവൺമെന്റ് അനുമതി നൽകി. അറ്റകുറ്റപ്പണികൾക്ക് തടസ്സം ഉണ്ടാവാത്ത വിധം കാൽനടയാത്രയ്ക്കാണ് അവസരം. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണൻ.
6: കാലവർഷത്തിന് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും അറ്റകുറ്റപ്പണികളും അണക്കെട്ടിൽ നടന്നു വരികയാണ്. ഇതിന്റെ ഭാഗമായി ബഗ്ഗിക്കാർ ഗതാഗതം പൂർണ്ണമായും ഒഴിവാക്കി. ഹൈഡൽ ടൂറിസം സെന്ററിന്റെ അഭ്യർത്ഥനയും ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടും പരിഗണിച്ചാണ് തീരുമാനം. ബുധനാഴ്ചകളിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യങ്ങളിലും ശക്തമായ മഴ മുന്നറിയിപ്പുള്ള ദിവസങ്ങളിലും സന്ദർശനത്തിന് വിലക്കുണ്ടാകും. ദുരന്ത നിവാരണ അതോറിറ്റി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ദിവസങ്ങളിലും ടൂറിസം പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല. കർശനമായ സുരക്ഷാ നിയന്ത്രണങ്ങളോടെ മാത്രമായിരിക്കും വിനോദസഞ്ചാരികളെ അണക്കെട്ടിലേക്ക് പ്രവേശിപ്പിക്കുക.
3: ശബരിമല സ്വർണക്കൊള്ളയിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് BJP MLA മുഖ്യമന്ത്രി VD സതീശന് കത്ത് നൽകി. ശബരിമല പ്രക്ഷോഭത്തിൽ വിശ്വാസികൾക്കെതിരെ എടുത്ത മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. IPL ക്രിക്കറ്റ് ക്വാളിഫയർ 1 മാച്ച് വിജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിലെത്തി. ധർമ്മശാലയിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 runs തോൽപ്പിച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് ഫൈനൽ ബർത്ത് സ്വന്തമാക്കിയത്. ഇന്ന് എലിമിനേറ്റർ മാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മൊഹാലിയിൽ വൈകിട്ട് 7:30 മത്സരം. ഗുജറാത്ത് ടൈറ്റൻസ് ഈ മത്സരത്തിലെ ജേതാക്കളുമായി ഫൈനൽ ബർത്തിനായി 2 ക്വാളിഫയറിൽ മത്സരിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 50 km വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. വിവരാവകാശം ആരുടെയും ഔദാര്യമല്ലെന്നും അത് പിടിച്ചു വാങ്ങേണ്ടതല്ലെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ വ്യക്തമാക്കി. അപേക്ഷകരോട് ഓഫീസിലെത്തി ഫയൽ പരിശോധിച്ച് രേഖകളുടെ പകർപ്പ് എടുക്കാമെന്ന് മറുപടി നൽകുന്നത് ഉചിതമല്ലെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോഴിക്കോട് പന്തീരാങ്കാവിൽ വിദ്യാർത്ഥിയെ വീട്ടിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കാർത്തിക് എന്ന 19-കാരനാണ് മരിച്ചത്. രാത്രി കുടുംബാംഗങ്ങൾ വീട്ടിൽ ഇല്ലാത്ത സമയത്തായിരുന്നു സംഭവം. വണ്ടൂരിൽ സിപിഐഎം പ്രവർത്തകനെ ആക്രമിച്ച കേസിൽ രണ്ടുപേരെ വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ വധശ്രമം അടക്കം വകുപ്പുകൾ ചുമത്തി. കാപ്പിൽ ചൌക്കിയിലെ ബാർബർ ഷോപ്പിൽ കഴിഞ്ഞ ഞായറാഴ്ച മൂലങ്ങടൻ സാജുവിനെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുത്തു. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപെരുന്നാൾ. ഐ പി എൽ ക്രിക്കറ്റ് ക്വാളിഫയർ വൺ മാച്ച് വിജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ബി കെ ഹരിനാരായണൻ വരികളെഴുതി പ്രശാന്ത പിള്ള ഈണം നൽകി മാതംഗിയും ഹരിചരണും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം അനുരാഗ കരിക്കിൻ വെള്ളം. ഇനി നമസ്തേ അനന്തപുരിയിലെ ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: 2026 ഏപ്രിൽ 12 അന്തരിച്ച പ്രശസ്ത ഗായിക ആശ ഭോസ്ലെ ആലപിച്ച ഏക മലയാള ഗാനം ഏതാണ്, ഏത് ചലച്ചിത്രത്തിലേതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: 2026 ഏപ്രിൽ 12 അന്തരിച്ച പ്രശസ്ത ഗായിക ആശ ഭോസ്ലെ ആലപിച്ച ഏക മലയാള ഗാനം ഏത് ചലച്ചിത്രത്തിലേതാണ്? ചോദ്യത്തിന് ഉത്തരം 8 FM ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം. നമസ്തേ അനന്തപുരിയിൽ ഇനി
1: കാർഷിക മേഖലാ വാർത്തകൾ. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 2026 ജൂൺ 1 മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ DPI ജംഗ്ഷനിലെ ജവഹർ സഹകരണ ഭവൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ 11:30 നടക്കുന്ന പരിപാടിയിൽ മൃഗസംരക്ഷണ, ക്ഷീരവികസന, തൊഴിൽ, വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ അധ്യക്ഷയാകും. ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ മുഖ്യപ്രഭാഷണം നടത്തും. ശശി തരൂർ MP, മേയർ VV രാജേഷ്, ക്ഷീരവികസന വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മിൻഹാജ് ആലം, ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ്, ജോയിന്റ് ഡയറക്ടർ സിനില ഉണ്ണികൃഷ്ണൻ, മിൽമ ചെയർമാൻ KS മണി, KCMMF മാനേജിംഗ് ഡയറക്ടർ ആസിഫ് കെ യൂസഫ്, മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ സിന്ധു ഉൾപ്പെടെ ക്ഷീരമേഖലയിലെ പ്രമുഖരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്നിഹിതരാകും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാർമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ലോക ക്ഷീരദിന പ്രമേയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, മിൽമ, KLD ബോട്ട്, കേരള ഫീഡ്സ്, ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ പോഷക ഗുണമുള്ള തീറ്റയിലൂടെ പശുക്കളുടെ ആരോഗ്യ സംരക്ഷണവും ഗുണമേന്മയുള്ള പാലും, ശാസ്ത്രീയ പ്രജനന രീതികൾ എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ ഉണ്ടായിരിക്കും. ആനേറ കൃഷി വിൽപ്പന കേന്ദ്രത്തിൽ ഗുണനിലവാരമുള്ള സങ്കര ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈകൾ വിൽപ്പനയ്ക്കെത്തിയിട്ടുണ്ട്. D2T തെങ്ങിൻ തൈ 1 to 250 നിരക്കിലും കുറ്റ്യാടി നാടൻ തൈകൾ 1 to 100 നിരക്കിലും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 9746692422. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള മികച്ച കാപ്പിത്തോട്ടങ്ങൾക്കായി കേരയുടെ കാപ്പി പുനർനടീൽ പദ്ധതി എന്ന വിഷയത്തിൽ കേര പ്രോജക്ട്സ് പ്ലാന്റേഷൻ സ്പെഷ്യലിസ്റ്റ് അജിത് RS ഇന്ന് രാവിലെ 11:00 ഫേസ്ബുക്ക് ലൈവിലൂടെ ക്ലാസ് നയിക്കുന്നു. കുടപ്പനക്കുന്ന് ജില്ലാ കന്നുകാലി വളർത്തൽ കേന്ദ്രത്തിന്റെ അധീനതയിലുള്ള വിവിധ പ്ലോട്ടുകളിൽ നിന്നും ഇതര സർക്കാർ ഫാമുകളിൽ നിന്നും ആവശ്യാനുസരണം ഫാമിലെ ചോപ്പിംഗ് മെഷീന് സമീപം വൈക്കോല്, തീറ്റപ്പുല്ല് എന്നിവ എത്തിക്കുന്നതിന് 2000 കിലോയിൽ താഴെ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പിക്കപ്പ് വാഹനം വാടകയ്ക്ക് ആവശ്യമുണ്ട്. ഇപ്രകാരം പിക്കപ്പ് വാഹനം വാടകയ്ക്ക് നൽകുന്നതിന് താൽപര്യമുള്ള വാഹന ഉടമകളിൽ നിന്നും ഏജൻസികളിൽ നിന്നും മത്സരാധിഷ്ഠിത ക്വട്ടേഷനുകൾ ക്ഷണിച്ചുകൊള്ളുന്നു. ക്വട്ടേഷനുകൾ മുദ്രവെച്ച് കവറിൽ ഫാം സൂപ്രണ്ട്, ജില്ലാ കന്നുകാലി വളർത്തൽ കേന്ദ്രം, കുടപ്പനക്കുന്ന് PO, തിരുവനന്തപുരം 6950043 എന്ന വിലാസത്തിൽ അയച്ചു നൽകുകയോ നേരിട്ടെത്തിക്കുകയോ ചെയ്യേണ്ടതാണ്. കവറിന് പുറത്ത് പിക്കപ്പ് വാഹനത്തിന്റെ വാടക സംബന്ധമായ ക്വട്ടേഷൻ 2026-27 എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. ക്വട്ടേഷനുകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30 PM. കൂടുതൽ വിവരങ്ങൾക്കായി പ്രവൃത്തി ദിവസങ്ങളിൽ ഫാം ഓഫീസുമായി 10:00 to 5:00 ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 04-71-2-73-2-96-2. വെള്ളായണി കാർഷിക കോളേജിൽ ഈ മാസം 30 നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇൻഡോർ സസ്യങ്ങൾ, ഇനങ്ങളും നടീൽ രീതികളും എന്നീ വിഷയത്തിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. വിശദവിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 8891-540-77-8. കമുകിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിനെതിരെ മുൻകരുതൽ എന്ന നിലയ്ക്ക് മഴയ്ക്ക് മുൻപ് 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിച്ചുകൊടുക്കണം. ബോർഡോ മിശ്രിതത്തിന്റെ കൂട്ട് കൃത്യമാണെങ്കിൽ മാത്രമേ പ്രതീക്ഷിക്കുന്ന ഗുണം കിട്ടുകയുള്ളൂ. അതുകൊണ്ടുതന്നെ ബോർഡോ മിശ്രിതം ഉണ്ടാക്കുന്നതിൽ കൃത്യമായ അളവുകൾ പാലിക്കേണ്ടതാണ്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: 1973 അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. എന്നാൽ ഈ അവാർഡ് കടുത്ത വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. 2016 മെയ് 27 ബരാക് ഒബാമ ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യത്തെ US പ്രസിഡന്റായി ചരിത്രം കുറിച്ചു. ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്ക് സന്ദർശിച്ച ഒബാമ അവിടെയുള്ള സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കുകയും ആണവാക്രമണത്തെ അതിജീവിച്ച ചിലരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
4: അതിനിപ്പോ എന്താ എത്ര സംശയം? കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
8: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
9: സമയം 7 കഴിഞ്ഞ് 15 മിനിറ്റ്.
10: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
11: ടേസ്റ്റിന് വേണ്ടി ആരോഗ്യം ടോസ് ചെയ്യരുത്. ജീവിതം കൈപ്പുള്ളതാക്കുമെങ്കിൽ നാവിലെ രുചി കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
12: ആയുരാരോഗ്യത്തിൽ നിന്ന് കാൽമുട്ട് വേദന, കാരണങ്ങളും പരിഹാര മാർഗങ്ങളും, ഇതേക്കുറിച്ച് ഡോക്ടർ രാകേഷ് എസ് സംസാരിക്കുന്നു.
13: കാൽമുട്ട് വേദന പ്രായഭേദമന്യേ ഇന്ന് സർവ്വസാധാരണമാണ്. 40 വയസ്സിനുമേൽ പ്രായമുള്ളവരെ ബാധിക്കുന്ന പ്രധാന രോഗം അസ്ഥി തേയ്മാനം അഥവാ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ്. സന്ധികളിൽ എല്ലുകൾക്കിടയിൽ കാണപ്പെടുന്ന കാർട്ടിലേജ് അഥവാ തരുണാസ്ഥിക്ക് തേയ്മാനം സംഭവിക്കുകയും ക്രമേണ കാർട്ടിലേജ് നശിച്ച് എല്ലുകൾ തമ്മിൽ ഉരസി വേദനയുണ്ടാകുന്ന രോഗാവസ്ഥയാണിത്. അമിതവണ്ണമുള്ളവർ, സ്ത്രീകൾ, അധികം സമയം മുട്ടുമടക്കി ജോലി ചെയ്യുന്നവർ, കഠിനമായ ശാരീരിക അധ്വാനത്തിലേർപ്പെടുന്നവർ എന്നിവരിൽ ഈ രോഗം കൂടുതലായി കാണപ്പെടുന്നു. കൂടുതൽ സമയം മുട്ടുമടക്കിയിരിക്കുക, കുത്തിയിരിക്കുക, കാലിന്മേൽ കാൽ കയറ്റിവെച്ചിരിക്കുക എന്നീ ശീലങ്ങൾ കാൽമുട്ടിന്റെ തേയ്മാനം കൂട്ടുന്നു. പ്രായഭേദമന്യേ സന്ധികൾക്കു പറ്റുന്ന പരിക്ക്, അണുബാധ എന്നിവയും മുട്ടുതേയ്മാനത്തിന് കാരണമാണ്. മുട്ടുതേയ്മാനമുള്ളവർക്ക് അതിദൂരം നടക്കുമ്പോഴും കോണിപ്പടി കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഇന്ത്യൻ ക്ലോസറ്റിൽ കുത്തിയിരുന്ന് എഴുന്നേൽക്കുമ്പോഴും വേദന കൂടുതലായി അനുഭവപ്പെടുന്നു. രോഗലക്ഷണങ്ങളും എക്സ്റേ പരിശോധനയും രോഗനിർണയത്തിന് സഹായകരമാണ്. മുട്ടുതേയ്മാനം പൂർണ്ണമായി ചികിത്സിച്ചു ഭേദമാക്കാനാവില്ല. എങ്കിലും ഫിസിയോതെറാപ്പി, വ്യായാമം, ശരീരഭാര നിയന്ത്രണം, ബ്രേസുകൾ, ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, വേദന സംഹാരികൾ എന്നിവയാണ് ചികിത്സാരീതികൾ. അമിതഭാരമുള്ളവർ ശരീരഭാരം നിയന്ത്രിക്കുന്നത് മുട്ടിനുമേലുള്ള സമ്മർദ്ദം കുറയ്ക്കുന്നു. കാൽമുട്ടിൽ ഉപയോഗിക്കുന്ന ഉറകളുടെയും ബ്രേസുകളുടെയും തെറ്റായ ഉപയോഗം മുട്ടിന്റെ കൂടുതൽ തേയ്മാനത്തിൽ കലാശിക്കുന്നു. വേദന സംഹാരികളുടെ അമിത ഉപയോഗം വൃക്ക, കരൾ, ആമാശയം എന്നിവയ്ക്ക് തകരാറുണ്ടാക്കുന്നു. കുഴമ്പ് പുരട്ടി 1.5 മണിക്കൂറിന് ശേഷം ചൂടുപിടിക്കുന്നതും ഗുണകരമാണ്. കാൽമുട്ടിന്റെ ആരോഗ്യത്തിനായി വീട്ടിൽ തന്നെ എളുപ്പം ചെയ്യാവുന്ന ഒരു വ്യായാമ മുറയെപ്പറ്റി ഇനി പറയാം. നടുവിനു പിന്തുണയേകുന്ന ഒരു കസേരയിൽ ചാരിയിരിക്കുക. കാൽമുട്ട് നീട്ടി കാൽ തറയ്ക്ക് സമാന്തരമായി വരുന്ന രീതിയിൽ 8 മുതൽ 10 സെക്കൻഡോളം ഉയർത്തിപ്പിടിക്കുക. പിന്നീട് പാദം തറയിൽ വയ്ക്കുക. ഇത് 15 മുതൽ 20 പ്രാവശ്യം ആവർത്തിക്കുക. ദിവസവും ഈ ചെറിയ വ്യായാമം ചെയ്യുന്നതിലൂടെ മുട്ടിനെ ചുറ്റിപ്പറ്റിയുള്ള പേശികൾക്ക് ബലം വർദ്ധിക്കുകയും തേയ്മാനം നിയന്ത്രിക്കുകയും ചെയ്യാം. മറ്റു ചികിത്സാ മുറകൾ കൊണ്ട് മുട്ടുവേദനയ്ക്ക് ശമനമില്ലെങ്കിൽ സന്ധിക്കുള്ളിൽ മരുന്ന് കുത്തിവെക്കാവുന്നതാണ്. തേയ്മാനം മൂലം സ്ഥിരവൈകല്യം സംഭവിച്ച് ദൈനംദിന ജീവിതത്തിനും തൊഴിലിനും തടസ്സമുണ്ടായാൽ മുട്ടുമാറ്റിവെക്കൽ ഉൾപ്പെടെയുള്ള ചികിത്സാരീതികൾ ഫലപ്രദമാണ്. കാൽമുട്ടിന്റെ ആരോഗ്യത്തിനും സംരക്ഷണത്തിനുമായി അനുവർത്തിക്കേണ്ട ചില ദിനചര്യകൾ ഇനി പറയാം. അധിക സമയം ഇരുന്ന് ജോലി ചെയ്യേണ്ടി വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് അല്പദൂരം നടക്കുന്നത് ശീലമാക്കണം. മുട്ടിന് അമിത ആയാസമുണ്ടാക്കുന്ന ശാരീരിക അധ്വാനം കഴിവതും ഒഴിവാക്കണം. അമിതഭാരമുള്ളവർ ശരീരഭാരം കുറയ്ക്കണം. ഇതുവഴി മുട്ടിനുമേലുള്ള സമ്മർദ്ദം കുറയുകയും തേയ്മാനം കുറയുകയും ചെയ്യുന്നു. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ രോഗം, പ്രമേഹം എന്നിവയുള്ളവർ ഈ അസുഖങ്ങൾ നിയന്ത്രണ വിധേയമാക്കിയാലേ ശരീരഭാരം കുറയ്ക്കുവാൻ കഴിയുകയുള്ളൂ. ജീവിതചര്യയിൽ ഗുണകരമായ മാറ്റം അനിവാര്യമാണ്. ഫാസ്റ്റ് ഫുഡ് രീതി അവസാനിപ്പിക്കുക, ശീതളപാനീയം, കൊഴുപ്പ് കൂടിയ ഭക്ഷണം എന്നിവ നിയന്ത്രിക്കുക, പുകവലി മദ്യപാന

0: പനം എന്നിവ പാടെ ഉപേക്ഷിക്കുക. ആഹാരത്തിൽ കാൽസ്യം അടങ്ങിയിട്ടുള്ള പാല്, തൈര്, ഇലക്കറികൾ, പയർ, ഓറഞ്ച് എന്നിവ ഉൾപ്പെടുത്തണം. നിത്യേനയുള്ള വ്യായാമം നിർബന്ധമാക്കണം. യോഗ ചെയ്യുന്നത് സന്ധികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് സഹായകരമാണ്. കാൽമുട്ട് തേയ്മാനമുള്ളവർ അധിക സമയം മുട്ടുകുത്തിയും മുട്ടുമടക്കിയും ഇരിക്കരുത്. കൂടാതെ ഇന്ത്യൻ ക്ലോസറ്റിനു പകരം യൂറോപ്യൻ ക്ലോസറ്റ് അല്ലെങ്കിൽ ഓട്ടയുള്ള സ്റ്റൂളോ ഉപയോഗിക്കുക. ശരിയായ ചികിത്സയും ജീവിത രീതിയിലെ ക്രമീകരണങ്ങളും കൊണ്ട് കാൽമുട്ടുവേദന കൈപ്പിടിയിൽ ഒതുക്കാം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് കാൽമുട്ട് വേദന, കാരണങ്ങളും പരിഹാര മാർഗങ്ങളും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ രാകേഷ് എസ്.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട, മണ്ണന്തല.

0: പരദേശി എന്ന ചിത്രത്തിനു വേണ്ടി റഫീഖ് അഹമ്മദ് വരികളെഴുതി രമേശ് നാരായൺ മീണൻ നൽകി സുജാത പാടിയ ഗാനമാണ് കേട്ടത്.
1: വ്യോമയാന മേഖലയിൽ ഉയർന്ന സാലറിയും ജോലി സാധ്യതയുമുള്ള എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിക്കൂ, ജോലി ഉറപ്പാക്കൂ. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: തൊഴിൽ ദർശനം.
3: രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിൽ സെക്യൂരിറ്റി സ്ക്രീനർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സബ്സിഡിയറി സ്ഥാപനമായ AAI കാർഗോ ലോജിസ്റ്റിക്സ് ആൻഡ് അലൈഡ് സർവീസസ് കമ്പനി ലിമിറ്റഡാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. രണ്ട് വിജ്ഞാപനങ്ങളിലായി 220 ഒഴിവുണ്ട്. സെക്യൂരിറ്റി സ്ക്രീനർ ഫ്രഷർ ഒഴിവ് 158. കോഴിക്കോട്, ഡെറാഡൂൺ, കൊൽക്കത്ത, പട്ന, ട്രിച്ചി, ഉദയ്പൂർ. യോഗ്യത: ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും ഇംഗ്ലീഷ്, ഹിന്ദി അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയിലുള്ള പ്രാവീണ്യവും. അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഒഴിവ് 62. തിരുപ്പതി, ട്രിച്ചി, മധുര, ഭുവനേശ്വർ, ഉദയ്പൂർ. യോഗ്യത: പ്ലസ് ടുവും ഇംഗ്ലീഷ്, ഹിന്ദി അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയിലുള്ള പ്രാവീണ്യവും. ഓൺലൈനായി അപേക്ഷിക്കണം. സെക്യൂരിറ്റി സ്ക്രീനർ തസ്തികയിലേക്ക് June 8 വരെയും അസിസ്റ്റന്റ് സെക്യൂരിറ്റി തസ്തികയിലേക്ക് June 11 മുതൽ July 2 വരെയും അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://aaicals.aero. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://aaicals.aero. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് കീഴിൽ ബംഗളൂരുവിലുള്ള ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റിൽ അപ്രന്റിസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. 150 ഒഴിവുണ്ട്. ഒരു വർഷമാണ് പരിശീലനം. ITI, ഡിപ്ലോമ, ബിരുദ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഒഴിവുകൾ: ഗ്രാജുവേറ്റ് ടെക്നിക്കൽ 75, ഡിപ്ലോമ എഞ്ചിനീയറിംഗ് 20, ITI 25, നോൺ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് 30. യോഗ്യത: എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ തത്തുല്യം, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ITI ട്രേഡുകൾ. റെഗുലർ കോഴ്സിലൂടെ 2022 അതിനുശേഷമോ ഡിഗ്രി, ഡിപ്ലോമ, ITI പാസ്സായവർക്കാണ് അപേക്ഷിക്കാനാവുക. ഒരു വർഷമോ അതിൽ കൂടുതലോ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ പരിശീലനം നേടിയവരും നിലവിൽ മറ്റെവിടെയെങ്കിലും അപ്രന്റിസ്ഷിപ്പ് ചെയ്യുന്നവരും മുൻപ് ചെയ്തവരും അപേക്ഷിക്കാൻ അർഹരല്ല. അപേക്ഷകർ NATS NAPS പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. 18 വയസ്സാണ് അപേക്ഷിക്കാനുള്ള കുറഞ്ഞ പ്രായം. വാക്കിൻ ഇന്റർവ്യൂ June 6. സ്ഥലം: ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ്, GTRE, DRDO, CV രാമൻ നഗർ, ബംഗളൂരു, കർണാടക 560093. റിപ്പോർട്ടിംഗ് സമയം രാവിലെ 9 മണി. സ്ഥലം: ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ്, GTRE, DRDO, CV രാമൻ നഗർ, ബംഗളൂരു, കർണാടക 560093. വെബ്സൈറ്റിലെ വിജ്ഞാപനത്തിൽ ചേർത്തിട്ടുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് സർട്ടിഫിക്കറ്റുകൾ സഹിതം വർക്ക് ഇൻ ഇന്റർവ്യൂവിന് എത്തണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.drdo.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.drdo.gov.in. ശ്രദ്ധിക്കുക, വാക്കിൻ ഇന്റർവ്യൂ തീയതി June 6. ടാറ്റ മെമ്മോറിയൽ സെന്ററിന് കീഴിൽ പഞ്ചാബിലുള്ള ഹോമി ഭാഭ ക്യാൻസർ ഹോസ്പിറ്റലിലും റിസർച്ച് സെന്ററിലും വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മെഡിക്കൽ, നോൺ മെഡിക്കൽ തസ്തികകളിലായി 55 ഒഴിവുണ്ട്. സ്ഥിര നിയമനമാണ്. തസ്തികകൾ: മെഡിക്കൽ ഓഫീസർ, മെഡിക്കൽ ഫിസിസ്റ്റ്, സയന്റിഫിക് ഓഫീസർ, ഓഫീസർ ഇൻചാർജ്, സയന്റിഫിക് അസിസ്റ്റന്റ്, ടെക്നീഷ്യൻ, അസിസ്റ്റന്റ് മെഡിക്കൽ സോഷ്യൽ വർക്കർ, ഹൌസ് കീപ്പർ, ജൂനിയർ എഞ്ചിനീയർ, ലീഡിംഗ് ഫയർമാൻ. അപേക്ഷാ ഫീസ് 300 രൂപ. വനിതകൾക്കും വിമുക്ത ഭടന്മാർക്കും ഭിന്നശേഷിക്കാർക്കും SC ST വിഭാഗക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 11. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://tmc.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://tmc.gov.in.
2: തൊഴിൽ ദർശനം.

0: കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.
1: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
2: അല്ല, ഇത് എവിടെ സംഭവം?
1: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കുമല്ലേ, May 15 മുതൽ June 7 വരെ.
2: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
3: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ശാല.
4: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
5: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ.
4: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172-page നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192-page നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
5: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്.
6: പഠിത്തം കഴിഞ്ഞ നേരെ ജോലി.
7: ആ, എന്നാ ഇനി ഒന്നും നോക്കാനില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തെരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും, ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
8: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
9: കരുണാസായി മനോയാനം. പ്രായോജകർ: കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
10: കരുണാസായി, ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472 288 3856.
11: മനോയാനം.
12: മനസ്സിൽ ആഴത്തിൽ മുറിവേൽക്കുമ്പോൾ എല്ലാവരും ഒരുപോലെയല്ല പ്രതികരിക്കുന്നത്. ചിലർ പൊട്ടിത്തെറിക്കുമ്പോൾ മറ്റു ചിലർ അഗാധമായ നിശബ്ദതയിലേക്ക് ഉൾവെലിയുന്നു. ഈ നിശബ്ദത പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഇത് അവഗണനയോ ദേഷ്യമോ ആണെന്ന് മറ്റുള്ളവർ കരുതിയേക്കാം. എന്നാൽ സത്യത്തിൽ ഇതൊരു പ്രതിരോധ കവചമാണ്. വാക്കുകൾ കൊണ്ട് വീണ്ടും മുറിവേൽക്കാതിരിക്കാൻ മനസ്സ് സ്വയം തീർക്കുന്ന ഒരു മതിൽ. തുറന്നു സംസാരിച്ചാൽ വീണ്ടും തെറ്റിദ്ധരിക്കപ്പെടുമെന്നോ ആക്ഷേപിക്കപ്പെടുമെന്നോ ഉള്ള ഭയം അവരെ നിശബ്ദതയുടെ തടവറയിലേക്ക് നയിക്കുന്നു. തന്റെ വികാരങ്ങൾ പുറത്തു പറയുന്നത് സുരക്ഷിതമല്ലെന്ന് തോന്നുമ്പോൾ തലച്ചോർ സ്വയം സ്വീകരിക്കുന്ന ഒരു മുൻകരുതലാണിത്. വൈകാരികമായ പിൻവാങ്ങൽ അഥവാ ഇമോഷണൽ വിഡ്രോവൽ, അതുമല്ലെങ്കിൽ ഡിഫൻസീവ് സൈലൻസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മുൻകാലങ്ങളിൽ നാം തുറന്നു സംസാരിച്ചപ്പോൾ ലഭിച്ച മോശം അനുഭവങ്ങൾ നമ്മുടെ ചിന്താഗതിയെ സ്വാധീനിക്കുന്നുണ്ട്. ഒരാൾ തന്റെ സങ്കടങ്ങൾ പറയുമ്പോൾ അത് പുച്ഛിച്ചു തള്ളപ്പെടുകയോ അല്ലെങ്കിൽ പരിഹസിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് സമാനമായ സാഹചര്യം വരുമ്പോൾ സംസാരിക്കുന്നത് അപകടമാണെന്ന് തലച്ചോർ രേഖപ്പെടുത്തുന്നു. ഇതിനെയാണ് കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് വിളിക്കുന്നത്. വികാരങ്ങൾ അണപൊട്ടിയൊഴുകുമ്പോൾ എന്തു പറയണം, എങ്ങനെ പറയണം എന്നറിയാത്ത ഒരു ഷട്ട്ഡൌൺ അവസ്ഥയും ഉണ്ടാകാം. അമിതമായ വൈകാരിക സമ്മർദ്ദമുണ്ടാകുമ്പോൾ തലച്ചോറിലെ യുക്തിചിന്താ കേന്ദ്രങ്ങൾ താൽക്കാലികമായി മന്ദീഭവിക്കുകയും വാക്കുകൾ കിട്ടാതെ വരികയും ചെയ്യുന്നു. വികാരങ്ങളെ ആന്തരികമായി വിശകലനം ചെയ്യുന്ന സ്വഭാവമുള്ളവർക്ക് ഈ നിശബ്ദത ഒരു വലിയ ആവശ്യമാണ്. സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി നിന്ന് സ്വന്തം ചിന്തകളെ ക്രമീകരിക്കാനും ആത്മനിയന്ത്രണം വീണ്ടെടുക്കാനും അവർ ഈ ഇടവേള ഉപയോഗിക്കുന്നു. കലഹങ്ങൾ ഒഴിവാക്കാനും സമാധാനം നിലനിർത്താനും ബോധപൂർവം നിശബ്ദത തിരഞ്ഞെടുക്കുന്നവരുണ്ട്. താൻ സംസാരിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും എന്ന ഭയമാണ് അവരെക്കൊണ്ട് വായടപ്പിക്കുന്നത്. പക്ഷേ ഈ നിശബ്ദത ഉള്ളിൽ വലിയൊരു അഗ്നിപർവ്വതത്തെ ഒളിപ്പിച്ചു വെച്ചേക്കാം. നിശബ്ദതയെ ഒരു ശിക്ഷയായി കാണുന്നതിന് പകരം അതനുഭവിക്കുന്ന വ്യക്തിയുടെ നിസ്സഹായ അവസ്ഥയായി കാണാൻ മറ്റുള്ളവർക്ക് സാധിക്കണം. ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ അവർക്ക് വേണ്ടത് കുറ്റപ്പെടുത്തലുകളല്ല, മറിച്ച് ക്ഷമയും സുരക്ഷിതത്വവുമാണ്. നമ്മുടെ തലച്ചോറിലെ നാഡീവ്യൂഹം പരുക്കേറ്റൊരു പക്ഷിയെപ്പോലെയാണ് ചിലപ്പോൾ പെരുമാറുന്നത്. ചിറകുകൾക്ക് മുറിവേൽക്കുമ്പോൾ അത് കുറച്ചുനേരം നിശ്ചലമായിരിക്കും. ആ നിശ്ചലതയാണ് പിന്നീട് ആകാശത്തേക്ക് ഉയർന്നു പറക്കാനുള്ള കരുത്ത് നൽകുന്നത്. അതുപോലെ നിശബ്ദതയെ സ്വയം പുതുക്കാനുള്ള സമയമായി നാം കാണണം. അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടാതെ സ്വന്തം സമാധാനം സംരക്ഷിക്കുന്നത് ബുദ്ധിയാണ്. പക്ഷെ അതൊരിക്കലും സ്വയം പീഡിപ്പിക്കുന്ന രീതിയിലാവരുത് എന്നു മാത്രം. ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ലിംബിക് സിസ്റ്റം ഭയത്തെയും സങ്കടത്തെയും നേരിടുന്ന രീതിയാണിത്. വൈകാരികമായ ആരോഗ്യം എന്നത് എല്ലാ കാര്യങ്ങളിലും

0: എപ്പോഴും പറഞ്ഞു തീർക്കലല്ല. മറിച്ച് ഓരോ വികാരത്തെയും അതർഹിക്കുന്ന ആദരവോടെയും ശാന്തതയോടെയും കൈകാര്യം ചെയ്യലാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ നിശബ്ദരാകുമ്പോൾ അവരുടെ ഹൃദയമെടിപ്പ് വായിക്കാൻ നമുക്ക് സാധിക്കണം. അറിവും കരുണയും ചേരുന്നിടത്ത് നിശബ്ദതകൾ സ്നേഹത്തിന്റെ പുതിയ ഭാഷയായി മാറും. ഓരോ വ്യക്തിയുടെയും മൗനത്തിനു പിന്നിൽ 1000 കഥകളുണ്ടാകാം. ആ കഥകൾ കേൾക്കാനുള്ള ക്ഷമ നമുക്കുണ്ടായാൽ ലോകം കൂടുതൽ മനോഹരമാകും. ശാസ്ത്രം നൽകുന്ന ഈ വെളിച്ചം ബന്ധങ്ങളിലെ വിള്ളലുകൾ നികത്താൻ നമ്മെ സഹായിക്കട്ടെ. ഓരോ മനുഷ്യനും തന്റേതായ രീതിയിൽ അതിജീവിക്കുന്നു എന്ന തിരിച്ചറിവോടെ നമുക്കും മുന്നേറാൻ കഴിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ. കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.

0: പതിനെട്ടാം പടി എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് ലോറൻസ് ഫെർണാണ്ടസ്, സംഗീതം നൽകിയത് പ്രശാന്ത് പ്രഭാകർ.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
6: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: മെഡിക്കൽ ഫീൽഡിൽ ഹൈ സാലറിയും ഗ്ലോബൽ കരിയർ സാധ്യതകളും ഒരുക്കുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുമായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
0: സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പ്രസാദ് അഞ്ചൽ.
1: ദേവാലയങ്ങളിലെ വഴിപാടുകളുമായി ബന്ധപ്പെട്ട് തെറ്റായി ധരിച്ചുവശായ ഒരു പദമാണ് നീരാജനം. ഇത് നീരാഞ്ജനം, നീലാഞ്ജനം എന്നൊക്കെ ചിലരെങ്കിലും പറയുകയും എഴുതി വയ്ക്കുകയും ചെയ്യുന്നു. ഒരു നാളികേരം നടുവേ മുറിച്ച് രണ്ട് മുറിയിലും നെയ്യോ എണ്ണയോ ഒഴിച്ച് രണ്ടിലും ഒരു ചെറിയ എള്ളുകിഴി വെച്ച് കത്തിച്ച് ഭഗവാന്റെ രൂപത്തെ അഥവാ ബിംബ ഉപാധിയെ നന്നായി ഉഴിഞ്ഞ് തെളിച്ച് കാണിക്കലാണ് നീരാജനം. നിഹി നിശേഷേണ രാജനം നീരാജനം. രാജ് എന്നതിന് രാജ ദീപ്തൗ, ജ്വലിക്കുന്നത്, പ്രകാശിക്കുന്നത് എന്നർത്ഥം. നിര് രാജനം എന്നിരിക്കുമ്പോൾ രോരി എന്ന പാണിനി സൂത്രം നിര് എന്നതിലെ രേഖത്തെ ലോപിപ്പിച്ച് നി രാജനം എന്നാക്കുന്നു. അതിനുശേഷം ഡ്രലോപേ പൂർവസ്യ ദീർഘ അണഹ എന്ന സൂത്രം കൊണ്ട് ശേഷിക്കുന്ന നീ എന്നതിലെ ഇകാരത്തിന് ദീർഘം വരുത്തി നീരാജനം എന്ന പദം നിഷ്പാദിപ്പിക്കുന്നു. ഇതുപോലെയാണ് പുനര് അധികം രമതേ പുനാരമതേ, ഹരിഹി അധികം രമ്യ ഹരീരമ്യ, ശംഭുഹു അധികം രാജതേ ശംഭൂരാജതേ എന്നീ രൂപങ്ങളുടെ നിഷ്പത്തിയും. ഹരിഹി ശംഭുഹു എന്നീ പദങ്ങളിലുള്ള വിസർഗത്തിന് വിസർജനീയസി സഹ എന്ന സൂത്രം പ്രവർത്തിപ്പിച്ച് വിസർഗത്തിന് സകാരവും ആ സകാരത്തിന് സസജുഷോരുഹു എന്ന സൂത്രത്താൽ രേഭവും വരുത്തി ഹരിര് ശംഭുര് എന്നിങ്ങനെ രേഭാന്തമാക്കിയിട്ടാണ് മുൻപറഞ്ഞ സൂത്രങ്ങളെ കൊണ്ട് മുൻപറഞ്ഞ രൂപങ്ങളാക്കി മാറ്റുന്നത്. ഐകമത്യത്തെ ഐക്യമത്യമാക്കുന്നവർ നിരവധിയാണ്. ഐകമത്യമാണ് ശരിയായ പദം. മതത്തിലുള്ള, അഭിപ്രായത്തിലുള്ള അഥവാ ബുദ്ധിപൂർവകമായ കർമ്മങ്ങളിലുള്ള ഏകത, ഒരുമ, ഏകഭാവന, ഒന്നായ അവസ്ഥ, അതാണ് ഐകമത്യം. ബുദ്ധിർ മനീഷ ധിഷണ ധീഹി പ്രജ്ഞാ ശേമുഷി മതി എന്നിങ്ങനെയാണ് മതിശബ്ദത്തിൻ്റെ പര്യായ പദങ്ങൾ. ഐകമത്യ സൂക്താർച്ചന ദേവാലയങ്ങളിലെ ഒരു പ്രധാന വഴിപാടാണ്. ചിലയിടത്തെങ്കിലും ഐക്യമത്യ സൂക്താർച്ചന എന്നെഴുതി വച്ചിട്ടുമുണ്ട്. ഐകമത്യ സൂക്താർച്ചന എന്നാണ് ശരിയായ രൂപം. ഈ സൂക്തം ഉരുവിടുന്നതിലും തെറ്റുകൾ വരുത്താറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന നമുക്ക് എന്നർത്ഥമുള്ള നോ നഹ എന്ന പദം നോ നഹ എന്ന് ചൊല്ലുന്നത് അസഹനീയമാണ്. അസ്മശബ്ദം ഷഷ്ടി വിഭക്തിയിലെ ബഹുവചന രൂപമാണ് നഹ എന്നത്. മമ മേ ആവയോഹോ നൗ അസ്മാകം നഹ എന്നിങ്ങനെയാണ് ഷഷ്ടി വിഭക്തിയുടെ ഏകവചനത്തിലെയും ദ്വിവചനത്തിലെയും ബഹുവചനത്തിലെയും രൂപങ്ങൾ.

0: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ പ്രസാദ് അഞ്ചൽ.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
2: ഗ്രാമകേരളം.
3: ഓലപ്പന്തും ഓലപ്പീപ്പിയും കളിപ്പാട്ടങ്ങളും
2: നമ്മുടെയൊക്കെ ബാല്യകാല സ്മരണകളിൽ കളിയുടെയും ചിരിയുടെയും ആരവങ്ങൾ ഉയർത്തിയിരുന്ന നാടൻ കളിപ്പാട്ടങ്ങൾ പലരും മറന്നിരിക്കാനിടയില്ല. ഇന്നത്തെ പോലെ വലിയ കാറും ബസ്സും ട്രക്കറും ട്രാക്ടറും വിമാനവും പാറ്റൺ ടാങ്കും തോക്കുമൊന്നുമായിരുന്നില്ല അന്നത്തെ കളിപ്പാട്ടങ്ങൾ. എല്ലാം നമ്മുടെ ചുറ്റുവട്ടത്ത് കിട്ടുന്ന ഓലയും ഈർക്കിലും മടലും മച്ചിങ്ങയുമൊക്കെ കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന പ്രകൃതി സൗഹൃദ കളിപ്പാട്ടങ്ങൾ. ഒരു നയാ പൈസ പോലും ചെലവില്ലാതെ നമുക്ക് സ്വയം തയ്യാറാക്കാവുന്ന വീട്ടുകളിപ്പാട്ടങ്ങളായിരുന്നു ഇവയെല്ലാം. ആദ്യം ഇത് ഓലയും ഈർക്കിലുമൊക്കെ വെച്ച് വീട്ടിലെ മുതിർന്നവരാകും കുട്ടികൾക്ക് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക. തുടർന്ന് കുട്ടികൾ തന്നെ ഇത് അനായാസം ചെയ്യാനും തുടങ്ങും. അത്രത്തോളം ലളിതവും കൗതുകകരവുമാണ് ഈ ഓരോ നാടൻ കളിക്കോപ്പിൻ്റെയും നിർമ്മിതി. പിന്നീട് അങ്ങോട്ട് കളി മേളമാണ്, പ്രത്യേകിച്ച് സ്കൂൾ അടയ്ക്കുന്ന മധ്യവേനൽ അവധിക്കാലം. പുതിയ കാലത്തെ വർണ്ണമനോഹരമായ തൊപ്പികൾ റെഡിമെയ്ഡായി കടകളിൽ നിന്ന് വാങ്ങി ശീലിച്ചവർക്ക് ഒരുപക്ഷെ ഓലത്തൊപ്പി നിർമ്മാണം അപരിചിതമായിരിക്കും. അധികം മൂക്കാത്ത ഓലയെടുത്ത് അതിൻ്റെ മധ്യഭാഗത്തുകൂടെ പൊളിച്ച് 2 കഷണമാക്കുന്നു. ഇനി മുറിച്ച കഷണത്തിൻ്റെ ചുവടുഭാഗവും തുഞ്ചാണിയും ഒഴിവാക്കി മധ്യഭാഗം മാത്രമെടുക്കുക. തുടർന്ന് തണ്ട് നന്നായി ചെത്തി കനം കുറയ്ക്കുക. ഓല പൊട്ടിപ്പോകാതെ വഴങ്ങാൻ വേണ്ടിയാണ് ഇത്. കഷണത്തിൽ 18 ഓലകൾ, ഇതാണ് ഏകദേശ കണക്ക്. അറ്റത്തെ 2 ഓല മുറിച്ചു കളയുക. ഇത് വൃത്താകൃതിയിൽ വളച്ച് ഓല ഉപയോഗിച്ച് തന്നെ കെട്ടുക. തലയിൽ വയ്ക്കാനുള്ള ഭാഗം റെഡി. ഇനി ഓലക്കാലുകൾ ഒന്ന് നന്നായി വളച്ച് തുടർന്ന് മെടയുക. മെടഞ്ഞ് തൊപ്പിയുടെ മാതൃകയിലാക്കുക. അയഞ്ഞുകിടക്കുന്ന ഓലകൾ ചെറുതായി ഒന്ന് മുറുക്കിയാൽ തന്നെ തൊപ്പിയുടെ ആകൃതിയായി. ഇതാണ് ഓലത്തൊപ്പി. പഴയകാലത്ത് കുട്ടികളുടെ പ്രധാന കളിപ്പാട്ടമായിരുന്നു ഓലപ്പീപ്പി. വായിൽ വെച്ച് ശക്തിയായി ഊതുമ്പോൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാകും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ ഈർക്കിൽ നീക്കം ചെയ്ത ഓലകൾ, അതായത് ചെറുതും വലുതും എന്ന മുറയ്ക്ക് ചെറിയ ഓലകൾ നീളമുള്ളവയ്ക്ക് കുറുകെ വെച്ചാണ് ഓലപ്പീപ്പി തയ്യാറാക്കുന്നത്. അവസാനം കൂർപ്പിച്ച ഈർക്കിൽ കടത്തി ചുറ്റിയതിനെ യഥാസ്ഥാനത്ത് നിർത്തുന്നു. പീപ്പിയുടെ അഗ്രഭാഗത്ത് കൂർത്ത ഓലക്കഷണങ്ങൾ ചെറുതായി വിടർത്തി ശക്തിയായി ഊതുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കുന്നു. തെങ്ങോല കൊണ്ട് പാമ്പിൻ്റെ രൂപത്തിലുണ്ടാക്കുന്ന മറ്റൊരു കളിപ്പാട്ടമാണ് ഓലപ്പാമ്പ്. കളിപ്പാട്ടമെങ്കിലും ഇത് ഉണ്ടാക്കി ഒരു പാമ്പിൻ്റെ രൂപമാക്കി കഴിയുമ്പോഴും നിലത്തിട്ട് ചലിപ്പിക്കുമ്പോഴും കുട്ടികൾക്ക് തെല്ല് ഭയം തോന്നിക്കൂടായികയില്ല. എന്നാൽ അത് യഥാർത്ഥ പാമ്പല്ലാത്തതിനും ഈ അർത്ഥത്തിൽ കാര്യമില്ലാത്ത ഭീഷണി, പേടിപ്പിക്കൽ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ മലയാളത്തിൽ ഓലപ്പാമ്പ് കാട്ടുക എന്നൊരു ശൈലി തന്നെ ഉണ്ട്. ഇനി തെങ്ങോല തന്നെ മെടഞ്ഞ് ഓലപ്പന്തം ഉണ്ടാക്കാം. ഗ്രാമപ്രദേശങ്ങളിൽ കുട്ടികൾ പണ്ടുകാലത്ത് കളിക്കാൻ ഓലപ്പന്താണ് സർവ്വസാധാരണമായി ഉപയോഗിച്ചിരുന്നത്. പച്ചോലയോ ഉണങ്ങിയ ഓലയോ കൊണ്ട് നന്നായി മെടഞ്ഞാണ് ഇതുണ്ടാക്കുന്നത്. വലിയ ഭാരമില്ലാത്തതാകയാൽ കുട്ടികൾക്ക് സുരക്ഷിതമായി കളിക്കാനും ഉത്തമം. തലപ്പന്ത്, ആട്ടക്കളി, ഡപ്പക്കളി തുടങ്ങിയ കളികൾക്കെല്ലാം ഓലപ്പന്താണ് ഉപയോഗിക്കുന്നത്. ഇനി ഓലയ്ക്ക് പുറമേ തെങ്ങിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന മച്ചിങ്ങകൾ ഉപയോഗിച്ച് മച്ചിങ്ങ വണ്ടിയും നിർമ്മിക്കാറുണ്ടായിരുന്നു. മച്ചിങ്ങ വണ്ടിയുടെ മുകളിൽ ഈർക്കിലെ കുത്തി അതിൽ പ്ലാവിലയോ മറ്റിലകളോ പിടിപ്പിച്ചാണ് ഈ കളിവണ്ടി തയ്യാറാക്കുന്നത്. മച്ചിങ്ങ കൊണ്ട് തന്നെ തയ്യാറാക്കാവുന്ന മറ്റൊരു കളിപ്പാട്ടവുമുണ്ട്. ഒരു മച്ചിങ്ങയും ഈർക്കിലും മാത്രം മതി ഇതുണ്ടാക്കാൻ. ഈർക്കിൽ രണ്ടായി മുറിച്ച് ഒന്ന് മച്ചിങ്ങയിൽ വളച്ച് കുത്തി മറ്റേത് അതിനിടയിൽ വെച്ച് അതിലേക്ക് രണ്ട് ഈർക്കിലുകൾ കടത്തി കയ്യിൽ വെച്ച് കറക്കിയാൽ തയ്യൽ മെഷീൻ ചവിട്ടുമ്പോഴുണ്ടാകുന്ന ടിക് ടിക് ശബ്ദം കേൾക്കാം. കൗതുകകരമായ ഒരു കളിപ്പാട്ടമാണിത്. ഗതകാല സ്മൃതിയുടെ ഓർമ്മപ്പെടുത്തലുമായി ഇനിയുമുണ്ട് ഇത്തരം പ്രകൃതി സൗഹൃദമായ ബാല്യകാല കളിക്കോപ്പുകൾ. ഇവയിൽ അധികവും ഇന്ന് അന്യം നിന്ന് പോയെങ്കിലും സുഖകരമായ ഓർമ്മകൾ ഉണർത്തി ഇന്നും അവ അനശ്വരമായി തുടരുന്നു.
3: ഓലപ്പന്തും ഓല പീപ്പിയും കളിപ്പാട്ടങ്ങളും, രചന സുരേഷ് മുതുകുളം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.

0: ഉണ്ണികളെ ഒരു കഥ പറയാം. ഈ ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല വരികളെഴുതി ഔസേപ്പച്ചൻ ഈണം നൽകി യേശുദാസും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. നമസ്തേ, അനന്തപുരി തുടരും FM ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം. സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹരിയാനയിലെ ജിന്ദിനും സോണിപട്ടിനും ഇടയിൽ മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗത്തിൽ സർവീസ് നടത്താനാണ് മന്ത്രാലയത്തിന്റെ അനുമതി. CBSE പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. സമയബന്ധിതമായ ഇടപാടുകൾ ഉറപ്പാക്കാനും പേയ്മെന്റ് പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകാനും CBSE സഹായിക്കണമെന്ന് പ്രധാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. വാഹനങ്ങൾ ഗതാഗത നിയമലംഘനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പിഴയടയ്ക്കാത്ത ഈ ചലാനുകൾ ഉടൻ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം തെറ്റാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. സംശയാസ്പദമായ പേയ്മെന്റ് ലിങ്കുകൾ അടങ്ങിയ വ്യാജ ഇ ചെല്ലാൻ നോട്ടീസുകൾ തട്ടിപ്പുകാർ അയക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് BJP MLA മാർ മുഖ്യമന്ത്രി VD സതീശന് കത്ത് നൽകി. ശബരിമല പ്രക്ഷോഭത്തിൽ വിശ്വാസികൾക്കെതിരെ എടുത്ത മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. വണ്ടൂരിൽ CPIM പ്രവർത്തകനെ ക്രൂരമായി ആക്രമിച്ച കേസിൽ 2 പേരെ വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കാപ്പിൽ വടക്കേക്കര സ്വദേശികളായ രാഖിൽ, അഭിരാം എന്നിവരാണ് അറസ്റ്റിലായത്. ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാൻ ഈ മാസം 31 വരെ ഗവൺമെന്റിന്റെ അനുമതി. അറ്റകുറ്റപ്പണിക്ക് തടസ്സമുണ്ടാക്കാത്ത വിധം കാൽനട യാത്രയ്ക്കാണ് അവസരം. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ സ്കൂളുകൾ പൂർണ്ണമായി പുകയില രഹിതമാക്കാൻ ജില്ലാതല ഏകോപന സമിതി തീരുമാനം. ജില്ലയിൽ 1270 സ്കൂളുകളെ പുകയില മുക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് പന്തിരാങ്കാവിൽ വിദ്യാർത്ഥി വീട്ടിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ. കാർത്തിക് എന്ന 19-കാരനാണ് മരിച്ചത്. പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

ഇനി നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യം ഇതായിരുന്നു, 2026 ഏപ്രിൽ 12 അന്തരിച്ച പ്രശസ്ത ഗായിക ആശ ഭോസ്ലെ ആലപിച്ച ഏക മലയാളം ഗാനം ഏത് ചലച്ചിത്രത്തിലേതാണ്? ഉത്തരം സുജാത. 1977 ഹരിഹരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിലെ സ്വയംവര ശുഭദിന മംഗളങ്ങൾ എന്ന ഗാനം

എന്നതാണ് ആശയുടെ മലയാളത്തിലെ ഒരേ ഒരു ചലച്ചിത്രഗാനം. ഗായിക ലതാ മങ്കേഷ്കറുടെ സഹോദരി കൂടിയായ ആശാ ഭോസ്ലെയുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്ത ഗായിക എന്നതിനുള്ള ഗിന്നസ് ലോക റെക്കോർഡ്. ഗ്രാമി അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരിയായ ഇവർ 2001 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം, 2008 പത്മവിഭൂഷൺ എന്നീ ബഹുമതികളും കരസ്ഥമാക്കി.

0: സുജാത എന്ന ചിത്രത്തിന് വേണ്ടി ആശാ ഭോസ്ലെ പാടിയ ഗാനമാണ് കേട്ടത്. മങ്കൊമ്പ ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് രവീന്ദ്ര ജെയിനിന്റെ സംഗീതം.
1: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
4: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
3: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
4: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
3: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരികൾ.
4: വേലായുധൻ പിള്ള ആൻഡ് സൺസ്, റഹ്മാനിയ ലൈൻ, ചാല.
5: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
6: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡന്റ്സ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ.
5: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172 പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192 പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
6: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡന്റ്സ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്.
7: ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉത്തർപ്രദേശിലെ അലഹബാദിൽ 1889 നവംബർ 14 ജനിച്ചു. അച്ഛൻ മോത്തിലാൽ നെഹ്റു, അമ്മ സ്വരൂപ റാണി. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ലണ്ടനിലെ ഇന്നർ ടെമ്പിളിൽ നിന്നും നിയമ പഠനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങി വന്നതിന് ശേഷം 7 വർഷം വക്കീലായി ജോലി ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായിക്കൊണ്ട് രാഷ്ട്രീയ ജീവിതം തുടങ്ങി. തന്റെ പിൻഗാമിയായി ഗാന്ധിജി പരിഗണിച്ച നെഹ്റു ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെ നിരന്തരം പ്രക്ഷോഭം നടത്തി. ഇതിന്റെ പേരിൽ 27 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന നെഹ്റുവിനെ 10 വർഷം ബ്രിട്ടീഷ് ഭരണകൂടം ജയിലിലാക്കി. അവിടെ വെച്ചെഴുതിയ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്നിവ അദ്ദേഹത്തിന്റെ പ്രശസ്ത രചനകളായി മാറി. തത്വചിന്തകൻ, ഗ്രന്ഥകർത്താവ്, ചരിത്രകാരൻ എന്നീ നിലകളിലും നെഹ്റു വ്യക്തിമുദ്ര പതിപ്പിച്ചു. കുട്ടികളോടുള്ള അദ്ദേഹത്തിന്റെ വാത്സല്യം മുൻനിർത്തി എല്ലാ വർഷവും നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കുന്നു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതു മുതൽ മരണം കീഴടക്കുന്നതുവരെ തുടർച്ചയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു രാഷ്ട്രശില്പി എന്നാണ് അറിയപ്പെടുന്നത്. പ്രധാനമന്ത്രിയായിരിക്കെ ചേരിചേരാ നയം അവതരിപ്പിച്ച് രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടി. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ എന്ന് ഉറച്ചു വിശ്വസിച്ച അദ്ദേഹം ചാച്ചാജി എന്ന പേരിൽ കുട്ടികളുടെ ഇടയിൽ പ്രിയങ്കരനായിരുന്നു. ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതി, രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പഞ്ചവത്സര പദ്ധതി എന്നിവ നെഹ്റുവിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമാണ്. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ, എ ബെഞ്ച് ഓഫ് ഓൾ ലെറ്റേഴ്സ്, മഹാത്മാഗാന്ധി, ദി എസൻഷ്യൽ റൈറ്റിംഗ്സ് ആൻഡ് ആന്തോളജി, ലെറ്റേഴ്സ് ടു ചീഫ് മിനിസ്റ്റേഴ്സ് എന്നിവയും നെഹ്റുവിൻ്റെ കൃതികളാണ്. 1985 ഭാരതരത്നം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. 1964 മെയ് 27 ജവഹർലാൽ നെഹ്റു അന്തരിച്ചു.
8: Long years ago we made a trick with destiny and now the time comes when we shall redeem our pledge not only or in full measure but very substantially. At the stroke of the midnight hour when the world sleeps, India will awake to life and freedom. A moment comes which comes but rarely in history, when we step out from the old to the new, when an age ends and when the soul of a nation long suppressed finds utterance. It is fitting that at this solemn moment we take the pledge of dedication to the service of India and her people and to the still larger cause of humanity. At the dawn of history, India started on her unending quest, and trackless centuries are filled with her striving and the grandeur of her successes and her failures. Through good and ill fortune alike, she has never lost sight of that quest or forgotten the ideals which

0: ഉണരും നവയുഗ വസന്തവാടിയിൽ വിടർന്ന പുഷ്പങ്ങൾ.
1: പിക്നിക് എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി എം കെ അർജുനൻ ഈണം നൽകി പി ജയചന്ദ്രനും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ എത്ര സംശയം, കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം അടൂർ കളിക്കവിള കൊല്ലം ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് എം സി എ.
7: 4 വർഷത്തിൽ ബി സി എ, 1 വർഷം കൂടി പഠിച്ചാൽ എം സി എ, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
2: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
1: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
3: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും അലയണ്ട. കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
4: അസീസ് ചിക്കൻ ഷോപ്പ് കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം.
3: അസീസ് ചിക്കൻ ഷോപ്പ് തമലം റോഡ്, കുഞ്ചാലമൂട്.
5: ഏവർക്കും അസീസ് ചിക്കൻ ഷോപ്പിന്റെ ബക്രീദ് ആശംസകൾ.

നമസ്തേ അനന്തപുരയിൽ ഇനി നമുക്ക് ചുറ്റും. ഏഷ്യൻ ഏജ് ഗ്രൂപ്പ് അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ പുരുഷ വാട്ടർ പോളോ ടീമിന്റെ സെലക്ഷൻ ട്രയൽസ് നാളെയും മറ്റന്നാളുമായി തിരുവനന്തപുരം പിരപ്പൻകോട് അക്വാട്ടിക് കോംപ്ലക്സിൽ നടക്കും. തിരഞ്ഞെടുക്കപ്പെടുന്ന 25 പേർക്ക് സ്വിമ്മിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഒരു മാസം പരിശീലനം നൽകും. തുടർന്നായിരിക്കും അന്തിമ ടീമിനെ പ്രഖ്യാപിക്കുക. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിൽ വർക്കിംഗ് പ്രൊഫഷണൽ സായാഹ്ന ഡിപ്ലോമ കോഴ്സിലേക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ താൽക്കാലിക അധ്യാപക നിയമനത്തിനായി അഭിമുഖം നടത്തുന്നു. അഭിമുഖം 29-ാം തീയതി, അതായത് മറ്റന്നാൾ രാവിലെ 10 മണിക്ക്. ബക്രീദ് പ്രമാണിച്ച് സംസ്ഥാനത്തെ ബാങ്കുകൾ ഇന്നും നാളെയും പ്രവർത്തിക്കില്ല. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഇതുകൂടാതെ ബീച്ചുകളിലേക്കുള്ള വിനോദസഞ്ചാരം ഒഴിവാക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിങ്ങും സംയുക്തമായി തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന കേരള ഗവൺമെന്റ് അംഗീകാരമുള്ള 1 വർഷ KGTE പ്രീ പ്രസ് ഓപ്പറേഷൻസ്, KGTE പ്രസ് വർക്ക്, KGTE പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻസ് ആൻഡ് ഫിനിഷിംഗ് 2026-27 കോഴ്സുകളിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. അപേക്ഷകർ SSLC അല്ലെങ്കിൽ തതുല്യ യോഗ്യത പാസ്സായിരിക്കണം. പട്ടികജാതി, പട്ടികവർഗ, മറ്റർഹ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതാണ്. അപേക്ഷകർ വിദ്യാഭ്യാസ യോഗ്യത, ജാതി, വരുമാനം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം അതാത് കേന്ദ്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിങ് ട്രെയിനിംഗ് ഡിവിഷൻ, പുന്നപുരം, പടിഞ്ഞാറേക്കോട്ട, തിരുവനന്തപുരം 6950024 എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471247720. മറ്റൊരു നമ്പർ 0471246728. വെബ്സൈറ്റ് വിലാസം www.capt.kerala.com. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.

0: വന്ദനം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
2: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
5: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ എം ആർ ടി വാങ്ങാം.
6: എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. മെയ് 1 മുതൽ ജൂൺ 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

0: മഹേഷിന്റെ പ്രതികാരം ഈ ചിത്രത്തിനു വേണ്ടി റഫീഖ് അഹമ്മദ് വരികളെഴുതി ബിജിപാൽ ഈണം നൽകി ആൻ ആമിയോടൊപ്പം പാടിയ ഗാനമാണ് കേട്ടത്. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
5: ഇവിടുത്തെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ മാർഗമുണ്ടോ? ഇല്ല. അപ്പോ പിന്നെ ഒന്നധികമായാലും തരക്കേടില്ലല്ലോ. നീരസത്തോടുകൂടിയാണ് രാമൻ നായർ പറഞ്ഞത്. തൻ്റെ കുടുംബകാര്യങ്ങളിൽ കടന്ന് ശാസനകൾ പുറപ്പെടുവിക്കുന്നത് സ്വന്തം പൗരുഷത്തെ തന്നെ ചോദ്യം ചെയ്യുന്നത് പോലെ അയാൾക്ക് തോന്നി. തർക്കുത്തരം പറയാൻ പഠിച്ചാൽ പോരാ? വേലുനായർ ഒന്നിളകിയാടിക്കൊണ്ട് ചോദിച്ചു, ഇതിൻ്റെ വൈഷമ്യം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉണ്ട്. അപ്പോ അറിഞ്ഞു ചെയ്തതാണല്ലേ? അതെ. എന്നാ നിങ്ങളായി, നിങ്ങളുടെ പാടായി. ഞാനുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അയ്യോ അമ്മാമ, മാധവി അമ്മ ഇടയിൽ കടന്നു തടഞ്ഞു. താൻ തോന്നിത്തം പോലെ നടന്നുകൊള്ളിൻ. കാര്യങ്ങളുടെ സ്ഥിതി ശരിക്കും മനസ്സിലാക്കിയാൽ വേലുമ്മാന് തന്നെ ബോധ്യപ്പെടും. രാമൻ നായർ ഒരനുരഞ്ജന മനോഭാവം കാട്ടി. പക്ഷേ വേലുമ്മാൻ ലേശവും താഴാൻ തയ്യാറുണ്ടായിരുന്നില്ല. ഒരു തറവാട്ടുകാരനവരുടെ അധികാരം നിഷേധിച്ചിരിക്കുന്നു, തന്നെ നിസ്സാരനാക്കിയിരിക്കുന്നു. അത് വേലുമ്മാന് സഹിക്കാനാവുന്നതല്ല. ഈ കുട്ടിക്ക് നിങ്ങളുമായിട്ട് എന്താണ് ബന്ധം? മനുഷ്യക്കുട്ടിയാണെന്ന ബന്ധം മാത്രം. എന്നാൽ നാഥനില്ലാത്ത അനേകം കുട്ടികളുണ്ട്. എന്താണ് ഒന്നിനെയും എടുത്തു വളർത്താത്തത്? ഇങ്ങനെ ഒരു സന്ദർഭം വരാത്തതുകൊണ്ട്. സന്ദർഭം വന്നാൽ വളർത്തും ഇല്ലേ? വൈശ്രവണനല്ലേ വൈശ്രവണൻ? മാസ്റ്റർക്ക് കലി കയറി. അയാൾ മുഖമുയർത്തി കാരണവരെ ആകെയൊന്നു നോക്കി. പിച്ചക്കാരനായിരിക്കാം, പക്ഷെ നിങ്ങളുടെ മുമ്പിൽ കൈമലർത്താൻ വന്നിട്ടില്ലല്ലോ.

0: എടോ, കുനിയൻ കുത്തിയതുകൊണ്ടൊന്നും ഗോപുരം പൊളിയില്ല. എൻ്റെ കുടുംബത്തുള്ളതൊക്കെ ഞാനുണ്ടാക്കിയതാ. ഞാനൊരുത്തൻ, നിങ്ങളൊരുത്തൻ തന്നെ അനുഭവിച്ചു കൊള്ളണം. ഇതിനുള്ള വഴി എനിക്കറിയാം. നല്ലത്. കാരണവർ എഴുന്നേറ്റു. മാധവിയമ്മയുടെ നേരെ നോക്കി പറഞ്ഞു, കേൾക്കേണ്ടത് കേട്ടു മാധവി. അമ്മാമൻ ക്ഷമിക്കൂ. എൻ്റെ പട്ടി ക്ഷമിക്കും. ഇനി അമ്മാമനെ കാണണമെങ്കിൽ അമ്മാമൻ്റെ വീട്ടിൽ വരണം. അമ്മാമ, അയാൾ വിളി കേട്ടില്ല. നേരെ നടന്ന് പാടത്തിൻ്റെ മറുകരയ്ക്കുള്ള നമ്പിടിയുടെ പടിപ്പുരയിലേക്ക് കയറുന്നത് മാധവിയമ്മ കണ്ടു. ഉള്ള കഞ്ഞിയിലും മണ്ണു അരിയിട്ടു. മാധവിയമ്മ ദീർഘമായി നിശ്വസിച്ചു. ഉള്ള കഞ്ഞിയേ ഉണ്ടാവൂ, മാസ്റ്ററും പറഞ്ഞു. വാസ്തവത്തിൽ ആ കാരണവരെ കൊണ്ട് അത്രയ്ക്കൊരു ഉപകാരമൊന്നും അവർക്കില്ല. കൊയ്ത്തുകാലത്ത് നാലോ അഞ്ചോ പറ അരി, ചക്കയും മാങ്ങയും. വിത്തുവായ്പ വാങ്ങാൻ വരുന്നവർ കാഴ്ച കൊണ്ടുവരുന്ന കോഴികളിൽ ഒന്നോ രണ്ടോ. ഇതൊക്കെ അയാൾ കൊടുത്തയക്കും. ഈ സാധനങ്ങൾക്കു വേണ്ടി ജീവിതം അടിമത്തത്തിലാഴ്ത്താൻ മാസ്റ്റർ ഒരുക്കമുണ്ടായിരുന്നില്ല. പോട്ടെ അങ്ങട്ട്.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
3: നാളെ ശാസ്ത്രലോകത്തിൽ വാഗമരത്തോപ്പിലെ ഐവകൾ, ഒരു ചെറിയ വലിയ വൃക്ഷ സംഭാഷണം. ഡോക്ടർ ലിജ എം സംസാരിക്കുന്നു.
4: 1881 പോളിഷ് മൈക്കോളജിസ്റ്റായ ഫ്രാൻസിസ് കാമിയൻസ്കിയാണ് മൈക്കോറൈസ ആദ്യമായി കണ്ടുപിടിച്ചത്. ഇവ രണ്ട് തരത്തിൽ കാണപ്പെടുന്നുണ്ട്. വേരുകളെ ചുറ്റിപ്പറ്റിയുള്ള എക്ടോ മൈക്കോറൈസ എന്നും വേരുകളുടെ കോശങ്ങളിലേക്ക് തുളച്ചു കയറുന്ന ആർബസ്കുലാർ അഥവാ എൻഡോ മൈക്കോറൈസ എന്നും.
3: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
1: സമയം 8:35.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
6: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
7: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
1: തീവ്രമായി പ്രണയിച്ചിട്ടും ഒന്നിക്കാൻ കഴിയാതെ പോയവർ, പ്രണയത്തിനിടയിലേക്ക് അവിചാരിതമായി മരണം കടന്നെത്തുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നവരുടെ വേദന ഹൃദയസ്പർശിയായി ചിത്രീകരിച്ച ചില ചലച്ചിത്ര ഗാനങ്ങളുണ്ട്. തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ ഇന്ന് അത്തരത്തിലുള്ള രണ്ട് ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സുഖമോ ദേവി. ഈ ചിത്രത്തിനു വേണ്ടി ONP കുറുപ്പ് വരികളെഴുതി രവീന്ദ്രൻ ഈണം നൽകി യേശുദാസും ചിത്രയും പാടിയത്.

0: ഇന്നത്തെ തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം ഇത്രമാത്രം. മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ രാവിലെ ഇതേ സമയം.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: യോഗ സൗഖ്യം.
3: ഇന്നീ പരിപാടിയിൽ പ്രാണായാമം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ശ്രീകാവ്യ എസ് എച്ച്.
4: യോഗവിദ്യയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് പ്രാണായാമം. പ്രാണന്റെ സഞ്ചാരം എന്നർത്ഥം. അഷ്ടാംഗയോഗയിൽ ശാരീരികമായ മറ്റ് ഏതൊരു അഭ്യാസത്തെക്കാളും വളരെയധികം പ്രയോജനം പ്രാണായാമം കൊണ്ട് ഉണ്ടാകുമെന്ന് പറയുന്നു. ശ്വാസോച്ഛ്വാസം നിയന്ത്രിച്ച് താളാത്മകമായി ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ചെയ്യുന്നതാണ് പ്രാണായാമത്തിന്റെ അടിസ്ഥാന രീതി. പ്രാണായാമം രേചകം, പൂരകം, കുംഭകം എന്നിങ്ങനെ മൂന്ന് വിധത്തിലുണ്ട്. ശരീരത്തിലുള്ള വായുവിനെ ഉയർത്തി മൂക്കുവഴി സാവധാനം, അല്പം പോലും ബാക്കിയില്ലാതെ, പുറത്തേക്ക് സമമായും ക്രമമായും അല്പനേരം കൊണ്ട് ഉച്ഛ്വസിക്കണം. അങ്ങനെ ദേഹ അന്തർഭാഗത്തുള്ള ആകാശത്തെ വായുരഹിതമാക്കി തീർക്കണം. എന്നിട്ട് അല്പം പോലും വായു അകത്തു കടക്കാൻ അനുവദിക്കാതെ നിലനിർത്തണം. ഇതാണ് രേചകം. തുടർന്ന് ഒരു താമരത്തണ്ടിൽ കൂടി എങ്ങനെ വെള്ളം വായിലേക്ക് ആകർഷിച്ച് എടുക്കുവാൻ സാധിക്കുന്നുവോ അതുപോലെ സാവധാനവും ക്രമവുമായി മൂക്കുവഴി വായുവിനെ ഉള്ളിലേക്ക് ശ്വസിക്കണം. ഇതാണ് പൂരകം. എന്നിട്ട് ഉച്ഛ്വസിക്കുകയോ നിശ്വസിക്കുകയോ ചെയ്യാതെ ശരീരാവയവങ്ങളെ ചലിപ്പിക്കാതെ കഴിയാവുന്നത്ര സമയം നിശ്ചലമായിരിക്കണം. ഇതാണ് കുംഭകം. പ്രാണായാമം ശരിയായ നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടേണ്ട ഒന്നാണ്. ഒരു ഗുരുവിന്റെയോ യോഗാചാര്യന്റെയോ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. യുക്തമായ രീതിയിൽ പ്രാണായാമം ചെയ്താൽ സർവ്വരോഗവും ക്ഷയിക്കും അഥവാ ഇല്ലാതാകും. അയുക്തമായി അല്ലെങ്കിൽ അലസമായി പ്രാണായാമം ചെയ്താൽ രോഗത്തെ സ്വന്തം ശരീരത്തിലേക്ക് ക്ഷണിക്കുന്നതിന് തുല്യമാണെന്നാണ് ഹഠയോഗ പ്രദീപികയിൽ പറഞ്ഞിരിക്കുന്നത്. അത്ര പ്രാധാന്യമാണ് പ്രാണായാമത്തിന് യോഗയിൽ ഉള്ളത്. ആമയുടെ ശ്വസന രീതിയാണ് പ്രാണായാമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ആമയുടെ ആയുസിന്റെ രഹസ്യം അതിന്റെ ശ്വസന രീതി കൊണ്ടാണ്. ഒരു മിനിറ്റിൽ 3 തവണ ശ്വാസോച്ഛ്വാസം നടത്തുന്ന ജീവിയാണ് ആമ. ആഴത്തിലുള്ള ശ്വസന പരിശീലനം ശ്വാസകോശത്തിന്റെ മുഴുവൻ ശേഷിയും കൈവരിക്കുവാൻ സഹായിക്കുന്നു. ഇത് ശ്വസന വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നു. സ്ഥിരമായി പ്രാണായാമം പരിശീലിച്ചാൽ സ്ഥിരമുള്ള മനസ്സും രോഗമില്ലാത്ത ശരീരവും ലഭിക്കുമെന്ന് പറയപ്പെടുന്നു. പ്രാണായാമം

0: ദഹന വ്യവസ്ഥയെ സന്തുലിതമാക്കുകയും ചർമ്മത്തിന് സ്വാഭാവിക തിളക്കം നൽകുകയും ചെയ്യുന്നു. ഒരു വ്യക്തിയുടെ ചൈതന്യം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് പ്രാണായാമം.
1: പ്രാണായാമം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശ്രീകാവ്യ SH.
2: മൻ കി ബാത്ത്,
3: മനസ്സു പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
2: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
3: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
2: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
3: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
2: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
3: തുടർന്ന് മലയാള പരിഭാഷ.
2: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
4: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
5: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
6: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
8: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
7: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

0: ബൈസിക്കിൾ തീവ്സ് ഈ ചിത്രത്തിന് വേണ്ടി ജിസ് ജോയ് വരികൾ എഴുതി ദീപക് ദീപ് ഈണം നൽകി നവീനും രമ്യ നമ്പീശനും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്.
1: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
1: ആന്റി ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
6: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ
5: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172 പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192 പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
6: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്, പുളിമൂട്.
7: കൺമണി സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
8: വേണം വേണം, ചെല്ലം പോവാം.
9: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.

ലാപ്ടോപ്പ് എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീവത്സൻ ജെ മേനോൻ സംഗീതം നൽകി ആലപിച്ച ഗാനമാണ് കേട്ടത്. ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് റീത്ത പോൾ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരി ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ അനന്തപുരി വീണ്ടും നാളെ രാവിലെ. എല്ലാ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം. ഇന്ന് ഗാനോപഹാരത്തിൽ 1981 മുതൽ 1990 വരെയുള്ള ചിത്രങ്ങളിലെ ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം എൻ്റെ കാണാക്കുയിൽ, ഈ ചിത്രത്തിനു വേണ്ടി ചിത്രയും സംഘവും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന കെ ജയകുമാർ, സംഗീതം എ ജെ ജോസഫ്.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
5: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
6: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
7: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
8: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
9: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
10: ഗാനോപഹാരത്തിൽ ഇനി ഗുരുജി ഒരു വാക്ക്. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾ, ജെറി അമൽദേവിന്റെ സംഗീതം.

0: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
1: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ.
0: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172-പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192-പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
1: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്, പുളിമൂട്.
2: എസ് രമേശൻ നായർ വരികൾ എഴുതി, രഘുകുമാർ ഈണം നൽകി, യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഹലോ മൈ ഡിയർ റോങ് നമ്പർ.
3: Is it 66557?
4: Yes.
3: May I speak to Miss Sunita Menon?
4: No, it's wrong number.
3: Hmm.

0: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
1: കുഞ്ഞാറ്റ കിളികൾ എന്ന ചിത്രത്തിനു വേണ്ടി കെ ജയകുമാർ വരികൾ എഴുതി എ ജെ ജോസഫ് ഈണം നൽകി ചിത്രപാടിയ ഗാനം.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
4: ഗാനോപഹാരത്തിൽ ഇനി മൃഗയ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, ഈണം നൽകിയത് ശങ്കർ ഗണേഷ്.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനോപഹാരം പൂർണ്ണമാകുന്നു. ഗാനോപഹാരം വീണ്ടും നാളെ രാവിലെ 9:30. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 10:00.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: ഇന്ത്യ കാനഡ സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ അടുത്ത അധ്യായം വിശ്വാസത്താൽ നയിക്കപ്പെടുമെന്നും ഇത് ഇരു രാജ്യങ്ങളെയും പൊതുവായ അഭിവൃദ്ധിയിലേക്ക് നയിക്കുമെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കാനഡയിലെ ടൊറന്റോയിൽ ഫ്രം പൊളിറ്റിക്കൽ റീസെറ്റ് ടു കൊമേഴ്സ്യൽ ഡെലിവറി എന്ന മന്ത്രിതല സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണത്തിന്റെ നിയമസാധുതയെ ചോദ്യം ചെയ്യുന്ന ഹർജികളിൽ സുപ്രീംകോടതി വിധി ഇന്ന്. ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ജി എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പറയുന്നത്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിന് ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ ഒരു സുരക്ഷാ ലംഘനവും സംഭവിച്ചിട്ടില്ലെന്ന് CBSE. മൂല്യനിർണയ പ്ലാറ്റ്ഫോമിന്റെ സമഗ്രതയും സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും CBSE അറിയിച്ചു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാം ചരമ വാർഷിക ദിനം ഇന്ന്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള നെഹ്റുവിന് ആദരാഞ്ജലി അർപ്പിച്ചു. CMRL കേസുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ED റെയ്ഡിൽ CPIM പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. CPIMനെ തകർക്കാൻ ലക്ഷ്യമിട്ട് BJP നടത്തുന്ന നീക്കമാണിതെന്നും കോൺഗ്രസ് അതിന് കൂട്ടുനിൽക്കുകയാണെന്നും CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞു. മലപ്പുറത്ത് ഇന്നലെ SP ഓഫീസ് മാർച്ചിലെ സംഘർഷത്തിൽ 3 SFI ജില്ലാ നേതാക്കൾക്കും കണ്ടാലറിയാവുന്ന 150 പേർക്കുമെതിരെ പോലീസ് കേസെടുത്തു. പുതുമുതൽ നശിപ്പിക്കൽ വകുപ്പ് ചേർത്താണ് കേസ്. സ്വർണവില പവന് 440 രൂപ കുറഞ്ഞ് 116,080 14,510 രൂപയാണ് ഗ്രാമിന്. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ സ്കൂളുകൾ പൂർണ്ണമായി പുകയില രഹിതമാക്കാൻ ജില്ലാതല ഏകോപന സമിതി തീരുമാനം. ജില്ലയിൽ 1270 സ്കൂളുകളെ പുകയില മുക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഇനി 11:00.

0: അക്ഷരച്ചെപ്പ്. ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
1: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
0: അക്ഷരച്ചെപ്പ്. കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
1: ഏറ്റവും മുകളിൽ ഇടത്തുനിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
0: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
1: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിനു താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
0: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
1: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാവരും അക്ഷരച്ചെപ്പ് കാത്തിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമല്ലോ. പാട്ടുകൾ കേട്ട് ആ കളങ്ങൾ പൂരിപ്പിച്ച് അതിലൂടെ
1: വിജയിയാവാൻ.
0: തീർച്ചയായും. അപ്പോൾ ഇന്നത്തെ അക്ഷരച്ചെപ്പ് നമുക്ക് ആരംഭിച്ചാലോ? ആദ്യത്തെ വാക്ക് പതിവ് പോലെ ഇടത്തുനിന്നും വലത്തോട്ടാണ്. ഇടത്തുനിന്നും വലത്തോട്ട് ഒന്ന് രണ്ട് മൂന്ന് കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
1: ഇടത്തുനിന്നും വലത്തോട്ട് ഒന്ന് രണ്ട് മൂന്ന് കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്കിന്റെ അർത്ഥം ശുഭം, മംഗളം അല്ലെങ്കിൽ നന്മ എന്നൊക്കെയാണ്. സാധാരണയായി നല്ലത് വരട്ടെ എന്ന് ഒരു വ്യക്തിയെ ആശംസിക്കുന്നതിനെ

0: ഇടത്തുനിന്നും വലത്തോട്ടാണ് 11, 12, 13, 14 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരമുള്ള വാക്ക്.
1: ഇടത്തുനിന്നും വലത്തോട്ട് തന്നെ പൂരിപ്പിക്കാനുള്ള വാക്കാണ് 11, 12, 13, 14 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 4 അക്ഷരമുള്ള വാക്ക്.
0: സൂചനകൾ പറയാം. ഈ വാക്കിന് സന്ദർഭത്തിനനുസരിച്ച് രണ്ടർത്ഥങ്ങളുണ്ട്. ചെടികളുടെ അല്ലെങ്കിൽ വൃക്ഷങ്ങളുടെ പൂങ്കുലകളെയും പൂക്കളുടെ കൂട്ടത്തെയും സൂചിപ്പിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. മറ്റൊരർത്ഥത്തിൽ സംസ്കൃതത്തിലും മലയാളത്തിലും കാവ്യരൂപങ്ങളെ സൂചിപ്പിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
2: സൂചന ഒരല്പം പ്രയാസമുണ്ടോ? ഇല്ലല്ലേ.
0: ഇല്ല.
2: പാട്ട് കേൾക്കുമ്പോൾ ആ സൂചന എളുപ്പമുള്ളതായി തോന്നും.
0: എങ്കിലും ഒന്നുകൂടി പറയാം.
1: ഈ വാക്കിന് സന്ദർഭത്തിനനുസരിച്ച് രണ്ടർത്ഥങ്ങളുണ്ട്. ചെടികളുടെയും വൃക്ഷങ്ങളുടെയും പൂങ്കുലകളെ അല്ലെങ്കിൽ പൂക്കളുടെ കൂട്ടത്തെ ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്. മറ്റൊരർത്ഥത്തിൽ സംസ്കൃതത്തിലും മലയാളത്തിലും കാവ്യരൂപങ്ങളെ സൂചിപ്പിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
0: ഈ ഗാനത്തിൽ ഈ വാക്കുണ്ടോ?
2: തീർച്ചയായും ഉണ്ടല്ലോ. ഈ വാക്കൊളിഞ്ഞിരിക്കുന്ന പാട്ടുകളല്ലേ നമ്മൾ പ്രക്ഷേപണം ചെയ്യാറ് പതിവ്.
0: അതെ.
2: ഈ പാട്ട് കേൾക്കുമ്പോൾ ശ്രോതാക്കൾക്ക് മനസ്സിലാകും എന്താണ് ആ വാക്കെന്ന്.

0: നിറഞ്ഞു. അക്ഷരച്ചെപ്പിലെ അടുത്ത വാക്ക് ശ്രദ്ധിച്ചുകൊള്ളൂ. ഇടത്തുനിന്നും വലത്തോട്ട് തന്നെയാണ് പൂരിപ്പിക്കേണ്ടത്. 16, 17, 18, 19 എന്നീ 4 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: 4 അക്ഷരമുള്ള വാക്കാണ്. ഇടത്തുനിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 16, 17, 18, 19 എന്നീ കളങ്ങളാണ്.
0: ഈ വാക്കിന്റെ സൂചനകൾ പറയാം. കണ്ടുപിടിക്കാൻ യാതൊരു പ്രയാസവും ഇല്ലാത്തൊരു വാക്കാണ് കേട്ടോ അടുത്തത്. ഈ വാക്കിന്റെ അർത്ഥം തൊടുക എന്നാണ്. ഒരു വസ്തുവിനെയോ വ്യക്തിയെയോ തൊടുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
1: അവർക്ക് കിട്ടിക്കാണും വാക്ക്.
0: തീർച്ചയായും കിട്ടിക്കാണും. അവരുടെ മനസ്സിൽ തൊട്ടിട്ടുണ്ടാകും ഈ വാക്ക്.
1: അതെ.
0: എന്നാലും സൂചന ഒരിക്കൽ കൂടി പറയാം.
1: ഈ വാക്കിന്റെ അർത്ഥം തൊടുക എന്നാണ്. ഒരു വസ്തുവിനെയോ വ്യക്തിയെയോ തൊടുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
0: അപ്പോൾ ഈ പാട്ടിലും ആ വാക്ക് അങ്ങനെ തൊട്ടുകിടപ്പുണ്ട്.
1: അവർ തൊട്ട് കണ്ടുപിടിക്കട്ടെ.
0: അതെ, ആ തൊട്ട് കണ്ടുപിടിക്കുന്ന വാക്ക് കളങ്ങളിൽ എഴുതിക്കൊള്ളൂ.

0: ഇടത്തുനിന്നും വലത്തോട്ട് ഒരു വാക്കുകൂടിയുണ്ട്.
1: 21, 22, 23, 24 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട നാലക്ഷരമുള്ള വാക്കാണ്.
0: ഇടത്തുനിന്നും വലത്തോട്ട് 21, 22, 23, 24 എന്നീ കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്കാണ്. ഇനി ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം.
1: ഇന്ദ്രജാലം അല്ലെങ്കിൽ മാജിക് എന്നൊക്കെയാണ്. നാട്ടുഭാഷയിൽ ഇതിനെ കൺകെട്ട് വിദ്യ എന്ന് വിളിക്കാറുണ്ട്. അതായത് കണ്ണുകൾക്ക് മിഥ്യാധാരണയുണ്ടാക്കുന്ന കാര്യങ്ങളെയാണ് ഈ വാക്കുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്.
0: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം ഇന്ദ്രജാലം അല്ലെങ്കിൽ മാജിക് എന്നാണ്. നാട്ടുഭാഷയിൽ ഇതിനെ കൺകെട്ട് വിദ്യ എന്ന് വിളിക്കാറുണ്ട്. അതായത് കണ്ണുകൾക്ക് മിഥ്യാധാരണ ഉണ്ടാക്കുന്ന കാര്യങ്ങളെയാണ് ഈ വാക്കുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ മാജിക്ക് നടക്കുമായിരിക്കും അല്ലേ?
2: തീർച്ചയായിട്ടും.
0: ഈ പാട്ടിനുള്ളിൽ ഇന്ദ്രജാലങ്ങളൊന്നുമില്ല. ശ്രദ്ധയോടെ കേട്ടുകൊള്ളൂ, ആ വാക്ക് ഇതിലൊളിഞ്ഞിരിപ്പുണ്ട്.

0: ഇടത്തു നിന്നും വലത്തോട്ട് എഴുതാനുള്ള വാക്കുകളെല്ലാം പൂർണ്ണമായിരിക്കുന്നു. ഇനി വലത്തു നിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കുകളാണ്.
1: വലത്തു നിന്നും ഇടത്തോട്ട് 5, 4 മൂന്നാം കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: വലത്തു നിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 5, 4, 3 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
1: സൂചനകൾ പറയാം. ഈ വാക്കിന് വസ്ത്രം, കുപ്പായം, കവചം, പടച്ചട്ട എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്.
0: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന് വസ്ത്രം, കുപ്പായം, കവചം, പടച്ചട്ട എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. വാക്ക് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ.
1: ഇല്ല, അവർ കാത്തിരിക്കുന്നുണ്ട് ആ പാട്ടിനു വേണ്ടി.
0: അതെ, പാട്ട് കേട്ടുകൊള്ളൂ, വാക്ക് കണ്ടുപിടിച്ചുകൊള്ളൂ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: സമയം 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 55 രൂപ കുറഞ്ഞ് 14,510 രൂപ നിരക്കിലും പവന് 440 രൂപ കുറഞ്ഞ് 116,080 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില വീണ്ടും നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: അക്ഷരച്ചെപ്പ് തുടരുന്നു.
4: വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാൻ ഒരു വാക്കുകൂടിയുണ്ട്. 10, 9, 8, 7 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 4 അക്ഷരമുള്ള വാക്ക്.
5: 4 അക്ഷരമുള്ള വാക്കാണ് വലത്തുനിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 10, 9, 8, 7 എന്നീ കളങ്ങളിലാണ് ഈ വാക്ക് പൂരിപ്പിക്കേണ്ടത്.
4: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം ലഭിക്കാൻ പ്രയാസമുള്ളത് അല്ലെങ്കിൽ എളുപ്പത്തിൽ കിട്ടാത്തത്, ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ളത് എന്നൊക്കെയാണ്.
5: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ലഭിക്കാൻ പ്രയാസമുള്ളത് അല്ലെങ്കിൽ എളുപ്പത്തിൽ കിട്ടാത്തത്, ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ളത് എന്നൊക്കെയാണ്.
4: ഈ വാക്ക് ഈ പാട്ടിൽ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ?
5: ഇല്ല, പെട്ടെന്ന് കിട്ടും.
4: അതെ, അപ്പോൾ സൂചനകളിലുള്ള ബുദ്ധിമുട്ട് പാട്ടിലില്ല കേട്ടോ. പാട്ട് കേട്ടുകൊള്ളൂ.

0: അങ്ങനെ വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള രണ്ട് വാക്കുകളും പൂർത്തിയായിരിക്കുന്നു. ഇനി മുകളിൽ നിന്നും താഴേക്ക് പൂരിപ്പിക്കാനുള്ള വാക്കാണ്. മുകളിൽ നിന്നും താഴേക്ക് ഒരു വാക്ക് മാത്രമേ പൂരിപ്പിക്കാനുള്ളൂ. 10, 15, 20, 25 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: മുകളിൽ നിന്നും താഴോട്ട് 10, 15, 20, 25 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. അനുഭവം, തോന്നൽ എന്നൊക്കെയാണ്. നേരിട്ട് അറിയുന്നതോ അനുഭവപ്പെടുന്നതോ ആയ കാര്യങ്ങളെയോ അല്ലെങ്കിൽ ഹൃദയത്തിൽ അനുഭവപ്പെടുന്ന വികാരങ്ങളെയോ ഒക്കെ സൂചിപ്പിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം അനുഭവം, തോന്നൽ എന്നൊക്കെയാണ്. നേരിട്ടറിയുന്നതോ അനുഭവപ്പെടുന്നതോ ആയ കാര്യങ്ങളെയോ അല്ലെങ്കിൽ ഹൃദയത്തിൽ അനുഭവപ്പെടുന്ന വികാരങ്ങളെയോ ഒക്കെ സൂചിപ്പിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
0: ഈ പാട്ട് കേട്ട് വാക്ക് കിട്ടുമ്പോൾ ശ്രോതാക്കൾക്കും ഇത് അനുഭവപ്പെടുമായിരിക്കും അല്ലേ?
1: അതെ.

0: അങ്ങനെ മുകളിൽ നിന്നും താഴേക്ക് ഒരു വാക്ക് നമ്മൾ എഴുതി കഴിഞ്ഞു. അക്ഷരജപ്പിലെ അവസാനത്തെ വാക്കിലേക്ക് കടക്കുകയാണ്. താഴെ നിന്നും മുകളിലേക്കാണ് ഈ വാക്ക് പൂരിപ്പിക്കേണ്ടത്. ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. താഴെ നിന്നും മുകളിലേക്ക് 21, 16, 11, 6 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 4 അക്ഷരമുള്ള വാക്ക്.
1: താഴെ നിന്നും മുകളിലേക്ക് പൂരിപ്പിക്കേണ്ട അവസാനത്തെ വാക്ക് പറയാം. അത് പൂരിപ്പിക്കേണ്ട കളങ്ങൾ 21, 16, 11, 6 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം മാന്ത്രികത അല്ലെങ്കിൽ മനം മയക്കുന്ന ആകർഷണ ശക്തി, മായാജാലം എന്നൊക്കെയാണ്. മറ്റുള്ളവരെ അതിശയപ്പെടുത്തുന്നതും വശീകരിക്കുന്നതുമായ മാന്ത്രികമായ ഒന്നിനെയോ അല്ലെങ്കിൽ പ്രവൃത്തിയെയോ ആണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സൂചനകൾ ഒരിക്കൽ കൂടി പറഞ്ഞോളൂ.
1: ഈ വാക്കിന്റെ അർത്ഥം മാന്ത്രികത അല്ലെങ്കിൽ മനം മയക്കുന്ന ആകർഷണ ശക്തി, മായാജാലം എന്നൊക്കെയാണ്. മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്നതും വശീകരിക്കുന്നതുമായ മാന്ത്രികമായ ഒന്നിനെയോ അല്ലെങ്കിൽ പ്രവൃത്തിയെയോ ആണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ വാക്ക് ഈ ഗാനത്തിലുണ്ട്. കണ്ടുപിടിച്ച് പൂരിപ്പിച്ചോളൂ അല്ലേ?
0: അതെ.

0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചെപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലെ. ഇനി കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ശരി ഉത്തരങ്ങൾ പറയാം. കഴിഞ്ഞ അക്ഷരച്ചെപ്പിൽ ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള ആദ്യത്തെ വാക്ക്, 1, 2, 3, 4 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് തഴുകുക.
2: ഇടത്തുനിന്നും വലത്തോട്ട് 12, 13 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് താന്തം.
1: ഇടത്തുനിന്നും വലത്തോട്ട് ഒരു വാക്കുകൂടി ഉണ്ടായിരുന്നു, 16, 17, 18, 19 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പൗർണമി.
2: വലത്തുനിന്നും ഇടത്തോട്ടായിരുന്നു അടുത്ത വാക്ക് പൂരിപ്പിക്കേണ്ടിയിരുന്നത്, 10, 9, 8, 7 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കുമുദിനി.
1: വലത്തുനിന്നും ഇടത്തോട്ട് 24, 23, 22, 21 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് സ്മരണ.
2: മുകളിൽ നിന്നും താഴോട്ട് 15, 20, 25 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പറമ്പ്.
1: താഴെ നിന്നും മുകളിലേക്ക് 11, 6, 1 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ചാരുത.
2: താഴെ നിന്നും മുകളിലേക്ക് 24, 19, 14 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് സ്മിതം.
1: താഴെ നിന്നും മുകളിലേക്ക് 15, 12, 5 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പകുതി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അക്ഷരച്ചെപ്പിലേക്ക് ധാരാളം സുഹൃത്തുക്കൾ ചെറിയ ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ തെറ്റുകൾ മിക്കതിലും വന്നിട്ടുണ്ട്. എങ്കിലും അക്ഷരച്ചെപ്പിൽ ഒരു വിജയെ തെരഞ്ഞെടുക്കണമല്ലോ. അങ്ങനെ അക്ഷരച്ചെപ്പ് തെരഞ്ഞെടുത്ത വിജയിയുടെ പേര് ഇവിടെ പറയുകയാണ്. വിജയി സുലോചന, അടൂരുള്ള സുലോചന.
2: വിജയിക്ക് അക്ഷരച്ചെപ്പിന്റെ അഭിനന്ദനങ്ങൾ.
1: സുലോചന തന്റെ വിശേഷങ്ങൾ ആകാശവാണിയുമായി പങ്കിടുന്നത് നമുക്കിപ്പോൾ കേട്ടാലോ.
3: എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് സുലോചന. ഞാന് പത്തനംതിട്ട ജില്ലയിലെ അടൂര് മലമേഖല എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ റിട്ടയർഡ് നേഴ്സ് ആണ്. എനിക്ക് 2 പെൺമക്കളുണ്ട്. 3 കല്യാണം കഴിച്ചു. 2 കൊച്ചുമക്കളുണ്ട്. ഹസ്ബൻഡ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് മെമ്പറാണ്. റേഡിയോ എനിക്ക് നേരത്തെ ഒരുപാട് ഇഷ്ടമുള്ള മാധ്യമമാണ്. ഇപ്പം സർവീസിൽ ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും കേൾക്കാൻ സമയമുണ്ട്. റേഡിയോയിലെ പരിപാടികൾ എനിക്ക് ഇഷ്ടമുള്ള ഒത്തിരി പരിപാടികളുണ്ട്. മനോയാനം, അക്ഷരച്ചെപ്പ്, പിന്നെ ഗാനസല്ലാവം. ഗാനസല്ലാവത്തിലൊക്കെ ഞാൻ കുത്തിയിരുന്ന് വിളിക്കും. ഒരു പ്രാവശ്യമാണ് ഇത്രയും നാളിനോടൊന്നും കിട്ടിയിട്ടുള്ളത്. എല്ലാ പരിപാടികളും മാക്സിമം കേൾക്കാറുണ്ട്. പകൽ സമയം ഞാൻ തനിച്ചായിരിക്കും കൂടുതൽ. അപ്പൊ എന്റെ സുഹൃത്താണ് റേഡിയോ. എന്റെ ചേച്ചിയും റേഡിയോ കേൾക്കും. എനിക്ക് ഇഷ്ടമുള്ള പാട്ട് എന്ന് പറയുന്നത് ചായ എന്ന സിനിമയിലെ ഐരൂർ സദാശിവൻ പാടിയ അമ്മേ അമ്മേ എന്നുള്ള പാട്ട്, ഇതിലൂടെ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ സ്നേഹാശംസകൾ.

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചെപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചെപ്പ് ടീം:
0: എൻ ജെ ജോഷിലാൽ,
1: മിനി അജു,
0: എം ആർ രഞ്ജിനി,
2: ഹരിലക്ഷ്മി.
0: അക്ഷരച്ചെപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 10 മണിക്ക്.
3: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
4: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
3: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
4: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
3: 18 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി.
4: വേലായുധൻ പിള്ള ആൻഡ് സൺസ്, റഹ്മാനിയ ലൈൻ, ചാല.
5: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
6: വേണം വേണം, ചെല്ലം പോവാം.
7: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
8: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
9: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ.
8: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172-പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192-പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
9: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്, പുളിമൂട്.
10: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഐത്തം എന്ന ചിത്രത്തിന് വേണ്ടി ചിദംബരനാഥും യേശുദാസും പാടിയ ഗാനം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

0: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.

0: കൈതപ്രം വരികൾ എഴുതി എം ജയചന്ദ്രൻ ഈണം നൽകി. പി ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം പെരുമഴക്കാലം. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
2: 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിമിലെത്തി. ഇന്ന് നാഥുല പാസ് സന്ദർശിക്കുന്ന രാഷ്ട്രപതി സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും. തുടർച്ചയായ പരിശ്രമം, ക്ഷമ, ഉറച്ച ദൃഢനിശ്ചയം എന്നിവയിലൂടെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങൾ പോലും നേടിയെടുക്കാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു ലക്ഷ്യം കൈവരിക്കാൻ ആഗ്രഹിക്കുകയും തുടർച്ചയായി പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരാൾ തീർച്ചയായും അത് നേടുമെന്ന് ഒരു സുഭാഷിതം പങ്കുവച്ച് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 2026 നീറ്റ് യുജി പരീക്ഷാ പേപ്പർ ചോർച്ച കേസിൽ 2 പ്രതികളെ കൂടി CBI അറസ്റ്റ് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട ഇതുവരെ 13 പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്യുന്ന ഹർജികളിൽ സുപ്രീംകോടതി വിധി ഇന്ന്. ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറയുക. കേരളത്തിൽ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപ്പെരുന്നാൾ. ഒമാൻ ഉൾപ്പെടെ GCC രാജ്യങ്ങളിൽ പള്ളികളും ഈദ്ഗാഹുകളും പ്രാർത്ഥനാ നിർഭരം. ശ്രീലങ്കയിൽ കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ റാപ്പിഡ് മത്സരത്തിൽ ശ്രീഹരി വെള്ളിയും മിത്രഭ വെങ്കലവും നേടി. ബ്ലിറ്റ്സ് മത്സരത്തിൽ രോഹിത് കൃഷ്ണ വെള്ളിയും ശ്രീഹരി വെങ്കലവും സ്വന്തമാക്കി. പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: തൈറോയ്ഡ് രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത്ത് ബാബു US മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഇപ്പോൾ കേൾക്കാം. ഡോക്ടറോടൊപ്പം സ്റ്റുഡിയോയിൽ MS ആശ.
1: ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. തൈറോയ്ഡ് രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി സ്റ്റുഡിയോയിലുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത്ത് ബാബു US ആണ്. സ്വാഗതം ഡോക്ടർ.
2: നമസ്കാരം.
1: ഈ തൈറോയ്ഡ് ഒരു ചെറിയ ഗ്രന്ഥിയാണ്, പക്ഷേ തൈറോയ്ഡിന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ശരീരത്തിന്റെ ഒട്ടുമുക്കാൽ പ്രവർത്തനങ്ങളെയും ബാധിക്കാറുണ്ടല്ലോ. എന്താണ് തൈറോയ്ഡ്, അതിന്റെ ഫംഗ്ഷൻ എന്തെല്ലാമാണ് എന്നൊന്ന് പറയാമോ?
2: തൈറോയ്ഡ് നമ്മുടെ കഴുത്തിന് മുന്നിലായിട്ട് കാണുന്ന ഒരു വളരെ ചെറിയൊരു ഗ്രന്ഥിയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ചെറിയ ഗ്രന്ഥിയാണെങ്കിലും ഒട്ടുമിക്കാലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ള പ്രധാനപ്പെട്ട ചില ഹോർമോൺ ഉണ്ടാക്കുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് നമുക്ക് T3 T4 എന്ന് പറയുന്ന രണ്ട് തൈറോയ്ഡ് ഹോർമോൺസാണ് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നുണ്ടാകുന്നത്. അപ്പം ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളുടെ പ്രവർത്തനത്തിനും എല്ലാ സെല്ലുകളുടെ പ്രവർത്തനത്തിനും ഈ തൈറോയ്ഡ് ഹോർമോൺ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ വ്യത്യാസം അത് കുറയുകയോ കൂടുകയോ ചെയ്താൽ നമ്മുടെ ശരീരത്തിൻ്റെ പല പ്രവർത്തനങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഓഫ് ലൈഫും ഒക്കെ അഫക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്.
1: ഈ തൈറോയ്ഡ് രോഗങ്ങളെ നമുക്ക് എത്ര തരത്തിൽ അല്ലെങ്കിൽ എങ്ങനെ തരംതിരിക്കാമെന്നൊന്ന് പറയാമോ?
2: വളരെ പൊതുവായിട്ട് പറഞ്ഞാൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ രോഗങ്ങളെ മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന്, തൈറോയ്ഡിൻ്റെ പ്രവർത്തനം കുറയുന്നതാണ്. രണ്ട്, തൈറോയ്ഡ് പ്രവർത്തനങ്ങൾ കൂടുന്നതാണ്. മൂന്നാമത്, തൈറോയ്ഡിൽ മുഴകളുണ്ടാകുന്നതാണ്. ഇത് മൂന്നാണ് പൊതുവെ കാണാവുന്ന മൂന്ന് തരത്തിലുള്ള അസുഖങ്ങൾ തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന.
1: അപ്പോൾ നമുക്കിതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ടെസ്റ്റാണ് ചെയ്യേണ്ടത്? ആ ബ്ലഡ് ടെസ്റ്റിന് മുന്നേ നമ്മൾ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ചെയ്യേണ്ടതെന്ന് പറയാം.
2: തൈറോയ്ഡ് ഗ്രന്ഥി ഉണ്ടാക്കുന്ന ഹോർമോണുകൾ T3 T4 എന്ന് പറയുന്ന രണ്ട് ഹോർമോണുകളാണ്. അപ്പോൾ ഈ ഗ്രന്ഥിയുടെ പ്രവർത്തനം നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ശരീരത്തിലെ മാസ്റ്റർ ഗ്രന്ഥി എന്ന് അറിയപ്പെടുന്ന തലച്ചോറിലുള്ള പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന ഗ്രന്ഥിയാണ്. ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് TSH അഥവാ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്ന വേറൊരു ഹോർമോൺ ഉണ്ടാക്കുന്നത്. ഈ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ TSH പേര് സൂചിപ്പിക്കുന്ന പോലെ തൈറോയ്ഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ്. അപ്പോൾ തൈറോയ്ഡിൻ്റെ ഗ്ലാൻഡ് നോർമൽ രീതിയിൽ വികസിക്കുന്നതിനും തൈറോയ്ഡിൻ്റെ പ്രവർത്തനത്തിനും TSH എന്ന് പറയുന്ന ഹോർമോൺ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ T3 T4 നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ TSH എന്ന് പറയുന്ന ഹോർമോൺ കൂടും. അതുപോലെ T3 T4 എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ശരീരത്തിൽ കൂടുകയാണെങ്കിൽ TSH എന്ന് പറയുന്ന ഹോർമോൺ കുറയുകയും ചെയ്യും. അപ്പം സാധാരണഗതിയിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ മനസ്സിലാക്കാൻ വേണ്ടി T3 T4 TSH എന്ന് പറയുന്ന മൂന്ന് ടെസ്റ്റുകളാണ് വേണ്ടത്. ഇതിൽ നമ്മൾ തൈറോയ്ഡിൻ്റെ പ്രവർത്തനം കുറയുന്ന ഘട്ടത്തിൽ ചില സമയങ്ങളിൽ TSH T4 മാത്രവും ചില സന്ദർഭങ്ങളിൽ TSH മാത്രവും ചെയ്താൽ മതിയാവും. പ്രത്യേകിച്ച് നമ്മൾ കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ TSH എന്നുള്ള ടെസ്റ്റ് കൊണ്ട് മാത്രം തന്നെ നമ്മൾ കഴിക്കുന്ന മരുന്നിൻ്റെ അളവ് കറക്റ്റാണോ എന്നറിയാൻ പറ്റും. പക്ഷേ ആദ്യത്തെ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ മിക്കവാറും TSH T3 T4, ചില സന്ദർഭങ്ങളിൽ Free T3 Free T4 എന്ന് പറഞ്ഞ ഒരു T3 എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഹോർമോണാണ്. അതല്ലാതെ ഫ്രീ ആയിട്ട് കിടക്കുന്ന തൈറോയിഡിൻ്റെ അളവ് നോക്കുന്ന ടെസ്റ്റുകളും ചെയ്യാറുണ്ട്.
1: അപ്പോൾ ഇത് വെറും വയറ്റിലാണോ അല്ലെങ്കിൽ അന്ന് ആ ടെസ്റ്റ് നടത്തുന്ന ദിവസം നമ്മൾ ഈ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഗുളിക കഴിച്ചിട്ടാണോ പോവേണ്ടത്, എങ്ങനെയാണെന്ന് പറയാം?
2: ഐഡിയലി നമ്മൾ തൈറോയ്ഡിൻ്റെ ടെസ്റ്റുകളെല്ലാം വെറും വയറ്റിലാണ് ചെയ്യാനുള്ളത്. ടെസ്റ്റ് ചെയ്യുന്ന ദിവസം നമ്മൾ രാവിലെ ഗുളിക കഴിക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് തന്നെ ബ്ലഡ് കൊടുക്കണം. ബ്ലഡ് കൊടുത്ത ഉടനെ നമുക്ക് അന്നത്തെ ഗുളിക കഴിക്കാവുന്നതാണ്. പക്ഷേ വെറും വയറ്റിൽ ഗുളിക കഴിക്കുന്നതിന് മുന്നെയാണ് ഐഡിയലി നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ടെസ്റ്റിന് ചെറിയ വേരിയേഷൻ, എസ്പെഷ്യലി നമ്മൾ T4 എന്ന് പറയുന്ന ഹോർമോൺ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് കുറച്ച് കൂടുതലായിട്ട് കാണുമോ, അങ്ങനെയൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ TSH അളവ് വളരെ വ്യത്യാസം വരാൻ സാധ്യതയില്ല.
1: അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസായിട്ടും തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ വരാറുണ്ടല്ലോ.
2: തൈറോയിഡിൻ്റെ ഗ്രന്ഥിയുടെ മുന്നേ കണ്ടുവന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സാധാരണയായി കണ്ടുവന്നിരുന്നത് അയഡിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന തൈറോയിഡ് പ്രശ്നങ്ങളാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ അയഡൈസ്ഡ് സോൾട്ടൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിച്ചതിന് ശേഷം ഈ അയഡിൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്ക് സാധാരണഗതി കാണാനില്ല. ഇപ്പോൾ തൈറോയിഡിൻ്റെ ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന പ്രശ്നമാണ് ഓട്ടോ ഇമ്യൂൺ ഹൈപ്പോതൈറോയിഡിസം, അല്ലെങ്കിൽ ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്നൊക്കെ പറയുന്ന തൈറോയിഡിനെ ബാധിക്കുന്ന, അതായത് ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി തൈറോയിഡ് ഗ്രന്ഥിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അത് കാരണം തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറഞ്ഞു പോകാം. ഇതേപോലെ തന്നെ പ്രതിരോധ ശക്തി ശരീരത്തിൻ്റെ തൈറോയിഡിൻ്റെ പ്രവർത്തനത്തിനെ കൂട്ടുകയും ചെയ്യാം. ഹൈപ്പർ തൈറോയിഡിസവും തൈറോയിഡ് ഓട്ടോ ഇമ്മ്യൂണിറ്റി കാരണം ഉണ്ടാവാം.
1: ഡോക്ടർ, നമുക്ക് കോളറുണ്ട്. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം.
3: ആ മാഡം, ഞാൻ കൊല്ലം ജില്ലയിലെ കടയ്ക്കലിൽ നിന്ന് വിളിക്കുകയാണ്.
1: കടയ്ക്കൽ നിന്നാണ് അല്ലേ, പേര് പറയാമോ?
3: എന്റെ പേര് അശ്വതി നാരായണൻ.
1: ഡോക്ടറായിട്ട് സംസാരിച്ചോളൂ.
2: അശ്വതി പറഞ്ഞോളൂ.
3: സർ, ഞാൻ ഏകദേശം ഒരു 10 വർഷത്തിന് മുകളിലായിട്ട് ഹൈപ്പോതൈറോയിഡിസം ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്.
2: ഇപ്പൊ എത്ര വയസ്സായി അശ്വതിക്ക്?
3: ഇപ്പം 42 വയസ്സ്. അപ്പം റെഗുലർ ആയിട്ട് മെഡിസിൻ കഴിക്കുന്നുണ്ട്. ഒരു 6 മന്ത്സ് കൂടുമ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഡോസേജ് വലിയ വ്യത്യാസമില്ലാതെ തന്നെ പോകുന്നുണ്ട്.
2: ഇപ്പൊ എത്ര കഴിക്കുന്നത്?
3: ഇപ്പൊ 88 ആണ്
2: കഴിക്കുന്നത്. ശരീരഭാരം എത്രയാണ്?
3: ശരീരഭാരം ഇപ്പൊ ഒരു 63.
2: TSH സാധാരണഗതി നോക്കുമ്പോ എത്രയാണ് അളവ്?
3: എനിക്കൊരു 0.5, 0.7 ആ ഒരു റേഞ്ചിലാണ്.

0: ആ നമ്മൾ ആ
1: തൈറോയിഡ്
0: തൈറോയിഡ് തൈറോയിഡ് കാരണമുള്ള ക്ഷീണമാണെങ്കിൽ തൈറോയിഡിൻ്റെ മരുന്ന് കഴിച്ച് തൈറോയിഡ് നോർമൽ ലെവലിൽ നിൽക്കുമ്പോൾ ആ ക്ഷീണം മാറും. അത് കഴിഞ്ഞിട്ടും ക്ഷീണം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടുണ്ടോ എന്നുള്ളത് നോക്കേണ്ടി വരും. ഇപ്പോൾ ശരീരത്തിൽ ബ്ലഡിൻ്റെ ഹീമോഗ്ലോബിൻ കുറഞ്ഞാൽ ക്ഷീണം വരാം, അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഷുഗർ എന്തെങ്കിലും ഉണ്ടോ?
1: നിലവിലെ ഷുഗർ ഡയബറ്റിക് ആണ്, മെഡിക്കേഷൻ ചെയ്യുന്നുണ്ട്.
0: ഷുഗറിന് കൺട്രോൾഡ് ആണോ?
1: അണ്ടർ കൺട്രോൾ ആണ്,
0: അണ്ടർ കൺട്രോൾ ആണ്.
1: കിലോ 120 ഒക്കെയാണ് ഫുഡിന് ശേഷം ഉള്ളത് വരാറ്.
0: ഈ ഒരു തൈറോയിഡ് ലെവല് കാരണം നമുക്ക് ഇപ്പോൾ ഉള്ള ക്ഷീണം അത് കാരണം ഉണ്ടോന്ന് പറയാൻ പറ്റത്തില്ല. കാരണം തൈറോയിഡ് നോർമൽ ആയിട്ട് നിൽക്കുവാണ്. അപ്പൊ ക്ഷീണത്തിന്റെ വേറെ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധന നടത്തേണ്ടതാണ്.
2: ഡോക്ടർ, ഫാമിലി ഹിസ്റ്ററി, ഇപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ മക്കൾക്ക് തൈറോയിഡ് വരുന്നതിനുള്ള സാധ്യത കൂടുതലാണ്?
0: ഹൈപ്പോ തൈറോയിഡ്സ് ആയാലും ഹൈപ്പർ തൈറോയിഡ്സ് ആയാലും നമുക്ക് ഫാമിലി ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രത്യേകിച്ച് ഹൈപ്പോ തൈറോയിഡ്സും ഹൈപ്പർ തൈറോയിഡ്സ് രണ്ടും ചില ആൾക്കാരിൽ ഫാമിലിയിൽ ഇങ്ങനെ പൊതുവെ കാണാറുണ്ട്. അപ്പോൾ ജനിതകമായിട്ടുള്ള ഫാക്ടേഴ്സ് തൈറോയിഡിൻ്റെ ഒരു കാരണം എന്നുള്ളതിന് തെളിവും കൂടെയാണിത്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും തൈറോയിഡ് ഉണ്ടെങ്കിൽ മക്കൾക്ക് തൈറോയിഡ് വരാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട്. പക്ഷേ ഇത് എപ്പോഴും ശരിയാവണമെന്നില്ല എന്നുള്ളതാണ്.
2: എന്നാലും അത് എത്രത്തോളം, ഒരു ഇത്ര ശതമാനം എന്നങ്ങനെ പറയാൻ പറ്റും?
0: ഇത്ര ശതമാനം എന്നുള്ളതില്ല, പക്ഷെ പൊതുവെ നമ്മൾ ഫാമിലിയിൽ കൂടുതലായിട്ട് കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത്ര ഒരാൾക്ക് തൈറോയിഡ് ഉണ്ടെങ്കിൽ എത്ര കുട്ടികൾക്ക് ഇത്ര ശതമാനം ആൾക്കാരിൽ തൈറോയിഡ് കാണുന്നു എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്.
2: അടുത്ത കോളറുണ്ട്. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: എന്റെ പേര് നന്ദിനി എന്നാണ്.
2: ഡോക്ടറായിട്ട് സംസാരിച്ചു.
0: നന്ദിനി പറഞ്ഞോളൂ. നന്ദിനി എത്ര വയസ്സാണ്?
3: ഡോക്ടർ, എന്റെ പേര് പേരക്കുടയാണ്. ഞാന്
0: വയസ്സ് പറയാമോ? വയസ്സ്
3: ഉണ്ടായിരുന്നു. എന്റെ വയസ്സ് 50 ആണ്.
0: പറഞ്ഞോളൂ.
3: ഞാനിപ്പോ ഈ ഇടയ്ക്ക് അടുത്ത കാലത്തായിട്ട് തൈറോയിഡിന്റെ ഓപ്പറേഷൻ ചെയ്തിരുന്നു.
0: ഓക്കെ.
3: തൈറോയിഡ് നോഡ്യൂളാണ്. അപ്പം എനിക്ക് കഴിക്കേണ്ട ആഹാരങ്ങൾ ഏതൊക്കെയെന്ന് പറയാമോ?
0: തൈറോയിഡിന്റെ എന്ത് കാര്യത്തിനാണ് ഓപ്പറേഷൻ ചെയ്തത്? തൈറോയിഡ് നോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ക്യാൻസർ പോലെ എന്തെങ്കിലും സംശയം ഉണ്ടായിട്ടാണ് ഓപ്പറേഷൻ ചെയ്തത്?
3: അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്.
0: ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഓക്കെ, ബയോപ്സിയില് ചെറിയ സംശയം ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് തൈറോയിഡ് ഗ്രന്ഥി എടുത്ത് മാറ്റുവാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ തൈറോയിഡ് ഗ്രന്ഥി നോർമലി ഉണ്ടാക്കുന്ന ഹോർമോൺ നമ്മൾ പുറമേ നിന്ന് കൊടുക്കുവാണ്. അതാണ് ഇപ്പൊ തൈറോയിഡിന്റെ ഹോർമോൺ കഴിക്കുമായിരിക്കുമല്ലോ അല്ലേ? അത് കൃത്യമായിട്ടുള്ള അളവിൽ കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഡയറ്റ് സംബന്ധമായിട്ട് നമുക്ക് യാതൊരു നിയന്ത്രണവും യാതൊരു പ്രത്യേകിച്ച് ഇതിന് വേണ്ടി ഒരു നിയന്ത്രണം ഇല്ല. പിന്നെ നമുക്ക് പൊതുവെയുള്ള ആഹാരത്തിലുള്ള നിയന്ത്രണങ്ങൾ നമുക്ക് ഒരു ഹെൽത്തി ലൈഫിന് വേണ്ടിയുള്ള എല്ലാവരും പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്കും അധികമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ ഉപയോഗം, മധുരത്തിൻ്റെ ഉപയോഗം, എണ്ണയുടെ ഉപയോഗം, പക്ഷേ ഇതൊന്നും നമ്മുടെ തൈറോയിഡിൻ്റെ അസുഖമായിട്ട് ബന്ധപ്പെട്ടുള്ളതുകൊണ്ടല്ല, നമ്മുടെ പൊതുവെയുള്ള ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഹെൽത്ത് ഡയറ്റ് ഉണ്ടല്ലോ, അത് നമുക്കും ബാധകമാണ്. അല്ലാതെ തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഇന്ന ഭക്ഷണം കഴിച്ചുകൂടാ അല്ലെങ്കിൽ കഴിച്ചണം കഴിക്കണം എന്നൊന്നും ഇല്ല. സാധാരണമായി കഴിക്കുന്ന എല്ലാ ഭക്ഷണവും കഴിക്കാവുന്നതാണ്.
3: അല്ല, തൈറോയിഡ് ഉണ്ടായിരുന്നപ്പോ അത് എല്ലാരും പറയുമായിരുന്നു ക്യാബേജ് കഴിക്കാൻ പാടില്ല, അങ്ങനെ കുറെ ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയുമായിരുന്നു.
0: തൈറോയിഡ്
3: വർഗ്ഗങ്ങൾ അധികം ഉപയോഗിക്കാൻ പാടില്ല.
0: ക്യാബേജ്, കോളിഫ്ലവർ മുതലായ സാധനങ്ങളിൽ തയോസൈനറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കല് അതിനകത്തുണ്ട്. അപ്പൊ തൈറോയിഡിന്റെ അസുഖം വരാൻ സാധ്യതയുള്ള ആൾക്കാർ ഇത് അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ തൈറോയിഡിന്റെ പ്രവർത്തനം കുറയും. അപ്പം നന്ദിനിയെ സംബന്ധിച്ച് തൈറോയിഡിന്റെ പ്രവർത്തനം ഓൾറെഡി ഇല്ല, മനസ്സിലായില്ലേ? നമ്മൾ തൈറോയിഡിന്റെ ഹോർമോൺ പുറമേന്ന് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ക്യാബേജ് കഴിച്ചെന്ന് പറഞ്ഞ തൈറോയിഡിന്റെ ഗ്രന്ഥിയുടെ പ്രവർത്തനം ബാധിക്കേണ്ട കാര്യമില്ല, മനസ്സിലായോ? അപ്പൊ നമുക്ക് സാധാരണ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും
3: കഴിക്കേണ്ടതാണ്. രാവിലെ കഴിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, അപ്പൊ രാവിലെ നമ്മൾ മറന്നു. അപ്പൊ അത് കുറച്ചു കഴിഞ്ഞ് നമ്മളൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചിലപ്പോ ഒരു ടാബ്ലറ്റ് കഴിച്ചില്ലല്ലോ എന്ന് ഓർക്കുന്നത്.
0: കഴിയുന്നതും
3: അപ്പൊ നമുക്കിത് കഴിക്കാൻ പറ്റുമോ?
0: കഴിയുന്നതും ഭക്ഷണത്തിന് മുന്നേ തന്നെ കഴിക്കാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് നമുക്ക് തൈറോയിഡിന്റെ ക്യാൻസർ ഇതിന്റെ ഭാഗമായിട്ട് ഇത് മരുന്ന് കഴിക്കുന്നുണ്ട്. ഈ TSH എന്ന് പറയുന്ന ഹോർമോൺ നമ്മൾ സപ്രസ് ചെയ്ത് വെക്കുന്ന ലെവലിലായിരിക്കും നമ്മളിപ്പം മിക്കവാറും തൈറോയിഡ് ഹോർമോൺ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഡെയിലി കഴിക്കുന്നത് വളരെ ആവശ്യമാണ്. ഫുഡിന് ശേഷം കഴിച്ചാലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ തൈറോയിഡ് ഈ നമ്മൾ കഴിക്കുന്ന ഫുൾ എമൗണ്ട് നമ്മുടെ ബ്ലഡിലോട്ട് എത്തത്തില്ല. അപ്പോൾ കഴിയുന്നതും രാവിലെ വെറും വയറ്റിൽ തന്നെ കഴിക്കാൻ നോക്കുക. ഇൻ കേസ് ഒരു ദിവസം മിസ്സായിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രണ്ടെണ്ണം ഒരുമിച്ച് കഴിക്കാവുന്നതാണ്.
3: ടാബ്ലറ്റ് കഴിച്ചതിന് ശേഷം നമ്മൾ എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആഹാരം കഴിക്കുന്നത്?
0: ഒരു അരമണിക്കൂർ.
3: അരമണിക്കൂർ.
0: ഓക്കെ, താങ്ക് യു.
2: ഡോക്ടർ, അതുപോലെ തന്നെ ടാബ്ലറ്റ് കഴിച്ച അരമണിക്കൂറിന് ശേഷം ഈ ചായയോ കാപ്പിയോ ഒക്കെ ആദ്യം കുടിക്കാവുന്നതാണോ?
0: തീർച്ചയായും നമ്മള് ഫുഡ്

0: കൂടെ തൈറോയിഡ് ഹോർമോണിൻ്റെ കൂടെ കഴിക്കുമ്പോൾ തൈറോയിഡ് നമ്മൾ കഴിക്കുന്ന അളവിൽ ശരീരത്തിലോട്ട് പോകത്തില്ല. സാധാരണഗതിയിൽ ഒരു 80% നമ്മൾ കഴിക്കുന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിലോട്ട് കയറാറുണ്ട്. പക്ഷേ ഈ ഫുഡിൻ്റെ കൂടെ കഴിക്കുമ്പോൾ കഴിക്കുന്ന ഹോർമോൺ ഇത്രയും പൂർണ്ണമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലോട്ട് കയറാറില്ല. അതുകൊണ്ട് തന്നെ ഒരു ഗ്യാപ്പ് അതിന് കൊടുക്കുന്നത് നല്ലതാണ്. ഇതുപോലെ തന്നെ പ്രധാനമാണ് ചില മരുന്നുകളും. പ്രത്യേകിച്ച് നമ്മൾ വളരെ കോമൺ ആയിട്ട് ഗ്യാസിന്റെ മരുന്ന് എല്ലാവരും കഴിക്കാറുണ്ട്, ചിലർ കാൽഷ്യത്തിന്റെ ഗുളിക കഴിക്കാറുണ്ട്. ഇത് ഇങ്ങനെയുള്ള മരുന്നുകൾ തൈറോയിഡിന്റെ അബ്സോർഷൻ കുറയ്ക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകൾ അറ്റ്ലീസ്റ്റ് ഒരു 4 മണിക്കൂർ ഇടവിട്ടേ നമ്മൾ കഴിക്കാവൂ. അപ്പം തൈറോയിഡ് നമ്മൾ മരുന്ന് നമ്മൾ എണീറ്റ ഉടനെ വെറും വയറ്റിലാണ് കഴിക്കുക. ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മരുന്നുകൾ കഴിക്കുന്ന, പ്രത്യേകിച്ചും ഈ ഗ്യാസിന്റെ കാൽഷ്യത്തിന്റെ മരുന്നുകളൊക്കെ ഒരു 4 hours ഗ്യാപ്പിൽ കഴിക്കുന്നതായിരിക്കും നല്ലത്.
1: അതുപോലെ ഈ തൈറോയിഡിനുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്?
0: നേരത്തെ പറഞ്ഞതുപോലെ തൈറോയിഡ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമുള്ള ഒരു ഹോർമോണാണ്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനം അതനുസരിച്ച് കുറയും. അപ്പോൾ തലച്ചോറിൻ്റെ പ്രവർത്തനം കുറയും, ഹാർട്ടിൻ്റെ പ്രവർത്തനം കുറയും, ബാക്കി എല്ലാ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ എല്ലാം പ്രവർത്തനം കുറയും. അതുകൊണ്ട് തന്നെ ക്ഷീണം, ഭയങ്കരമായിട്ടുള്ള ഉറക്കം, മുടികൊഴിച്ചിൽ, മലബന്ധം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സിൻ്റെ പ്രശ്നങ്ങൾ. ഹൈപ്പോതൈറോയിഡിസത്തിന് സാധാരണഗതിയിൽ കൂടുതൽ ബ്ലീഡിങ്ങും ഹൈപ്പർ തൈറോയിഡിസത്തിന് ബ്ലീഡിങ് കുറവുമാണ് സാധാരണഗതി കാണുന്നത്. അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ നമ്മളിതുപോലെ വെപ്രാളം, നെഞ്ചിടിപ്പ്, വിയർപ്പ്, ശരീരം ഒരുപാട് മെലിയുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത്.
1: ഈ സദാസമയവും ക്ഷീണം, ഉറങ്ങിയിട്ട് മതിയാകുന്നില്ല എന്നൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ പറഞ്ഞ് ഒരുപാട് സ്ത്രീകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ തൈറോയിഡ് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല, തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ ഇത് ഒരുപക്ഷെ ഈ തൈറോയിഡിന്റെ രോഗം കാരണം ഉണ്ടാകുന്ന ഒരു അവസ്ഥയായിരിക്കും.
0: തൈറോയിഡ് ഹോർമോൺ ശരീരത്തിൽ കുറയുന്നതിൻ്റെ ഒരു ലക്ഷണം മാത്രമാണ് ക്ഷീണം എന്ന് പറയുന്നത്. ക്ഷീണം ഉണ്ടാകുന്ന എല്ലാവരിലും തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രവർത്തനം പ്രശ്നമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ തീർച്ചയായിട്ടും ക്ഷീണം, അമിതമായിട്ട് ക്ഷീണമുള്ള ഒരാൾ തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നത് നോക്കുന്നതും അതിൻ്റെ തൈറോയിഡിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതും നല്ലതായിരിക്കും. പക്ഷേ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ക്ഷീണം ഉണ്ടാവാം. അതിലൊരു കാരണം മാത്രമാണ് തൈറോയിഡ് കാരണമുള്ള ക്ഷീണം.
1: അതുപോലെ ഭാരവ്യതിയാനങ്ങളും തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാമോ?
0: ഹൈപ്പോതൈറോയിഡിസം നമ്മുടെ സാധാരണഗതിയിൽ ശരീരഭാരം കൂടും. അതായത് നമ്മുടെ വിശപ്പ് വലുതായിട്ടില്ലെങ്കിൽ പോലും, അധികം കഴിച്ചില്ലെങ്കിൽ പോലും പെട്ടെന്ന് ശരീരഭാരം കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസത്തിന് ഇതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള എഫക്റ്റാണ് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഒരുപാട് കഴിച്ചാൽ പോലും ശരീരം മെലിയുകയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇതും നേരത്തെ പറഞ്ഞ പോലെ ഇത് തൈറോയിഡിൻ്റെ ഒരു ലക്ഷണം മാത്രമാണ്. വണ്ണം കുറയുന്നതിനും വണ്ണം കൂടുന്നതിനും വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇങ്ങനെ പ്രശ്നമുള്ള ഒരാൾ തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. പക്ഷേ അത് മാത്രം കൊണ്ട് അത് നോർമലാണെന്ന് വിചാരിച്ച് ടെസ്റ്റുകൾ മതിയാക്കരുത്. എന്താണ് ശരിക്കുള്ള റീസൺ എന്നുള്ളത് നമ്മൾ എന്തായാലും കണ്ടുപിടിക്കേണ്ടതാണ്.
1: ഈ എത്ര എക്സസൈസ് ചെയ്തു അല്ലെ എത്ര ഡയറ്റിംഗ് ചെയ്തു എന്ന് പറഞ്ഞിട്ടും ഭാരം കുറയുന്നില്ല, ഈ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് പക്ഷേ ഭാരത്തിന് മാത്രം വ്യത്യാസം വരുന്നില്ല എന്ന് പറയുന്നവരുണ്ട്, ശരിക്കും അതിനുള്ള പ്രശ്നം എന്തായിരിക്കും?
0: ഹൈപ്പോതൈറോയിഡിസം വെയിറ്റ് ഗെയിനുള്ള ഒരു കാരണമാണ്, ഭാരം കൂടുന്നതിനുള്ള ഒരു കാരണമാണ്. പക്ഷേ നമ്മൾ മരുന്നെടുത്ത് തൈറോയിഡിൻ്റെ അളവ് കൃത്യമാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് കാരണമാണ് വെയിറ്റ് ഗെയിൻ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം നോർമലി നമ്മൾ തൈറോയിഡ് TSH നോർമൽ ലെവലിലോട്ട് എത്തിക്കുന്ന രീതിയിൽ തൈറോയിഡ് ഹോർമോൺ എടുക്കുകയാണ്, വീണ്ടും വെയിറ്റ് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എക്സസൈസിൻ്റെ കുറവ്, ഡയറ്റിൻ്റെ വ്യത്യാസങ്ങൾ, ഇതെല്ലാം കാരണമായിരിക്കാം വെയിറ്റ് കൂടി നിൽക്കുന്നത്. അങ്ങനെയുള്ളവർ ഡയറ്റ്, എക്സസൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലാതെയുള്ള ചില ഹോർമോണിൻ്റെ വേരിയേഷൻസ് ചിലപ്പോൾ ഇതിൻ്റെ കൂടെ കാണാം, അത് ഉണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതാണ്.
1: അതുപോലെ തന്നെ ഉത്കണ്ഠ, വിഷാദം എന്നീ അവസ്ഥകൾ തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരാൻ സാധ്യതയുണ്ടോ?
0: അതെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൈറോയിഡ് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനെയും ആവശ്യമുള്ള ഒരു ഹോർമോണാണ്. അപ്പോൾ തൈറോയിഡ് കുറയുന്ന അവസരത്തിൽ നമുക്ക് ഡിപ്രഷൻ, വിഷാദം ഇതെല്ലാം വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തൈറോയിഡ് കൂടുന്ന അവസരത്തിൽ ഉത്കണ്ഠ, വെപ്രാളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാനുള്ള ചാൻസും ഉണ്ട്. പക്ഷേ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലക്ഷണം മാത്രമാണ്, നമ്മൾ ബാക്കിയുള്ള കാരണങ്ങളും കൂടെ നോക്കേണ്ടിയിരിക്കുന്നു.
1: ഡോക്ടർ, നമുക്ക് അടുത്ത കോളറുണ്ട്. ഹലോ.
2: ഹലോ സാർ.
1: ഹലോ, സ്വാഗതം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര്, സ്ഥലം പറയാമോ?
2: വസന്തകുമാരി, മണ്ണന്തലേന്ന്.
1: ആ, ഡോക്ടറുമായിട്ട് സംസാരിച്ചോളൂ, സ്വാഗതം.
0: വസന്തകുമാരി പറഞ്ഞോളൂ. എത്ര വയസ്സാണ്?
2: 10 വർഷം. തൈറോയിഡിന് ഗുളികയെല്ലാം കഴിക്കാണ്. ഇപ്പൊ ലിവറിന് പ്രോബ്ലം ഉണ്ട്, അന്ന് കാഴ്ചയില്ല. ബ്ലഡ് സർക്കുലേഷൻ കുറവാണ്,
0: ഓക്കെ,
2: ശ്വാസം മുട്ടലിന്റെ ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് തൈറോയിഡിനെ സംബന്ധിച്ചാണോ അതിന് ആഹാരത്തിന്റെ ഇതുകൊണ്ടാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞില്ല. ശരീരം വല്ലാതെ വീർപ്പ് വീർപ്പ് വരുന്നുണ്ട്.
0: ലിവറിന് എന്ത് പ്രശ്നം ഉണ്ടെന്നാ പറഞ്ഞത്?
2: ലിവർ കഴിഞ്ഞ 2023 ഞാൻ ഏപ്രിലിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്.
0: ഓക്കെ.
2: അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ഇപ്പോഴും വീണ്ടും ഇപ്പൊ 10 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് വീട്ടിൽ വന്നിട്ടുള്ളൂ.
0: ഓക്കെ. ഇപ്പൊ പറയുന്ന ലക്ഷണങ്ങൾ, അതായത് ബ്ലഡ് വോമിറ്റ് ചെയ്ത് ശരീരത്തിൽ നീര് വരുന്നത്, ഇതെല്ലാം ലിവറിന്റെ പ്രവർത്തനം കുറയുന്നതിന്റെ ഭാഗമായിട്ടുള്ള ലക്ഷണങ്ങളാണ്. തൈറോയിഡിന്റെ പ്രവർത്തനമായിട്ട് യാതൊരു ബന്ധവും ഈ പറഞ്ഞ ലക്ഷണങ്ങൾക്ക് ഇല്ല. തൈറോയിഡിന്റെ പ്രവർത്തനം ശരീരത്തിൽ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൈറോയിഡ് ആവശ്യമായിട്ടുള്ള രീതി കഴിക്കണം. അപ്പം TSH എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്താണ് നമ്മൾ എത്രമാത്രം തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ആവശ്യമുണ്ടെന്ന് തീരുമാനിക്കുന്നത്. അല്ല, ഇപ്പൊ വന്ന ലിവറിന്റെ അസുഖം പല കാരണങ്ങൾ കൊണ്ട് വരാം. ചില വൈറൽ ബാധ കാരണം വരാം, ചില ജനിതകമായിട്ടുള്ള മാറ്റങ്ങൾ കാരണം വരാം, ഒരുപാട് കാരണങ്ങൾ കാരണം വരാം. അപ്പൊ ലിവറിന്റെ ബുദ്ധിമുട്ട് ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഗ്യാസ്ട്രോയിൽ ആരെങ്കിലും ഒന്ന് കാണിച്ച് പരിശോധന.
2: അതിനുശേഷം ന്യൂമോണിയ ഉണ്ടായി.
0: ഓക്കെ.
2: ന്യൂമോണിയ പൊട്ടിയാണ് അങ്ങനെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് പറഞ്ഞത്.
0: ഓക്കെ. അപ്പൊ ലിവറിന് പെർമനന്റ് ആയിട്ടുള്ള ഡാമേജ് ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ പറയുന്നത്? പറഞ്ഞിരുന്നോ?
2: ഉണ്ടായിരുന്നു.
0: അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള
2: സാർ എല്ലാവർക്കും അപ്പോഴേ അക്കൂട്ടത്തിൽ എനിക്ക് പറഞ്ഞു വന്നു. ചികിത്സ നല്ല രീതിയിലൊന്നും ചെയ്തില്ല, അങ്ങനെ അതൊന്നും ഇല്ലാതെ പിന്നീടായപ്പോ അതിങ്ങനെ ബൈ ചെയ്ത് വന്നു. അങ്ങനെയാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തത്.
0: ഓക്കെ. അപ്പൊ ലിവറിന്റെ പ്രോബ്ലം ഉള്ളവർക്ക് നമുക്ക്
2: ശരിയായി.
0: ഓക്കെ. അത്
2: സാർ പറഞ്ഞു ഇനി പറയുന്നത് റിക്കവറിയായി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്.
0: എൻഡോസ്കോപ്പി എല്ലാം ചെയ്തായിരുന്നോ? അപ്പൊ ഈ രക്തക്കുഴല് വീങ്ങിയിരിക്കുന്ന
2: ഈ ആഴ്ചയിൽ തന്നെ ഒക്കെ എടുത്തിട്ടുണ്ട്.
0: ഓക്കെ.
2: പക്ഷേ എനിക്ക് ബ്ലഡ് ഇപ്പം ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ ദേഹമെല്ലാം കറുപ്പ് വട്ടത്തിലാണ്.
0: ഇത് ഈ പറയുന്ന ലക്ഷണങ്ങളെല്ലാം തൈറോയിഡുമായിട്ട് ബന്ധമുള്ളതല്ല, ലിവറിന്റെ അസുഖമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ശരീരത്തിന്റെ നിറവ്യത്യാസം, തല പെരുപ്പിന്, ഇത് എന്തോ പല കാരണങ്ങൾ കൊണ്ട് വരാം. ശരീരത്തിൽ രക്തക്കുറവ് വരുവാണെങ്കിൽ വരാം, പ്രഷറിന്റെ വേരിയേഷൻ കാരണം വരാം. ഏതാ ബ്ലഡ് ശരീരത്തിലെ അളവ് കുറവാണെങ്കിൽ വരാം. ഇപ്പൊ ലിവറിന്റെ പ്രശ്നമുള്ളവർക്ക് ചിലപ്പോൾ ബ്ലഡിലെ ഹീമോഗ്ലോബിന്റെ അളവ് കുറവായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള ചികിത്സകൾ ചെയ്യേണ്ടതാണ്. തൈറോയിഡിന്റെ മരുന്നിന് നമ്മൾ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുക, കേട്ടോ?
1: ഓക്കെ, വിളിച്ചതിന് നന്ദി ഡോക്ടർ. നമുക്ക് അടുത്ത കോളർ ഉണ്ട്. ഹലോ.
3: ഹലോ
1: ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: എന്റെ പേര് കവിത എന്നാണ് ഡോക്ടർ.
1: കവിത. ഓക്കെ. സ്ഥലം പറയാമോ?
3: കായംകുളം.
1: കായംകുളം. ഓക്കെ. തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട സംശയമാണോ?
3: അതെ അതെ.
1: ഡോക്ടറുമായിട്ട് സംസാരിച്ചോ?
0: കവിത പറഞ്ഞോളൂ.
3: ഞാൻ തൈറോയിഡ് പേഷ്യന്റ് ആണ് ഡോക്ടർ. തൈറോക്സിൻ 150 ആണ് കഴിക്കുന്ന. സർജറി കഴിഞ്ഞാണ്.
0: എത്ര വയസ്സുണ്ട് കവിതയ്ക്ക്?
3: എനിക്ക് 40 വയസ്സ്. 8-9 വർഷമായ അന്ന് മുതലേ തൈറോക്സിൻ 150 കഴിച്ചോണ്ടിരിക്കുക കണ്ടിന്യൂസ്.
0: ഈ സർജറി എന്ത് കാര്യത്തിനാ ചെയ്തത്?
3: സർജറി അത് ക്ഷീണവും തളർച്ചയൊക്കെ ആയി വന്നപ്പോഴാണ് സർജറി ചെയ്തത്.
0: തൈറോയിഡ് സർജറി കഴിഞ്ഞ ഈ മുഴ പരിശോധനയ്ക്ക് വിട്ടപ്പോ അതില് ക്യാൻസറോ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു?
3: കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇത് ഇനിയും സർജറി ചെയ്യണ്ടേ? അങ്ങനെ വരുമോ ഡോക്ടർ? വീണ്ടും വരും.
0: തൈറോയിഡിന്റെ സർജറി ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ ക്യാൻസറിന് വേണ്ടിയും ചെയ്യാറുണ്ട്, അല്ലാതെ മുഴ വലുതായാലും ചെയ്യാറുണ്ട്. അപ്പൊ കവിത പറയുന്ന വെച്ച് മുഴ വലുതായത് കൊണ്ടായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ മിക്കവാറും നമ്മൾ തൈറോയിഡിന്റെ ഗ്രന്ഥി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടാണ് എടുത്ത് കളയുന്നത്. അപ്പൊ മിക്കവാറും കേസിൽ നമ്മുടെ തൈറോയിഡ് പൂർണ്ണമായിട്ട് എടുത്ത് കളയുന്നതുകൊണ്ട് നമ്മൾ തൈറോക്സിൻ പുറമേ നിന്ന് എടുക്കേണ്ടി വരുന്നത്. കാരണം നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് നോർമലി ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് തൈറോക്സിൻ. അത് നമ്മൾ പുറമേ നിന്ന് എടുക്കേണ്ടി വരുന്നു. അപ്പം ചില കേസുകളിൽ നമ്മൾ ബാക്കി വരുന്ന ഗ്രന്ഥിയിൽ നിന്ന് മുഴ വീണ്ടും വരാനുള്ള ചെറിയ സാധ്യതയുണ്ട്. കവിതയുടെ വെയിറ്റ് എത്രയാണ്? ഇപ്പോൾ 70. അപ്പൊ വെയിറ്റിനനുസരിച്ച് നമുക്ക് 150 കഴിക്കണോ വേണ്ടോ എന്നുള്ളത് TSH എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്തിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ചെയ്യേണ്ടത് TSH എന്ന് പറയുന്ന പരിശോധന ചെയ്യുക. എല്ലാ ദിവസവും കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ? 150
3: കഴിക്കുന്നുണ്ട്.
0: ഇടയ്ക്കിടയ്ക്ക് മുടങ്ങി പോകുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. കവിതയുടെ ശരീരഭാരം വെച്ച് 150 സാധാരണഗതി വേണ്ടി വരാറില്ല. ഒരു 125 മൈക്രോഗ്രാം ഒക്കെയാണ് സാധാരണഗതി വേണ്ടി വരുന്നത്. ഇപ്പൊ ക്യാൻസറിന്

0: വേണ്ടിയാണ് നമ്മൾ മരുന്ന് കഴിക്കുന്നതെങ്കിൽ ചിലപ്പോൾ കൂടിയ ഡോസ് കഴിക്കേണ്ടി വരും. അല്ലാതെ കഴിക്കുന്നിടത്തോളം നമ്മൾ കൃത്യമായിട്ട് കഴിക്കുവാണെങ്കിൽ ഒരു
1: ഡോസ് കുറച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വീണ്ടും കൂടുതലായി.
0: നമ്മൾ തൈറോയിഡ് രാവിലെ വെറും വയറ്റില് ആഹാരത്തിന് ഒരു അരമണിക്കൂർ മുന്നേ കഴിക്കുക, പിന്നെ കൂടെ നമ്മൾ ഗ്യാസിന്റെ മരുന്നോ കാൽഷ്യത്തിന്റെ മരുന്നോ ഒക്കെ കൂടെ കഴിക്കാതിരിക്കുക. പിന്നെ വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഇൻ കേസ് ഒരു ദിവസം മിസ്സായി പോവുകയാണെങ്കിൽ പിറ്റേ ദിവസം രണ്ട് ഗുളിക ഒരുമിച്ച് കഴിക്കാവുന്നതാണ്. അങ്ങനെ കൃത്യമായിട്ട് കഴിച്ചതിന് ശേഷം ഈ TSH കൃത്യമായിട്ട് ലെവലിൽ എത്തുകയാണെങ്കിൽ നമുക്ക് ഡോസ് പതിയെ കുറയ്ക്കാവുന്നതാണ്. തൽക്കാലം 150 തന്നെ കഴിക്കുക. ഒരു രണ്ട് മാസം കൃത്യമായിട്ട് കഴിച്ചതിന് ശേഷം TSH ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യുക. അപ്പം അതിൻ്റെ ലെവൽ അനുസരിച്ച് നമുക്ക് തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ അളവിൽ, കഴിക്കുന്ന അളവിൽ വ്യത്യാസം വരാം. മുഴ വീണ്ടും വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ചില ആൾക്കാരിൽ ഇത് വരാറുണ്ട്.
1: എനിക്ക് ചിലപ്പോ ഇങ്ങനെ ഒരു വേദന പോലെയും സൗണ്ടിനൊന്നും ഒരു വ്യത്യാസം പോലെ
0: അങ്ങനെ സംശയമുണ്ട്. അല്ലെങ്കിൽ കഴുത്തിൽ മുഴ പോലെ തോന്നുവാണെങ്കിൽ ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നമുക്ക് നോക്കാവുന്നതാണ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ വലിപ്പം ഉണ്ടാവുന്ന നോക്കാവുന്നതാണ്.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. അതുപോലെ തന്നെ ആർത്തവ ക്രമക്കേടുകളെ കുറിച്ച് പറഞ്ഞല്ലോ, ആർത്തവത്തെ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത്, തൈറോയിഡിന്റെ വ്യത്യാസങ്ങൾ?
0: സാധാരണഗതിയിൽ തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുവാണെങ്കിൽ നമുക്ക് ബ്ലീഡിംഗ് കൂടുതൽ, അല്ലെങ്കിൽ ഒരുപാട് തവണ ഒരു മാസത്തെ തന്നെ 2-3 തവണയൊക്കെ ബ്ലീഡിംഗ് വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും. തൈറോയിഡിന്റെ പ്രവർത്തനം കൂടി നിൽക്കുന്നവരിൽ പീരിയഡ്സ് കുറയുകയും ബ്ലീഡിംഗ് കുറയുകയൊക്കെ ചെയ്യുകയാണ് സാധാരണഗതി ചെയ്യുന്നത്. അതിൽ ചെറിയ വേരിയേഷൻ വരാം. ചിലപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർക്ക് തന്നെ ബ്ലീഡിംഗ് കുറയുകയും ചെയ്യാം. സാധാരണഗതിയിൽ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലുള്ള വ്യത്യാസമാണ് കണ്ടുവരുന്നത്.
2: ഈ തൈറോയിഡിന്റെ വേരിയേഷൻസും വന്ധ്യതയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: തീർച്ചയായും. വന്ധ്യതാ ചികിത്സ നമ്മൾ ചെയ്യുവാണെങ്കിൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എപ്പോഴും തൈറോയിഡ് ഹോർമോണിന്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തൈറോയിഡിന്റെ ഹോർമോൺ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ളതാണ്. അപ്പോൾ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിനും നോർമലായിട്ടുള്ള പ്രവർത്തനത്തിനും ഇത് ആവശ്യമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്ധ്യതാ ചികിത്സയുടെ ആദ്യത്തെ ഘട്ട പരിശോധനകളിൽ തന്നെ തൈറോയിഡിന്റെ പരിശോധനകൾ ചെയ്യാറുണ്ട്. അത് കുറവാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്.
2: ഓക്കെ, നമുക്ക് അടുത്ത കോളർ ഉണ്ട്. ഹലോ
3: ഡോക്ടർ, നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞോളൂ.
2: പേര് പറയാമോ?
3: പേര് കല.
2: ഡോക്ടറായിട്ട് സംസാരിച്ചോളൂ.
0: വയസ്സൊന്ന് പറയാമോ?
3: പിന്നെ എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, കഴിക്കണ്ട, പിന്നെ ഈ വണ്ണം വറ്റിയൊക്കെയായിരുന്നു പറയൂ.
0: തൈറോയിഡിന്റെ പ്രശ്നം ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ഭക്ഷണ നിയന്ത്രണമുള്ള ഒരു അസുഖം അല്ല തൈറോയിഡ്. നമുക്ക് തൈറോയിഡ് മരുന്ന് കഴിക്കുന്നുണ്ടോ?
3: മോള് ഗുളിക കഴിക്കുന്നു.
0: മോൾക്ക് എത്ര വയസ്സുണ്ട്?
3: മോൾക്ക് 29 വയസ്സ്. പിന്നെ ഈ വണ്ണം വറ്റിയൊക്കെ
0: വണ്ണം വെക്കുന്നതിന്റെ ഒരു കാരണം മാത്രമാണ് തൈറോയിഡ്. വണ്ണം നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ ഭക്ഷണത്തിന്റെ നിയന്ത്രണവും എക്സസൈസും പിന്നെ വേറെ മറ്റു ചില ഹോർമോണിന്റെ പ്രശ്നങ്ങളും കാരണം ഉണ്ടാവാം. അപ്പൊ ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് ഭക്ഷണത്തിലുള്ള നിയന്ത്രണം കൃത്യമായിട്ടുണ്ടോ? അധികം ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ്, സ്വീറ്റ്സ്, മധുര പലഹാരങ്ങൾ, ചോക്ലേറ്റ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ബേക്കറി ഐറ്റംസ് ഇതൊക്കെ ഒരുപാട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കണം. എന്നിട്ട് കൃത്യമായിട്ടുള്ള വ്യായാമവും വേണം.
3: ഗർഭിണിയായ കുഞ്ഞിനും ഈ തൈറോയിഡ് ഉണ്ടാവോ? ഗർഭിണിയാവണേനും വല്ല പ്രശ്നം ഉണ്ടായിരുന്നു തൈറോയിഡ് ഉണ്ടായിരുന്ന?
0: ഇല്ല, തൈറോയിഡ് ഉള്ളത് കൊണ്ട് ഗർഭിണിയാവുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. കൃത്യമായിട്ടുള്ള മരുന്ന് എടുക്കുവാണെങ്കിൽ, കൃത്യമായിട്ടുള്ള മരുന്ന് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഗർഭിണി ആവാനും ഉള്ള ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ ഗർഭിണി ആയിക്കഴിഞ്ഞാൽ നമുക്ക് തൈറോയിഡിൻ്റെ മരുന്ന് ഒരു കാരണവശാലും നിർത്തരുത്. മിക്കവാറും സന്ദർഭങ്ങളിൽ തൈറോയിഡിൻ്റെ മരുന്നിൻ്റെ അളവ് കൂട്ടേണ്ടി വരും. കാരണം കുട്ടിയുടെ മാനസികവും ശാരീരികമായിട്ടുള്ള വളർച്ചയ്ക്ക് തൈറോയിഡ്, അമ്മ തൈറോയിഡ് ഹോർമോൺ കൃത്യമായിട്ട് കഴിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പം മരുന്ന് കൃത്യമായിട്ട് കഴിക്കുക. ശരി.
2: പുരുഷന്മാരിലെ തൈറോയിഡ് ഹോർമോണിന്റെ വ്യതിയാനം എങ്ങനെയാണ് അവരുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നത്?
0: ലക്ഷണങ്ങൾ വയസ്സ് നമുക്ക് ഒരുപാട് വ്യത്യാസമില്ല. പൊതുവേ സ്ത്രീകളിലാണ് തൈറോയിഡിന്റെ രോഗങ്ങൾ കൂടുതലായിട്ട് കാണുന്നത്. പുരുഷന്മാരിൽ ഇതേപോലെ തന്നെ കാണാറുണ്ട്. നമ്മുടെ ഹോർമോണിന്റെ വേരിയേഷൻ, ചില ജനിതകമായിട്ടുള്ള വ്യത്യാസങ്ങൾ കാരണം സ്ത്രീകളിൽ തൈറോയിഡിന്റെ അസുഖം കൂടുതലായിട്ട് കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. പുരുഷന്മാരിലും തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ കാണാറുണ്ട്. അവിടെയും ലക്ഷണങ്ങൾ ഏകദേശം ഇതുപോലെ തന്നെയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കൂടുന്നുക, ക്ഷീണം ഉണ്ടാവുക, മുടി പൊഴിച്ചിലുണ്ടാവുക, മോശം പോകാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ തന്നെയാണ് പുരുഷന്മാരിലും കാണുന്നത്.
2: ഡോക്ടർ പറഞ്ഞ പോലെ മുടിയുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ചർമ്മ പ്രശ്നങ്ങൾ, ഇതെങ്ങനെയാണ് നമുക്ക് തൈറോയിഡ് രോഗമുള്ളവർക്ക് ടാക്കിൾ ചെയ്യാനായിട്ട് പറ്റുക?
0: മുടി പൊഴിച്ചിൽ ഉണ്ടാവാമെന്ന് പറഞ്ഞെങ്കിലും മുടി പൊഴിച്ചിലിൻ്റെ വളരെ ഒരുപാട് കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് തൈറോയിഡ്. ഇപ്പം മുടി പൊഴിച്ചിലുള്ള ഒരാൾ തൈറോയ്ഡ് ഹോർമോൺ നോർമൽ ആണെന്നുണ്ടെങ്കിൽ അത് അത് കാരണമല്ല. അപ്പോൾ അത് ജനിതകമായിട്ടുള്ള കാരണമാവാം, ഫുഡിൻ്റെ കുഴപ്പങ്ങൾ കൊണ്ടാവാം, അനീമിയ കാരണം വരാം, വൈറ്റമിൻ്റെ കുറവുകൾ കൊണ്ട് കാരണം വരാം, അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ മുടി കൊഴിച്ചിലിന് കാരണമായേക്കാം. അപ്പോൾ ഒരു കാരണം മാത്രമാണ് തൈറോയ്ഡ്. മുടി കൊഴിച്ചിലുള്ള ഒരാൾ തൈറോയ്ഡിൻ്റെ പ്രവർത്തനത്തിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തൈറോയ്ഡ് കാരണമാണ് ഈ മുടി പൊഴിച്ചിലുണ്ടാകുന്നതെങ്കിൽ ആ മരുന്ന് കഴിച്ചാൽ അത് കറക്റ്റ് ആവുന്നതാണ്.
2: അതുപോലെ തന്നെ തൈറോയ്ഡിൻ്റെ സപ്ലിമെൻ്റ് ഹോർമോൺ ടാബ്ലറ്റ്സ് എടുക്കുന്നവർ സെയിം ബ്രാൻഡ് മരുന്ന് തന്നെ ഉപയോഗിക്കണമെന്നുണ്ടോ? അതെ, ഇടയ്ക്കിടയ്ക്ക് ബ്രാൻഡ് മാറ്റുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
0: നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തൈറോയ്ഡിൻ്റെ നമ്മൾ ഒരു മരുന്ന് കഴിക്കുവാണെങ്കിൽ എത്രത്തോളം അളവ് നമ്മുടെ ബ്ലഡിലോട്ട് പോകുന്നെന്നുള്ളത് ഓരോ ബ്രാൻഡിനും വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ചെറിയ വ്യത്യാസം കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയുന്നതും ഒരു ബ്രാൻഡ് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ വേറൊരു ബ്രാൻഡ് മാറി മാറി കഴിക്കുമ്പോൾ അതിനകത്തുള്ള ബയോ അവൈലബിലിറ്റി എന്ന് പറയും, അപ്പോൾ എത്രത്തോളം നമ്മൾ കഴിക്കുന്ന ഹോർമോൺ ബ്ലഡിലോട്ട് വരുന്നുണ്ട്, അതിൽ ചെറിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ ചെറിയ വ്യത്യാസം പോലും ടി എസ് എച്ചിൻ്റെ അളവ് നോക്കുമ്പം വ്യത്യാസം വരാറുള്ളതുകൊണ്ട് കഴിയുന്നതും ഒരേ ബ്രാൻഡ് തന്നെ കഴിക്കാൻ ശ്രമിക്കണം.
2: ചിലപ്പോൾ ടി എസ് എച്ച് കൂടിയിരിക്കുന്ന അവസ്ഥയും പക്ഷേ T3 T4 നോർമൽ റേഞ്ചിനകത്ത് നിൽക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, അപ്പോൾ അത് തൈറോയിഡിന്റെ ഫംഗ്ഷന്റെ പ്രശ്നം തന്നെയാണോ?
0: തീർച്ചയായും അതും തൈറോയിഡിന്റെ പ്രശ്നം തന്നെയാണ്. T4 കുറയുകയും TSH കൂടിയിരിക്കുന്ന അവസരത്തിന് ആ ഒരു സിറ്റുവേഷനെ നമ്മൾ പ്രൈമറി ഹൈപ്പോതൈറോയിഡിസം എന്നാണ് പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ TSH കൂടി നിൽക്കുന്ന കാരണം നമ്മുടെ ഓൾറെഡി പ്രവർത്തനം കുറവാണെങ്കിലും ഈ ഗ്രന്ഥിക്ക് നോർമലി ഉള്ള അളവിൽ തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അപ്പോൾ അതിനെ സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയും. TSH മാത്രം കൂടി നിൽക്കുകയും T3 T4 നോർമൽ ലെവലിൽ നിൽക്കുന്നതും ഒരു അവസ്ഥയാണ് സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. അപ്പം ഈ അവസ്ഥയിൽ ചികിത്സ വേണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ വേറെ ചില ലക്ഷണങ്ങളുടെ ബേസിലാണ്. അപ്പോൾ തൈറോയിഡ് പെറോക്സിഡേസ് ആൻറ്റിബോഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ പറഞ്ഞ ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിൽ ഉള്ള നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിക്കെതിരെ പ്രവർത്തിക്കുന്ന ആൻറ്റിബോഡി പോസിറ്റീവ് ആണെങ്കിലോ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ചികിത്സ ഇളക്കുകയാണെങ്കിലോ ഗോയിട്ടർ ഉണ്ടെങ്കിലോ അതായത് തൈറോയിഡിന് മോഴ ഉണ്ടെങ്കിലോ ചിലപ്പോൾ ഇത് സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസത്തിനും നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരാം.
2: അടുത്ത കോളർ, ഹലോ.
4: ഹലോ
2: ഡോക്ടറെ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയണേ.
4: സുധർമ്മ, കാസർഗോഡ് ഉദുമ എന്നാണ് വിളിക്കുന്നത്.
2: ഓക്കെ ഡോക്ടറായിട്ട് സംസാരിച്ചോ.
0: സുധർമ്മ പറഞ്ഞോളൂ.
4: ഹലോ ഡോക്ടറെ, ഞാൻ 4 വർഷമായി തൈറോയിഡിന്റെ ടാബ്ലറ്റ് കഴിക്കുന്നേ. ഇപ്പോ
0: അൻപതിന്റെ ഗുളികയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം എപ്പോഴെങ്കിലും കഴിച്ചു തുടങ്ങിയതിനു ശേഷം TSH എന്ന് പറയുന്ന ടെസ്റ്റ് എല്ലാം ചെയ്ത് നോക്കിയിട്ടുണ്ടോ?
4: നോക്കി. അപ്പോ ചെറിയൊരു വാല്യൂ കൂടുന്നുണ്ട്.
0: അപ്പൊ നമ്മള് എത്ര അളവ് കഴിക്കണം എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ഈ TSH എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ TSH എന്ന വാല്യൂ നോർമൽ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തൈറോയിഡിന്റെ കഴിക്കുന്ന മരുന്നിന്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടി വരും. അപ്പൊ നോർമലി നമ്മുടെ ടാർജറ്റ് എന്ന് പറയുന്നത് ഒരു 2-നകത്ത് വരണം. അതിൽ കൂടുതലുണ്ടെങ്കിൽ 2-2.5-നകത്ത് വരണം. അപ്പൊ കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഡോസ് ചെറുതായിട്ട് കൂട്ടേണ്ടി വരും. TSH നോർമൽ ലെവലിൽ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ കഴിക്കുന്ന മരുന്നിന്റെ അളവ് കറക്റ്റ് ആണെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ മരുന്ന് അതേ മരുന്ന് തന്നെ കഴിച്ചുകൊണ്ടിരിക്കണം. ഒരു 3 മുതൽ 6 മാസം കൂടുമ്പോൾ TSH എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്ത് നമ്മൾ കഴിക്കുന്ന മരുന്നിന് എന്തെങ്കിലും വ്യത്യാസം വരുത്തേണ്ടതുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതാണ്. തൈറോയിഡ് നമ്മുടെ തൈറോയിഡ് ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നോർമലി ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമുള്ള ഒരു ഹോർമോൺ. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് പുറത്തുനിന്ന് എടുക്കുന്നത് അതൊരു മരുന്നായിട്ട് പോലും കണക്കാക്കേണ്ട കാര്യമില്ല. നമ്മുടെ ശരീരത്തിലുള്ള ഒരു സാധനം തന്നെയാണ്. അപ്പോൾ അത് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല.
2: ഈ പേശി സന്ധി വേദനകൾ തൈറോയിഡ് രോഗവുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ടോ?
0: തീർച്ചയായും ഹൈപ്പോതൈറോയിഡിസത്തിനും നമ്മുടെ മസിലിന്റെ ബലക്കുറവ്, സന്ധി വേദന അത്ര കാര്യമായിട്ടില്ലെങ്കിലും മസിലിന്റെ ബലക്കുറവ് ഉണ്ടാവാറുണ്ട്. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു ലക്ഷണം മാത്രമാണ്. നമ്മൾ സാധാരണഗതി കാണുന്ന ലക്ഷണങ്ങൾ ഉള്ള ഒരാൾക്ക് മസിലിന്റെ വീക്ക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തൈറോയിഡ് കാരണമാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ പോലും നമ്മൾ തൈറോയിഡ് മരുന്ന് കഴിച്ചതിന് ശേഷം ഈ ബലക്കുറവ് ഒക്കെ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്.
2: അടുത്ത കോളറുണ്ട്. ഹലോ.
5: ഹലോ, നമസ്കാരം.
2: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയണേ.
5: പേര് ശ്രീകല, അർക്കന്നൂരിൽ നിന്ന് വിളിക്കുന്നു.
2: ഓക്കെ, ഡോക്ടറായിട്ട് സംസാരിച്ചു.
0: പറഞ്ഞോളൂ ശ്രീകല, പറഞ്ഞോളൂ.
5: നമസ്കാരം സർ.
0: നമസ്കാരം ശ്രീകല, പറഞ്ഞോളൂ.
5: ഈ തൊണ്ടയ്ക്ക് ഒരു വീക്കം പോലെ ഇങ്ങനെ ഉണ്ട്. ആഹാരം ഇറക്കുന്നതിനും ഒരു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ തോന്നാറുണ്ട്. അതായത് തൈറോയിഡിന്റേതായിരിക്കും.

0: സാധ്യതയുണ്ട്. നമ്മുടെ
1: ആണോ?
0: തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിൻ്റെ മുൻവശത്തായിട്ട് കാണുന്ന ഗ്രന്ഥിയാണ്. അതിനൊരു വീക്കം വരുവാണെങ്കിൽ നമ്മൾക്ക് കഴിച്ചിറക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തൈറോയ്ഡിൻ്റെ വീക്കം വളരെ
1: ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്.
0: ആ തൈറോയ്ഡിൻ്റെ സ്കാൻ വല്ലതും
1: നോക്കിയിട്ടില്ല
0: എടുത്തിട്ടുണ്ടോ?
1: ഇതുവരെ. ഇല്ല, നോക്കിയിട്ടില്ല.
0: ആ അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു ഡോക്ടറെ കാണിച്ച് തൈറോയ്ഡിൻ്റെ സ്കാനും അതുപോലെ തൈറോയ്ഡിൻ്റെ ബ്ലഡ് ടെസ്റ്റും ചെയ്യേണ്ടതുണ്ട്. അപ്പം ഈ മുഴകൾ ഒരുപാട് ഉണ്ടാകാറുണ്ട്, അതെല്ലാം കുഴപ്പമൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ എന്നിരുന്നാലും നമുക്ക് തൈറോയിഡ് അൾട്രാസൗണ്ട് ചെയ്ത് മുഴ എത്രത്തോളം വലുതാണ്, അത് ഈ പറഞ്ഞ പോലെ നമ്മൾ അന്നനാളിയിലോ അല്ലെങ്കിൽ ശ്വാസകോശത്തിലൊക്കെ പ്രസ് ചെയ്തിരിപ്പുണ്ടോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതൊക്കെ നോക്കേണ്ടതുണ്ട്. പിന്നെ തൈറോയിഡിൻ്റെ പ്രവർത്തനം കറക്റ്റായിട്ടുള്ള രീതിയിലാണോ നടക്കുന്നതെന്ന് എന്നറിയാൻ വേണ്ടി രക്തത്തിൻ്റെ പരിശോധനയും ചെയ്യേണ്ടതുണ്ട്. ഇത് രണ്ടും ഏതെങ്കിലും ഡോക്ടറെ കണ്ട് ചെയ്യേണ്ടതാണ്.
2: ഓക്കെ, വിളിച്ചതിനാണ്.
1: ഓക്കെ
2: ഓക്കെ ഡോക്ടർ, തൈറോയിഡിൻ്റെ തകരാറുകൾ ഒരു ജീവിതശൈലി രോഗമെന്ന് പറയാൻ പറ്റുമോ? സ്ട്രെസ്സും തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളും എങ്ങനെയെങ്കിലും ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടോ?
0: നമുക്ക് തൈറോയിഡിൻ്റെ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് തൈറോയിഡിൻ്റെ പ്രവർത്തനം പല അസുഖങ്ങളെയും പോലെ തന്നെ നമുക്ക് ഒരു ഈ കാരണം കൊണ്ടാണ് തൈറോയിഡ് വരുന്നു എന്നുള്ള പറയാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞ് നമ്മുടെ ശരീരത്തിനെതിരെ പ്രതിരോധ ശക്തി പ്രവർത്തിച്ച് നമ്മുടെ തൈറോയിഡിൻ്റെ ഗ്രന്ഥിയെ നശിപ്പിക്കുന്ന ഒരവസ്ഥ. അപ്പം ആ ഒരു ആൻറ്റിബോഡി പോസിറ്റീവ്, അതായത് ആൻറ്റി ടി പി ഒ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കും ചിലപ്പോൾ തൈറോയിഡ് നോർമലി പ്രവർത്തിക്കുന്നുണ്ടാവാം. അപ്പം അങ്ങനെയുള്ള ആൾക്കാരിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അമിതമായിട്ടുള്ള ഫുഡ്, സ്ട്രെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തൈറോയിഡിൻ്റെ അസുഖം വരാനുള്ള കാരണമായേക്കാം. പക്ഷേ അതുകൊണ്ട് മാത്രമാണ് തൈറോയിഡ് വരുന്നതെന്ന് പറയാക്കത്തില്ല. അതുപോലെ തന്നെ ഈ തൈറോയിഡ് പെറോക്സിഡേസ് എന്നുള്ള ആൻറ്റിബോഡി, അത് പലരുടെയും ഒരു സംശയമാണ്. തൈറോയിഡ് ഫംഗ്ഷൻ നോർമലായിരിക്കുന്നു, പക്ഷേ ആൻറ്റി ടി പി ഒ എന്ന് പറയുന്ന ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് പലരും വരാറുണ്ട്. അപ്പോൾ ആൻറ്റി ടി പി ഒ അസച്ച് ആ ടെസ്റ്റിന് ഒരുപാട് സിഗ്നിഫിക്കൻസ് ഇല്ല. ഇപ്പം T3 T4 അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ ആൻറ്റി ടി പി ഒ പോസിറ്റീവ് ആയത് കാരണം അഫക്റ്റഡ് ആണെങ്കിൽ മാത്രമേ അതിനകത്ത് സിഗ്നിഫിക്കൻസ് ഉള്ളൂ. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം നമ്മൾ തൈറോയിഡ് ടെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കണ്ടുപിടിച്ചു, അതിൻ്റെ ഒരു കാരണമായിട്ട് നമ്മൾ ആൻറ്റി ടി പി ഒ ചെയ്തപ്പോൾ പോസിറ്റീവ് ആയിട്ട് വന്നു, അതിനർത്ഥം നമുക്ക് ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന പ്രശ്നമാകും. അങ്ങനെയുള്ള ആൾക്കാർ മരുന്ന് കഴിക്കുമ്പോൾ ആൻറ്റി ടി പി ഒ എന്ന് പറയുന്ന ടെസ്റ്റ് വീണ്ടും വീണ്ടും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. തൈറോയിഡ് ഫംഗ്ഷൻ കറക്റ്റ് ആണോന്നുള്ളതിന് T SH T4 മുതലായ ടെസ്റ്റുകളാണ് വേണ്ടത്.
2: ഇപ്പോൾ നോർമലി ഒരു തൈറോയിഡിൻ്റെ പ്രശ്നമുള്ള ഒരാളെ ടെസ്റ്റ് നടത്തുമ്പോൾ TSH നോർമലാണോ എന്ന് നോക്കുക, T3 T4 ഡിസൈഡ് റേഞ്ചിലാണോ എന്ന് നോക്കുക. അത് നോർമൽ ആണെങ്കിൽ ആള് തൈറോയിഡിൻ്റെ പ്രശ്നത്തിൽ ഓക്കെ ആണ് എന്ന് പറയാൻ പറ്റും.
0: തീർച്ചയായും TSH നമ്മളിപ്പോൾ ഏത് കണ്ടീഷനാണ് നമുക്ക് സംശയമുള്ളത് അതനുസരിച്ചാണ് നമ്മൾ ടെസ്റ്റ് ഡിസൈഡ് ചെയ്യുന്നത്.
2: ഓക്കെ,
0: ഇപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം എന്നുള്ള കണ്ടീഷനാണ് നമുക്ക് സംശയിക്കുന്നതെങ്കിൽ TSH T4 എന്നുള്ള ടെസ്റ്റ് മാത്രം മതിയാവും. അതല്ല ഹൈപ്പർ തൈറോയിഡിസം എന്നുള്ള സിറ്റുവേഷനാണ് നമ്മൾ സംശയിക്കുന്നതെങ്കിൽ അതിൽ മാത്രം നമുക്ക് TSH ചിലപ്പോൾ ഫ്രീ T4 T3 വേണ്ടി വരാം. കാരണം T3 മാത്രം കൂടി നിൽക്കുന്ന രീതിയിൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടാറുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ മൂന്ന് ഹോർമോണ് ഒരുമിച്ച് ചെയ്യാറുണ്ട്.
2: അതുപോലെ സാറ് നേരത്തെ ഗോയിറ്ററിനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ തൈറോയിഡിൻ്റെ വീക്കം എന്നുള്ളത് മാത്രമാണോ ഗോയിറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
0: ആ ഗോയിറ്റർ എന്ന് പറയുന്ന തൈറോയിഡിൻ്റെ ഏത് തരത്തിലുള്ള വീക്കവും ഒരു ഗോയിറ്ററാണ്. അത് തൈറോയിഡ് ഗ്രന്ഥി മൊത്തമായിട്ട് വീങ്ങാം, അത് ഡിഫ്യൂസ് തൈറോയിഡ് ഗോയിറ്റർ എന്ന് പറയും. അല്ലാന്നുണ്ടെങ്കിൽ തൈറോയിഡിൽ ചില മുഴകളായിട്ട് വരാം, മൾട്ടി നോഡുലാർ ഗോയിറ്റർ എന്ന് പറയാം. നോഡുലാർ ഗോയിറ്റർ തന്നെ ഒറ്റ നോഡ്യൂളായിട്ടും വരാം, പല പല നോഡ്യൂളായിട്ടും വരാം. അപ്പം ഈ ഡിഫ്യൂസ് ഗോയിറ്റർ തന്നെ നമുക്ക് ചിലപ്പോൾ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടി നിൽക്കാം, കുറഞ്ഞ് നിൽക്കാം, അത് നോർമലായിട്ടുള്ള ഫംഗ്ഷനും നിൽക്കാം. ഇപ്പോൾ നോർമലായിട്ടുള്ള ഫംഗ്ഷന് നിൽക്കുന്ന തൈറോയിഡ് ആണെങ്കിൽ, അത് ഇപ്പോൾ സപ്പോസ് മൾട്ടി നോഡുലാർ ഗോയിറ്ററാണ് അല്ലെങ്കിൽ ഡിഫ്യൂസ് ആയിട്ടുള്ള ഒരു ഗോയിറ്റർ ഉണ്ട്, അതിനകത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ തൈറോയിഡ് ഫംഗ്ഷൻ നോർമലാണെന്നുണ്ടെങ്കിൽ അതിന് മരുന്ന് കഴിച്ച് അത് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ആ കേസിൽ നമുക്ക് സർജറി വേണോ വേണ്ടോ എന്നുള്ളത് മറ്റ് ചില ഫാക്ടേഴ്സിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പം നമുക്ക് ചില മുഴ, ഇപ്പം നോഡുലാർ ഗോയിറ്റർ എന്ന് പറയുന്ന മുഴ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ക്യാൻസർ ആവാൻ സാധ്യതയുള്ള മുഴയാണ് എന്ന് ചില സംശയാസ്പദമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള കേസിൽ നമ്മളത് കുത്തിപരിശോധന ചെയ്യും. FNAC എന്ന് പറയുന്ന ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യും. ആ കുത്തിപരിശോധിക്കുന്നതിൽ നമുക്ക് വീണ്ടും ക്യാൻസറിൻ്റെ സംശയം ഉണ്ടെങ്കിൽ നമുക്കത് സർജറി ചെയ്യേണ്ടതുണ്ട്. ഇനി സംശയം ഇല്ല എന്നുള്ള ഒരു ഘട്ടത്തിലും ചിലപ്പോൾ സർജറി വേണ്ടി വന്നേക്കാം. ഇപ്പോൾ വളരെ വലിയൊരു മുഴയാണ്, അത് നമുക്ക് പ്രഷർ ഉണ്ടാക്കുന്ന കാരണം കഴിച്ചിറക്കാൻ ബുദ്ധിമുട്ട്, ശ്വാസത്തിന് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചിനുള്ളിലോട്ട് അത് താഴോട്ട് ഇറങ്ങിപ്പോകുന്ന രീതിയിൽ മുഴ വലുതാണ്, അല്ലെങ്കിൽ ചിലർക്ക് കാണുമ്പോൾ ഈ ഒരു വലിയ മുഴ ഇരിക്കുന്നതിൻ്റെ ഒരു കോസ്മെറ്റിക് പർപ്പസിന് വേണ്ടി അതിനും സർജറി ചെയ്യാറുണ്ട്.
2: ഈ തൈറോയിഡിന്റെ സർജറി ചെയ്യുന്നത് അതിന് ശേഷമുള്ള ഒരു വിശ്രമകാലം ഒക്കെ എത്രത്തോളം?
0: തൈറോയിഡ് സർജറി ഇപ്പോൾ നമ്മൾ കഴുത്തിലൂടെ ഒരു സർജറി ചെയ്യുകയാണ് സാധാരണഗതി ചെയ്യുന്നത്. ഇപ്പോൾ അത് ലാപ്രോസ്കോപ്പിക്കലിയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ തൈറോയിഡ് സർജറിയുടെ ശേഷമുള്ള വിശ്രമകാലം വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൈറോയിഡ് ഓപ്പറേഷൻ ചെയ്യുന്നത് കഴുത്തിലൂടെ വരുമ്പോൾ നമുക്ക് അത് വലിയൊരു സ്കാറൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബ്രസ്റ്റിന് താഴെയും കക്ഷത്തിലൂടെയൊക്കെ ചെറിയൊരു ഇൻസിഷൻ ഇട്ട്, ചിലപ്പോൾ തൊണ്ടയ വഴി ഇൻസിഷൻ ഇട്ട് തൈറോയിഡ് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ് നമുക്ക് അത്രത്തോളം വിശ്രമമൊന്നും വേണ്ടി വരത്തില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ നോർമൽ വർക്കിലോട്ട് തിരിച്ചു പോകാവുന്നതാണ്.
2: അതുപോലെ തന്നെ ചിലർക്കുള്ള സംശയമാണ് തൈറോയിഡിന്റെ സർജറിക്ക് ശേഷം ശബ്ദത്തിന് എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്നുള്ളത്.
0: ശബ്ദത്തിന് വ്യത്യാസം വരാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട്. എല്ലാ സർജറിക്കും കോംപ്ലിക്കേഷൻസ് ചെറുതായിട്ടൊക്കെ വരാം. അപ്പൊ അതുപോലെ തൈറോയിഡിന്റെ സർജറിക്കും റെയർ ആയിട്ട് നമ്മൾ തൈറോയിഡിന്റെ ഗ്രന്ഥിയുമായിട്ട് ചേർന്ന് ചില ഞരമ്പുകൾ ചില നെർവുകൾ ഉണ്ട്. അപ്പൊ അത് നമ്മുടെ നോർമൽ സൗണ്ട് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഫംഗ്ഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഞരമ്പൊക്കെ എന്തെങ്കിലും കേടുപാട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സൗണ്ട് അഫക്റ്റഡ് ആവും. പക്ഷേ ഈ അഫക്റ്റഡ് ആകുന്നത് തന്നെ എപ്പോഴും പെർമനൻ്റ് ആയിട്ട് നമുക്ക് സൗണ്ട് പോകണമെന്നില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു തൈറോയിഡ് ഗ്രന്ഥി ഓപ്പറേഷൻ കഴിഞ്ഞുള്ള നേർക്കെട്ട് കാരണം ആ ഒരു നെർവിന് താൽക്കാലികമായിട്ടുള്ള ഒരു കേടുപാട് വന്നാൽ ഒരു കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ 2-3 മാസത്തേക്കൊക്കെ ചിലപ്പോൾ സൗണ്ടിൻ്റെ ഒരു വേരിയേഷൻ വരാം. അത് കഴിഞ്ഞിട്ട് തൈറോയിഡ് നോർമലായിട്ട് ആവുകയും ചെയ്യാം. അല്ലാന്നുള്ള ചിലർക്ക് അപൂർവമായിട്ട് മാത്രം നമുക്ക് വോയിസിന് ചെറിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്.
2: അതുപോലെ അയഡിൻ കലർന്ന ഉപ്പ് ഈ തൈറോയിഡ് രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്?
0: നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുന്നേ കണ്ടിട്ടുള്ള നമ്മൾ തൈറോയിഡിൻ്റെ അസുഖങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു മെജോറിറ്റി തൈറോയിഡിൻ്റെ അസുഖങ്ങളും തൈറോയിഡ് അയഡിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടായിട്ടുള്ള അസുഖങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അയഡിനൈസ്ഡ് ഉപ്പ് വളരെ കോമൺ ആക്കിയതിന് ശേഷം ഈ അയഡിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഹൈപ്പോതൈറോയിഡിസം അത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ അഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഓട്ടോ ഇമ്മ്യൂൺ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായും അയഡിനൈസ്ഡ് ഉപ്പ് നമ്മുടെ തൈറോയിഡിൻ്റെ ഉണ്ടാകുന്ന കുറേ അസുഖങ്ങൾക്ക് കുറച്ചിട്ടുണ്ട്.
2: ഓക്കെ, അടുത്ത കോളറുണ്ട്. ഹലോ.
3: ഹലോ
2: ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: എന്റെ പേര് അനു. ഞാൻ മേയാറ്റിങ്ങലാണ് വിളിക്കുന്നത്.
2: ഓക്കെ, ഡോക്ടറായിട്ട് സംസാരിച്ചോ?
3: ഡോക്ടറിന്റെ സംശയം, ഈ പ്രഗ്നൻസി തുടങ്ങുന്നതിന് മുൻപ് തൈറോയിഡിന്റെ പ്രശ്നം കണ്ടുപിടിച്ചു. അപ്പോ അതിനനുസരിച്ചുള്ള മെഡിസിനും തന്നു, ഡെലിവറിയും കഴിഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഈ തൈറോയിഡിന്റെ നമ്മൾ എങ്ങനെയാണ് അതിനെ കുറിച്ച് നമ്മൾ നോക്കി കാണേണ്ടത്? ഇതിന്റെ വീണ്ടും കണ്ടിന്യൂസ്ലി നമ്മൾ മരുന്ന് കഴിക്കണോ?
0: പ്രഗ്നൻസിയുടെ സമയത്ത് ടി എസ് എച്ച് എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്തിരുന്നോ?
3: അനിയത്തിക്ക് വേണ്ടിട്ടായിരുന്നു. അനിയത്തിക്ക് അത് ടെസ്റ്റ് ചെയ്തു, അതിനനുസരിച്ച് മൈൽഡ് ആയിട്ട് ഒരു മെഡിസിനും കൊടുത്തു രാവിലെ കഴിക്കാനായിട്ട്.
0: എത്രയുടെ അളവിലാണ് മരുന്ന് കഴിച്ചതെന്ന് അറിയാവോ?
3: അതിന്റെ മരുന്നിന്റെ അളവിന്റെ കാര്യം ഇപ്പൊ പിടിക്കില്ല.
0: ഓക്കെ, പ്രഗ്നൻസി ആയിട്ടുള്ള സന്ദർഭം നമ്മൾക്ക് തൈറോയിഡിന്റെ റിക്വയർമെന്റ് നമുക്ക് ബോഡിയിൽ ആവശ്യമുള്ള അളവ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾറെഡി തൈറോയിഡിൻ്റെ അസുഖമുള്ള മരുന്ന് കഴിക്കുന്നവർക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മൾക്ക് മരുന്നിൻ്റെ അളവ് ചിലപ്പോൾ കൂട്ടേണ്ടി വരും. മനസ്സിലായില്ലേ? അതല്ല, നേരത്തെ തൈറോയിഡിൻ്റെ അസുഖം ഇല്ലാത്ത ഒരാളാണ്, പ്രഗ്നൻസിയുടെ സമയത്ത് ചെറിയ മൈൽഡ് ഹൈപ്പോതൈറോയിഡിസം ആണ് ചിലപ്പോൾ നമ്മൾ മരുന്ന് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം തൈറോയിഡ് ടി എസ് എച്ച് തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം തൈറോയിഡ് ഫംഗ്ഷൻ നോർമൽ ആണെങ്കിൽ മരുന്ന് നിർത്താനും പറ്റും. ഓക്കെ, പക്ഷെ അതിന് മരുന്ന് ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ടി എസ് എച്ച് ടി ഫോർ എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അത് നോർമൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്താവും.
3: ഓക്കെ, അപ്പൊ അതുപോലെ ഇനി ഒരു രണ്ടാമതും ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയാണെങ്കിൽ ഇതെല്ലാം നോർമൽ ആണെങ്കിൽ മാത്രമേ
0: അത് കഴിവതും നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതിന് മുന്നേ തൈറോയിഡിന്റെ ടെസ്റ്റ് ചെയ്ത് തൈറോയിഡ് നോർമൽ ആയിട്ടുള്ള അളവല്ല എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള അളവ് മരുന്ന് കഴിക്കേണ്ടതാണ്. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ബുദ്ധിയും ശരീരത്തിന്റെ വളർച്ചയൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത് തൈറോയിഡിന്റെ കുറവെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള അളവിൽ തൈറോയിഡിന്റെ മരുന്ന് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, പ്രത്യേകിച്ചും പ്രഗ്നൻസിയുടെ സമയത്ത്.
3: അതുപോലെ ഈ ആണുങ്ങളില് തൈറോയിഡ് ഉണ്ടെങ്കിൽ തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് വന്ധ്യതയിലോട്ട് പോകാറുണ്ടോ?
0: എല്ലാ കേസിലും വന്ധ്യതയുടെ ഒരു കാരണത്തിൽ ഒരെണ്ണമാണ്. തൈറോയിഡ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വന്ധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം വന്ധ്യതയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ തൈറോയിഡിന്റെ ടെസ്റ്റ് ആദ്യം തന്നെ ചെയ്യാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ തൈറോയിഡ് തൈറോയിഡിന്റെ പ്രശ്നം കാരണമുള്ള വന്ധ്യതയാണെങ്കിൽ അതിന്റെ മരുന്ന് കഴിക്കുമ്പോൾ അത് നോർമലായിട്ട് മാറും.

0: അതെ അതെ,
1: തീർച്ചയായിട്ടും അതേ ലക്ഷണങ്ങൾ തന്നെയാണ് ഉണ്ടാവുന്നത്. ലേഡീസിന് കൂടുതലായിട്ട് നമ്മൾ പീരിയഡ്സിന്റെ പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത്. ബാക്കിയുള്ള എല്ലാ ലക്ഷണങ്ങളും സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഒരേ രീതി തന്നെ കാണാം.
0: ഈ അതുപോലെ ഈ തൈറോയിഡിന് പ്രശ്നമായിട്ട് ഇപ്പൊ തൈറോയിഡ് ഗ്ലാൻഡ് ഇപ്പൊ റിമൂവ് ചെയ്തതിന് ശേഷം ഈ മുടി കൊഴിച്ചിൽ എന്നൊരു ഇത് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ അത് എല്ലാവർക്കും സംഭവിക്കുന്നതാണോ അതോ ഈ ഓരോരുത്തരുടെ ബോഡി ശരീരത്തിന്റെ പ്രകൃതി അനുസരിച്ചാണോ?
1: ഇത് തൈറോയിഡിന്റെ ഒരു ഒരു ലക്ഷണം മാത്രമാണ് മുടി കൊഴിച്ചില്. ഇപ്പൊ തൈറോയിഡിന്റെ ഹോർമോണിന്റെ കുറവ് കാരണം അല്ലെങ്കിൽ കൂടുതൽ കാരണം ഉള്ള മുടി കൊഴിച്ചിലാണെങ്കിൽ മാത്രം തൈറോയിഡിന്റെ രോഗം കറക്റ്റഡ് ആയിട്ട് മരുന്ന് കഴിക്കുമ്പോൾ അത് ശരിയാവും. പക്ഷെ മുടി കൊഴിച്ചിലിന് ഒരുപാട് കാരണങ്ങളുണ്ട്, തൈറോയിഡ് മാത്രമല്ല. മിക്കവാറും സന്ദർഭങ്ങളിൽ മുടി കൊഴിച്ചിൽ തൈറോയിഡായിട്ട് ബന്ധം കാണത്തില്ല, വേറെ പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. അത് ജനിതകമായിട്ടും വേറെ പല കാരണങ്ങളുമുണ്ട്. അപ്പം തൈറോയിഡ് കാരണമാണ് ഇത് പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചിലരുണ്ട്. അങ്ങനെയുള്ളത് മരുന്ന് കഴിക്കുമ്പോൾ അത് മാറാറുണ്ട്.
2: ഡോക്ടർ, കുട്ടികളിലെ തൈറോയിഡ് പ്രശ്നം, ചില കുഞ്ഞുങ്ങൾക്ക് ജന്മനാ തൈറോയിഡ് തകരാറുമായിട്ട് ജനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില 8 വയസ്സ് 6 വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്കും ഈ ഒരു പ്രശ്നമുള്ളതായിട്ടും പൊണ്ണത്തടി ഉള്ളതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളിൽ തൈറോയിഡിന്റെ പ്രശ്നം വരുന്നത്?
1: നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന, അതായത് ജന്മനാ ഉള്ള തൈറോയിഡിന്റെ പ്രവർത്തനക്കുറവ്, അത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവമാണ്. കൺജനിറ്റൽ ഹൈപ്പോ തൈറോയിഡിസം എന്നാണ് പറയുന്നത്, ജന്മനാ തന്നെ ഉള്ള തൈറോയിഡിന്റെ പ്രവർത്തനക്കുറവ്. അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് കുഞ്ഞിന് ബുദ്ധി വികസനത്തിനും ശാരീരികമായിട്ടുള്ള വളർച്ചയ്ക്കും എല്ലാം തൈറോയിഡ് ആവശ്യമുണ്ടായതുകൊണ്ട് തന്നെ, തൈറോയിഡ് ഹോർമോൺ കുറവായതുകൊണ്ട് ബുദ്ധിയും ശരീരത്തിന്റെ വളർച്ചയും എല്ലാം ബാധിക്കാം. അതുകൊണ്ട് തന്നെ നവജാത ശിശുക്കൾക്ക് എല്ലാം തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. TSH ടെസ്റ്റ് ചെയ്ത് അത് കുറവാണെന്നുണ്ടെങ്കിൽ അതിന് വളരെ ഏർലി സ്റ്റേജിൽ തന്നെ മരുന്ന് കൊടുക്കാറുണ്ട്.
2: ഓക്കെ, അടുത്ത കോളർ. ഹലോ.
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയണേ.
3: എന്റെ പേര് നൈസാമെന്നാണ്, സ്ഥലം കുട്ടിയാണ്.
2: ഡോക്ടറായിട്ട് സംസാരിച്ചു.
1: നമസ്കാരം, പറഞ്ഞോളൂ.
3: ഈ നമ്മളാണെങ്കിൽ ഒരു കുട്ടി ജനിക്കുമ്പോ തന്നെ തൈറോയിഡ് രോഗത്തിനെ സംബന്ധിച്ച് ഇപ്പൊ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അത് മുതൽ നമ്മളൊരു ഒരു ഘട്ടം വരെ നമ്മുടെ ശരീരത്തിലുള്ള ആവശ്യമായിട്ടുള്ള പ്രോട്ടീനുകള് കാര്യങ്ങള് ഇത് വരാതിരിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങള് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു മാർഗരേഖ തയ്യാറാക്കി ഒരു കുട്ടി ജനിക്കുമ്പോഴേ ഒരു ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ അതിന്റെ ഒരു ഫയലായിട്ട് റെക്കോർഡായിട്ടൊരു കാര്യം കൊടുത്താൽ അത് നമ്മുടെ സമൂഹത്തിൽ ഒരു മാറ്റത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഉണ്ടാവും. അല്ല, നമ്മളിപ്പോ ഈ ഐഡിയസ് ഉപ്പ് കാര്യങ്ങളെ സംബന്ധിച്ചതിനെക്കാട്ടി കൂടുതൽ ഈ പ്രോട്ടീനുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇതിന് ഘടകങ്ങളായിട്ട് പലതും വരുന്നുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള ഏതെങ്കിലും ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ?
1: തീർച്ചയായും, അതാണ് ഇപ്പൊ കുറച്ചു മുമ്പേ തന്നെ പറഞ്ഞതാണ്. നമ്മുടെ എല്ലാ കുട്ടികളിലും ചില ജനിതകമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൈറോയിഡിന്റെ ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കാനും അതിന് മരുന്ന് നൽകാനും പറ്റും. അത് വളരെ പ്രധാനമാണ്.
3: അത് കാര്യം എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കാണെങ്കിൽ ഇപ്പൊ കുട്ടികൾ ആശുപത്രിയിൽ വരുമ്പോഴത്തേക്കൊരു ഒരു കാർഡ് കൊടുക്കുമല്ലോ. അപ്പൊ ആ കാർഡ് രക്ഷാകർത്താക്കൾക്ക് മനസ്സിലാക്കാൻ ഇന്ത്യയിൽ നമ്മൾ പഴയ പണ്ടത്തെ കാലത്ത് ട്രിപ്പിളും പോളിയൊക്കെ കൊടുക്കും എന്ന്
1: പറയുന്നത് തീർച്ചയായിട്ടും ആവശ്യമുള്ള കാര്യം തന്നെയാണ്. ഇപ്പൊ തന്നെ നമ്മൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മള് ആവശ്യമായിട്ടുള്ള ജനിതകമായിട്ടുള്ള കുറച്ച് അസുഖങ്ങൾ ഉണ്ടോ എന്ന് നോക്കാറുണ്ട്. മിനിമം അല്ലാതെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നോക്കാറുണ്ട്. അത്യാവശ്യമുള്ള ഡയറ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് ഇപ്പോ ഡെലിവറി സമയത്ത് വിടുന്നത്. തീർച്ചയായും അമ്മമാര് പാല് കൊടുക്കുന്നതിനെയും മുലയൂട്ടലിനെയൊക്കെ പ്രാധാന്യം കൃത്യമായിട്ട് പറഞ്ഞിട്ട് തന്നെയാണ്.
3: കുട്ടിക്ക് ജന്മം കൊടുക്കുന്ന സമയത്ത് തന്നെ, ഗർഭിണിയായിരിക്കും സമയത്ത് തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളും കൂടെ ഉണ്ട് ഇതിന്.
1: അതുകൊണ്ടാണ് അത് എല്ലാ സർക്കാർ ആശുപത്രികളിലും ആന്റിനേറ്റൽ ചെക്കപ്പ് ഉണ്ട്. ആ ചെക്കപ്പിന് പോകുമ്പോൾ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, കുട്ടികളിലെ തൈറോയിഡ് പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ വളരെ ചെറിയ പ്രായത്തിലെ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെട്ട ഒരു കുട്ടി, ഒരുപക്ഷെ ജീവിതകാലം അവസാനം വരെയും നമുക്ക് ഈ സപ്ലിമെന്റ് തന്നെ തുടരേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടോ?
1: അതെ അതെ, കുട്ടികളിൽ തൈറോയിഡിന്റെ പ്രവർത്തനം ഈ പറഞ്ഞ പോലെ ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് കാരണം ഉണ്ടാകും. ഒരു 6-7 വയസ്സുള്ള കുട്ടികളിലൊക്കെ ഇത് വരെ. പക്ഷെ ജന്മനാ ഉള്ള തൈറോയിഡിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തൈറോയിഡിന്റെ ഗ്രന്ഥി പ്രോപ്പറായിട്ട് ഡെവലപ്പ് ആവാത്തതുകൊണ്ടോ അല്ലെങ്കിൽ തൈറോയിഡ് ഉണ്ടാക്കുന്നതിന് ചില എൻസൈംസ് ആവശ്യമുണ്ട്, നമ്മൾ തൈറോയിഡിന്റെ ഗ്രന്ഥിയുടെ പ്രവർത്തനം നേരെ നടക്കാത്തതുകൊണ്ടോ ആവാം. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് നേരത്തെ പറഞ്ഞോളൂ, തൈറോയിഡ് നമ്മുടെ നോർമലി നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു സാധനമാണ്. അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാത്തത് കാരണം പുറമേ നിന്ന് എടുക്കുന്നു. അത് ഒരു മരുന്നാണ്,

0: അത് ആയുഷ്കാലം കഴിക്കേണ്ടി വരുന്നു എന്നുള്ള രീതി വേണ്ട. നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ്, അത് ശരീരത്തിൽ ആവശ്യമുള്ള അളവിൽ ഉണ്ടാവാത്തതുകൊണ്ട് നമ്മൾ പുറമേ നിന്ന് എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ.
1: അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിക്ക് ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആരോഗ്യപരമായ കാര്യങ്ങളെ പിന്നോട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയും വരുന്നില്ല എന്നുള്ളത്?
0: ഇല്ല ഇല്ല, തീർച്ചയായും ഇല്ല. കറക്റ്റ് സമയത്തിന് മരുന്ന് കഴിച്ച് തുടങ്ങുകയാണെങ്കിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും.
1: അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ആളിന് തൈറോയിഡിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അത് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നില്ല, ഒരവസ്ഥയിലും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് എത്തുന്നില്ല, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അയാൾക്ക് ആ രോഗമുണ്ടെന്ന് ആ രോഗി മനസ്സിലാക്കാതെ ജീവിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു അഡ്വേഴ്സ് ആയിട്ടുള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത് ഏതൊരു അവസ്ഥയിലായിരിക്കും അത് എത്തുക?
0: അത് പല രീതിയിൽ വരാം. അപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിച്ച് ഭയങ്കര ക്ഷീണം, ഭയങ്കര തടി, അതുപോലെ ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിനെ ബാധിക്കാം, ശ്വാസം മുട്ടലുണ്ടാകാം, പിന്നെ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള സ്റ്റേജിൽ മിക്സഡിമ കോമ എന്ന് പറയുന്ന ഒരവസ്ഥയിലോട്ട്, അതായത് തലച്ചോറിൻ്റെ പ്രവർത്തനം തീരെ ഇല്ലാതെ, ഓർമ്മയില്ലാതെ, ജന്നി വരിക, ഇങ്ങനെയുള്ള ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ വരെ എത്താം. അപ്പോൾ ഇത് പല ഒരു സ്റ്റേജ്, പല ഘട്ടത്തിൽ വരുന്നതനുസരിച്ച് അതിൻ്റെ സിവിയറിറ്റി വ്യത്യാസം വരും.
1: അപ്പോൾ പണ്ട് കാലത്ത് അസാധാരണമായിരുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളും ഇന്ന് സാധാരണമായിട്ട് കണ്ടുവരാറുണ്ട്. അതിലൊന്നാണ് തൈറോയിഡ്. എന്താണ് ഇത്രയധികം തൈറോയിഡ് രോഗികൾ ഇക്കാലയളവിൽ കാണപ്പെടാൻ കാരണം? സ്ക്രീനിങ്ങിൻ്റെ അളവ് കൂടിയതാണോ, അതോ രോഗി തന്നെ ഇതിനെപ്പറ്റി ഒരു ബോധം ഉള്ള ഒരാളായിട്ട് അവയർനെസ് കൂടിയത് കൊണ്ടാണോ, എങ്ങനെയാണ്?
0: തീർച്ചയായിട്ടും ഇപ്പോൾ സ്ക്രീനിങ് വളരെ കോമൺ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയതുകൊണ്ടും ആൾക്കാർക്ക് അതിനുള്ള അവബോധം ഉള്ളതുകൊണ്ടും കൂടെയാണ് ഒരു കാരണം. പിന്നെ പൊതുവെ ഇങ്ങനെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് നമ്മൾ കൂടി വരുന്നതായിട്ട് കാണാറുണ്ട്. അതൊരു പക്ഷേ നമ്മുടെ ജീവിതചര്യയുടെ വ്യത്യാസം, ഭക്ഷണക്രമങ്ങളുടെ വേരിയേഷനൊക്കെ ആവാം. പക്ഷേ ഇതിന് ഒരു കാരണം, പ്രധാന കാരണം, നമ്മൾ എന്തുകൊണ്ടും എന്തായാലും ഇത് കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടും ഒക്കെ തന്നെയാണ്.
1: ഇപ്പോൾ പൊതുവായ തൈറോയിഡിൻ്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: തൈറോയിഡിൻ്റെ ആരോഗ്യം നിലനിർത്താൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട്, നമുക്കിപ്പോൾ അയഡിനേറ്റഡ് ആയിട്ടുള്ള ഉപ്പ് കഴിക്കുന്നത്, അത് കൃത്യമായിട്ടുള്ള അളവിൽ കഴിക്കുക. പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല. പിന്നെ അമിതമായിട്ടുള്ള അളവിൽ ഈ പറഞ്ഞ ഗോയിട്രോജൻസ്, ഈ ക്യാബേജ്, കപ്പ, ഇതൊക്കെ ഒരുപാട് അളവിൽ കൂടുതൽ കഴിക്കും. നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അമിതമായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമുക്ക് തൈറോയിഡിൻ്റെ മരുന്ന്, അസുഖം ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള അളവിൽ മരുന്ന് കഴിച്ച് അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തതോടെ നമുക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ പോകാവുന്നതാണ്.
1: ഇപ്പോൾ ഈ വെറും വയറ്റിൽ തന്നെ ഈ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു, അപ്പോൾ അതിൽ ചൂടുവെള്ളത്തിൽ കുടിക്കാമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ ജീരകവെള്ളം മറ്റെന്തെങ്കിലുമൊക്കെ ചേർത്ത വെള്ളത്തിൽ ഈ മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്?
0: നമുക്ക് അതിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്ത് രീതിയിലുള്ള വെള്ളമായാലും കുഴപ്പമില്ല. നമ്മൾ അല്ലാതെയുള്ള കട്ടിയുള്ള ഫുഡാണ് പ്രധാനമായിട്ട്. പാലും ചായ ഇങ്ങനെയുള്ള സംഭവങ്ങളും പൊതുവെ നമ്മളൊരു ഹാഫ് അവർ ഗ്യാപ്പിൽ കഴിക്കുന്നതായിരിക്കും നല്ലത്.
1: വേറെ തൈറോയിഡ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാള് പെട്ടെന്ന് എന്താണ് നമുക്ക് ഇപ്പോൾ തൈറോയിഡ് പ്രശ്നം അല്ലെങ്കിൽ തൈറോയിഡിന് ഒരു രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സംശയിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്?
0: സാധാരണഗതിയിൽ ഹൈപ്പോ തൈറോയിഡിസത്തിനും ഹൈപ്പർ തൈറോയിഡിസത്തിനും നമ്മൾ പ്രവർത്തനം കൂടുന്നതിനും കുറയുന്നതിനും അതിൻ്റെതായ ലക്ഷണങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പം സംശയിക്കാം. പിന്നെ അല്ലാതെ വരുന്ന പ്രശ്നം തൈറോയിഡിൻ്റെ ക്യാൻസറുകളാണ്. അപ്പോൾ തൈറോയിഡിൻ്റെ ക്യാൻസർ നമ്മൾ സംശയിക്കേണ്ടത് മിക്കവാറും നമ്മുടെ കഴുത്തിലെ മുഴ കണ്ടിട്ടാണ്. അപ്പോൾ കഴുത്തിലെ നമ്മൾ ഒരു മുഴ കാണുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും അത് ബാക്കി പരിശോധനകൾ ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ചും അത് പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു മുഴയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് അതിൽ പെയിൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമുക്ക് പ്രഷർ സിംറ്റംസ് ഉണ്ടാകുന്നു, ആഹാരം കഴിച്ചിറക്കാൻ ബുദ്ധിമുട്ട്, ഭക്ഷണം കഴിച്ചിറക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഈ ശ്വാസം വിടുമ്പം തടസ്സം പോലെ തോന്നുന്നു, ഇങ്ങനെ വോയിസിൻ്റെ മാറ്റം, ഇങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഉടൻ തന്നെ അത് അൾട്രാസൗണ്ട് സ്കാനും ആവശ്യമുണ്ടെങ്കിൽ FNAC എന്ന് പറയുന്ന കുത്തിപരിശോധനയും ചെയ്യേണ്ടതാണ്.
1: ഈ തൈറോയിഡിനുണ്ടാകുന്ന ഡാമേജസ് റിവേഴ്സിബിൾ ആണോ അതോ ഇറിവേഴ്സിബിൾ ആണോ?
0: തൈറോയിഡിനുണ്ടാകുന്ന ചില അസുഖങ്ങൾ റിവേഴ്സിബിൾ ആണ്. ഉദാഹരണത്തിന് പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ട് പോസ്റ്റ് പാർട്ടം തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നു, അതായത് നമ്മുടെ ഈ പ്രഗ്നൻസി പൊതുവെ നമ്മുടെ പ്രതിരോധ ശക്തി കുറഞ്ഞിരിക്കുന്ന ഒരവസരമാണ്. അപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രതിരോധ ശക്തി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് പോസ്റ്റ് പാർട്ടം തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു അസുഖം വരാം. ചില വൈറൽ ഇൻഫെക്ഷൻ കാരണം സബക്യൂട്ട് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന അസുഖം വരാം. ഈ അസുഖങ്ങളിലൊക്കെ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ നേർക്കെട്ടാണ് ഉണ്ടാകുന്നത്. അപ്പം അത് ഒരു സാധാരണഗതിയിൽ ഒരു പെട്ടെന്ന് തൈറോയിഡിൻ്റെ ഹോർമോൺ എല്ലാം കൂടെ ബ്ലഡിലോട്ട് വരുന്നത് കാരണം തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന ലക്ഷണങ്ങൾ, വേർപ്പ്, നെഞ്ചെടുപ്പ്, വേറെ ഇല ശരീരഭാരം കുറയുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുമായിട്ട് വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കേസിൽ ചില സന്ദർഭങ്ങളിൽ അത് ലേറ്റർ ഒരു സ്റ്റേജിൽ നോർമൽ തൈറോയിഡ് ഫംഗ്ഷനിലോട്ട് മാറാറുണ്ട്. ചില ആൾക്കാരിൽ അത് തൈറോയിഡിൻ്റെ പെർമനൻ്റ് ആയിട്ടുള്ള ഗ്രന്ഥി ഡാമേജ് വന്ന് ഹൈപ്പോതൈറോയിഡിസത്തിലോട്ടും പോകുന്നുണ്ട്. അത് നമുക്ക് ഫോളോ അപ്പിലൂടെ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അത് കൃത്യമായിട്ടുള്ള ഒരു രണ്ട് മാസം കഴിയുമ്പോൾ നമുക്ക് തൈറോയിഡിൻ്റെ ടെസ്റ്റുകൾ ചെയ്ത് തൈറോയിഡിൻ്റെ പ്രവർത്തനം നോർമലാണോ അതോ കുറയുന്നുണ്ടോ എന്ന് പരിശോധിച്ച് മാത്രമേ അത് അറിയാൻ പറ്റത്തുള്ളൂ.
1: തൈറോയിഡിൻ്റെ ടെസ്റ്റ് നടത്തുന്ന കൃത്യമായ ഇടവേള 3 മാസമാണോ 6 മാസം എങ്ങനെയാണ് അത് തീരുമാനിക്കുന്നത്?
0: അത് ഓരോ ആൾക്കാരിലും, ഇപ്പോൾ തൈറോയിഡിനെ നമ്മൾ കുറേ നാളായിട്ട് മരുന്ന് കഴിക്കുന്ന ഒരാളാണ്, തൈറോയിഡ് കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളാണ്, വലിയ വേരിയേഷനൊന്നും ഇല്ലാതെ ടി എസ് എച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ 6 മാസത്തിലൊരിക്കൽ ചെയ്താൽ മതിയാവും. അതല്ല, തൈറോയിഡിൻ്റെ ടി എസ് എച്ച് നമ്മൾ നോക്കുമ്പോൾ വളരെ വേരിയേഷൻ വരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രോത്ത് വളർച്ചയുടെ ഘട്ടത്തിൽ നമുക്ക് തൈറോയിഡിൻ്റെ റിക്വയർമെൻറ്റ് മാറിക്കൊണ്ടിരിക്കും, അതുപോലെ പ്രഗ്നൻസിയുടെ സമയത്ത് തൈറോയിഡിൻ്റെ ആവശ്യകത മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ ചിലപ്പോൾ മാസം തോറും നോക്കേണ്ടി വരാം. അല്ലാതെ സാധാരണഗതിയിൽ കുറേ നാളായിട്ട് തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്ന ഒരാൾക്ക് സപ്പോസ് തൈറോയിഡ് നോർമലായിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് 3 മാസം ചിലപ്പോൾ 6 മാസം കൂടുമ്പോഴും ഒരിക്കൽ ടി എസ് എച്ച് ചെയ്താൽ മതിയാവും.
1: അതായത് ഈ വിത്തൗട്ട് മെഡിക്കേഷൻ ടി എസ് എച്ച്
0: 2.5 ഒരു റേഞ്ചിലോട്ട് നിൽക്കണം. നോർമലി അറൗണ്ട് 0.5 to 4 ആണ് നമ്മുടെ തൈറോയിഡ് ടി എസ് എച്ചിൻ്റെ നോർമൽ ലെവല്. എന്നാലും അതിൻ്റെ ഒരു ഇച്ചിരി ഒരു ലോവർ ലെവലിലോട്ട് നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്.
1: ഏറ്റവും നല്ലത് തൈറോയിഡിൻ്റെ വേരിയേഷൻസ് കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നതിന് കാരണമാവാറുണ്ട്.
0: തീർച്ചയായിട്ടും ഹൈപ്പോതൈറോയിഡിസം കൊളസ്ട്രോളിൻ്റെ വേരിയേഷൻ ഉണ്ടാക്കാം. അപ്പോൾ കൊളസ്ട്രോൾ ഉള്ള എല്ലാ ആൾക്കാരും തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ LDL പ്രത്യേകിച്ച് LDL ട്രൈഗ്ലിസറൈഡ് മുതലായ കൊളസ്ട്രോളിൻ്റെ വ്യത്യാസം തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവർക്ക് വരാം. അപ്പോൾ അതിൽ തൈറോയിഡിൻ്റെ അസുഖം ത്തിന് മരുന്ന് കഴിച്ചതിന് ശേഷം ഈ കൊളസ്ട്രോൾ അമിതമായിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് തൈറോയിഡിൻ്റെ മരുന്നിനൊപ്പം കൊളസ്ട്രോളിൻ്റെ മരുന്നും കഴിക്കേണ്ടതായി വരാം.
1: ഓക്കെ. അപ്പോൾ പൊതുവേ ശരിയായ ജീവിതശൈലി, ശരിയായ ഭാരനിയന്ത്രണം അതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തൈറോയിഡിൻ്റെ ആരോഗ്യം ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും.
0: തൈറോയിഡിൻ്റെ ആരോഗ്യം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് നമുക്ക് തൈറോയിഡിൻ്റെ അസുഖം വന്നാൽ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന് നമ്മളൊരു മരുന്നാണ് നമ്മൾ ആയുഷ്കാലം കഴിക്കേണ്ടി വരുന്നു, മരുന്ന് കുഴപ്പം ഉണ്ടാക്കുമോ എന്നുള്ള ഒരു ചിന്ത വേണ്ട. നമ്മുടെ നോർമലി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിൽ ആവശ്യത്തിലുള്ള അളവിൽ ഉണ്ടാകാത്തത് കാരണം പുറമേ നിന്ന് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറവാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള അളവിൽ തൈറോയിഡ് ഹോർമോൺ എടുക്കേണ്ടതാണ്.
1: തൈറോയിഡ് രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത് ബാബു US ആണ്. ഡോക്ടർ, നന്ദി.
0: നന്ദി.
2: തൈറോയിഡ് രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത് ബാബു US മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ പുനഃപ്രക്ഷേപണമാണ് നിങ്ങൾ കേട്ടത്.
3: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT വാങ്ങാം.
4: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: വ്യോമയാന മേഖലയിൽ ഉയർന്ന സാലറിയും ജോലി സാധ്യതയുമുള്ള എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിക്കൂ, ജോലി ഉറപ്പാക്കൂ. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
6: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
5: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
7: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
8: അതിനിപ്പോ എന്താ ഇത്ര സംശയം? KK ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
9: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
10: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
9: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
11: ശിനെ കുറിച്ചും

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
3: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
4: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
7: കൺമണി സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
8: വേണം വേണം, ചെല്ലം പോവാം.
9: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
10: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 12 മണി.
11: നമസ്കാരം, പ്രധാന വാർത്തകൾ.
10: 3 ദിവസത്തെ സന്ദർശനത്തിന് സിക്കിമിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ നാഥുല പാസ് സന്ദർശനം റദ്ദാക്കി. മോശം കാലാവസ്ഥയെ തുടർന്നാണിത്. രാജ്യത്ത് പലയിടത്തും താപനില ഉയരുന്ന സാഹചര്യത്തിൽ കഴിയുന്നത്ര മുൻകരുതൽ എടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കുടിവെള്ളം കരുതണമെന്നും കഴിവതും കടുത്ത വെയിലിൽ പുറത്തുപോകുന്നത് ഒഴിവാക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടെടുപ്പ് പരിഷ്കരണ നടപടിയെ സുപ്രീംകോടതി ശരിവച്ചു. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പിന് സംശുദ്ധ വോട്ടർ പട്ടിക ഭരണഘടനാപരമായ അനിവാര്യതയാണെന്ന് കോടതി വിധിച്ചു. രാജ്യത്ത് ഇതുവരെ ഒരു എബോള വൈറസ് ബാധ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്രം. ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത എബോള വൈറസ് വ്യാപന സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ എംബസി ടോക്കിയോയിൽ ഇന്ത്യ കണക്ട് പരിപാടിയുടെ 4ാം പതിപ്പ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ എംബസിയിലെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ ആർ മധുസൂദൻ ഇന്ത്യ ജപ്പാൻ സമ്പദ് വ്യവസ്ഥ, ബിസിനസ് അവസരങ്ങൾ എന്നിവ വിഷയങ്ങളിൽ ചർച്ച നടത്തി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ ഇഡി റെയ്ഡിന്റെ പിന്നിൽ രാഷ്ട്രീയ പകപോക്കലാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. പിണറായിയെ കടന്നാക്രമിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി. ഇടുക്കി നെടുങ്കണ്ടത്ത് രാവിലെ സ്കൂട്ടർ മറിഞ്ഞ് യുവാവ് മരിച്ചു. നെടുങ്കണ്ടം ഗുരുനഗർ മാടിയേക്കൽ അഭിജിത്താണ് മരിച്ചത്. 20 വയസ്സായിരുന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് എലിമിനേറ്റർ മാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് മത്സരം. മൊഹാലിയിൽ വൈകിട്ട് 7:30 മത്സരം. പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

0: കൂട്ടുകാരി. കൂട്ടുകാരിയിൽ ഇന്നാദ്യം ഒരു പ്രഭാഷണമാണ് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ദിവ്യ എസ് വിദ്യാധരൻ.
1: നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമുള്ള ഒരു ഉപകരണമായി മാറിയിരിക്കുന്നു മൊബൈൽ ഫോൺ. ഒരു ഫോട്ടോ എടുക്കാൻ, പണം ഇടപാട് നടത്തുവാൻ, മാപ്പ് നോക്കാൻ, ഭക്ഷണം ഓർഡർ ചെയ്യാൻ ഒക്കെ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഫോൺ ഒരു സ്വകാര്യ ഡയറി പോലെയാണ്. ഒരുപാട് വ്യക്തിപരമായ വിവരങ്ങൾ നമ്മൾ ഫോണിൽ സൂക്ഷിക്കുന്നു. ഉദാഹരണത്തിന് ധാരാളം ഫോട്ടോകൾ, അഡ്രസ്സുകൾ, തിരിച്ചറിയൽ രേഖകളുടെ കോപ്പികൾ എന്നിവയൊക്കെ. ഇവയൊക്കെ നമ്മൾ സുരക്ഷിതമായാണോ ഫോണിൽ സൂക്ഷിക്കുന്നത്? നമ്മുടെ വീട്, വിലപ്പെട്ട വസ്തുക്കളൊക്കെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നത് പോലെ ഫോൺ ഉപയോഗിക്കുമ്പോഴും ചില മുൻകരുതലുകൾ എടുക്കേണ്ടത് വളരെ ആവശ്യവും അങ്ങനെ എടുക്കുന്നത് വളരെയധികം റിസ്കുകളിൽ നിന്ന് നമ്മെ രക്ഷിക്കുകയും ചെയ്യും. ഒന്നാമതായി നമുക്ക് ഫോൺ ഒരു സുരക്ഷിതമായ ലോക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെ നോക്കാം. ഒരു പിൻ നമ്പറോ ഒരു പാറ്റേണോ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റോ ഉപയോഗിക്കാം. പിൻ നമ്പറോ പാറ്റേണോ ഉപയോഗിക്കുമ്പോൾ മറ്റാർക്കും എളുപ്പത്തിൽ

കണ്ടുപിടിക്കാനാകാത്ത എന്നാൽ നിങ്ങൾക്ക് അനായാസം ഓർക്കുന്ന ഒരു നമ്പറോ പാറ്റേണോ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഫോണിൽ നമ്മൾ ധാരാളം ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അത് എന്തെല്ലാം വിവരങ്ങളിലേക്കുള്ള ആക്സസ് വേണം എന്നുള്ളതിന് പെർമിഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ പലവിധ ഡാറ്റ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കാറുമുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളുടെ ക്യാമറ ആക്സസ് ചെയ്യാനോ കോണ്ടാക്ട് നമ്പേഴ്സ് എടുക്കാനോ ലൊക്കേഷൻ ആക്സസ് ചെയ്യാനോ അങ്ങനെ പലതും. നിങ്ങളപ്പോൾ ഒന്ന് സ്വയം ചോദിച്ചു നോക്കണം, ഈ ആപ്പിന് ശരിക്കും ഈ വിവരങ്ങളിലേക്കുള്ള ആക്സസ് കൊടുക്കണമോ വേണ്ടയോ എന്ന്. ഉദാഹരണത്തിന് ഒരു പാചകക്കുറിപ്പുകൾ തരുന്ന ഒരു ആപ്പിന് നമ്മുടെ ലൊക്കേഷൻ അറിയേണ്ട ആവശ്യമില്ല. അതുപോലെ ഫ്ലാഷ് ലൈറ്റ് ആപ്പിന് കോണ്ടാക്ട് ലിസ്റ്റിലേക്കുള്ള ആക്സസ്സും കൊടുക്കേണ്ട കാര്യമില്ല. ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോഴും ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും അനുമതികൾ നൽകുമ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം കൊടുക്കാൻ. അനാവശ്യമായ വിവരങ്ങൾ ഷെയർ ചെയ്യാതിരിക്കാൻ നന്നായി ശ്രദ്ധിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അജ്ഞാത സന്ദേശങ്ങളും കോളുകളും. അജ്ഞാതമായ ലിങ്കുകൾ, നമുക്ക് പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്ന് വരുന്ന ഫോൺ കോൾസ്, ഇവയൊക്കെ നമ്മുടെ പാസ്വേഡോ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസോ ഒക്കെ മനസ്സിലാക്കി തട്ടിപ്പ് നടത്താൻ വേണ്ടിയുള്ളതാകാം. അതുകൊണ്ട് പ്രത്യേകിച്ചും ഒരു അത്യാവശ്യ സന്ദർഭം സൃഷ്ടിക്കുന്ന ഒരു സന്ദേശം വരികയാണെങ്കിൽ വളരെ സൂക്ഷിക്കണം. നിങ്ങളുടെ ബാങ്ക് ഒരിക്കലും ഒരു ഫോൺ കോളിലൂടെയോ ഒരു മെസ്സേജിലൂടെയോ ഒരു ഇമെയിലിലൂടെയോ പാസ്വേഡോ പിൻ നമ്പറോ OTPയോ ചോദിക്കുകയില്ല. അത്യാവശ്യമായിട്ട് അക്കൗണ്ട് ബ്ലോക്കായി, പിൻ നമ്പർ ഷെയർ ചെയ്യണം, അങ്ങനെ വളരെ അത്യാവശ്യം എന്നുള്ളൊരു വ്യാജ തോന്നൽ ഉളവാക്കുന്ന മെസ്സേജുകൾ ഒഴിവാക്കണം. അതുപോലെ വളരെ അവിശ്വസനീയമായ സാമ്പത്തിക ഓഫറുകൾ, സമ്മാനങ്ങൾ ഒക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും അത് വിശ്വസിക്കരുത്. ഇത് പലപ്പോഴും നമ്മുടെ വിവരങ്ങളോ ധനമോ തട്ടിയെടുക്കാൻ ക്രിമിനൽസ് ഉപയോഗിക്കുന്ന ട്രാപ്സ് ആകാം. അതുപോലെ സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യം, ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വിശ്വസനീയമായ സ്റ്റോറുകളിൽ നിന്ന് മാത്രം ഡൗൺലോഡ് ചെയ്യുക. പരിചയമില്ലാത്ത സ്റ്റോഴ്സിൽ നിന്ന് പരിചയമില്ലാത്ത ആപ്പോ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാതിരിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പൊതുസ്ഥലങ്ങളിലെ പബ്ലിക് വൈഫൈ വളരെ സൗകര്യപ്രദമാണെങ്കിലും നമ്മുടെ വ്യക്തിപരമായ വിവരങ്ങൾ ചോർത്തുവാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ പബ്ലിക് വൈഫൈ ഉപയോഗിക്കുമ്പോൾ ഓൺലൈൻ ബാങ്കിംഗ്, ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ഒഴിവാക്കുക. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഫോൺ വഴി സാമൂഹിക മാധ്യമങ്ങളിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന വിവരങ്ങൾ. നമ്മുടെ സോഷ്യൽ മീഡിയയിലെ സ്വകാര്യതാ ക്രമീകരണങ്ങൾ, പ്രൈവസി സെറ്റിംഗ്സ് ഒന്ന് പരിശോധിച്ചു നോക്കണം. ആർക്കൊക്കെ നമ്മുടെ പോസ്റ്റുകളും വ്യക്തിഗത വിവരങ്ങളും കാണാനാകുമെന്ന് നോക്കുക. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ എങ്ങനെയുള്ള വിവരം ആണ് നമുക്ക് പെട്ടെന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നതെന്ന്. ഒരു യാത്ര പോകുമ്പോൾ, യാത്ര പോകാൻ തുടങ്ങുമ്പോൾ ഒക്കെ ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്യുന്നത്, ഒരു ആശുപത്രിയിൽ പോകാൻ തുടങ്ങുമ്പോഴുള്ള ഫോട്ടോ ഷെയർ ചെയ്യുന്നത്, തിരിച്ച് നമ്മൾ വീട്ടിലെത്തുന്നതിന് മുന്നേ തന്നെ ക്രിമിനൽസിന് പണം തട്ടിയെടുക്കാനുള്ള നിരവധി മാർഗങ്ങൾ ആസൂത്രണം ചെയ്യാൻ സാധിക്കും. വളരെ കെയർഫുള്ളായിട്ട് വേണം പേഴ്സണലായിട്ടുള്ള ഇൻഫർമേഷൻ സമൂഹ മാധ്യമങ്ങളിൽ ഫോൺ വഴി ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു ഇമേജിൽ നിങ്ങളുടെ ലൊക്കേഷൻ ഇൻഫർമേഷൻ ഉണ്ടാകാം. അതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുന്ന മെസ്സേജസിനെ പറ്റിയും നല്ല ബോധമുണ്ടായിരിക്കണം. സത്യസന്ധമായ വിവരങ്ങളെ ഷെയർ ചെയ്യാവൂ എന്ന ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഇനി ഫോൺ ഉപയോഗിക്കുമ്പോൾ ഫോണിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്ന് നോക്കാം. ദീർഘനാൾ നമ്മളൊരു ഫോൺ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് നേരിടുന്ന ഒരു കാര്യമുണ്ട്, അതിന്റെ സ്റ്റോറേജ് സ്പേസ് തീരാറാകുമ്പോഴേക്കും ഫോൺ വളരെ സ്ലോ ആകാൻ തുടങ്ങും. പിന്നെ എന്തെങ്കിലും ഡേറ്റ ഫോണിൽ സേവ് ചെയ്യാൻ നോക്കുമ്പോൾ സ്റ്റോറേജ് ഇല്ല എന്നുള്ള മെസ്സേജ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം ഒഴിവാക്കാൻ വേണ്ടി സ്റ്റോറേജ് സ്പേസ് അല്ലെങ്കിൽ മെമ്മറി സ്പേസ് നന്നായിട്ട് മാനേജ് ചെയ്യണം. അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ സ്റ്റോറേജ് ഓപ്ഷൻ ചെക്ക് ചെയ്താൽ ഫോണിലെ ആപ്പുകൾ, ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ എത്ര സ്പേസ് ഉപയോഗിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആവശ്യമില്ലാത്ത ഫോട്ടോസ്, വീഡിയോസ്, ആപ്പൊക്കെ ഡിലീറ്റ് ചെയ്യാൻ നോക്കാൻ പറ്റും. ആവശ്യമില്ലാത്ത ഫയലുകൾ നമുക്ക് ഏതെല്ലാം ഫോൾഡറുകളിൽ കാണാമെന്ന് നോക്കാം. ഇപ്പോൾ ഫയല് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു ഫോൾഡറുണ്ട്, ഡൗൺലോഡ്സ് ഫോൾഡർ. ഇവിടെ ഒരുപാട് ഫയൽസ് പഴയത് ആവശ്യമില്ലാത്ത കാണും. അപ്പോൾ അത്തരം ഫയൽസ് ഡിലീറ്റ് ചെയ്യുകയോ ഡൗൺലോഡ് ഫോൾഡർ ക്ലിയർ ചെയ്യുകയോ ചെയ്താൽ നമുക്ക് ധാരാളം മെമ്മറി സ്പേസ് സേവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ആപ്പുകളുടെ ക്യാഷ് സ്റ്റോറേജും ക്ലിയർ ചെയ്യാം.
നേരത്തെ എന്തെങ്കിലും ആവശ്യത്തിന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച ആപ്പുകൾ

0: അവയെല്ലാം ഇടയ്ക്കിടയ്ക്ക് ക്ലിയർ ചെയ്യുന്നത് നന്നായിരിക്കും. വിശ്വസനീയമായ ക്ലീനിങ് ആപ്പുകളും ഇതിനുവേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യമുള്ള ഫോട്ടോസ്, ആവശ്യമുള്ള ഡോക്യുമെന്റ്സ്, വലിയ വലിയ ഫയൽസ്, വലിയ ഡോക്യുമെന്റ്സ് ഒക്കെ വേറെ സ്റ്റോറേജിലേക്ക് മാറ്റി മാനേജ് ചെയ്യുന്നത് ഫോണിന്റെ ഒരു സ്റ്റോറേജ് സ്പേസ് നിയന്ത്രിക്കുന്നതിന് വളരെ പ്രധാനമാണ്. ഇത് ഫോണിന്റെ വേഗതയും കാര്യക്ഷമതയും നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഒരു സ്മാർട്ട് ഫോൺ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ സമാധാനമായി മറ്റൊരു ഫോണിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒരു ഫോൺ കോൾ ചെയ്ത് നോക്കുക. അങ്ങനെ ഫോണിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് ഫൈൻഡ് മൈ ഡിവൈസ് എന്ന ലിങ്ക് ഉപയോഗിക്കുക. ഈ ലിങ്കിൽ നിന്ന് ഫോൺ എവിടെയാണെന്ന് അറിയാൻ പറ്റും, ഫോൺ റിങ് ചെയ്യിക്കാൻ സാധിക്കും, അതുപോലെ അതിലെ ഡേറ്റ വേണമെങ്കിൽ ഇറേസ് ചെയ്യാനും സാധിക്കും. ഇത് ഫോണിന്റെ ഒരു ബാറ്ററി ലെവല്, ഇനി ഫോൺ ഓഫ് ആയതിന് ശേഷം എത്ര സമയം കഴിഞ്ഞു എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ഇതിന്റെ കൃത്യത. അതുപോലെ ഐഫോണിലാണെങ്കിൽ ഐക്ലൗഡിലെ ഫൈൻഡ് ഡിവൈസ് വഴി ഫോൺ ട്രാക്ക് ചെയ്യാനും ലോസ്റ്റ് മോഡ് ഓൺ ആക്കാനും അതിന്റെ ഡേറ്റ ഇറേസ് ചെയ്യാനും പറ്റും. ഇതുവഴി ഫോൺ സേഫ് ആക്കാൻ പറ്റും. ഇനി ചെയ്യാവുന്ന വേറൊരു കാര്യം, മൊബൈൽ കമ്പനിയുടെ കസ്റ്റമർ കെയറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നമുക്ക് സിം കാർഡ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. സിം കാർഡ് ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ ഫോൺ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. നമ്മളൊക്കെ ധാരാളം ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഫോൺ വഴി നടത്തുന്നുണ്ട്. അതുകൊണ്ട് ബാങ്കിനെ കോണ്ടാക്ട് ചെയ്ത് ബാങ്കിങ് ആപ്പിന്റെ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സർവീസസിന്റെ ഫോൺ വഴിയുള്ള ആക്സസും ബ്ലോക്ക് ചെയ്യണം. എന്നിട്ട് ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്വേഡൊക്കെ മാറ്റുക. ചിലപ്പോൾ നമുക്ക് ലോക്കൽ ബ്രാഞ്ചിൽ സന്ദർശിക്കേണ്ടി വരും. പിന്നെ ഫോൺ നഷ്ടപ്പെട്ട വിവരം പോലീസിൽ പരാതി നൽകുക. നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന്റെയൊക്കെ പാസ്വേഡ് മാറ്റുക. പോലീസിൽ പരാതി നൽകുന്ന സമയത്ത് നമുക്ക് ഫോണിന്റെ IMEI നമ്പർ നൽകേണ്ടി വരും. ഇത് ഫോണിൽ നിന്ന് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് സൂക്ഷിച്ച് വെക്കുന്നത് നന്നായിരിക്കും. ഇനി സാധാരണയായി നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരാളെ കോണ്ടാക്ട് ചെയ്യാൻ, എന്തെങ്കിലും ഇൻഫർമേഷൻ പങ്കുവെക്കാൻ, ദൂരദേശത്തുള്ള ബന്ധുക്കളുമായിട്ടോ കൂട്ടുകാരുമായിട്ടോ വീഡിയോ കോൾ ചെയ്യാൻ, ഒരു ഗ്രൂപ്പിലെ എല്ലാവർക്കും ഒരുമിച്ചൊരു സന്ദേശം അയക്കാനൊക്കെയാണ് ഒരു ഫോൺ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതേ ഫോൺ തന്നെ നമുക്ക് മറ്റു പല കാര്യങ്ങൾക്കും ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ പോലെ ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, നമ്മുടെ ഒരു കാര്യക്ഷമത, പ്രൊഡക്ടിവിറ്റി ഒക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടി ഫോണിനെ ഒരു അസിസ്റ്റന്റിനെ പോലെ നമുക്ക് നമ്മുടെ പ്ലാൻസ് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളെ ഷെഡ്യൂൾ ചെയ്യാൻ, പിന്നെ നമുക്ക് എന്തെങ്കിലും അപ്പോയിൻമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റിമൈൻഡ് ചെയ്യാൻ, ഇങ്ങനെ ഒരു കലണ്ടർ മാനേജ്മെന്റ് ചെയ്യുന്ന ഒരു ടൂളായിട്ട് നമുക്ക് ഫോണിന് ഉപയോഗിക്കാം. ആശയങ്ങൾ കുറിച്ചു വെക്കാൻ, ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കാൻ, പ്രധാനപ്പെട്ട വിവരങ്ങൾ രേഖപ്പെടുത്തുവാനുള്ള ആപ്പുകളൊക്കെ ഉപയോഗിക്കാം. അതുപോലെ വളരെ സൗകര്യപ്രദമായ ഒരു കാര്യമാണ് ബിൽ പേയ്മെന്റ്സിന് ഫോൺ ഉപയോഗിക്കുന്നത്. നിരവധി യൂണിവേഴ്സൽ പേയ്മെന്റ് ഇന്റർഫേസസ് ഉണ്ട്, UPI ആപ്പുകൾ നിലവിലുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ബിൽ, കുട്ടികളുടെ സ്കൂൾ ഫീസ് അടയ്ക്കുന്നത് ഒക്കെ അനായാസം നടത്താൻ സാധിക്കും. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യുക. അതിനുശേഷം ബിൽ പേയ്മെന്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ വൈദ്യുതി ബില്ലാണ് അടയ്ക്കേണ്ടതെങ്കിൽ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് കസ്റ്റമറിന്റെ നമ്പർ നൽകിയ ശേഷം പണം അടയ്ക്കുക. ഇങ്ങനെ എളുപ്പം ബില്ലടയ്ക്കാൻ സാധിക്കും. ക്യൂവിൽ നിൽക്കാതെ, സമയം നഷ്ടപ്പെടുത്താതെ ബില്ലുകൾ അടയ്ക്കാം. ഇതുപോലെ വളരെ എളുപ്പം ഓൺലൈനായിട്ട് ചെയ്യാവുന്ന വേറൊരു കാര്യം വസ്തുവിൻ്റെയോ വീടിൻ്റെയോ കരം അടയ്ക്കാവുന്നതാണ്. ഇത് ഗവൺമെന്റ് പോർട്ടൽ വഴിയാണ് ചെയ്യേണ്ടത്. കരം അടച്ചതിന് ശേഷം രസീത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക. ഇതുകൂടാതെ പഠനവും വ്യക്തിപരമായ വികസനത്തിനുമുള്ള അനവധി സാധ്യതകൾ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു മൊബൈൽ ഫോൺ വഴി. ധാരാളം ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതുവഴി വിദ്യാഭ്യാസ കോഴ്സുകൾ, പുതിയൊരു ഭാഷ പഠിക്കാനോ ഫോട്ടോഗ്രാഫി പഠിക്കാനോ എല്ലാം ഇപ്പോൾ സാധ്യമാണ്.
1: സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ദിവ്യ എസ് വിദ്യാധരൻ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഇനി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എഴുതിയ മാതൃഭൂമി എന്ന കവിതയിലെ ഒരു ഭാഗം കേൾക്കാം. ആലപിക്കുന്നത് രവിശങ്കർ.

0: ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എഴുതിയ മാതൃഭൂമി എന്ന കവിതയിലെ ഒരു ഭാഗമാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് രവിശങ്കർ.
1: കൂട്ടുകാരി.
2: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
3: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ.
2: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172-പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192-പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
3: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്, പുളിമൂട്.
4: വ്യോമയാന മേഖലയിൽ ഉയർന്ന സാലറിയും ജോലി സാധ്യതയുമുള്ള എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിക്കൂ, ജോലി ഉറപ്പാക്കൂ. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
1: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വിനുത, സംഗീത, നന്ദു, സ്റ്റീവ് വാട്സ് എന്നിവർ പാടിയ ഗാനം. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ദീപക് ദേവ്. ചിത്രം ദ്രോണ.

0: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
4: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
6: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT വാങ്ങാം.
7: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
8: കൈതപ്രത്തിന്റെ മറ്റൊരു രചന, ഔസേപ്പച്ചന്റെ സംഗീതം, വിജയ് യേശുദാസും ശ്വേതയും പാടിയ ഗാനം, ചിത്രം ആഗതൻ.

0: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
1: വേണം വേണം, ചെല്ലം പോവാം.
2: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
3: ഹാപ്പി ഹസ്ബൻഡ്സ് എന്ന ചിത്രത്തിന് വേണ്ടി ഇന്ദ്രജിത്ത്, ആനന്ദ് നാരായണൻ, അച്ചു രാജാമണി എന്നിവർ പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
1: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
0: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
0: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
6: വേണം വേണം, ചെല്ലം പോവാം.
7: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
8: വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾ, സയൻ അൻവറിന്റെ സംഗീതം, വിനീത് ശ്രീനിവാസനും ജോത്സ്നയും സംഘവും പാടിയത് ചിത്രം വലിയങ്ങാടി.

സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില. ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ചലച്ചിത്ര ഗാനങ്ങൾ തുടരും പ്രകാശധാരയ്ക്ക് ശേഷം.

0: സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: AHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര.
2: പ്രായോജകർ AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
3: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
4: കേരളത്തിലുടനീളം സെന്ററുകൾ.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം.
4: ഫോൺ 9633-86333.
1: ചർമ്മരോഗങ്ങളും ഹോമിയോ ചികിത്സയും ഡോക്ടർ മിഥുന ജോസഫ് സംസാരിക്കുന്നു.
0: മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ചർമ്മം. ഇത് നമ്മുടെ ശരീരത്തെ ബാഹ്യലോകത്തിൽ നിന്നുള്ള അണുക്കളിൽ നിന്നും പരിസ്ഥിതിയിലെ മാറ്റങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. ചർമ്മത്തിന്റെ ആരോഗ്യം നമ്മുടെ പൊതുവായ ആരോഗ്യത്തിന്റെ പ്രതിഫലനം കൂടി തന്നെയാണ്. അതിനാൽ ചർമ്മരോഗങ്ങൾ പലപ്പോഴും ചൊറിച്ചിൽ, ചുവപ്പ്, തിണർപ്പ്, വേദന, വരൾച്ച തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടാക്കുകയും ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയും ചെയ്യും. ചർമ്മരോഗങ്ങളെ കൈകാര്യം ചെയ്യാൻ ഹോമിയോപ്പതി മൃദുലവും വ്യക്തിഗതവും സമഗ്രവുമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. ശരീരത്തിന്റെ സ്വാഭാവിക രോഗശാന്തി ശേഷിയെ ഉത്തേജിപ്പിക്കുന്നതിലൂടെ രോഗിയെ ഒരു സമഗ്ര യൂണിറ്റായാണ് ഹോമിയോപ്പതി പരിഗണിക്കുന്നത്. കേവലം തൊലിപ്പുറമേയുള്ള ഒരു രോഗമായല്ല, രോഗിയുടെ പൂർണമായ ആരോഗ്യ അവസ്ഥയെയാണ് ഹോമിയോപ്പതി കണക്കാക്കുന്നത്. എക്സിമ, സോറിയാസിസ്, മുഖക്കുരു പോലുള്ള ചർമ്മപ്രശ്നങ്ങൾ ശാരീരികമായി മാത്രമല്ല നമ്മുടെ ആത്മവിശ്വാസത്തെയും സാമൂഹിക ഇടപെടലുകളെയും മാനസികാവസ്ഥയും പോലും ബാധിക്കാറുണ്ട്. ഹോമിയോപ്പതിയുടെ ചികിത്സാ രീതി, അതിന്റെ അടിസ്ഥാന തത്വങ്ങൾക്കനുസരിച്ച് ചർമ്മരോഗങ്ങളെ കേവലം ശരീരത്തിന്റെ പുറമേയുള്ള ഒരു പ്രശ്നമായി കണക്കാക്കാതെ വ്യക്തിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന്റെ പ്രതിഫലനമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഒരു ചർമ്മരോഗത്തിന് ചികിത്സിക്കുമ്പോൾ രോഗിയുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥ, ജീവിത രീതി, രോഗത്തിന്റെ ചരിത്രം, പാരമ്പര്യമായ ഘടകങ്ങൾ എന്നിവയെല്ലാം വിശദമായി പരിഗണിക്കുന്നു. ഇനി എങ്ങനെയാണ് ഹോമിയോപ്പതി ചികിത്സ രോഗിയെ സമീപിക്കുന്നതെന്നാൽ, ചർമ്മത്തിലെ രോഗലക്ഷണങ്ങളുടെ കൃത്യമായ സ്വഭാവം പഠിച്ചുകൊണ്ടാണ്. എപ്പോഴാണ് രോഗം ആരംഭിച്ചത്, എന്തൊക്കെ ചെയ്യുമ്പോഴാണ് രോഗം കൂടുന്നത് കുറയുന്നത്, അവ എങ്ങനെ കാണപ്പെടുന്നു എന്നതെല്ലാം ആസ്പദമാക്കിയാണ് ചികിത്സ നിശ്ചയിക്കുന്നത്. അതിനോടൊപ്പം രോഗിയുടെ പൊതുവായ ആരോഗ്യം, മറ്റ് അസുഖങ്ങൾ, ധനപ്രശ്നങ്ങൾ, ഉറക്കം എന്നിവയെയും കരുതുന്നു. മാനസികവും വൈകാരികവുമായ അവസ്ഥയെപ്പറ്റിയും ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. സമ്മർദ്ദമുണ്ടോ, ഉത്കണ്ഠയുണ്ടോ, ക്ഷോഭമുണ്ടോ, ശരീരവും മനസ്സും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും മാനസിക സമ്മർദ്ദം പലപ്പോഴും ചർമ്മത്തിൽ പ്രകടമാകാമെന്നും ഹോമിയോപ്പതി വിശ്വസിക്കുന്നു. അതിനോടൊപ്പം ഒരു വ്യക്തവും ശക്തവുമായ ജീവിതശൈലിയും ഭക്ഷണക്രമവും നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ഹോമിയോപ്പതി ചർമ്മരോഗങ്ങളെ സമീപിക്കുന്നത് അതിന്റെ വ്യക്തിഗത ചികിത്സാ രീതിയിലൂടെ തന്നെയാണ്. ഹോമിയോപ്പതിയുടെ ഏറ്റവും വലിയ സവിശേഷതയാണ് വ്യക്തിഗത ചികിത്സ. ഒരേ രോഗമുള്ളവർക്ക് വ്യത്യസ്ത മരുന്നുകളായിരിക്കാം നൽകുന്നത്. കാരണം അവരുടെ ലക്ഷണങ്ങൾ, പൊതുവായ ആരോഗ്യം, മാനസികാവസ്ഥ, രോഗകാരണങ്ങൾ എന്നിവയെല്ലാം വ്യത്യസ്തമായിരിക്കും. ഉദാഹരണം, എക്സിമയുള്ള ഒരാൾക്ക് ചൊറിച്ചിൽ പലപ്പോഴും രാത്രിയിൽ കൂടുന്നുണ്ടാവാം. ചൂട് കുറയുന്നതിനനുസരിച്ച് വ്യത്യസ്തമാണെങ്കിൽ മറ്റൊരാൾക്ക് തണുപ്പിൽ കൂടുന്നതും മാനസിക സമ്മർദ്ദം കൂടുമ്പോൾ വർദ്ധിക്കുന്നതുമാകാം. ഈ വ്യത്യസ്ത കാരണങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ കണക്കിലെടുത്താണ് മരുന്ന് തിരഞ്ഞെടുക്കുന്നത്. രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഹോമിയോപ്പതി ചികിത്സ ഫലപ്രദമാണ്. ചർമ്മരോഗങ്ങൾ പലപ്പോഴും ശരീരത്തിന്റെ പ്രതിരോധശേഷി കുറയുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഹോമിയോപ്പതി മരുന്നുകൾ ശരീരത്തിന്റെ ആന്തരിക ശക്തിയെ ഉത്തേജിപ്പിച്ച് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇത് രോഗത്തെ ചെറുക്കാനും വീണ്ടും വരാതിരിക്കാനും സഹായിക്കും.

0: സഹായിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ ഈ രോഗത്തിന്റെ മൂലകാരണം കണ്ടെത്തി അതിനെ ചികിത്സിക്കുന്നതും ഹോമിയോപ്പതിയിലൂടെ സാധ്യമാണ്. ചർമ്മരോഗങ്ങൾക്കും അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ടാവാം. ഉദാഹരണം, അലർജികൾ, ഹോർമോൺ വ്യതിയാനങ്ങൾ, മാനസിക സമ്മർദ്ദം, ദഹന പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ചർമ്മരോഗങ്ങൾക്ക് കാരണമാവാം. ഹോമിയോപ്പതി രോഗലക്ഷണങ്ങളെ മാത്രം അടിച്ചമർത്താതെ ഈ മൂലകാരണങ്ങളെ കണ്ടെത്തി ചികിത്സിക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് രോഗത്തിന്റെ ദീർഘകാല ആശ്വാസം നൽകാൻ സഹായിക്കും. അതിനോടൊപ്പം തന്നെ പാർശ്വഫലങ്ങൾ കുറവാണ് ഹോമിയോപ്പതി ചികിത്സയിൽ. പ്രത്യേകിച്ച് ചർമ്മരോഗങ്ങളുടെ ചികിത്സയിൽ പലപ്പോഴും ഒരുപാട് പാർശ്വഫലങ്ങൾ കടന്നു വരാറുണ്ട്. എന്നാൽ ശരിയായ ഒരു ഹോമിയോപ്പതി ചികിത്സ പാർശ്വഫലങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കുന്നതിനോടൊപ്പം വളരെ കാലം ആ അസുഖം വീണ്ടും വരുന്നതിനെ കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഇനി ഒരിക്കലും ഉണ്ടാവാത്ത രീതിയിൽ പൂർണ്ണമായ തോതിൽ നമുക്ക് അസുഖങ്ങളെ ചികിത്സിച്ചു മാറ്റാൻ സാധിക്കും. ഇനി വിവിധ ചർമ്മരോഗങ്ങളെപ്പറ്റി നമുക്കറിയാം. എക്സിമ, സൂറിയാസിസ്, മുഖക്കുരു, അതുപോലെ തന്നെ അർട്ടിക്കേരിയ, അരിമ്പാറ, സ്കാബിസ്, ഫംഗസ് ഇതെല്ലാം ഇപ്പോൾ വളരെ കോമൺ ആയി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം എക്സിമ അല്ലെങ്കിൽ അറ്റോപിക് ഡെർമറ്റൈറ്റിസ്, ചൊറിച്ചിലോടുകൂടിയ ചുവന്ന പാടുകൾ, വരണ്ട ചർമ്മം, വെള്ളം നിറഞ്ഞ കുമിളകൾ എന്നിവയെല്ലാം നമുക്ക് കാണാം. അതുപോലെ തന്നെ വളരെ സാധാരണമായി നമ്മൾ കാണുന്നതാണ് അലർജിക് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്. ഏതെങ്കിലും വസ്തുക്കളുമായി ചർമ്മം സമ്പർക്കത്തിൽ വരുമ്പോഴുണ്ടാകുന്ന അലർജി. ഉദാഹരണത്തിന്, ചില ലോഹങ്ങൾ, ചില സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ, ചില ചെടികൾ എന്നിവയെല്ലാം അലർജിക് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈർപ്പമുള്ള ഈ മഴക്കാല സമയത്ത് വളരെ സാധാരണയായി കാണുന്ന ഒന്നാണ് ഫംഗസ് അണുബാധ. ശരീരത്തിൽ വൃത്താകൃതിയിലുള്ള ചുവന്ന പാടുകൾ, ചൊറിച്ചിൽ എന്നിവയെല്ലാം നമുക്ക് കാണാം. വട്ടച്ചൊറി എന്ന് സാധാരണയായി നമ്മൾ പറയുന്ന ഈ ഫംഗസ് അണുബാധ, കാൽ വിരലുകൾക്കിടയിൽ വരുന്ന ഫംഗസ്, ഇതെല്ലാം നമുക്ക് സാധാരണയായി കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക പദാർത്ഥങ്ങൾക്ക് നമ്മുടെ ശരീരം എക്സ്പോസ്ഡ് ആകുമ്പോൾ ഉണ്ടാവുന്ന അർട്ടിക്കേരിയ, ഇതും വളരെ കോമൺ ആണ് ഇപ്പോ. പിന്നെയുള്ളതാണ് വളരെ കോമൺ ആയി നമ്മൾ കാണുന്ന വെള്ളപ്പാണ്ട് അഥവാ വിറ്റിലിഗോ. ചർമ്മത്തിന്റെ നിറം നഷ്ടപ്പെട്ട് വെളുത്ത പാടുകൾ ഉണ്ടാവുന്ന അവസ്ഥ, ഇതെല്ലാം തന്നെ സാധാരണയായി നമ്മൾ കാണുന്ന ചില ചർമ്മരോഗങ്ങളാണ്. ഇതിനെല്ലാം തന്നെ ഹോമിയോപ്പതിൽ വളരെ ഫലപ്രദമായ ചികിത്സ നമുക്ക് ഇപ്പോൾ നിലവിലുണ്ട്. പിന്നെ ചർമ്മരോഗങ്ങൾ പൊതുവായി ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ശുചിത്വം. ചർമ്മം വളരെ വൃത്തിയായി സൂക്ഷിക്കുക, മൃദുലമായ കെമിക്കൽസ് കുറഞ്ഞ സോപ്പുകൾ ഉപയോഗിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിനോടൊപ്പം തന്നെ ശരീരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ തൊലിപ്രമേയുള്ള മോയ്സ്ചറൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വരണ്ട ചർമ്മമുള്ളവർ പതിവായി തന്നെ മോയ്സ്ചറൈസുകൾ ഉപയോഗിക്കുക. മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കുമ്പോൾ അവനവന്റെ ശരീരത്തിന് ചേരുന്നവ തന്നെയാണെന്ന് അറിയാനായി എപ്പോഴും ഒരു പാച്ച് ടെസ്റ്റിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. ചൊറിച്ചിലുള്ള ഘട്ടങ്ങളിൽ നമ്മുടെ നഖങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ചൊറിയുമ്പോൾ അത് നമ്മുടെ തൊലിപ്പുറമെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും നമുക്കുള്ള ചർമ്മരോഗത്തെ അത് വർദ്ധിപ്പിക്കാനും കാരണമാവും. സൂര്യപ്രകാശം പലപ്പോഴും നമുക്ക് ചർമ്മത്തിന് നല്ലതാണെങ്കിലും ചില ചർമ്മരോഗങ്ങൾക്ക് സൂര്യപ്രകാശം അത്ര നല്ലതല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള രോഗികൾ സ്ഥിരമായി സൺസ്ക്രീൻ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിലും പുറമേ പോകുമ്പോൾ നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുവാനായി സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അലർജി ഉണ്ടാക്കുന്ന കെമിക്കലുകൾ, ബ്യൂട്ടി പ്രോഡക്ട്സ്, അങ്ങനെയുള്ള എന്ത് സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നീട് അതിനൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് സമ്മർദ്ദം കുറയ്ക്കുക. മാനസിക സമ്മർദ്ദം നമ്മുടെ മനസ്സിനെ മാത്രമല്ല ശരീരത്തെയും ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്ക് എത്തിക്കുന്നതുകൊണ്ട് ചർമ്മരോഗങ്ങളുള്ളവർ പ്രത്യേകിച്ച് മാനസിക സമ്മർദ്ദം കുറയ്ക്കേണ്ടതാണ്. എപ്പോഴും സമീകൃത ആഹാരം കഴിക്കുവാനും നമ്മൾ ഓർക്കണം. നന്നായി വെള്ളം കുടിക്കുന്നതിലൂടെയും സമീകൃത ആഹാരത്തിലൂടെയും ആരോഗ്യകരമായ ഭക്ഷണത്തിനൊപ്പം ആരോഗ്യകരമായ ശരീരത്തെയും നമുക്ക് കിട്ടുന്നതാണ്.
1: ചർമ്മരോഗങ്ങളും ഹോമിയോ ചികിത്സയും ഡോക്ടർ മിഥുന ജോസഫ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പ്രായോജകർ AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, നിയർ വെറൈറ്റി മോൾ, സ്റ്റാച്യു, തിരുവനന്തപുരം.
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര സമാപിക്കുന്നു.
3: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
4: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
5: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
8: ചെല്ലം ചെല്ലം പോവാം.
9: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട് പട്ടം പഴവങ്ങാടി.
10: പഠിത്തം കഴിഞ്ഞാൽ നേരെ ജോലി.
11: ആ എന്നാ ഇനി ഒന്നും നോക്കാനില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തെരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
12: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
0: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ മധു ബാലകൃഷ്ണനും സുജാതയും പാടിയ ഗാനം. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ. ചിത്രം പാപ്പി അപ്പച്ചാ.

0: മെഡിക്കൽ ഫീൽഡിൽ ഹൈ സാലറിയും ഗ്ലോബൽ കരിയർ സാധ്യതകളും ഒരുക്കുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുമായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
2: കൺമണി സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
3: വേണം വേണം, ചെല്ലം പോവാം.
4: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
5: ചിത്രം പുള്ളിമാൻ. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ശരത്. പാടിയത് എം ജി ശ്രീകുമാറും സിതാരയും.

0: ചലച്ചിത്ര ഗാനങ്ങൾ തുടരും പ്രധാന വാർത്തകൾക്കു ശേഷം. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ ചർച്ച നടത്തിയ ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചകഴിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങും. സംസ്ഥാനത്തെ പ്രമുഖ പദ്ധതികൾക്ക് കേന്ദ്ര സഹായം തേടാനും കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ ഉറപ്പാക്കാനുമാണ് കൂടിക്കാഴ്ച. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലെ ഇഡി റെയ്ഡിന് അന്വേഷണത്തിലെ തടസ്സങ്ങൾ നീക്കിയിരുന്നുവെന്നും തുടർന്നാണ് റെയ്ഡ് ഉണ്ടായതെന്നും മന്ത്രി കെ മുരളീധരൻ. ഇഡിയെ കോൺഗ്രസിനും വിശ്വാസമില്ലെന്നും അവർ ചെയ്യുന്നത് ശരിയാണെന്ന അഭിപ്രായമില്ലെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. പിണറായി വിജയന്റെ വീട്ടിലെ ഇഡി റെയ്ഡിനെ സിപിഐഎം ശക്തമായി അപലപിക്കുന്നതായി പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യമിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ആസൂത്രിത ആക്രമണമാണിതെന്നും ഇത്തരം നടപടികളിലൂടെ പിണറായി വിജയനെയോ സിപിഐഎമ്മിനെയോ ഭയപ്പെടുത്താം എന്ന് കരുതേണ്ടെന്നും ബേബി തിരുവനന്തപുരത്ത് പറഞ്ഞു. പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ഇഡി നടപടിയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപക പ്രതിഷേധം. കണ്ണൂർ പാണ്ഡ്യാല മുക്കിലെ പിണറായി വിജയന്റെ വീടിനു മുന്നിലും പ്രവർത്തകർ പ്രതിഷേധിച്ചു. വേനൽ മഴയിലും ചുഴലിക്കാറ്റിലും കൃഷിനാശമുണ്ടായ കോഴിക്കോട് കാവിലുംപാറ പഞ്ചായത്തിലെ പ്രദേശങ്ങൾ കൃഷിമന്ത്രി ടി സിദ്ദിഖ് നേരിൽ കണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല സംഘവും മന്ത്രിക്കൊപ്പമുണ്ട്. ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപ്പെരുന്നാൾ ആഘോഷിക്കും. ഗൾഫ് രാജ്യങ്ങളിൽ ബക്രീദ് ഇന്ന്. സ്വർണവില കുറഞ്ഞു. പവന് 440 രൂപ താഴ്ന്ന് 1,16,080 14,510 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് എലിമിനേറ്റർ മാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മൊഹാലിയിൽ വൈകിട്ട് 7:30 മത്സരം. പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക്.

0: ടിനിദാസൻ സ്റ്റാൻഡേർഡ് 6B എന്ന ചിത്രത്തിനു വേണ്ടി ജിൻഷ നാണു പാടിയ ഗാനമാണ് കേട്ടത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ശ്രീവത്സൻ ജയമേനോൻ.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
0: വിജയ് യേശുദാസ്, പൃഥ്വിരാജ്, റിജിയ എന്നിവർ പാടിയ ഗാനം. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജാസി ഗിഫ്റ്റ്. ചിത്രം പോക്കിരി രാജ.

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനിഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കുമല്ലേ, May 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
2: MRT ഓംനിഡ്സ്, മെയിൻ റോഡ്, ചാല.
3: വിജയ് യേശുദാസും ശ്വേതയും പാടിയ ഗാനം. രചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം ഇളയരാജ. ചിത്രം കഥ തുടരുന്നു.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് മോഹൻ സിതാരയുടെ സംഗീതം, MG ശ്രീകുമാറും അഫ്സലും പാടിയ ഗാനം, ചിത്രം വല്ലേട്ടൻ.

0: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: സെജോ ജോണിന്റെ സംഗീതത്തിൽ കാർത്തിക് പാടിയ ഗാനം, വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾ, ചിത്രം മമ്മി ആൻഡ് മീ.

0: പഠിത്തം കഴിഞ്ഞാൽ നേരെ ജോലി.
1: ആ എന്നാ ഇനി ഒന്നും നോക്കാനില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തിരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.

0: മെഡിക്കൽ ഫീൽഡിൽ ഹൈ സാലറിയും ഗ്ലോബൽ കരിയർ സാധ്യതകളും ഒരുക്കുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുമായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: തൂവൽക്കാറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച് കൈതപ്രം വിശ്വനാഥൻ സംഗീതം നൽകി. പി ജയചന്ദ്രനും നിത്യ സി കുമാറും പാടിയ ഗാനം.

0: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും മലയണ്ട. കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
1: അസീസ് ചിക്കൻ ഷോപ്പ് കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം.
0: അസീസ് ചിക്കൻ ഷോപ്പ് തമലം റോഡ് കുഞ്ചാലം മോഡ്.
2: ഏവർക്കും അസീസ് ചിക്കൻ ഷോപ്പിന്റെ ബക്രീദാശംസകൾ.
3: ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് ബിജിബാൽ സംഗീതം നൽകി യേശുദാസും മഞ്ജരിയും പാടിയ ഗാനം. ചിത്രം ആയുധം.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: നല്ലവൻ എന്ന ചിത്രത്തിന് വേണ്ടി സന്തോഷ് രാജും ലതാകൃഷ്ണനും പാടിയത്. ഗാനമെഴുതിയത് അനിൽ പനച്ചൂരാൻ, സംഗീതം മോഹൻ സീതാരാം.

0: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: കാർത്തിക്, രഞ്ജിത്, യാസർ എന്നിവർ പാടിയ ഗാനം. ഈ ഗാനം എഴുതിയത് സന്തോഷ് വർമ്മ, സംഗീതം വിദ്യാസാഗർ. ചിത്രം അപൂർവരാഗം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് സംഗീതം നൽകിയത് MG ശ്രീകുമാർ, പാടിയത് വിഷ്ണു. ചിത്രം സകുടുംബം ശ്യാമള.

0: നാളെ ശാസ്ത്രലോകത്തിൽ വാഗമരത്തോപ്പിലെ ഐവകൾ, ഒരു ചെറിയ വലിയ വൃക്ഷ സംഭാഷണം. ഡോക്ടർ ലിജ എം സംസാരിക്കുന്നു.
1: 1881 പോളിഷ് മൈക്കോളജിസ്റ്റായ ഫ്രാൻസിസ് കാമിയൻസ്കിയാണ് മൈക്കോറൈസ ആദ്യമായി കണ്ടുപിടിച്ചത്. ഇവ രണ്ട് തരത്തിൽ കാണപ്പെടുന്നുണ്ട്. വേരുകളെ ചുറ്റിപ്പറ്റിയുള്ള എക്ടോ മൈക്കോറൈസ എന്നും വേരുകളുടെ കോശങ്ങളിലേക്ക് തുളച്ചു കയറുന്ന ആർബസ്കുലാർ അഥവാ എൻഡോ മൈക്കോറൈസ എന്നും.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടരും. പ്രധാന വാർത്തകൾക്കു ശേഷം

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാം ചരമവാർഷികത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നെഹ്റുവിന് ആദരാഞ്ജലി അർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവരും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ മറ്റന്നാൾ വരെ സമർപ്പിക്കാം. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം മറ്റന്നാൾ. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേൽ ചർച്ചയുമുണ്ടാകും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ ED റെയ്ഡുമായി ബന്ധപ്പെട്ട ഒരു വിവരവും കേരളത്തിലെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ED പോലീസ് സഹായം തേടിയിട്ടില്ലെന്നും ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടുകളിലെ ED റെയ്ഡിൽ പ്രതിഷേധിച്ച് കോട്ടയം നഗരത്തിൽ CPIM നേതൃത്വത്തിൽ പ്രതിഷേധിക്കുന്നു. CPIM പ്രതിഷേധ മാർച്ച് മോട്ടോർ തൊഴിലാളി യൂണിയൻ ഓഫീസ് പരിസരത്തുനിന്ന് തുടങ്ങി. ഹജ്ജ് കർമ്മത്തിന്റെ 3-ാം ദിനമായ ഇന്ന് ഹാജിമാർ മിനായിൽ സാത്താന്റെ പ്രതീകമായ ജംറകൾക്ക് നേരെ ആദ്യ കല്ലേറ് കർമ്മം നിർവഹിച്ചു. ഏറ്റവും വലിയ ജംറയായ ജംറത്തുൽ അക്ബയിലാണ് ആദ്യ കല്ലേറ് കർമ്മം. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ ബിരുദദാന ചടങ്ങ് ഇന്ന്. നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിൽ ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: ശ്രേയ ഘോഷാലും സംഘവും അൻവർ എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനമാണ് കേട്ടത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
0: കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ രചന, എം ജി ശ്രീകുമാറിന്റെ സംഗീതം, മധു ബാലകൃഷ്ണനും ശ്വേതയും പാടിയ ഗാനം, ചിത്രം പെൺപട്ടണം.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: കാർത്തികും ശ്വേതയും പാടിയ ഗാനം. എസ് രമേശൻ നായരുടെ രചന, മനു രമേശിന്റെ സംഗീതം. ചിത്രം +2.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: കൈതപ്രം വിശ്വനാഥന്റെ സംഗീതത്തിൽ മഞ്ജരി പാടിയ ഗാനം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ രചന. ചിത്രം നീലാംബരി.

0: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആന്റ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: ഗാനമെഴുതിയത് കാവ്യ മാധവൻ, സംഗീതം നൽകിയത് രാഹുൽ രാജ്, പാടിയത് വിധു പ്രതാപ്. ചിത്രം വൺ വേ ടിക്കറ്റ്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
1: ചിത്രം എൽസമ്മ എന്ന ആൺകുട്ടി. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം രാജാമണി, പാടിയത് സിതാരമണി.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ഗാനരചന ശിപു ചക്രവർത്തി, സംഗീത മൗസിപ്പച്ചൻ, പാടിയത് ഗായത്രി. ചിത്രം പ്രാഞ്ചേട്ടൻ ആൻഡ് ദ സെയിന്റ്.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: വന്ദേ മാതരം എന്ന ചിത്രത്തിനുവേണ്ടി വയലാർ ശരചന്ദ്രവർമ്മ എഴുതി, ഡി ഇമ്മൻ സംഗീതം നൽകി, കല്യാണി പാടിയ ഗാനം.

സമയം 2 മണി കഴിഞ്ഞ 45 മിനിറ്റ്. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയിപ്പൂക്കൾ.

0: മാണിക്യം കൊണ്ട് സൗഖ്യമാ.
1: ഇന്ദിര എന്ന ചിത്രത്തിന് വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യവും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ഇനി ഉണ്ണികൃഷ്ണനും സുജാതയും സംഘവും പാടിയ ഗാനം, ചിത്രം നീ വരുവായി എന്നാണ്.

മുത്തുകൾ ശേഖരിച്ച് മനസ്സിന്റെ മണിച്ചപ്പിൽ ഓർമ്മകളായി അവ നിറയ്ക്കാൻ നമുക്ക് വ്യത്യസ്തമായ ഒരു യാത്ര പോയാലോ? ഇന്ന് സഞ്ചാരി ടീം എത്തിയിരിക്കുന്നത് ഒരു മ്യൂസിയത്തിലാണ്. മ്യൂസിയം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന കാഴ്ചകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒന്ന്, താളിയോല രേഖാ മ്യൂസിയം. അതെ, പാം ലീഫ് മാനുസ്ക്രിപ്റ്റ്സ് മ്യൂസിയം. തിരുവനന്തപുരം ജില്ലയിലെ കോട്ടയ്ക്കകം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയം ഇന്ത്യയിലെ ആദ്യത്തെയും ഒരേ ഒരു താളിയോല മ്യൂസിയവും ലോകത്തിലെ ഏറ്റവും വലിയ താളിയോല മ്യൂസിയവുമാണ്.

0: ചരിത്രം ഉണർന്നിരിക്കുന്ന ഈ മ്യൂസിയത്തിന് പറയാൻ കഥകൾ ഏറെയുണ്ടാവും. നമുക്ക് ആ പഴയ കാലത്തിലേക്ക് ഒന്ന് പോയി വരാം.
1: സഞ്ചാരിയുടെ ടീം ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകത്തുള്ള താളിയോല രേഖാ മ്യൂസിയത്തിലാണ്. നമ്മൾക്ക് ഈ താളിയോല രേഖാ മ്യൂസിയത്തിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ നമ്മളോടൊപ്പം
2: എന്റെ പേര് ബീന, ഞാൻ ഇവിടുത്തെ ആർക്കിവിസ്റ്റ് ആണ്.
1: നമ്മളിവിടെ വരുമ്പോ തന്നെ അറിയാം പല ഗാലറീസ് ആയിട്ടാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് ഓരോ ഗാലറിയെ പറ്റി വിശദമായിട്ടൊന്ന് പറഞ്ഞുതരാം.
2: ആദ്യം നമുക്ക് കെട്ടിടത്തെ പറ്റി ഒന്ന് പറയാം. ഏകദേശം ഒരു 400 വർഷം പഴക്കമുള്ള കെട്ടിടമാണ് ഇത്. ഇതെന്ന് പറഞ്ഞ ആദ്യ കാലഘട്ടത്തില് നമ്മുടെ തിരുവിതാംകൂറിന്റെ സൈന്യമായിരുന്ന നായർ പടയാളികളുടെ താവളമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറ്റവാളികളെ കൊണ്ടുവന്നിട്ട് താമസിപ്പിക്കുകയായിരുന്നു. താമസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബന്ദേഖാനയായിട്ട് പൂജ്യപുര സെൻട്രൽ ജയിലിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവരെല്ലാം അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റിലെ രേഖകൾ, ഹജൂർ വെർണാക്കുലർ റെക്കോർഡ്സ് ഉണ്ടായിരുന്നു അവിടെ, അതെല്ലാം ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പിന്നീട് ഇത് രേഖാലയമായി മാറുകയും ചെയ്തു.
1: ഏത് വർഷമാണ് ഇവിടെ ഇങ്ങനെ ഒരു മ്യൂസിയം പോലെ?
2: 2022 ഡിസംബർ 22 ഇതിനാഗുറേറ്റ് ചെയ്തു.

0: ഈ താളിയോല രേഖ മ്യൂസിയത്തില് സന്ദർശകർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള രേഖകളെല്ലാം തീം അടിസ്ഥാനമാക്കി 8 ഗാലറികളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ ഗാലറിയിലും എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം.
1: ആദ്യത്തേതെന്ന് പറഞ്ഞാല് ഇത് ഹിസ്റ്ററി ഓഫ് റൈറ്റിംഗ് ആണ്. എങ്ങനെയാണ് ഈ എഴുത്തുകൾ ഉണ്ടായത്, അതിന്റെ ചരിത്രങ്ങളാണ് ഈ പറയുന്നത്. ലിപികളുടെ മാതാവായ ബ്രാഹ്മിയെ പറ്റി ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ ബ്രാഹ്മിയിൽ നിന്നും എങ്ങനെ മലയാളം ഇവോൾവായി, അങ്ങനെയെല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പഴയകാല എഴുത്തുകളാണ്, വട്ടെഴുത്ത്, കോലെഴുത്ത്, പിന്നെ മലയാൻമ അതെല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് താളിയോലകളെ പറ്റി പറയുകയാണെങ്കിൽ, കടലാസുകൾ ഇല്ലാതിരിക്കുമ്പോൾ താളിയോലകൾ വെച്ചായിരുന്നു ഓരോ ഉത്തരവുകൾ കൊടുക്കണമല്ലോ, അതിനെല്ലാം കൊടുത്തിരുന്നത് താളിയോലകൾ വെച്ചായിരുന്നു. അപ്പൊ ഈ താളിയോലകൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ കുടപ്പനയിൽ നിന്നാണ് കൂടുതലും. ചുരുണ എന്ന് പറഞ്ഞാല് താളി

0: ഓലകളെല്ലാം കൂടെ ഒരു കെട്ടായിട്ടുണ്ടാക്കുന്നതാണ്. ഈ കെട്ടെന്ന് പറഞ്ഞ അതിന്റെ ഫയലുകൾ പോലെ അറ്റത്ത് ഒരു കുഴി കുഴിച്ചിട്ട് ഓരോന്നിന്റെയും എന്നിട്ട് ഒരു നാട കയറ്റിയാണ് ഒരുമിച്ച് കെട്ടിവെക്കും. ഇപ്പൊ ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു കെട്ട് പാം ലീഫാണ്, അതിനെയാണ് നമ്മൾ ചുരുണ എന്ന് പറയുന്നത്. ഈ ചുരുണകൾ തന്നെ തീട്ടൂരങ്ങളാണ്. തീട്ടൂരങ്ങൾ എന്ന് പറഞ്ഞാല് കൊച്ചി രാജാവിന്റെ ഉത്തരവുകളാണ്. നീട്ടെന്ന് പറഞ്ഞാല് തിരുവിതാംകൂർ രാജാവിന്റെ ഉത്തരവുകളാണ്. പിന്നീട് ഈ കാണുന്നതെല്ലാം അതിന്റെ കേസസ് ആണ്. ഈ കേസസിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ഒരിടത്ത് നിന്ന് വേറൊരിടത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. താളിയോലകള് ശരിക്കും നമ്മൾ പ്രോസസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പൊടിഞ്ഞു പോകാതൊക്കെ ഇരിക്കാൻ ലെമൺ ഗ്രാസ് ഓയിലും കാർബണും കൂടി ഇടും. ഈ കാർബണിലാണ് ഓരോ എഴുത്തുകളും പൊങ്ങി വരുന്നത്. നല്ലോണം ക്ലാരിറ്റി കിട്ടും.
1: ഈ മ്യൂസിയം ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ട്രഷർ തന്നെയാണ്. കാരണം നമ്മുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും ഒക്കെ ഭാവി തലമുറയ്ക്കും നമുക്കും എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു താളിയോലകളുടെ ശേഖരം, ഇത് സംരക്ഷിക്കുന്നത് തന്നെ വലിയൊരു ഉത്തരവാദിത്തമല്ലേ? അപ്പൊ അതെങ്ങനെയാണ്?
0: നന്നായി ഇവിടെ നോക്കുന്നുണ്ട്. അതിന് പ്രത്യേക ഒരു കൺസർവേഷൻ വിങ് തന്നെ നമുക്കുണ്ട്. പിന്നെ ഈ ഓരോ ഗാലറിയിലും ഒരു 4 മിനിറ്റ് നിൽക്കുന്ന ഓരോ വീഡിയോയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
2: ഈ ഗാലറിയെ പറ്റി
0: വിശദമായിട്ട് ഓരോന്നിനെ പറ്റിയും പറയുന്നു. ഇതിനകത്ത് താളിയോലയെ പറ്റി പറയുന്നുണ്ട്, ഇതിനകത്ത് ഈ മ്യൂസിയത്തെ പറ്റി പറയുന്നുണ്ട്. അത് നമ്മുടെ ഒരു എവല്യൂഷനെ പറ്റിയാണ് ആ കാണുന്ന വീഡിയോ പറയുന്നത്. അപ്പൊ എല്ലാ ഗാലറിയിലും ഒരു 4 മിനിറ്റ് നീണ്ട വീഡിയോസും പറയുന്നുണ്ട്. പിന്നെ അവിടെ ബ്രാഹ്മിയുടെ ഒരു ചാർട്ട് കാണിച്ചിട്ടുണ്ട്, അതിന്റെ താഴെയായിട്ട് സത്യമേവ ജയതേന്ന് ബ്രാഹ്മിയിൽ എഴുതിയിട്ടുണ്ട്. അത് കാണാനായിട്ട് കുട്ടികളൊക്കെ വരും, ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവർക്ക് ഈ ബ്രാഹ്മി കാണുമ്പോഴേ. അവർക്ക് പുതിയൊരു ഇതല്ലേ.
1: ഇവിടെ പനയോലകളുടെ വിവിധ തരത്തിനെ പറ്റിയും കാണാമല്ലോ, അപ്പൊ അതിനെ കുറിച്ചുകൂടി ഒന്ന് പറയാമോ?
0: കരിമ്പന, കുടപ്പന, താളിപ്പന, ഇതിങ്ങനെ 3 ടൈപ്പ് പനകളുണ്ട്. അപ്പൊ ഈ കരിമ്പനയെ പറയുന്നത് വരണ്ട കാലാവസ്ഥയിലാണ് ഉണ്ടാകുന്നത്, കട്ടിയുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. കുടപ്പന എന്ന് പറഞ്ഞാൽ നനവുള്ള ഇടങ്ങളിലും തീരപ്രദേശങ്ങളിലും കാണപ്പെടുന്നു. ഇളം നിറത്തിലുള്ളതും മൃദുവായിട്ടുള്ളതും വഴക്കമുള്ളതുമാണ്. പിന്നെ താളിപ്പന എന്ന് പറഞ്ഞാല് ഓലയ്ക്കൊരു ചെറിയ തവിട് നിറമുള്ളത്, പക്ഷെ അതിന് ഇച്ചിരി കട്ടി ഉള്ളതാണ്, കാരണം വഴക്കം കുറവാണ്. അതുപോലെ വേറൊരു കുഴപ്പമുള്ളത് കീടങ്ങളുടെ ആക്രമണ സാധ്യത കൂടുതലായി ഇതിന്, കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഇടയ്ക്ക് താളിപ്പന എടുക്കുന്നതായിട്ട് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്.
1: നമ്മളിവിടെ എഴുത്തിന്റെ ചരിത്രം എന്ന ഈ ആദ്യത്തെ ഗാലറിയില് കേരളത്തിലെ പ്രാചീന കാലം മുതൽ പ്രചാരത്തിലുണ്ടായിരുന്ന ലിപികളെ കുറിച്ചും അവയുടെ ആവിർഭാവം, പരിണാമങ്ങൾ, എഴുത്തുപകരണങ്ങൾ, ചുരുണകൾ, അതുപോലെ മറയൂർ ഗുഹാചിത്രങ്ങളെക്കുറിച്ചും കൊത്തുപണികളെക്കുറിച്ചും ഹാരപ്പയിൽ ഉപയോഗിച്ചിരുന്ന മുദ്രകളെക്കുറിച്ചും ഒക്കെ നമുക്ക് ഈ 1-ാമത്തെ ഗാലറിയിൽ നിന്ന് സന്ദർശകർക്ക് മനസ്സിലാക്കാൻ പറ്റും.

നിന്ന് നമ്മളിപ്പോ രണ്ടാമത്തെ ഗാലറിയിലെത്തി. ഈ ഗാലറിയുടെ പേര് മണ്ണും മനുഷ്യനും. ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. വസ്തുക്കളുടെ പ്രമാണങ്ങൾ, ഒഴിവുകൾ, വായ്പാ രേഖകൾ, ഉടമസ്ഥ

0: ഉള്ള ഗാലറിയിൽ തന്നെ ഉള്ളതാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തെ പറ്റി പറയുന്നുണ്ട്. കാരണം നെല്ലിയാമ്പതി മലയിലെ പാലം പണിതത്, കിള്ളിയാറ്റിൽ കല്ലണ പുനർനിർമ്മാണം, തിരുവിതാംകൂർ പട്ടുനൂൽ കൃഷി, നെല്ലിയാമ്പതിയിലെ കാപ്പി കൃഷി, ഇങ്ങനെയുള്ള രേഖകളെല്ലാം ഈ ഗാലറിയിൽ നമുക്ക് കാണാം. പിന്നെ ഇതിന്റെ ലാസ്റ്റ് നമുക്ക് സതിയെപ്പറ്റിയൊരു രേഖയുണ്ട്. സതിയെപ്പറ്റി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് 1829 സതി നിർത്തലാക്കിയ രാജാറാം മോഹൻ റോയ് അതിന് മുമ്പ് തന്നെ 1818 തിരുവിതാംകൂറിൽ ഒരു സീതമ്മ, വീരപ്പൻ മരിച്ചപ്പോഴ് സീതമ്മയ്ക്ക് പിന്നെ സതി അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഹുജൂർ കച്ചേരിയുടെ മുന്നിൽ പോയി റിക്വസ്റ്റ് ചെയ്യുന്നതും അവര് സമ്മതിക്കാതിരുന്നതും അതൊക്കെ ഓൾറെഡി നിർത്തലാക്കി എന്ന തരത്തില്, അപ്പൊ തിരുവിതാംകൂറിൽ അതിന് മുമ്പ് തന്നെ അത് ചെറുതായിട്ട് നിന്നു തുടങ്ങി എന്നുള്ളതിന് തെളിവാണ് അത് കാണിക്കുന്നത്. ആ രേഖയും ഇവിടെ കാണാൻ പറ്റും.
1: ഓരോ ഡോക്യുമെന്റ്സിന്റെയും ഡീറ്റെയിൽ ആയിട്ട് അത് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതുണ്ട് അല്ലെ. ഇപ്പൊ ലോണിന്റെ കടം വായ്പ ഉള്ള ഓല ആധാരം,
0: ഇത് ഒറിജിനൽ റെക്കോർഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതും എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡിസ്ക്രിപ്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. വരുന്നവർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. കാരണം മലയാളത്തിലും ഉണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്, അതിനകത്ത് കാര്യമായി പറയുന്നുണ്ട് ഏത് ഭാഷയാണെന്ന് പറയുന്നുണ്ട്, വർഷം കാണിക്കുന്നുണ്ട്. വായിക്കാനായിട്ട് ലെൻസ് വെച്ചിട്ട് നമുക്ക് വായിക്കാനായിട്ട് നോക്കാം. നോക്കാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വായിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം വട്ടെഴുത്തും കോലെഴുത്തും എല്ലാം വരുന്നുണ്ട്, എല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് വരുന്ന ആൾക്കാർക്കൊക്കെ വളരെ കൺവീനിയന്റ് ആയ തരത്തിൽ തന്നെയാണ് ഇത് എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്.
1: പുരാതനമായ രേഖകളൊക്കെ എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാൻ കുട്ടികൾക്കൊക്കെ കൗതുകമുണ്ടായിരിക്കും.
0: സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾ ഒരുപാട് പേര് വരാറുണ്ട്. ഇവിടുത്തെ ആംബിയൻസ് കാണാൻ ഒരു വിഭാഗം വരാറുണ്ട്, അവർക്ക് ഭയങ്കര അത് കാണാൻ ഇഷ്ടമാണ്. ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേര് വരാറുണ്ട്, അവർക്ക് അതെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്.
1: ഇതിൽ തന്നെ ഇപ്പൊ നമുക്ക് കാണാൻ കഴിയും പട്ടയ ഓലയുണ്ട്, അതുപോലെ അട്ടിപ്പേർ എന്ന് പറയുന്ന
0: ആ വാക്കുകളൊക്കെ പഴയ വാക്കുകളാണ്. കണ്ട അട്ടിപ്പേർ, ജന്മിയുടെ അവകാശം കച്ചവടത്തിലൂടെ ഒഴിയുന്ന രീതിയാണ്. ജന്മിയുടെ അടുത്ത ബന്ധു, അനന്തരാവകാശി, കരാർ എഴുതുന്ന ആൾ, ഗ്രാമത്തലവൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് അട്ടിപ്പേർ നൽകിയിരുന്നത്.
1: വാക്കുകളൊക്കെ നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട് എവിടെയെങ്കിലും.
0: മുളക് മടിശീല എന്ന് പറഞ്ഞാല് ട്രഷറിയാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഹജൂർ കച്ചേരി സെക്രട്ടേറിയറ്റ് ആണ്. ഇതൊക്കെ അങ്ങോട്ട് പോകും തോറും അതിന്റെ താഴെ ഓരോന്നിലും എഴുതിയിട്ടുണ്ട്. അതേ ഒഴുകെന്ന് പറയുന്ന വസ്തു അതിന്റെ അതിർത്തിയും എല്ലാം കാണിക്കുന്ന ഒരു ഇതാണ് ഒഴുകെന്ന് പറയുന്നത്. ഒഴുക രേഖ അതാണ്
1: അറക്കൽ ഭൂമി രേഖ എന്ന് പറഞ്ഞിട്ടല്ലേ.
0: അറക്കൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായിരുന്നു ഈ അറക്കൽ. ആ അറക്കലിലെ ഭൂമിയെ പറ്റിയുള്ള രേഖകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്തുനിന്നൊക്കെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, നമ്മുടെ ഇന്നത്തെ കാലഘട്ടവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് അതിനൊക്കെ. നമ്മൾ ഇപ്പൊ ചെയ്യുന്ന കുറെ കാര്യങ്ങള് അന്നൊരു ചെറിയ ഫോമിൽ അന്ന് ചെയ്തിട്ടുണ്ട്. കുറെ കാണുമ്പോൾ, അങ്ങോട്ടങ്ങോട്ടേക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. വരുന്ന വഴിയിൽ കണ്ട ഈ ഇതാണ് ക്ഷേത്രം, ശ്രീ മാടൻ തമ്പുരാൻ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇവിടെ കാണാറുള്ളത് ഓരോ ജയിലിനോട് ചേർന്നും ഒരു ചെറിയ ഒരു ക്ഷേത്രം ഉണ്ടാവാറ്. അതുകൊണ്ട് നമ്മുടെ ഇപ്പൊ പൂജപ്പുര തന്നെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. അതേപോലെ ഇവിടെ മാടൻ തമ്പുരാൻ ക്ഷേത്രം, പണ്ടത്തെ കാലത്ത് ഈ തൂക്കിക്കൊല ഉള്ള എല്ലായിടത്തും ഇങ്ങനെ ഒരു മാടൻ തമ്പുരാൻ ക്ഷേത്രങ്ങൾ കാണും എന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം അന്നത്തെ ഓരോ വിശ്വാസങ്ങളാണ്.

0: രണ്ടാമത്തെ ഗാലറി കഴിഞ്ഞു, മണ്ണും മനുഷ്യനും. അത് കഴിഞ്ഞ് നമ്മൾ മനോഹരമായ ഒരു ക്ഷേത്രം കണ്ടു. പിന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ്, അത് വർണ്ണിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അത് അനുഭവിച്ചറിയുക തന്നെ വേണം അല്ലേ?
1: ശരിക്കും അത് കാണുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി മനസ്സിലാകുന്നത്.
0: ഇനി നമ്മൾ പോകുന്നത് മൂന്നാമത്തെ ഗാലറിയിലേക്കാണ്. ആ ഗാലറിയുടെ പേരാണ് ഭരണ സംവിധാനം. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഉദ്യോഗസ്ഥരുടെ നിയമന ഉത്തരവുകൾ, ആയുധങ്ങളും വെടിക്കോപ്പുകളും വാങ്ങിയ രേഖകൾ, നിയമഭരണ നടപടിക്രമങ്ങൾ, ഹജൂർ കച്ചേരി നടത്തിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ, അങ്ങനെ എല്ലാം തന്നെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി തന്നെ ചോദിക്കാം.
1: അതിനകത്ത് പറയുന്നുണ്ട്, അതിപുരാതന കാലഘട്ടത്തിലെ ഭരണ സംവിധാനത്തെക്കുറിച്ച് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വളരെ അപൂർണമാണ്. കേരളത്തിൽ ഒന്നാം ചേര സാമ്രാജ്യത്തിന് ശേഷം പെരുമാൾ കാലഘട്ടം 12-ാം നൂറ്റാണ്ട് വരെ തുടർന്നതായി ചരിത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അതിനുശേഷം കേരളം 4 സ്വതന്ത്ര സ്വരൂപങ്ങളായി രൂപപ്പെട്ടു. തൃപ്പാപ്പൂർ അഥവാ വേണാട്, പെരുമ്പടപ്പ് കൊച്ചി, നെടിയിരുപ്പ് കോഴിക്കോട്, കോലം കണ്ണൂർ. ഭരണ സൗകര്യത്തിനായി സ്വരൂപങ്ങളെ ഊര്, നാട്, ദേശം എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. പിന്നെ നമുക്ക് ഈ ഗാലറിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ, ഉന്നത പദവി വഹിച്ചിരുന്നവരുടെ നിയമന ഉത്തരവുകളുണ്ട്. ക്രമസമാധാന പാലനത്തിനായിട്ടും രാജ്യരക്ഷയ്ക്കൊക്കെ ആയുധങ്ങൾ വാങ്ങിച്ചത്,
2: ആയുധങ്ങളുടെ ഡീറ്റെയിൽസ്
1: അതിന്റെ ആ ഓരോ രേഖകളും ഇനിയിപ്പോ അങ്ങോട്ടും നോക്കുമ്പോ കാണാം. പിന്നീട് ടൗൺ പോലീസ് നിയമനം, പിന്നെ ഈ സേനയ്ക്ക് വേണ്ടി ഇപ്പം വാങ്ങിക്കുന്ന പോലെ തന്നെ യൂണിഫോം വാങ്ങുന്നത്, പിന്നെ കുറ്റവും ശിക്ഷയും ഒക്കെ ഓരോരുത്തർക്കും ശിക്ഷകൾ കൊടുത്തത്, പിന്നെ ശിക്ഷാ നിയമം, ജയിൽ എന്നിവയായിട്ട് ബന്ധപ്പെട്ട് കുറെ രേഖകൾ അങ്ങോട്ട് പോകുമ്പോഴും കാണാം നമുക്ക്. ഉടുത്തം പിടുത്തം എന്ന് പറയുന്ന യൂണിഫോമിനായിട്ടുള്ള തുകയാണ്.
0: കേൾക്കാൻ നല്ല രസമുള്ള ഒരു പേരാണല്ലോ, ഉടുത്താ പിടുത്തം അല്ലേ?
1: അതാണ് പറയുന്നത്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. തൂക്കിലേറ്റിയവരുടെ ആഗ്രഹ നിവൃത്തി, അതെനിക്ക് തോന്നുന്നു ഇപ്പോഴും ഉള്ളതായിരിക്കാം. അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഒരാളെ തൂക്കിലേറ്റാൻ പോവാണല്ലോ, അദ്ദേഹത്തിന് ഒരു ആഗ്രഹം നമ്മൾ ചോദിക്കും, എന്താണ് ആഗ്രഹം എന്ന് ചോദിക്കും. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്റെ ഫാമിലിക്ക് ഒരു വസ്തു വാങ്ങി കൊടുക്കണം എന്നുള്ളതാണ്. അന്ന് കൊടുത്തത് 4 രൂപ കൊടുത്ത് ഒരു വസ്തു വാങ്ങി കൊടുത്തതായിട്ടാണ്
2: ചരിത്ര.
1: അതെ, അപേക്ഷയായിട്ടുള്ള വസ്തു വാങ്ങിച്ചു കൊടുക്കുന്നതിന് 4 രൂപ കൊടുക്കണമെന്ന് ഉത്തരവായി.
2: ഈ തൂക്കിലേറ്റാൻ പോകുന്ന ആളുടെ ആഗ്രഹമായിരുന്നു അതല്ലേ?
1: അതാണ് ലാസ്റ്റ് വിഷ്, അത് നടപ്പിലാക്കി 1813-ലാണ്. അതിന്റെ ലിപി തമിഴാണ്, ലാംഗ്വേജ് മലയാളമാണ്. ഹജൂർ കച്ചേരിയുടെ ആവശ്യത്തിനായി 2 ലക്ഷം പനയോല വരുത്തി എന്നുള്ള ഒരു രേഖയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അന്ന് സെക്രട്ടേറിയറ്റിന്റെ ആവശ്യത്തിന് 2 ലക്ഷം പനയോലകള് കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് പറയുന്നുണ്ട് കരീപ്രയിൽ നിന്നുമാണ് കൊണ്ടുവന്നത്. കരീപ്ര തോട്ടത്തിൽ നിന്നും

2 ലക്ഷം പനയോല വെട്ടി ഉണക്കി കൊടുത്തയക്കണമെന്ന് കൊട്ടാരക്കര കാര്യക്കാർക്ക് നിർദ്ദേശം നൽകുന്ന ഒരു രേഖയാണ്. ശരിക്കും ഈ രേഖയുടെ സ്ക്രിപ്റ്റ് തമിഴാണ്, ലാംഗ്വേജ് മലയാളമാണ്. അതിന്റെ ഒറിജിനൽ റെക്കോർഡാണ് ഈ ബോക്സിനകത്ത് വെച്ചിരിക്കുന്നത്. പിന്നീടുള്ളത് രണ്ട് ഇവിടെ ഓഫീസിൽ വൈകി വന്നവർക്ക് പിഴ. അന്ന് പഞ്ചിങ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഈ കൃത്യ വിലോപം കാണിക്കുന്ന ഉദ്യോഗസ്ഥര് 11 മണിയായിട്ട് ഓഫീസിൽ എത്താത്തവരെ ഹജൂർ ഖജനാവൽ രായസം ജമാബന്ദി വകുപ്പുകളില് ചിങ്ങം 30-ന് 11 മണിയായിട്ടും കച്ചേരിയിൽ വരാത്തവർക്ക് പിഴ അടയ്ക്കേണ്ടി വന്നു. അവരുടെ സാലറിയെ ബേസ് ചെയ്താണെന്ന് കൊടുത്തു. 5 രൂപ ശമ്പളം വാങ്ങുന്നവരിൽ നിന്നും 4 രൂപയും മറ്റുള്ളവരുടെ ശമ്പളത്തിൽ നിന്നും 1 രൂപയും പ്രായച്ചിത്തം പിടിച്ച് മുതൽ കൂട്ടി.

0: നമ്മളിപ്പോൾ നിൽക്കുന്നത് നാലാമത്തെ ഗ്യാലറിയിലാണ്. ഈ ഗ്യാലറിയുടെ പേര് യുദ്ധവും സമാധാനവും. വളരെ മനോഹരമായ ഒരു ടൈറ്റിലാണ്, വ്യത്യസ്തമായ ഒരു ടൈറ്റിലാണ്. ഇവിടെയുള്ള താളിയോല രേഖകളിൽ കലാപങ്ങളെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ സമാധാന ഉടമ്പടികൾ, അങ്ങനെ നിരവധി യുദ്ധവും സമാധാനവും എന്ന ആ ഒരു തീമുമായി ബന്ധപ്പെട്ട ചരിത്ര രേഖകൾ ഇവിടെ കാണാം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന്.
1: നാടിന് ആളുനാശം, ധനനാശം, അനാഥത്വം, വസ്തുനാശം, സാമ്പത്തിക പ്രതിസന്ധി, ദാരിദ്ര്യം, യാതന എന്നിവ മാത്രമാണ് യുദ്ധം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത്. അതിനെപ്പറ്റിയൊക്കെയാണ് അതുകൊണ്ടുണ്ടായ ഓരോരോ പ്രശ്നങ്ങളും യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയും മറ്റും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളെപ്പറ്റിയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്.
0: അഞ്ചാമത്തെ ഗാലറിയാണ് വിദ്യാഭ്യാസം, ആരോഗ്യം, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് അല്ലെ.
1: തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത് മിഷണറിമാരുടെ വരവോടുകൂടിയാണ്. ലണ്ടൻ മിഷണറിമാര് ദക്ഷിണ തിരുവിതാംകൂറിലും ചർച്ച് മിഷണറിമാർ ഉത്തര തിരുവിതാംകൂറിലും സജീവമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിനുശേഷം പിന്നെ 1806 മൈലാടി എന്ന ഗ്രാമത്തിലാണ് റിംഗിൾ ടോബെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ തുടങ്ങുന്നത്. അങ്ങനെ ഈ സ്കൂളുകളെപ്പറ്റി 1864 ദിവാൻ സർ ടി മാധവ റാവു വെർണാക്കുലർ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ സ്കൂളുകൾ സ്ഥാപിച്ചു. അധ്യാപകർക്ക് പരിശീലനം നൽകുവാൻ നോർമൽ സ്കൂളുകൾ തുടങ്ങി. പിന്നെ പുസ്തക കമ്മിറ്റികൾ രൂപീകരിച്ചു. അതിന്റെ എല്ലാ രേഖകളുണ്ട് ഇവിടെ. പെൺ പള്ളിക്കൂടങ്ങൾ നിലവിൽ വന്നു. ഫൈൻ ആർട്സ് കോളേജിനെ പറ്റിയും പിന്നെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സെന്റർ, ലോ കോളേജ് എന്നിവയെല്ലാം തുടങ്ങി. കുറെ രേഖകൾ ഇവിടെ വരുന്നുണ്ട്.
0: ആ രേഖകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം എഡ്യൂക്കേഷൻ
1: പണ്ടുണ്ടായിരുന്നതും ഇപ്പൊ ഉണ്ടായ അതിലേക്കുള്ള ഒരു വരവായിരുന്നു ഇതെല്ലാം. അതെല്ലാമാണ് ദണ്ട് ഇപ്പൊ ഇവിടെ അപ്പീൽ കോർട്ടിൽ യോഡ്ര ടൈപ്പ് റൈറ്റർ വാങ്ങി. ഈ ടൈപ്പ് റൈറ്റർ വാങ്ങുന്നതിന് അന്ന് ചെലവായത് നോക്കിയാൽ 9450 രൂപയാണ്. അടുത്ത് നോക്കിയ മട്ടാഞ്ചേരിയിൽ പുതിയ സ്കൂൾ ഉണ്ടാക്കിയെന്നുള്ളതാണ്. ഈ മട്ടാഞ്ചേരിയിലെ സ്കൂള് പുതുതായിട്ട് പണിയുന്നതിന് 7275 രൂപയുള്ളൂ. ആ വ്യത്യാസം നോക്കെ. ഇതും 1877 രേഖയാ. പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കാൻ തിരുവിതാംകൂറിൽ സ്വാധീനാളാണ് എന്നെ തുടക്കം കുറിച്ചത്. ഇപ്പൊ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആർജിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സൌജന്യ ശിക്ഷണം നൽകാൻ മഹാരാജാവെ ഫ്രീ സ്കൂൾ സ്ഥാപിക്കുകയും നാഗർകോവിലിൽ നിന്നും മിസ്റ്റർ R.B. റോബർട്സിനെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിനെ അധ്യാപകനായി നിയമിക്കുകയും ചെയ്തു. അതാണ് ഈ രേഖ. ഈ വിദ്യാലയമാണ് പിന്നീട് യൂണിവേഴ്സിറ്റി കോളേജായിട്ട് മാറിയതെന്ന് കാണിക്കുന്നുണ്ട് ഈ രേഖ. ഈ സ്കൂളുകളുടെ കണക്ക് ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ട് ലൈബ്രറിക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് അവര് ർത്തിക്കൊണ്ട് വന്നതായിട്ട് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി വകയ്ക്ക് 1000 രൂപ ഇനാം നൽകണമെന്ന് ലൈബ്രറി സെക്രട്ടറി മിസ്റ്റർ റോബർട്ട് 1836 സെപ്റ്റംബർ 14 കത്തുമൂലം ആവശ്യപ്പെട്ടതനുസരിച്ച് ഹജൂർ ഖജനാവിൽ ആക്ടിംഗ് സ്രാപ്പ് കമ്മപ്പെരുമാ പിള്ളയുടെ പേർക്ക് നിനവ് നൽകി ആ വക രൂപ കൊടുക്കുവാൻ ഉത്തരവായി. അതാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. നക്ഷത്രമാളികയ്ക്ക് വിലാത്തിയിൽ നിന്നും, വിലാത്തി എന്ന് പറയുന്നത് തണ്ടത്താഴെ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലണ്ടാണ് വിലാത്തി. ആ വിലാത്തിയിൽ നിന്നും വരുത്തിയ കണ്ണാടി മുതലായ സാധനങ്ങൾക്ക് 27600 രൂപ. അതുപോലെ ശമ്പളം വർദ്ധിപ്പിച്ചതിനെ പറ്റിയുമാണ് ഈ രേഖ കാണിച്ചിരിക്കുന്നത്. ഇതിലെ തന്നെയാണ് ഹെൽത്തിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളിലൂടെ വരുന്നുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ. അപ്പൊ ഹെൽത്തിനകത്ത് പകർച്ചവ്യാധിയും യാത്രാ നിരോധനവും, നമ്മുടെ ഇപ്പോ കോവിഡ് വന്ന സമയത്ത് പിന്നെ വന്നിട്ടുള്ള യാത്രാ ബാൻ ഉണ്ടല്ലോ, ആ ട്രാവൽ ബാൻ വന്നിരുന്നു. ആ ട്രാവൽ ബാൻഡിന് സിമിലർ ആയിട്ടുള്ള കഥകളാണ് ഇതിനകത്ത് വരുന്നത്. കൊച്ചി, ആലങ്ങാട്, പറവൂർ എന്നിവിടങ്ങളിൽ പകർച്ചവ്യാധി മൂലം ആളപായം സംഭവിച്ചതിനാൽ കമ്പനിയിൽ നിന്നും ഡോക്ടർമാരെ വരുത്തിയാണ് രോഗികൾക്ക് മരുന്ന് നൽകിയത് ആ സമയത്ത്. അപ്പൊ ഈ പാണ്ഡ്യരാജ്യങ്ങളിൽ പിടിപെട്ട പകർച്ചവ്യാധി നിമിത്തം നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ ആ നാട്ടുകാരെ തടയുന്നതുകൊണ്ട് ആര്യങ്കാവ്, അച്ചൻകോവിൽ, ശബരിമല തുടങ്ങിയ ക്ഷേത്രങ്ങളിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട കച്ചവടക്കാർക്ക് യാത്രാ തടസ്സവും വരുമാന നഷ്ടവും ഉണ്ടാകുന്നു. പാണ്ഡ്യരാജ്യങ്ങളിൽ ഈ അസുഖം അത്രയും കടുപ്പമല്ലാത്തതിനാൽ യാത്രാ ബാൻ മാറ്റാനായിട്ട് ഈ ഉത്തരവ് പറയുന്നു.

0: പോകുന്നത് ആറാമത്തെ ഗാലറിയിലേക്കാണ്. സമ്പദ് വ്യവസ്ഥ എന്ന ഈ ഗാലറിയിൽ ഭൂമിയുടെ തരംതിരിക്കൽ, അതുപോലെ ഭൂനികുതി നിർണയം, കൈവശാവകാശ കൈമാറ്റ രേഖകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് കൂടുതലായിട്ട് ചോദിക്കാം.
1: കുറെ കാര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ ഇവിടെ കച്ചവടത്തിനായിട്ട് വന്ന വിദേശീയർ ഇന്ത്യ ആകെ പിടിച്ചെടുത്തതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോ കേരളത്തിന്റെ മണ്ണ് അത്രയ്ക്ക് നല്ലതാണ്, കൃഷിക്ക് വളരെ അനുയോജ്യമായതിനാല് അപ്പൊ നല്ലോണം കൃഷി ചെയ്യാൻ പറ്റും ഇവിടെ. അങ്ങനെ വന്നപ്പോൾ വിളകൾക്കും മറ്റുമായിട്ട് ഭൂമിക്കും പലതരം നികുതികൾ ഏർപ്പെടുത്തി. അതിനെപ്പറ്റി ഇതിനകത്ത് പറയുന്നുണ്ട്, എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്. ഈ നികുതികൾ എങ്ങനെയാ വന്നതെന്ന് വെച്ചാൽ, ആദ്യ കാലഘട്ടത്തിൽ കേട്ടെഴുത്തായിരുന്നു. കേട്ടെഴുത്തെന്ന് പറഞ്ഞ പണ്ട് നമ്മൾ കേട്ടെഴുത്ത് കേട്ടിട്ടുണ്ടല്ലോ. ഉടമസ്ഥൻ പറയുന്നതനുസരിച്ച് കേട്ടങ്ങ് എഴുതുക, അങ്ങനെയാണ് നികുതി നിശ്ചയിച്ചിരുന്നത്. പക്ഷേ 18-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഈ കേട്ടെഴുത്ത് മാറ്റിയിട്ട് കണ്ടെഴുത്തിലേക്ക് മാറ്റി എന്ന് പറഞ്ഞാല്, ഉദ്യോഗസ്ഥർ അവിടെ പോയി വിളവും ഭൂമിയും ഒക്കെ അളന്നിട്ട് ഇട്ടപ്പെടുത്തി നികുതി നിശ്ചയിക്കുന്ന രീതിയായി മാറി. അതാണ് കണ്ടെഴുത്ത്. അപ്പൊ കണ്ടെഴുത്ത് രേഖകളാണ് നിരവധി ഒഴുകുകൾ ഇവിടെ ഉണ്ട്. ഒഴുകിനെ പറ്റി പറയുകയാണെങ്കിൽ, മാർത്താണ്ഡവർമ്മയുടെ കാലത്താരംഭിച്ച് സ്വാതി തിരുനാളിന്റെ കാലം വരെ നടന്ന ഒരു പ്രവൃത്തിയാണ് ഈ ഭൂമിയുടെ അളവും അതിരുകളും ഒക്കെ തിട്ടപ്പെടുത്തിയിട്ട് അതിലുള്ള വൃക്ഷങ്ങൾക്കും മറ്റും കരം ചുമത്തിയിരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ട താളിയോല രേഖകളാണ് ഇത് കരം ചുമത്തിയിരുന്ന, അതിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ് ഒഴുകുകൾ.
0: ഇപ്പൊ നമ്മൾ ഒരുപാട് താളിയോലകൾ കണ്ടു, ഇവിടെ വലിയൊരു ശേഖരമാണല്ലോ. ഏകദേശം എത്ര താളിയോലകൾ ഇവിടെ ഉണ്ടാവും?
1: നമുക്ക് ശരിക്കും ഇവിടെ താളിയോല രേഖകൾ 1 കോടിയിലധികം താളിയോല രേഖകൾ ഇവിടെ തന്നെയുണ്ട്, വകുപ്പിൽ സൂക്ഷിക്കുന്നുണ്ട്. അതിൽ നിന്നൊരു 160 പ്രധാനപ്പെട്ട രേഖകൾ മാത്രമാണ് ഈ മ്യൂസിയത്തിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത്. ഇത് 7-ാമത്തെ ഗാലറിയാണ് നമ്മൾ ഇനിയിപ്പോ വന്ന് നിൽക്കുന്നത്. അത് ആർട്ട് ആൻഡ് കൾച്ചറാണ്. അപ്പോ കലയും സംസ്കാരവും, കലയെ നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാർ പ്രോത്സാഹിപ്പിച്ചതിനെ പറ്റിയും ഒക്കെ വിശദമായിട്ട് ഈ ഗാലറിയിൽ പറയുന്നുണ്ട്. പിന്നെ മ്യൂസിയം എന്ന് പറയുന്നത് തിരുവനന്തപുരം സെൻട്രൽ ആർക്കൈവ്സിനോട് ചേർന്നാണ്. അപ്പൊ ഈ സെൻട്രൽ ആർക്കൈവ്സിലെ തളിയോല രേഖാശേഖരത്തിൽ നിന്നും കണ്ടെത്തിയ ഏറ്റവും പഴക്കമുള്ള രേഖ 1249 ഈ ഗാലറിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ സ്വാതി തിരുനാളിന്റെ കലയെ പ്രോത്സാഹിപ്പിച്ചതിനെ പറ്റിയുള്ള സാമൂഹിക സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന ശ്രേഷ്ഠമായ കുറെ രേഖകൾ ഇതിനകത്തുണ്ട്.
2: ഇനി നമുക്കപ്പോ ആ രേഖകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലെ.
1: 13-ാം നൂറ്റാണ്ടിലെ ഒരു ചരിത്ര സംഭവം ഇതാണ് ഏറ്റവും പഴക്കമുള്ള രേഖ എന്ന് പറഞ്ഞത്. ഇപ്പൊ സെൻട്രൽ ആർക്കൈവ്സിൽ കണ്ടതിൽ ഏറ്റവും പഴക്കമുള്ള രേഖയാണ്. പാണ്ഡ്യ രാജാവായ കാശികണ്ഠ പരാക്രമ പാണ്ഡ്യൻ തെങ്കാശിയിൽ ക്ഷേത്രം പണിയുകയും ആ പ്രദേശത്ത് ജനങ്ങളെ പാർപ്പിക്കുകയും ചെയ്തതിന് ശേഷം തിരുവാങ്കൂർ മഹാരാജാവിന് മലയാംകുളം ഗ്രാമവും കൊട്ടാരക്കര മഹാരാജാവിന് ചെങ്കോട്ട കരകുടി കിളങ്കാട് ഗ്രാമവും കായംകുളം രാജാവിന് ചാമ്പൂർ വടകര ഗ്രാമവും ഇടമന പണ്ടാരത്തിലേക്ക് ആയക്കുടി അച്ഛൻ പുത്തൂർ ഗ്രാമവും എന്നിങ്ങനെ ചെങ്കോട്ടയിലുള്ള ഗ്രാമങ്ങൾ നൽകി ഈ രേഖ സൂചിപ്പിക്കുന്നുണ്ട്. ലഭ്യമായതിൽ വെച്ച് ഏറ്റവും പഴയ രേഖകള്.
2: നമ്മുടെ താളിയോലയില് പറയുന്നത്
1: പിയാത്തു തിത്തായി ഉമ്മയെ പറ്റിയാണ് എന്ന് പറഞ്ഞാല്, പിയാത്തു തിത്തായി ഉമ്മ പിന്നെ തൃശൂർ ദേവസ്വത്തില് തൃശൂർ പേരൂരപ്പന്റെ തിരുനാമ പേരാൽ പാട്ടയമായി എഴുതിയ ഒരു ഓലക്കരണം എന്ന് പറഞ്ഞ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് ഈ ഉമ്മ കുറച്ച് വസ്തു എഴുതി വെച്ചിരുന്നു. അവര് മതമൈത്രിയുടെ സാക്ഷ്യപ്പെടുത്തലാണ്, അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അപ്പൊ ആ കൈമോശം വന്ന സാധനം ആരുടെയെങ്കിലും കയ്യിൽ കിട്ടുവാണെങ്കിൽ അത് തൃശൂർ ദേവസ്വത്തിൽ തിരിച്ചേൽപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു രേഖയാണ് ഇത്. പിന്നെ കൊച്ചി കോവിലകത്ത് നാഴികമണി വാങ്ങിയതിനെ പറ്റിയുള്ളത്. ഈ അത്തച്ചമയത്തെ പറ്റി പറയുമ്പോൾ, കൊച്ചി രാജകുടുംബത്തിലെ ഒരു അദ്ദേഹം വന്നിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഇത് അത്തച്ചമയത്തെ കുറിച്ചുള്ള രേഖ കണ്ടോ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം അദ്ദേഹം അനുഭവിച്ച കാര്യമാണിത്. അന്നത്തെ ഇളമുറ തമ്പുരാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ അത്തച്ചമയം ഇത് എന്നോട് ഇങ്ങനെ വിവരിക്കുന്നുണ്ടായിരുന്നു, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഞാൻ അനുഭവിച്ചതാണ്, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോ അങ്ങനെയുള്ള 1928 അത്തച്ചമയത്തെ കുറിച്ചാണ് ഈ താളിയോലയിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ രംഗകലകളായ പാഠകം, രാമനാട്ടം ഇവയെ പറ്റി പറയുന്നുണ്ട്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ഉത്സവത്തിന് ആണ്ടിയാട്ടം അവതരിപ്പിക്കാൻ വന്നവരുടെ പേര് വിവരം അതിനകത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഓട്ടം തുള്ളല്, ഇതൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്.
2: ഈ താളിയോലയിൽ പറഞ്ഞിരിക്കുന്ന കായിക കലകളെ പറ്റിയാണ് അല്ലെ?
1: ഇത് കായിക കലകൾ കണ്ട മോഹിനിയാട്ടക്കാർക്ക് പരിശീലനം നൽകിയത്, സ്വാതി തിരുനാൾ കലകളെ പ്രോത്സാഹിപ്പിച്ചതിനെ പറ്റി, ഭരതനാട്യം, അലാവുദ്ദീൻ എന്ന സംഗീതജ്ഞന് അന്ന് സമ്മാനം നൽകിയത്. സംഗീതം പ്രോത്സാഹിപ്പിക്കാൻ ഒരിക്കലും ഉപേക്ഷ വിചാരിക്കാത്ത ഭരണാധികാരിയാണല്ലോ. ഉത്തരേന്ത്യൻ സംഗീത ഉപകരണത്തെയും പ്രോത്സാഹിപ്പിച്ചതായിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്. സ്വരബത്ത് വായിക്കുന്ന അലാവുദ്ദീൻ തിരുവിതാംകൂറിലെത്തിയപ്പോൾ ആ കലാകാരനെ സ്വീകരിക്കുകയും മാസശമ്പളം നൽകി തിരുവിതാംകൂറിൽ നിലനിർത്തുകയും ചെയ്തതിന്റെ രേഖയാണ് ഇത് കാണിച്ചിരിക്കുന്നത്.
0: ഇനി നമ്മൾ കാണുന്നത് താളിയോലകളിലെ ചിത്രങ്ങളെ കുറിച്ചാണ്.
1: ഇതിനകത്ത് നോക്കിയാൽ കാളിയമർദ്ദനം കാണാം, കുരുക്ഷേത്രത്തില് അർജുൻ, ബ്രഹ്മാവ് തുടങ്ങിയ പല ചിത്രങ്ങൾ നമുക്ക് ഇതേണ്ട നോക്കി താളിയോലയില് ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും.
0: അപ്പൊ നമ്മൾ ഈ കണ്ട ഏഴാമത്തെ ഗാലറി, കലയും സംസ്കാരവും എന്നുള്ള ഈ ഗാലറിയില് താളിയോലകളിലെ അക്ഷരങ്ങളെ മാത്രമല്ല ചിത്രങ്ങളെയും കൂടി നമുക്ക് കാണാൻ പറ്റിയ ഒരു ഗാലറിയാണിത്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗാലറി.

0: ഈ താളിയോല രേഖാ മ്യൂസിയത്തിലെ ഏറ്റവും അവസാനത്തെ ഗാലറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് 8-ാമത്തെ ഗാലറിയാണ്. ഇതിൽ കൊടുത്തിരിക്കുന്നത് മതിലകം രേഖകളാണ്. അതായത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള രേഖകളും ഉത്സവത്തെക്കുറിച്ചും തൃപ്പടിദാനത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന രേഖകളാണ് ഈ ഗാലറിയിൽ വെച്ചിട്ടുള്ളത്. നമുക്ക് ആ വിവരങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാം.
1: ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗാലറിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട മതിലകം രേഖകള്. ഏറ്റവും കൂടുതൽ ഓളിയമുള്ള രേഖകളാണ്. ഇവയിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏതാനും രേഖയാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ടതാണ്, കാരണം ക്ഷേത്ര നിർമ്മാണം, തൃപ്പടിദാനം, അവിടുത്തെ ഉത്സവങ്ങൾ, അതിനെപ്പറ്റിയൊക്കെയാണ് ഈ ഗാലറിയിൽ പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 3500 രേഖകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തൃപ്പടിദാനം. 1750 രേഖ. കൊല്ലവർഷം 925 മകരമഞ്ചിന് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജ്യം മുഴുവൻ ശ്രീ പത്മനാഭന് സമർപ്പിച്ചുകൊണ്ട് ശ്രീ പത്മനാഭന്റെ എളിയദാസനായി രാജ്യഭരണം നടത്തി, തുടർന്ന് രാജ്യം മുഴുവൻ ശ്രീ പണ്ഡാരവകയായി തിരുവിതാംകൂർ രാജ്യം തൃപ്പടിദാനമായി നൽകിയതിലൂടെ തോവാളക്കോട്ടയ്ക്ക് പടിഞ്ഞാറ് കവണാറ്റിനു കിഴക്കുള്ള ഈ രാജ്യത്തിനകത്തുള്ള വസ്തു കൃത്യങ്ങളും സ്ഥാനമാനങ്ങളും സർവ്വസമർപ്പണമായി ശ്രീ പത്മനാഭന് സമർപ്പിച്ച രേഖയുടെ പകർപ്പാണ്. അൽപ്പശി ഉത്സവത്തിന് നൽകിയ അനുജ്ഞയാണ് ഈ രേഖയുടെ ഉള്ളടക്കം. എട്ടരയോഗത്തിന്റെ അനുജ്ഞ വേണം എന്ന് പറഞ്ഞാൽ ഉത്തരവ് വേണം, അതിനെപ്പറ്റിയുള്ള രേഖയാണ്. സ്വതിരുന്നാൾ നിർവഹിച്ച പള്ളിവേട്ടയും ആറാട്ടിനെ പറ്റിയാണ്. പിന്നെ ഈ മുറജപം നടത്തുമല്ലോ ആണ്ടില്, 1063 ആണ്ടിലെ മുറജപത്തെ പറ്റി സംബന്ധിച്ച രേഖയായത്. ഒറ്റക്കൽ മണ്ഡപം പണിതതിന്റെ ഒരു രേഖയാണിത്. ക്ഷേത്രം പുനർനിർമ്മാണം, പിന്നെ ക്ഷേത്രാഭരണങ്ങള് ഉപയോഗിച്ചു കഴിഞ്ഞിട്ട് അത് തിരിച്ചു കൊടുത്ത് കണക്കുകൾ എട്ടരയോഗത്തിൽ ഏൽപ്പിക്കുന്ന കണക്ക്. പത്മനാഭ കൊടിമരത്തിന്റെ കാക്കച്ചി മലയിൽ നിന്നും തേക്കിൻതടി കടൽ വഴി കൊണ്ടുവരുന്നതാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റും കോട്ടകൊത്തളങ്ങൾ നിർമ്മിച്ചത്. ഇത്രയുമാണ് ഈ മതിലകത്തിൽ പറഞ്ഞിരിക്കുന്നത്.
2: അതുകൊണ്ട് നമ്മുടെ ഈ ഗാലറികൾ ഒരു വിധത്തിൽ നമ്മൾ ചരിത്രത്തിലൂടെ ഒരു വലിയ സഞ്ചാരം തന്നെ നടത്തി തിരികെ വന്ന
1: തരത്തിലുള്ളത്. എഡ്യൂക്കേഷൻ്റെതുണ്ട്, ഹെൽത്തിൻ്റെതുണ്ട്, എല്ലാം പല തരത്തിലുള്ള പഴയ രേഖകളും പഴയകാല കാര്യങ്ങളെ പറ്റിയും നമ്മൾ കടന്നു പോകുമ്പോൾ വേറൊരു അനുഭവം തന്നെയാണ് ഇതിനകത്ത് പോകുമ്പോൾ.
2: മ്യൂസിയത്തിന്റെ സമയം ഞാനതൊന്ന് പറയാം.
1: 10:30 മുതൽ 5 വരെയാണ് സമയം. പിന്നെ ഫീസ് ഇതുവരെ ആയിട്ടില്ല, ഫീസ് ഉടനെ തന്നെ ആകും. അതിനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
2: ഇവിടെ കൂടുതലായിട്ടും സ്കൂളിൽ നിന്ന് കുട്ടികളാണ്, ആരാണ് കൂടുതലും റിസർച്ച് ചെയ്യുന്നവരാണോ, എങ്ങനെയുള്ള ഒരു ടൂറിസ്റ്റുകളാണ് ഇവിടേക്ക് വരുന്നത്?
1: ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഓഫീസ് ഇതിനോട് ചേർന്ന് തന്നെ ഉണ്ടല്ലോ, സെൻട്രൽ ആർക്കൈവ്സ് എന്ന് പറയുന്നത്. അവിടെ വരുന്നത് ഈ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടുവരുന്ന റിസർച്ച് സ്കോളേഴ്സ് ഒരുപാട് പേര് വരാറുണ്ട്. ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇഷ്ടമുള്ള ഒരുപാട് പേര് വരുന്നുണ്ട്. സ്കൂൾ കുട്ടികൾ വരുന്നുണ്ട്, ഫോറിനേഴ്സ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതുമല്ല, അവര് വന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക എന്നല്ല, അവരത്രയും ഇൻട്രസ്റ്റിൽ കണ്ടിട്ട് നമ്മുടെ ചരിത്രങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. നമ്മളത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത്രയും ഇൻട്രസ്റ്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും.
2: എന്താണെങ്കിലും ഈ തിരുവനന്തപുരം നഗരത്തിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു മ്യൂസിയമാണ് ഈ താളിയോല രേഖാ മ്യൂസിയം. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച മാഡത്തിന് പ്രത്യേകം നന്ദിയായിരിക്കും. താങ്ക് യു.
0: ഭാവി തലമുറയ്ക്കായി കരുതി വെക്കുന്ന ഈ അറിവിന്റെ ശേഖരം ഒക്കെ കണ്ട് പഴയ കാലത്തിലൂടെ ഒന്ന് പോയി വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് അജ്ഞാതവും അനന്തവുമായ ആ അറിവിന്റെ കടലിൽ നിന്ന് ഒരു കുമ്പിൾ മാത്രമേ ഞങ്ങൾക്ക് കോരി നൽകാനാകുന്നുള്ളൂ എന്നതാണ്. വാക്കും വരകളും കൊണ്ട് തീർക്കുന്ന ഓരോ താളും ഹൃദയത്തിൽ വിസ്മയങ്ങൾ കോറിയിടുന്നു. പഴക്കവും തഴക്കവും വന്ന താളിയോലകളിൽ നിറഞ്ഞു നിൽക്കുന്ന അക്ഷര തെളിച്ചം. ഈ അക്ഷര വെളിച്ചം തേടി ഓരോ സഞ്ചാരിയും കടന്നു വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ഗതകാല സ്മരണകളുടെ പടിയിറങ്ങുന്നു.

0: സഞ്ചാരി റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് സ്കൂൾ തുറപ്പിന് മുന്നോടിയായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സന്ദേശം നൽകുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ അരുൺ ബി നായർ.
2: ജൂൺ ആദ്യം നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ തുറന്ന് പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്. രണ്ടു മാസം നീണ്ടു നിന്ന കഠിനമായ വേനൽക്കാലത്തിന് ശേഷം മഴയൊക്കെ പെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്?

0: പുതിയ വർഷത്തിലെ അധ്യയനം മനോഹരമാക്കാനും വിദ്യാലയ ജീവിതം ആഹ്ലാദകരമാക്കാനും എന്തൊക്കെ കാര്യങ്ങളാണ് നാം പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടുള്ളത്? മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെയധികം ഉയർന്ന താപനിലയാണ് കഴിഞ്ഞ 2 മാസമായി നമ്മുടെ നാട്ടിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പകൽ സമയം 11 തൊട്ട് 3 വരെ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത് എന്ന് മുന്നറിയിപ്പുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായ കാലഘട്ടമാണ്. ഈ ഒരു സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയ പല ആളുകൾക്കും സൂര്യാഘാതം പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. സ്വാഭാവികമായും വേനൽ അവധിക്കാലം കുട്ടികൾക്ക് പുറത്തിറങ്ങി കളിക്കാനുള്ള ഒരു സമയമാണ്. പക്ഷേ ഇത്തരം മുൻകരുതൽ നിർദ്ദേശങ്ങൾ മൂലം തന്നെ പകൽ സമയത്ത് പുറത്തേക്കിറങ്ങി കളിക്കാനുള്ള അവസരം കഴിഞ്ഞ കുറച്ചു നാളായിട്ട് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി അവർക്കുള്ള മറ്റൊരു വിനോദം മൊബൈൽ ഫോൺ പോലെയുള്ള, ഐപാഡ് പോലെയുള്ള, ടാബ്ലറ്റ് പോലെയുള്ള ദൃശ്യമാധ്യമങ്ങൾക്ക് മുൻപിൽ ഇരിക്കുക എന്നുള്ളതാണ്. പല കുട്ടികളും ചെറിയ പ്രായത്തിൽ കാർട്ടൂണുകൾ കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളാണെങ്കിൽ ഓൺലൈൻ ഗെയിമുകൾ പോലെയുള്ള സംഗതികൾക്ക് അടിമപ്പെടുന്ന ഒരു അവസ്ഥയും വന്നു. അവധിക്കാലം ആയതുകൊണ്ട് തന്നെ പഠിക്കാനൊന്നുമില്ലല്ലോ, കുട്ടികൾ ഗെയിമുകൾ കളിച്ചോട്ടെ എന്ന് കരുതി മാതാപിതാക്കളും ഇത് അവഗണിച്ചു കളയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ മാതാപിതാക്കൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ ഡിജിറ്റൽ അടിമത്തത്തിലേക്ക് പോയ കുട്ടികളെ അതിൽ നിന്ന് മടക്കി കൊണ്ടുവരിക എന്ന ശ്രമകരമായ ജോലിയാണ്. ഇതിനെക്കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഈ ഡിജിറ്റൽ അടിമത്തം അപകടമാകുന്നു എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുണ്ട്. അമിതമായ ഡിജിറ്റൽ ഉപയോഗത്തിന്റെ അപകടങ്ങൾ 2025ലെയും 2026ലെയും ദേശീയ എക്കണോമിക് സർവേ തന്നെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ദീർഘനേരം ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടികളിൽ 4 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഒന്നാമതായി, അവർ ഒരു സാമൂഹിക വിച്ഛേദനത്തിലേക്ക് അഥവാ സോഷ്യൽ ഡിസ്കണക്ഷനിലേക്ക് പോകുന്നു. മറ്റു വ്യക്തികളുമായി ഇടപെടാനും ആശയവിനിമയം നടത്താനും അവരുടെ വൈകാരിക അവസ്ഥ മനസ്സിലാക്കി പെരുമാറാനുമുള്ള അനുതാപം അഥവാ എംപതി എന്ന ഗുണവിശേഷം അവരിൽ കുറയുന്നു. സ്വന്തം വികാരങ്ങളെ കൃത്യമായ അളവിൽ, കൃത്യമായ സന്ദർഭങ്ങളിൽ, കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള വൈകാരിക ബുദ്ധിയും സമൂഹത്തിൽ തന്റെ പങ്കെന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് പെരുമാറാനുള്ള സാമൂഹിക ബുദ്ധിയും ഒക്കെ ഇത്തരം കുട്ടികളിൽ കുറഞ്ഞു വരുന്നതായി കാണപ്പെടുന്നു. 2-ാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ഡിജിറ്റൽ അടിമത്തം കുട്ടികളുടെ ഉറക്കത്തിന്റെ താളം തെറ്റിക്കുന്നതാണ്. പലപ്പോഴും രാത്രി വളരെ വൈകിയുള്ള ഡിജിറ്റൽ ഉപയോഗം ഉറക്കം വരുന്നത് വൈകുന്ന സാഹചര്യത്തിന് കാരണമാകുന്നു. കൗമാരപ്രായക്കാരായ കുട്ടികൾ പലപ്പോഴും അവധിക്കാലത്ത് ശരാശരി പുലർച്ചെ 3 മണി തൊട്ട് 4 മണി വരെയുള്ള സമയം വരെ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതായി ചില പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം അവർ കിടന്നുറങ്ങുമ്പോൾ ഉച്ചയടുപ്പിച്ചായിരിക്കും ഉറക്കമുണരുന്നത്. മാതാപിതാക്കൾക്കും ഇത് സൗകര്യമുള്ള ഒരു കാര്യമാണ്. കാരണം രാവിലെ തിളച്ച വെയിലുള്ള സമയത്ത് കുട്ടികൾ പുറത്തു പോകുന്നത് ഒഴിവാക്കാൻ ഒരു നല്ല മാർഗമായി അവരിതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. പക്ഷേ ഇതുമൂലം ഉറക്കത്തിന്റെ താളക്രമം തെറ്റുന്നു എന്നുള്ളതാണ് പ്രശ്നം. സ്കൂൾ തുറന്നതിന് ശേഷവും ഈ ഡിജിറ്റൽ ഉപയോഗം 3 മണിവരെയും 4 മണിവരെയും ഒക്കെ നീണ്ടു നിൽക്കുകയും എന്നാൽ രാവിലെ ഒരു 7-7.5 മണിയാകുന്നതോടുകൂടി സ്കൂളിൽ പോകേണ്ട സാഹചര്യം സംജാതമാവുകയും ചെയ്യുന്നു. ഇത് കുട്ടികളുടെ ഉറക്കത്തിന്റെ ദൈർഘ്യവും ഗുണനിലവാരവും കുറയ്ക്കുന്നു. തുടർച്ചയായി 7 മണിക്കൂറെങ്കിലും ഉറങ്ങാതെ വരുന്ന സാഹചര്യം, പകൽ സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ തലച്ചോറിൽ കൃത്യമായി അടുക്കി വെക്കുന്ന ഓർമ്മകളുടെ സ്ഥാപനം അഥവാ കൺസോളിഡേഷൻ ഓഫ് മെമ്മറി എന്ന പ്രക്രിയയ്ക്ക് തടസ്സമാകുന്നു. ഇത് പഠന പിന്നാക്കാവസ്ഥയ്ക്കും ഓർമ്മക്കുറവിനും വഴിതെളിക്കുന്നു. ആവശ്യത്തിന് ഉറക്കം കിട്ടാതെ വരുന്ന കുട്ടികളിൽ അമിത വൈകാരിക പ്രകടനങ്ങളും സാധാരണയായിട്ട് കണ്ടുവരുന്നു. അമിത ദേഷ്യം, അക്രമ സ്വഭാവം, പെട്ടെന്ന് സങ്കടം വരിക, അമിത ഉത്കണ്ഠ തുടങ്ങിയവയൊക്കെ ഇവരിൽ പ്രകടമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. 3-ാമത്തെ പ്രധാനപ്പെട്ട സംഗതി, ദൃശ്യമാധ്യമങ്ങളിലൂടെ വളരെ ചടുലമായ ദൃശ്യവിന്യാസങ്ങൾ വരുന്ന ഓൺലൈൻ ഗെയിമുകളോ കാർട്ടൂണുകളോ ഷോർട്സോ റീൽസോ ഒക്കെ ആയിരിക്കും ഈ കുട്ടികൾ കൂടുതൽ നേരം കാണുന്നത്. അതിവേഗത്തിലുള്ള ഇത്തരം സംവേദനങ്ങളുമായി നമ്മുടെ തലച്ചോർ പൂർണ്ണമായും പൊരുത്തപ്പെട്ട് കഴിയുമ്പോൾ അതേ വേഗത ഇല്ലാത്ത മറ്റ് സംവേദനങ്ങളുമായി പൊരുത്തപ്പെടാൻ തലച്ചോറിന് ബുദ്ധിമുട്ട് വരുന്നു. സ്കൂളിൽ വളരെ മന്ദഗതിയിലുള്ള അധ്യാപകരുടെ അധ്യാപന രീതിയുമായി ഒട്ടും പൊരുത്തപ്പെടാൻ ഈ കുട്ടികൾക്ക് കഴിയാതെ വരുന്നു. അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയാത്ത സാഹചര്യം സംജാതമാകുന്നു. ക്ലാസ്സിൽ ശ്രദ്ധക്കുറവും പിരിപിരിപ്പും ഒക്കെ ഇതുമൂലം പ്രകടമാകുന്നൊരു അവസ്ഥ വരും. രാത്രിയിലെ ഉറക്കം തൃപ്തികരമല്ലാത്തതിനാൽ ക്ലാസ് നടക്കുമ്പോൾ സ്കൂളിലിരുന്ന് ഉറങ്ങുന്ന സാഹചര്യം പോലും ചില കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. അമിതമായ ഈ ഡിജിറ്റൽ ഉപയോഗം ഒരു അടിമത്തമായി മാറുന്ന സാഹചര്യവും ചില കുട്ടികളിലെങ്കിലും കണ്ടുവരുന്നുണ്ട്. ദിവസേന 6 മണിക്കൂറിൽ കൂടുതൽ ഈ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗം തുടരുന്നു. എന്തെങ്കിലും കാരണവശാൽ ഈ ഡിജിറ്റൽ ഉപകരണം ഒരു ദിവസം ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ, അത് കറണ്ട് ഇല്ലെങ്കിലോ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലെങ്കിലോ മാതാപിതാക്കൾ മൊബൈൽ നൽകുന്നില്ലെങ്കിലോ എന്ത് കാരണം കൊണ്ടോ ആകട്ടെ, കഠിനമായ അസ്വസ്ഥതകൾ ഇവർക്കുണ്ടാകും. ഉറക്കമില്ലായ്മ, അമിത ദേഷ്യം, കഠിനമായ സങ്കടം എന്നിവ തൊട്ട് ആത്മഹത്യാ പ്രവണത വരെ ഈ ഡിജിറ്റൽ അടിമത്തം പുലർത്തുന്ന കുട്ടികളിൽ അതിന്റെ പിൻവാങ്ങൽ ലക്ഷണങ്ങളുടെ ഭാഗമായി ഉണ്ടാകാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കുട്ടികളെ വ്യക്തമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി സ്കൂള് തുടങ്ങുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആരോഗ്യകരമായ ദൃശ്യമാധ്യമ സമയം നിശ്ചയിച്ച് ഉറപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. 2 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് ഒരു ദൃശ്യമാധ്യമവും നൽകിയിട്ട് കാര്യമില്ല. അവർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ പോലും ദൃശ്യമാധ്യമങ്ങൾ കാണിക്കാൻ പാടില്ല എന്നതാണ് സത്യം. 2 തൊട്ട് 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഒരു ദിവസം 1/2 മണിക്കൂറാണ് പരമാവധി ആരോഗ്യകരമായ ദൃശ്യമാധ്യമ സമയം. 3 മുതൽ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പരമാവധി ദിവസേന 1 മണിക്കൂറും 6 വയസ്സ് തൊട്ട് 18 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഒരു ദിവസം പരമാവധി 2 മണിക്കൂറുമാണ് അനുവദനീയമായ ദൃശ്യമാധ്യമ സമയം. ഈ പരമാവധി അനുവദനീയ ദൃശ്യമാധ്യമ സമയത്തിന്റെ 50% താഴെ മാത്രമായിരിക്കണം ചടുലമായ ദൃശ്യവിന്യാസങ്ങൾ ഉൾപ്പെടുന്ന കാർട്ടൂണുകളും ഓൺലൈൻ ഗെയിമുകളും ഉണ്ടാകേണ്ടത് എന്നതും കുട്ടികളെ ബോധ്യപ്പെടുത്താം. അമിതമായ ഡിജിറ്റൽ ഉപയോഗം എങ്ങനെ അവരുടെ തലച്ചോറിന് കേടുവരുത്തുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതോടുകൂടി സ്കൂൾ തുറന്ന ആദ്യ ദിവസം തൊട്ട് തന്നെ നിശ്ചിതമായ ഒരു സമയത്ത് മാത്രം മൊബൈൽ അടക്കമുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിക്കാം. അത് കുട്ടികളുടെ സൗകര്യം കൂടെ ചോദിച്ച ശേഷം ഏത് സമയത്ത് വേണം എന്ന് തീരുമാനിക്കാം. ആ സമയത്ത് മാത്രം മൊബൈൽ അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങൾ കുട്ടികൾക്ക് നൽകുന്നതായിരിക്കും ആരോഗ്യകരം. സ്കൂൾ തുറക്കുന്ന സമയം പലപ്പോഴും വലിയ തോതിലുള്ള മഴ പെയ്യാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടെയാണ്. മഴക്കാലം പലവിധമുള്ള പനികൾ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളൊരു കാലം കൂടെയാണ്. ഇതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പകർച്ചവ്യാധികൾ വരാതെ അവരെ ബോധവൽക്കരിക്കേണ്ടതും പ്രധാനമാണ്. തീർച്ചയായിട്ടും അവധിക്കാലത്ത് സൂര്യപ്രകാശമൊക്കെ കൊണ്ട് ഓടിക്കളിച്ച കുട്ടികൾക്ക് ശരീരത്തിലെ വൈറ്റമിൻ ഡിയുടെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട്. സ്കൂൾ തുറന്നതിന് ശേഷവും ദിവസേന 1 മണിക്കൂർ നേരമെങ്കിലും സൂര്യപ്രകാശം കൊണ്ട് കളിക്കാനുള്ള സമയം നാം ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. തീവ്രമായ മഴയുള്ള ദിവസങ്ങളിൽ ഇത് സാധ്യമാകാതെ വരാമെങ്കിലും മഴ ശമിച്ചതിന് ശേഷം വൈകുന്നേരം 1 മണിക്കൂർ നേരമെങ്കിലും ശരീരം നന്നായി വിയർക്കുന്ന തരത്തിലുള്ള കായിക വ്യായാമങ്ങളിൽ ഏർപ്പെടാൻ കൊച്ചുകുട്ടികൾ തൊട്ട് കൗമാരപ്രായക്കാർ വരെയുള്ള ആളുകളെ മാതാപിതാക്കൾ നിർബന്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനോടൊപ്പം തന്നെ വീട്ടിനടുത്തുള്ള മാലിന്യങ്ങൾ കൃത്യമായി നിർമാർജനം ചെയ്യാനും പരിസര ശുചീകരണം കൃത്യമായി ഉറപ്പുവരുത്താനും നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഡെങ്കിപ്പനി പടർത്തുന്ന കൊതുകുകൾ മുട്ടയിട്ട് കൂത്താടികൾ വിരിയാനും ഇതിന്റെ ഫലമായി കൊതുകുകളിലൂടെ ഡെങ്കിപ്പനി പടരാനുമുള്ള സാധ്യത കൂടുതലാണ്. ഡെങ്കിപ്പനി പോലെ തന്നെ പ്രശ്നമാകുന്ന പലതരത്തിലുള്ള മറ്റ് പനികളും ഈ കാലഘട്ടത്തിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. ചിക്കൻ ഗുനിയ പോലെയുള്ള പകർച്ചപ്പനികൾ തൊട്ട് വൈറൽ പനികൾ വരെ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി ഉണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തി ശുചിത്വം കൃത്യമായി പാലിക്കാൻ കുട്ടികളെ ബോധവൽക്കരിച്ചിട്ട് വേണം സ്കൂളിലേക്ക് വിടാൻ. മറ്റു കുട്ടികളോടൊപ്പം കളിക്കുകയോ ഹസ്തദാനം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ സോപ്പ് കൊണ്ട് കൈകൾ കഴുകിയ ശേഷം മാത്രം സ്വന്തം മുഖത്ത് തൊടുക എന്നത് കുട്ടികളെ ബോധ്യപ്പെടുത്തണം. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശേഷവും കൈകൾ വൃത്തിയായി കഴുകാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം. ആവശ്യമില്ലാതെ കൂട്ടം കൂടി തിരക്കുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് എയർ കണ്ടീഷൻ പ്രവർത്തിക്കുന്ന മുറികൾക്കുള്ളിൽ കൂട്ടം കൂടി നിൽക്കുന്നത് ഒഴിവാക്കാൻ കഴിയുന്നത്ര കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. ഇതിനോടൊപ്പം പഠനം എങ്ങനെ ആസ്വാദ്യകരമാക്കാം എന്നതിനെ കുറിച്ചും കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. പല മാതാപിതാക്കളും സ്കൂൾ തുടങ്ങുന്നതിന് 2 ആഴ്ചകൾ മുൻപ് തന്നെ സ്കൂൾ തുറക്കുന്നു എന്ന കാര്യം കുട്ടികളെ ഭീഷണിപ്പെടുത്താനുള്ള ഒരു ആയുധമായി ഉപയോഗിക്കുന്നതായി കണ്ടുവരുന്നു. ജൂൺ 1 മുതൽ സ്കൂൾ തുറക്കുകയാണ്, ഇനി നിന്റെ കളിയൊന്നും നടക്കില്ല, ഇനി നിനക്ക് കളിക്കാൻ പോകാൻ പറ്റില്ല, ഇനി നിന്റെ ഒരു വിളച്ചിലും നടക്കില്ല, ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വഴി ഈ സ്കൂൾ ജീവിതം എന്നത് ഒരു ജയിൽ ജീവിതത്തിന് സമാനമായ പാരതന്ത്രത്തിന്റെ കാരണമാണ് എന്ന മട്ടിൽ കുട്ടികളെ ഭയപ്പെടുത്തുന്നത് ആരോഗ്യകരമല്ല. മറിച്ച് സ്കൂൾ തുറക്കുമ്പോൾ കൂട്ടുകാരെ കാണാനും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ കളികൾ കളിക്കാനുമുള്ള സന്തോഷകരമായ ഒരു അവസരം തെളിഞ്ഞു വരികയാണ് ചെയ്യുന്നത് എന്ന മട്ടിൽ അവരെ പ്രോത്സാഹിപ്പിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. സ്കൂളിൽ വിടുന്ന ആദ്യ ദിവസം തൊട്ട് തന്നെ രാവിലെയും വൈകുന്നേരവും ട്യൂഷനുകൾക്ക് കുട്ടികളെ വിട്ട് അവർക്ക് സൂര്യപ്രകാശം കൊള്ളാൻ അവസരമില്ലാത്ത ഒരു സാഹചര്യം ചില മാതാപിതാക്കളെങ്കിലും സൃഷ്ടിക്കാറുണ്ട്. ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേ അറ്റം അനാരോഗ്യകരമാണ്. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ വീട്ടിൽ നിന്ന് പോവുകയും രാത്രി സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മാത്രം ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യുന്ന കുട്ടികളിൽ ഒരുപാട് ശാരീരിക മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് എന്തെങ്കിലും പഠന പിന്നാക്കാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രം ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിൽ മാത്രം പ്രത്യേക പരിശീലനം നൽകുകയും അല്ലാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വതന്ത്രമായി കളിക്കാനും സൂര്യപ്രകാശം കൊള്ളാനും അവരുടെ ഇഷ്ട കാര്യങ്ങൾ ആവശ്യാനുസരണം പരീക്ഷണം നടത്താനുമുള്ള ഒരു അവസരമാണ് നാം ഒരുക്കി കൊടുക്കേണ്ടത്. സ്കൂളിൽ കുട്ടികൾ പോകുന്ന ആദ്യ ദിനം തൊട്ട് തന്നെ വൈകിട്ട് കുട്ടി മടങ്ങിയെത്തിക്കഴിഞ്ഞാൽ അന്ന് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് കുട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കാൻ നാം സമയം കണ്ടെത്തണം. ഒരു അരമണിക്കൂർ സമയമെങ്കിലും ക്വാളിറ്റി ടൈം കുട്ടികളോടൊപ്പം ചെലവിടാൻ മാതാപിതാക്കൾ നിശ്ചയമായും തയ്യാറായി പറ്റൂ. ഇതിലൂടെ കുട്ടികളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. എന്തെങ്കിലും തരത്തിലുള്ള അനാരോഗ്യകരമായ സ്വാധീനങ്ങൾ സംഭവിച്ചാൽ തുടക്കത്തിലെ തിരിച്ചറിഞ്ഞ് ഫലപ്രദമായി ഇടപെടാൻ ഇതുവഴി നമുക്ക് സാധിക്കും. ഇതിനോടൊപ്പം തന്നെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കായിക വ്യായാമങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ചും കുട്ടികളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ദിവസേന ഒരു മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കൊണ്ട് കായിക വ്യായാമം ചെയ്യുന്ന കുട്ടികളുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന രാസവസ്തു കൂടുതലായിരിക്കും. അത് അവരുടെ ശ്രദ്ധയും ഏകാഗ്രതയും മെച്ചപ്പെടുത്തും. ഇത്തരം കുട്ടികളുടെ തലച്ചോറിൽ എൻഡോർഫിൻസ് എന്ന രാസവസ്തുക്കൾ കൂടുന്നത് മൂലം അവർ കൂടുതൽ സന്തുഷ്ടരായിരിക്കും. ചെറിയ വിഷമങ്ങളൊന്നും അവരെ തളർത്തുകയില്ല. ഇത്തരം കുട്ടികളുടെ തലച്ചോറിലേക്കുള്ള രക്തഓട്ടം കൂടുന്നത് മൂലം അവർ കൂടുതൽ ഊർജസ്വലരായിരിക്കും. സർവോപരി സൂര്യപ്രകാശം കൊള്ളുന്നത് മൂലം വൈറ്റമിൻ ഡി രക്തത്തിൽ കൂടുക വഴി അവരുടെ രോഗപ്രതിരോധ ശേഷിയും വിജ്ഞാന വിശകലന ശേഷിയും മെച്ചമായിരിക്കും. കൗമാരത്തിലേക്ക് കടക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പലവിധമായ വ്യത്യസ്ത പ്രശ്നങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകാം. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സൗഹൃദങ്ങളും വ്യക്തിബന്ധങ്ങളും എന്തൊക്കെയാണ് എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കണം. കുട്ടികളുടെ കൂട്ടുകാരെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുകയും ഈ കൂട്ടുകാരുടെ മാതാപിതാക്കളുമായി ഒരു സൗഹൃദം പുലർത്തുകയും ചെയ്യുക വഴി ഈ കുട്ടികളുടെ സുഹൃത് സംഘത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചാൽ തുടക്കത്തിൽ തന്നെ നമുക്ക് തിരിച്ചറിഞ്ഞ് ഇടപെടാൻ സാധിക്കും. കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന സംശയങ്ങളും അവരുടെ ആകുലതകളും തുറന്ന് ചർച്ച ചെയ്യാനുള്ള വേദിയായി കുടുംബങ്ങൾ മാറേണ്ടതുണ്ട്. എന്ത് വിഷയവും തുറന്ന് ചോദിക്കാനുള്ള അവസരം വീട്ടിൽ ഒരുക്കേണ്ടതുമുണ്ട്. ഇതിലൂടെ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഫലപ്രദമായി സംരക്ഷിച്ചുകൊണ്ട് പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് നമുക്ക് ചുവടുകൾ വയ്ക്കാം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: സമയം 4 മണി.

0: ചേക്കവർ എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. രചന അനിൽ പനച്ചൂരാൻ, സംഗീതം രാഹുൽ രാജ്.
1: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
0: വിജയ് യേശുദാസ് തുളസി യതീന്ദ്രനോടൊപ്പം പാടിയ ഗാനം. രചന അനിൽ പനച്ചൂരാൻ, സംഗീതം രതീഷ് വേഗ. ചിത്രം കോക്ടെയിൽ.

0: ഷെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
2: എം ജയചന്ദ്രൻ സംഗീതം നൽകിയ മറ്റൊരു ഗാനം, പാടിയത് കാർത്തിക്കും ശ്വേതയും. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ചിത്രം ഫോർ ഫ്രണ്ട്സ്.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ 1 ചോയ്സ്.

0: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: കൈതപുരം ദാമോദരൻ നമ്പൂതിരി രചന നിർവഹിച്ച മറ്റൊരു ഗാനം, പാടിയത് അഫ്സൽ, സംഗീതം നൽകിയത് ബേണി ഇഗ്നീഷ്യസ്, ചിത്രം കാര്യസ്ഥൻ.

0: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ
1: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ.
0: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172 പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192 പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
1: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്, പുളിമൂട്.
2: ഹരിചരണും മമതാ മോഹൻദാസും പാടിയ ഗാനം. രചന ഹരിനാരായണൻ, സംഗീതം ധരൻ. ചിത്രം ദി ത്രില്ലർ.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ചിത്രം കോളേജ് ഡേയ്സ്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം റോണി റാഫേൽ, പാടിയത് ശങ്കർ മഹാദേവൻ.

0: തിരുവനന്തപുരത്തും പാലക്കാടും. ആദ്യമായി ബി ടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: ചിത്രം ഒരു സ്മോൾ ഫാമിലി. ഗാനമെഴുതിയത് രാജീവ് ആലുങ്കൽ, സംഗീതം എം ജയചന്ദ്രൻ, പാടിയത് വിജയ് യേശുദാസും ചിന്മയും.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ബിജുബാലിന്റെ സംഗീതം, പാടിയത് അരുൺ നീലാട്ട്. ചിത്രം ബെസ്റ്റ് ആക്ടർ. തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ശങ്കർ മഹാദേവൻ, റിമി ടോമി, പപ്പുക്കുട്ടി എന്നിവർ പാടിയത്. രചന അനിൽ പനച്ചൂരാൻ, സംഗീതം വേണി ഇഗ്നീഷ്യസ്. ചിത്രം മേരിക്കുണ്ടൊരു കുഞ്ഞാട്.

0: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
1: വേണം വേണം, ചെല്ലം പോവാം.
2: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
3: മൻ കി ബാത്,
4: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
3: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
4: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
3: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
4: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
3: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
4: തുടർന്ന് മലയാള പരിഭാഷ.
3: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
5: ചിത്രം ടൂർണമെന്റ്. ഗാനരചന വയലാർ ശരചന്ദ്രവർമ്മ. സംഗീതം ദീപക് ദേവ്. പാടിയത് നടേശ് അയ്യർ, ദീപക് ദേവ്, മേഘ എന്നിവർ.

0: ഇപ്പോൾ സമയം 5 മണി. ഇനി പ്രധാന വാർത്തകൾ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി 25,530 കോടി രൂപ ചെലവിൽ ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. നിർമ്മൽ, ആശ, സാക്ഷം എന്നീ 3 നിർമ്മിത പദ്ധതി ഘടകങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. SIR നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വസതികൾ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. റെയ്ഡിൽ പ്രതിഷേധിച്ച് CPIM നേതാക്കളും പ്രവർത്തകരും. തിരുവനന്തപുരത്തെ വീടിന് മുന്നിലുണ്ടായ സംഘർഷത്തിൽ ED ഉദ്യോഗസ്ഥരുടെ വാഹനം പ്രവർത്തകർ അടിച്ചു തകർത്തു. ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ CPIM പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിലയുറപ്പിച്ച് പോലീസ്. CBSE ത്രിഭാഷാ നയത്തെ ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കാൻ തീരുമാനിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാരും CBSEയും NCERTയും 2 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്ന നിർദ്ദേശം. നീറ്റ് UG പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. ലാത്തൂർ സ്വദേശിയും പൂനെ അഭാങ് പ്രഭു മെഡിക്കൽ അക്കാദമിയിലെ ഫിസിക്സ് അധ്യാപകനുമാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടതായ മാധ്യമ വാർത്തകൾ തെറ്റാണെന്ന് ക്ഷേത്ര ഓഫീസ്. സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചെന്നും ഭക്തരുടെ വഴിപാടുകൾ

ശരിയായി കൈകാര്യം ചെയ്തില്ലെന്നുമുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വിശദീകരണം. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തീരപ്രദേശങ്ങളിൽ കടലാക്രമണ മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 മത്സരം. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ വീണ്ടും 6:00.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. വിജയ് യേശുദാസ് പാടിയത് ചിത്രം ഈ പട്ടണത്തിൽ ഭൂതം. രചന ഗിരീഷ് മുത്തഞ്ഞേരി, സംഗീതം ഷാൻ റഹ്മാൻ.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: മഴ
3: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
2: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
3: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
2: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
3: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി.
2: വേലായുധൻ പിള്ള ആൻഡ് സൺസ് റഹ്മാനിയ ലൈൻ ചാല.
4: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
5: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡന്റ്സ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ
4: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172 പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192 പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
5: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡന്റ്സ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്.
6: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
7: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില.
9: എന്നും രാവിലെ 10:30
8: പ്രായോജകർ.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
10: ജോൺസൺ സംഗീതം നൽകി എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം സുന്ദരി കാക്ക. രചന കൈതപ്രം.
11: നീലാ

0: നിന്റെ ആഗ്രഹം എന്താ?
1: ഡിഗ്രി ആണ്, IAS ഒന്ന് ട്രൈ ചെയ്യണം.
0: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ, ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
3: നാളെ ശാസ്ത്രലോകത്തിൽ വാഗമരത്തോപ്പിലെ ഐവകൾ, ഒരു ചെറിയ വലിയ വൃക്ഷ സംഭാഷണം. ഡോക്ടർ ലിജ എം സംസാരിക്കുന്നു.
4: 1881 പോളിഷ് മൈക്കോളജിസ്റ്റ് ആയ ഫ്രാൻസിസ് കാമിയൻസ്കിയാണ് മൈക്കോറൈസ ആദ്യമായി കണ്ടുപിടിച്ചത്. ഇവ രണ്ട് തരത്തിൽ കാണപ്പെടുന്നുണ്ട്. വേരുകളെ ചുറ്റിപ്പറ്റിയുള്ള എക്ടോ മൈക്കോറൈസ എന്നും വേരുകളുടെ കോശങ്ങളിലേക്ക് തുളച്ചു കയറുന്ന ആർബസ്കുലാർ അഥവാ എൻഡോ മൈക്കോറൈസ എന്നും.
3: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
5: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
6: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ May 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ MyGOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ May 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് May 31 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
7: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് രാജു സിംഗിന്റെ സംഗീതം. MG ശ്രീകുമാറും ചിത്രയും പാടിയത് ചിത്രം സ്നേഹപൂർവം അന്ന

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക്

0: ഹോൾസെയിൽ വില ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
1: ഏ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
2: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: മൻ കി ബാത്,
5: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
4: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
5: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
4: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
5: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
4: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
5: തുടർന്ന് മലയാള പരിഭാഷ.
4: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
6: ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത് ചിത്രം സ്വപ്നം കൊണ്ട് തുലാഭാരം. രചന എസ് രമേശൻ നായർ.

0: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
3: കൺമണി സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
4: വേണം വേണം, ചെല്ലം പോവാം.
5: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
6: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്.
7: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും അലയണ്ട. കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
8: അസീസ് ചിക്കൻ ഷോപ്പ് കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം.
7: അസീസ് ചിക്കൻ ഷോപ്പ്, തമലം റോഡ്, കുഞ്ചാലമൂട്.
9: ഏവർക്കും അസീസ് ചിക്കൻ ഷോപ്പിന്റെ ബക്രീദാശംസകൾ.
10: എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത് ചിത്രം സുദിനം. രചന ഗിരീഷ് പതഞ്ജലി, സംഗീതം രാജാമണി.

0: യേശുദാസും സുജാതയും പാടിയത് ചിത്രം ടു വീലർ. രചന ഗിരീഷ് പതഞ്ജലി, സംഗീതം എം ജയചന്ദ്രൻ.
1: ഹേ റോസ്.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് ആൻകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം. നിന്റെ ആഗ്രഹം എന്താ?
5: ഡിഗ്രി ആണോ? IAS ഒന്ന് ട്രൈ ചെയ്യണം.
3: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
1: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ നോളജ് പ്ലാനറ്റ്.
0: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM. സമയം 5 മണി കഴിഞ്ഞ 40 മിനിറ്റ്.
6: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
7: കരുണാസായി, ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472283856.
0: മനോയാനം.
8: മനസ്സിൽ ആഴത്തിൽ മുറിവേൽക്കുമ്പോൾ എല്ലാവരും ഒരുപോലെയല്ല പ്രതികരിക്കുന്നത്. ചിലർ പൊട്ടിത്തെറിക്കുമ്പോൾ മറ്റു ചിലർ അഗാധമായ നിശബ്ദതയിലേക്ക് ഉൾവലിയുന്നു. ഈ നിശബ്ദത പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഇത് അവഗണനയോ ദേഷ്യമോ ആണെന്ന് മറ്റുള്ളവർ കരുതിയേക്കാം. എന്നാൽ സത്യത്തിൽ ഇതൊരു പ്രതിരോധ കവചമാണ്. വാക്കുകൾ കൊണ്ട് വീണ്ടും മുറിവേൽക്കാതിരിക്കാൻ മനസ്സ് സ്വയം തീർക്കുന്ന ഒരു മതിൽ. തുറന്നു സംസാരിച്ചാൽ വീണ്ടും തെറ്റിദ്ധരിക്കപ്പെടുമെന്നോ ആക്ഷേപിക്കപ്പെടുമെന്നോ ഉള്ള ഭയം അവരെ നിശബ്ദതയുടെ തടവറയിലേക്ക് നയിക്കുന്നു. തന്റെ വികാരങ്ങൾ പുറത്തു പറയുന്നത് സുരക്ഷിതമല്ലെന്ന് തോന്നുമ്പോൾ തലച്ചോർ സ്വയം സ്വീകരിക്കുന്ന ഒരു മുൻകരുതലാണിത്. വൈകാരികമായ പിൻവാങ്ങൽ അഥവാ ഇമോഷണൽ വിഡ്രോവൽ, അതുമല്ലെങ്കിൽ ഡിഫൻസീവ് സൈലൻസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മുൻകാലങ്ങളിൽ നാം തുറന്നു സംസാരിച്ചപ്പോൾ ലഭിച്ച മോശം അനുഭവങ്ങൾ നമ്മുടെ ചിന്താഗതിയെ സ്വാധീനിക്കുന്നുണ്ട്. ഒരാൾ തന്റെ സങ്കടങ്ങൾ പറയുമ്പോൾ അത് പുച്ഛിച്ചു തള്ളപ്പെടുകയോ അല്ലെങ്കിൽ പരിഹസിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് സമാനമായ സാഹചര്യം വരുമ്പോൾ സംസാരിക്കുന്നത് അപകടമാണെന്ന് തലച്ചോർ രേഖപ്പെടുത്തുന്നു. ഇതിനെയാണ് കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് വിളിക്കുന്നത്. വികാരങ്ങൾ അണപൊട്ടിയൊഴുകുമ്പോൾ എന്തു പറയണം, എങ്ങനെ പറയണം എന്നറിയാത്ത ഒരു ഷട്ട്ഡൌൺ അവസ്ഥയും ഉണ്ടാകാം. അമിതമായ വൈകാരിക സമ്മർദ്ദമുണ്ടാകുമ്പോൾ തലച്ചോറിലെ യുക്തിചിന്താ കേന്ദ്രങ്ങൾ താൽക്കാലികമായി മന്ദീഭവിക്കുകയും വാക്കുകൾ കിട്ടാതെ വരികയും ചെയ്യുന്നു. വികാരങ്ങളെ ആന്തരികമായി വിശകലനം ചെയ്യുന്ന സ്വഭാവമുള്ളവർക്ക് ഈ നിശബ്ദത ഒരു വലിയ ആവശ്യമാണ്. സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി നിന്ന് സ്വന്തം ചിന്തകളെ ക്രമീകരിക്കാനും ആത്മനിയന്ത്രണം വീണ്ടെടുക്കാനും അവർ ഈ ഇടവേള ഉപയോഗിക്കുന്നു. കലഹങ്ങൾ ഒഴിവാക്കാനും സമാധാനം നിലനിർത്താനും ബോധപൂർവം നിശബ്ദത തിരഞ്ഞെടുക്കുന്നവരുണ്ട്. താൻ സംസാരിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും എന്ന ഭയമാണ് അവരെക്കൊണ്ട് വായടപ്പിക്കുന്നത്. പക്ഷേ ഈ നിശബ്ദത ഉള്ളിൽ വലിയൊരു അഗ്നിപർവ്വതത്തെ ഒളിപ്പിച്ചു വച്ചേക്കാം. നിശബ്ദതയെ ഒരു ശിക്ഷയായി കാണുന്നതിന് പകരം അത് അനുഭവിക്കുന്ന വ്യക്തിയുടെ നിസ്സഹായ അവസ്ഥയായി കാണാൻ മറ്റുള്ളവർക്ക് സാധിക്കണം.

0: ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ അവർക്ക് വേണ്ടത് കുറ്റപ്പെടുത്തലുകളല്ല, മറിച്ച് ക്ഷമയും സുരക്ഷിതത്വവുമാണ്. നമ്മുടെ തലച്ചോറിലെ നാഡീവ്യൂഹം പരുക്കേറ്റൊരു പക്ഷിയെപ്പോലെയാണ് ചിലപ്പോൾ പെരുമാറുന്നത്. ചിറകുകൾക്ക് മുറിവേൽക്കുമ്പോൾ അത് കുറച്ചുനേരം നിശ്ചലമായിരിക്കും. ആ നിശ്ചലതയാണ് പിന്നീട് ആകാശത്തേക്ക് ഉയർന്നു പറക്കാനുള്ള കരുത്ത് നൽകുന്നത്. അതുപോലെ നിശബ്ദതയെ സ്വയം പുതുക്കാനുള്ള സമയമായി നാം കാണണം. അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടാതെ സ്വന്തം സമാധാനം സംരക്ഷിക്കുന്നത് ബുദ്ധിയാണ്. പക്ഷെ അതൊരിക്കലും സ്വയം പീഡിപ്പിക്കുന്ന രീതിയിലാവരുത് എന്നു മാത്രം. ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ലിംബിക് സിസ്റ്റം ഭയത്തെയും സങ്കടത്തെയും നേരിടുന്ന രീതിയാണിത്. വൈകാരികമായ ആരോഗ്യം എന്നത് എല്ലാ കാര്യങ്ങളിലും എപ്പോഴും പറഞ്ഞു തീർക്കലല്ല, മറിച്ച് ഓരോ വികാരത്തെയും അതർഹിക്കുന്ന ആദരവോടെയും ശാന്തതയോടെയും കൈകാര്യം ചെയ്യലാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ നിശബ്ദരാകുമ്പോൾ അവരുടെ ഹൃദയമിടിപ്പ് വായിക്കാൻ നമുക്ക് സാധിക്കണം. അറിവും കരുണയും ചേരുന്നിടത്ത് നിശബ്ദതകൾ സ്നേഹത്തിന്റെ പുതിയ ഭാഷയായി മാറും. ഓരോ വ്യക്തിയുടെയും മൗനത്തിനു പിന്നിൽ 1000 കഥകളുണ്ടാകാം. ആ കഥകൾ കേൾക്കാനുള്ള ക്ഷമ നമുക്കുണ്ടായാൽ ലോകം കൂടുതൽ മനോഹരമാകും. ശാസ്ത്രം നൽകുന്ന ഈ വെളിച്ചം ബന്ധങ്ങളിലെ വിള്ളലുകൾ നികത്താൻ നമ്മെ സഹായിക്കട്ടെ. ഓരോ മനുഷ്യനും തന്റേതായ രീതിയിൽ അതിജീവിക്കുന്നു എന്ന തിരിച്ചറിവോടെ നമുക്കും മുന്നേറാൻ കഴിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് എല്ലാർ മധുജൻ. കരുണാസായി മനോയാനം, പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.

0: സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ കുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

കൃഷി ഉപജീവനമാർഗമാക്കിയ ഒട്ടനവധി വീട്ടമ്മമാരെ ഞാറ്റുവേലയിലൂടെ ശ്രോതാക്കൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്നും അങ്ങനെയൊരു വീട്ടമ്മയെയാണ് ഞാറ്റുവേല പരിചയപ്പെടുത്തുന്നത്. പച്ചക്കറിയും ഫലവർഗ്ഗങ്ങളും മാത്രമല്ല, സ്വന്തമായി 5 പശുക്കളെയും പരിപാലിച്ച് പാലുത്പന്നങ്ങളും പച്ചക്കറികളും ഫലവർഗ്ഗവിളകളും കാർഷിക ഉത്പാദന ഉപാധികളായ പച്ചചാണകവും ഉണക്കച്ചാണകവും ഉൾപ്പെടെ വിപണിയിലെത്തിച്ച് മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് ശ്രീമതി സിമി. തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലയ്ക്കൽ അയ്യപ്പൻ കുഴിയിലെ ശ്രീമതി സിമിയുടെ കൃഷിവിശേഷങ്ങൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം.

0: എത്ര നാളായി ഈ കൃഷി തുടങ്ങിയിട്ട്?
1: ഒരു 15 വർഷത്തിൽ കൂടുതലാവും കൃഷി തുടങ്ങിയിട്ട്. എങ്കിലും കൃഷി കുറച്ചും കൂടെ വിപുലീകരിച്ചിട്ട് ഒരു 7-8 വർഷമാവുള്ളൂ. കൂടുതലും ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ്. മാവിന്റെ കുറെ വെറൈറ്റീസ് ഉണ്ട്, പിന്നെ റംബുട്ടാൻ, അബിയു, അവക്കാഡോ, അങ്ങനെ കുറെ വെറൈറ്റി ഫ്രൂട്ട്സുകൾ നമ്മളിവിടെ ഇല്ലാത്ത, പണ്ടൊന്നും കണ്ടുവരാത്ത കുറെ വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതൊക്കെയാണ് ഒത്തിരി ഉള്ളത്. പിന്നെ കുറച്ച് വാഴ, മരച്ചീനി, ചേന, ചേമ്പ്, കുറച്ച്

0: ബന്ദി കൃഷി, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തുള്ള ഒരു കൃഷിയാണല്ലോ. അത് ഒരു കൃഷി എന്ന് പറയാൻ ഇല്ല, ഒരേക്കറിലും ഇതാണ്. പിന്നെ ഈ ബന്ദി കൃഷി, ചോളം, അതൊക്കെ ബ്രദറിന്റെ സിസ്റ്ററിന്റെ ഒക്കെ വസ്തുവിലാണ്. പന്നിശല്യം ആയതുകൊണ്ട് ആരും ഒന്നും കൃഷി ചെയ്യില്ല. നമ്മളും ചെയ്യുന്നത് പകുതിയും പന്നിയെ കൊണ്ടുപോവുകയാണ് പതിവ്. എങ്കിലും കുറേയേറെയെങ്കിലും നമുക്ക് ഉപയോഗപ്പെടാറുണ്ട്.
1: ഈ പന്നിശല്യത്തിനെതിരെ ഒന്നും ചെയ്തില്ലായിരുന്നോ?
0: പന്നിശല്യത്തിന് നമ്മൾ മുള്ളുവേലിയും നെറ്റും ഒത്തിരി പരീക്ഷിച്ച് നോക്കി, പക്ഷെ അതൊന്നും നമുക്ക് വിജയിക്കാത്തൊരവസ്ഥയാണ്. പക്ക നാട്ടുമ്പുറം ആയതുകൊണ്ട് ശരിക്കും പന്നിശല്യം കൂടുതലാണ്. ഈ മാവൊക്കെ നമ്മൾ ഇപ്പം ചാണകമോ വളമോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോയാൽ വന്നത് നശിപ്പിച്ചളയും. ഇത് രാത്രി വരുന്ന, പകല് വരാറില്ല. വൈകുന്നേരം ഒരു 7:30 മുതൽ രാവിലെ 5:30 വരെ ഇതിന്റെ ശല്യം ഉണ്ടാവും. ഈ മരിച്ചിനി, ചേന, ചേമ്പ് നമുക്ക് കിട്ടാൻ വലിയ പാടാണ്. വാഴയൊക്കെ ഇങ്ങനെ നശിപ്പിച്ചളയും. കൃഷിഭവനെ സമീപിച്ചു ഫെൻസിങ് അടിക്കാൻ വേണ്ടിയുള്ള സഹായം ചെയ്യാന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ആദ്യം ചെയ്യണം, പിന്നീട് കാശ് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇത്രയും ഏരിയയിലാകുമ്പം ഭയങ്കര എമൗണ്ട് ആവും. അല്ലാണ്ട് എന്ന് ഇപ്പം കൊന്ന നട്ട വരല്ല, മഞ്ഞള് അതിരുവാര നട്ട എന്ന് പറയണുണ്ട്. പക്ഷെ എത്രത്തോളം സക്സസ് ആവും എന്നറിയില്ല, എങ്കിലും വെച്ചിട്ടുണ്ട്. ഈ അതിരുല് കൊന്നയും മഞ്ഞയൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങളെ അവിടെ തന്നെ ഞങ്ങളെ ഫാമിലീസിന് തന്നെ ഒത്തിരി വസ്തുണ്ട്. അവരെല്ലാവരും വെറുതെ ഇട്ടേക്കുക. ആദ്യമൊന്നും റബ്ബറിന് ഭീഷണി അല്ലായിരുന്നു പന്നി, ഇപ്പം റബ്ബറിന് ഭീഷണിയാണ്. തൈ നട്ടാൽ അതും കൊണ്ടുപോകും. അതുകൊണ്ട് പലരും ഒന്നും നടാതിട്ടേക്ക്. ഞങ്ങള് പശുവിന് കൊടുക്കാനുള്ള പുല്ല് നട്ടേക്കുന്ന ഒത്തിരി ഏരിയയുണ്ട്. കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ. നമ്മളിനി എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും പറ്റത്തില്ല. ഇത് കാരണം ഒറ്റയ്ക്കല്ല ഒരു പന്നി വരുന്നത്, ഒത്തിരി കൂട്ടമായിട്ടാണ് വരുന്നത്. അപ്പം ഇത് നശിപ്പിച്ചിട്ട് തന്നെ പോകും. അതിനൊരു പരിഹാരം കണ്ടുപിടിച്ചാൽ തന്നെ പകുതി ഈ ഗ്രാമപ്രദേശത്തെ കർഷകർക്ക് ഒത്തിരി ഉപയോഗം ഉണ്ടാവും.
1: പൂർണ്ണമായും ജൈവ കൃഷിയല്ലേ ചെയ്തു വരുന്നത്?
0: പൂർണ്ണമായിട്ടും ജൈവ കൃഷിയാണ്. രാസവളം ഉപയോഗിക്കാറില്ല. പശുവുണ്ട്, പശുവിന്റെ ചാണകവും കോമാളിയും, പിന്നെ ചാണകം പുളിപ്പിച്ചും കടലപ്പിണ്ണാക്കും ബാക്കിയുള്ളതൊക്കെ മിക്സ് ചെയ്തും മീനിന്റെ വേസ്റ്റും, അങ്ങനെ ഫുള്ളി ജൈവ കൃഷിയായിട്ടാണ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്.
1: എന്തൊക്കെ പച്ചക്കറികളാണ് ഇപ്പൊ കൃഷി ചെയ്യുന്നത്?
0: എനിക്ക് പച്ചക്കറി പയറുണ്ട്, വെണ്ട, കത്തിരി, മുളക്, പാവല്, കുറച്ച് വെള്ളരിയും, കുറച്ച് ചീരയും.
1: ജൈവ പച്ചക്കറി ആയതുകൊണ്ട് തന്നെ ആവശ്യക്കാരേറെ ഉണ്ടാകും അല്ലേ?
0: നമ്മൾ ജൈവ കൃഷിയാണ്, നാടൻ സാധനമാണ് എന്നറിയുമ്പോൾ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. പിന്നെ മാർക്കറ്റിൽ കിട്ടുന്ന പോലെ അത്ര പ്രേറ്റിൽ കൊടുക്കാൻ പറ്റത്തില്ല, എങ്കിലും കുഴപ്പമില്ല, നമുക്ക് മാക്സിമം എടുക്കാൻ ആളുണ്ട്. ഇപ്പം പിന്നെ പഞ്ചായത്തിൻ്റെ കീഴിൽ ഒരു ചന്ത പോലെ വച്ചിട്ടുണ്ട്. കർഷകരെ പച്ചക്കറി തന്നെ മാക്സിമം കൊടുക്കാൻ വേണ്ടി പഞ്ചായത്തിൻ്റെ ആർപിയ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ വളരെ നമുക്ക് ഹെൽപ്പാണ്. മാക്സിമം വിറ്റ് പോകും, നമ്മളെ സാധനങ്ങളൊന്നും വേസ്റ്റ് ആവില്ല. ഇപ്പോൾ ആൾക്കാരൊക്കെ പോകുമ്പം ഇവിടെ ഇങ്ങനെ കൃഷിയുണ്ട് എന്ന് കാണുമ്പം അവരിങ്ങോട്ട് ചോദിക്കും, പച്ചക്കറിയോ ഫ്രൂട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരുമോ. ഒത്തിരി പേരിങ്ങനെ അറിയിക്കുമോ ഉള്ളപ്പോൾ എന്ന് പറയുന്നുണ്ട്. കുഴമ്പലക്കിൽ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് കൃഷിഭവന്റെ കീഴിൽ. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് എന്ത് സാധനം നമ്മളെ വീട്ടിൽ ഉൽപ്പാദിപ്പിച്ചാലും ഇട്ടാൽ മതി, അതിന്റെ റേറ്റ് അടക്കം. അതായത് കൃഷി ഓഫീസർ അടങ്ങുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ്. ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൃഷി ഓഫീസിൽ നിന്ന്, പ്രത്യേകിച്ച് ഉഴമലക്കിൽ നിന്ന് നല്ലൊരു ഹെൽപ്പ് തരുന്നുണ്ട്. നമ്മളെ കൃഷിസ്ഥലങ്ങൾ സന്ദർശിക്കുകയും എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കൃഷിയിൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ, അതിനെന്തൊക്കെ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആവും എന്നൊക്കെ നല്ലൊരു ഹെൽപ്പ് ആയതുകൊണ്ട്. പിന്നെ ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കർഷകർ ചോദിക്കാറുണ്ട്, ഇന്ന സാധനം നട്ടു അത് കുറച്ചും കൂടെ ബെറ്റർ ആവാൻ. കാരണം ഓരോ കർഷകർക്കും ഓരോന്നിനെ കുറിച്ച് നല്ല വ്യക്തമായ അറിവുണ്ടാവും. പിന്നെ വെറൈറ്റി ആയ ഫ്രൂട്ട്സ് ഒക്കെ വരികയോ വിൽക്കാനുണ്ടെങ്കിൽ നമ്മൾ ഇടുമ്പം ഈ കർഷകർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും അത് വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് വിപണന ഒരു വിഷയമല്ല, കാരണം നമ്മൾ വലിയൊരു ബൾക്കായിട്ടൊരു സാധനം ചിലപ്പോൾ കൊടുക്കാൻ കാണില്ല, എങ്കിലും കൊടുക്കാനുണ്ടായാൽ തന്നെ അതെടുക്കാൻ ആളുണ്ട്.
1: കൃഷി ചെയ്തു തുടങ്ങിയതിന് ശേഷം ജീവിതത്തിൽ വന്ന ഒരു മാറ്റം എന്താണ്?
0: ഫുള്ള് നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും, നമ്മൾ മെന്റലി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പുതിയ കാര്യങ്ങളെ കുറിച്ച് അറിയാനും പുതിയ ഫ്രൂട്ട്സിനെ കുറിച്ചോ അല്ലെങ്കിൽ പുതിയ പച്ചക്കറിയെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കും. എന്നെ സംബന്ധിച്ചൊരു 24 മണിക്കൂർ തികയുന്നില്ല എന്നുള്ളൊരു പരാതിയുള്ള ആളാണ്. കാരണം പണ്ടൊക്കെ ഒത്തിരി സീരിയൽ കാണുന്ന ആളായിരുന്നു ഞാൻ. ഇപ്പം ഏതൊക്കെ പ്രോഗ്രാം ഉണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല, ഇതൊന്നും നോക്കാനുള്ള സമയമില്ല. പലർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു, അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഒത്തിരി പേര് ഇതൊക്കെ കാണാൻ വരുന്നുണ്ട്. ടെറസിന്റെ മുകളിൽ കുറച്ച് കൃഷിയുണ്ട്, തറയിലുണ്ട്. പിന്നെ ഇതുപോലെ പുതിയ പുതിയ കൃഷിയൊക്കെ വരുമ്പം മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും ഇങ്ങനെ അതെങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പം പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്.
1: ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഉണ്ട്, പച്ചക്കറി കൃഷിയുണ്ട്, കൂടാതെ പശുക്കളും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിലവിൽ ഇപ്പോ എത്ര പശുക്കളുണ്ട്?
0: 5 പശുണ്ട്, സ്വന്തമായിട്ട് കിടക്കുന്നത്. അത് ഞങ്ങള് ഒരു കടയുണ്ട്, അവിടെ വിൽക്കും. 1 ലിറ്റർ പാലിന് 50 രൂപ ഈടാക്കുന്നുള്ളൂ. അത്യാവശ്യം എല്ലാവരും വാങ്ങുന്നുണ്ട്, നഷ്ടമില്ല. കണക്കുള്ളതുകൊണ്ട് കൃഷി വളരെ ഭംഗിയായിട്ട്

0: നടത്തുന്നുണ്ട്. കാരണം ഇതും കൂടെ വാങ്ങിച്ചാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇത് കുറച്ചൊക്കെ ഉണക്കി വിൽക്കാൻ പറ്റും. ചാണകം ഒരു ചാക്കിന് 100 രൂപ, ചാണകം തണലത്തിട്ട് ഉണക്കി അങ്ങനെയും കൊടുക്കും, അല്ലാണ്ട് വാരി ചാക്കി കെട്ടി വെച്ചിരുന്നിട്ട് ഈർപ്പം പോകുമ്പം അതും കൊണ്ടുപോകുന്നവരുണ്ട്. പശുവിന് തീറ്റപ്പുല്ല് വളർത്തുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പശുവിന് അധികം പുറത്തുനിന്ന് വയ്ക്കോലോ അങ്ങനെയൊന്നും വാങ്ങേണ്ട ഒരു അവസ്ഥയില്ല. പിന്നെ ഈ കൃഷിയെടുത്ത് തന്നെ കളയൊക്കെ പറിക്കുമ്പോഴും വേസ്റ്റും ബാക്കിയെല്ലാം കൂടെ ആകുമ്പം പശുവിനെ വളർത്താൻ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാവില്ല. നഷ്ടമില്ലാതെ കൊണ്ടുപോകാൻ പറ്റും. ഒരു ഫാമിലിക്ക് ജീവിച്ച് പോകാൻ പറ്റുന്ന രീതിയിൽ നമുക്കിതെല്ലാം കൊണ്ടുപോകാൻ പറ്റും.
1: സഹായത്തിന് ആരെങ്കിലും കൂടെ ഉണ്ടോ?
0: ഇല്ല, സഹായത്തിനൊന്നും ആരുമില്ല. ഹസ്ബൻഡിന് ജോലിയുണ്ട്, പുള്ളി രാവിലെ പോകുമ്പോൾ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ട് പോകും, മൂത്ത മോനും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് പോകും, എങ്കിലും ബാക്കിയൊക്കെ ഫുള്ളും തനിയാണ്. ഹെൽപ്പിനൊക്കെ ആളിനെ വെച്ചാൽ നമ്മൾ അവർക്ക് ശമ്പളം കൊടുക്കണം, അതൊക്കെ ഭയങ്കര ചിലവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് കഴിയാത്തതൊക്കെ വരുമ്പോൾ ഹെൽപ്പിന് ആളിനെ വിളിക്കും, അത്രേ ഉള്ളൂ.
1: വീട്ടിൽ ആരൊക്കെയുണ്ട്?
0: വീട്ടിൽ ഞാൻ, എൻ്റെ മക്കളും ഹസ്ബൻഡും, രണ്ടുപേരും താല്പര്യമാണ്. മൂത്തയാള് ഡിഗ്രി പഠിക്കുന്നു, ഇളയാള് 10ാം ക്ലാസ് പഠിക്കുന്നു. മൂത്തയാളുണ്ട്, ഇളയാള് കൂടെ ഇല്ല, അവൻ സ്പോർട്സ് സ്കൂളിലാണ് പഠിക്കുന്നത്. എങ്കിലും വരുന്ന സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. മൂത്തയാളിന്റെ പേര് ഇമ്രാൻ സിദ്ദിഖ്, ഇളയാളിന്റെ പേര് ഇജാസ് സിദ്ദിഖ്, ഹസ്ബൻഡിന്റെ പേര് സിദ്ദിഖ്. എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്യുന്നു.
1: ഈ കൃഷിയിൽ ഹാപ്പി അല്ലേ?
0: മാക്സിമം ഹാപ്പിയാണ്. കാരണം ചില സമയത്തൊക്കെ വിൽക്കുന്ന സാധനത്തിന് നല്ല വില കിട്ടാറുണ്ട്. അപ്പൊ നമുക്ക് നമ്മളേതായ ഒരു വരുമാന മാർഗമുണ്ട്, അതാർക്കും നമ്മൾ കൊടുക്കണ്ടല്ലോ. നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കിട്ടിയതാണ്, നമ്മളെ അധ്വാനമാണ്. നമ്മളെ കൃഷി സ്ഥലത്ത് വരുമ്പോൾ നമ്മുടെ തൊഴിലാളിയും, ഇത് വിൽക്കാൻ പോകുമ്പോൾ നമ്മൾ മുതലാളിയാണ്, അത്രേ ഉള്ളൂ. കാശ് വായിക്കുമ്പോൾ നമ്മൾ മുതലാളിയാണ്. നന്നായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്.
1: ഇത്രയും നാളത്തെ കൃഷി അനുഭവത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശം എന്താണ്?
0: സ്വന്തമായിട്ട് കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിലും അത്യാവശ്യം മുളക്, ചീര, കറിവേപ്പില, ഏറ്റവും കൂടുതൽ എല്ലാ വീട്ടമ്മമാരും ഈ കറിവേപ്പില വാങ്ങിക്കുന്നത് കണ്ടിട്ടുണ്ട്. പറഞ്ഞു കേട്ടതും ടി വി കേട്ടതും ഒക്കെ ഒത്തിരി വേഷം ഉപയോഗിക്കുന്നു എന്നാണ്. അപ്പം ഒരു കറിവേപ്പിലയൊക്കെ നടാൻ ഒരു വീട്ടിൽ എത്രയായാലും സ്ഥലം ഉണ്ടാവും, പക്ഷെ അതുപോലും ചെയ്യാത്തവരുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത് കുറച്ച് സ്ഥലം മതി, കുറച്ച് മണ്ണും മതി. കറിവേപ്പില, പച്ചമുളക് അതൊക്കെ നടാൻ പറ്റും നമുക്ക്. തക്കാളി വലിയ കൃഷിയൊന്നും നട്ടില്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മളെ വീടിന് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നടാൻ പറ്റും. നമ്മൾ കൊണ്ടുവരുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് തട്ടിയാൽ തന്നെ ചിലതൊക്കെ മുളച്ചു വരും. അതൊക്കെ എടുത്തിങ്ങനെ പരിപാലിക്കാൻ മനസ്സുണ്ടായാൽ നടക്കും. ഇനി ഈ സമയമില്ല എന്ന് പറയുന്നത് വെറുതെയാണ്, നമ്മൾ വിചാരിച്ചാൽ ഉണ്ടാക്കുന്ന സമയമേ ഉള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റും, ചെയ്യാനുള്ള മനസ്സുണ്ടാവണം. അത് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുമെന്നുള്ളൊരു ആത്മവിശ്വാസവും വേണം. കൃഷി ചെയ്യാൻ ഒരു മനസ്സും നമ്മളത് ചെയ്ത സക്സസ് ആകും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ വലിയ കൃഷി പാരമ്പര്യം എന്നുള്ളൊരു ഫാമിലിയിൽ നിന്ന് വന്നതല്ല. എൻ്റെ വീട്ടിൽ ഈ പറയുന്ന പശു കൃഷി ഒന്നുമില്ലാത്തൊരു ഫാമിലി. ഇവിടെ വന്നപ്പം ഹസ്ബൻഡിൻ്റെ വാപ്പ പശുവൊക്കെ ഉള്ള ആളായിരുന്നു, ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. എന്നിട്ട് പോലും ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം കണ്ടപ്പോഴാണ് എനിക്ക് ആ ഒരു ഇൻട്രസ്റ്റ്. ഹസ്ബൻഡും അതേ ഒരു മൈൻഡിൽ പോകുന്ന ആളാണ്. അപ്പോൾ ഹസ്ബൻഡാണ് കൂടുതലും ഈ ഫ്രൂട്ട്സ് പ്ലാന്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നത്. വെറൈറ്റി ആയിട്ട് നമ്മൾ എന്തെങ്കിലും കണ്ടാൽ മാക്സിമം ശ്രമിക്കും. മനസ്സുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും, ഉറപ്പാണ്. അതിന് വലിയ സ്ഥലമൊന്നും വേണ്ട, ഏക്കർ കണക്കിന് വസ്തു ഉണ്ടെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റും. അങ്ങനെയൊന്നും ചിന്തിക്കാതിരുന്നാൽ തന്നെ നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. കൃഷിയോട് താല്പര്യമുള്ളവർക്ക് എന്നെ വിളിക്കാം, എനിക്കറിയാമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. കൃഷിയെക്കുറിച്ച് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, എൻ്റെ ഫോൺ നമ്പർ 95 67 99 21 63.

വീട്ടമ്മമാരുടെ സമയം എങ്ങനെ ഫലപ്രദമായി വിനിയോഗിച്ച് വരുമാന മാർഗമാക്കി മാറ്റാം എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ശ്രീമതി സിമി. തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലയ്ക്കൽ അയ്യപ്പൻകുഴിയിലെ ശ്രീമതി സിമിയുടെ കൃഷിവിശേഷങ്ങൾ മറ്റുള്ളവർക്കും ഒരു മാതൃകയാകട്ടെ.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: സബ്സ്ക്രിപ്ഷൻ .fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഇതുവരെ കേട്ടത് ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി.
3: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
4: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
3: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

0: ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കൃത്യമായ ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഗാംഗ്ടോക്കിൽ സിക്കിം സർവകലാശാലയുടെ 7-ാമത് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി 25,530 കോടി രൂപ ചെലവിൽ ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. നിർമ്മൽ, ആശ, സക്ഷം എന്നീ 3 നിർമ്മിത ബുദ്ധി ഘടകങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വസതികൾ ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. റെയ്ഡിൽ പ്രതിഷേധിച്ച് CPIM നേതാക്കളും പ്രവർത്തകരും. തിരുവനന്തപുരത്തെ വീടിന് മുന്നിലുണ്ടായ സംഘർഷത്തിൽ ED ഉദ്യോഗസ്ഥരുടെ വാഹനം പ്രവർത്തകർ അടിച്ചു തകർത്തു. ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ED ഉദ്യോഗസ്ഥനെ ആക്രമിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ CPIM പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിലയുറപ്പിച്ച് പോലീസ്. 3 പേരെ അറസ്റ്റ് ചെയ്തതായി സൂചന. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. SAR നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. സ്ത്രീകളിലെ സെർവിക്കൽ ക്യാൻസർ പ്രതിരോധത്തിന്റെ ഭാഗമായി 14 വയസ്സുള്ള പെൺകുട്ടികൾക്ക് സർക്കാർ ആശുപത്രികളിൽ നിന്ന് സൗജന്യമായി HPV വാക്സിൻ നൽകുന്നത് തുടരുന്നു. ജില്ലാ, ജനറൽ, താലൂക്ക് ആശുപത്രികൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് May 31 വരെ വാക്സിൻ ലഭിക്കും. കൊച്ചി നഗരത്തിൽ വൻ രാസലഹരി വേട്ട. ചേരാനല്ലൂരിലും ഏലൂരിലുമായി നടന്ന പരിശോധനയിൽ രാസലഹരിയും കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിൽ. 247 ഗ്രാം മെത്താംഫിറ്റമിൻ, 250 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവയടക്കം പിടികൂടി. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടതായ മാധ്യമ വാർത്തകൾ തെറ്റാണെന്ന് ക്ഷേത്ര ഓഫീസ്. സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചെന്നും ഭക്തരുടെ വഴിപാടുകൾ ശരിയായി കൈകാര്യം ചെയ്തില്ലെന്നുമുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വിശദീകരിച്ചു.

ശുചീകരണം. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തീരപ്രദേശങ്ങളിൽ കടലാക്രമണ മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും 8 മണിക്ക്.

ഇപ്പോൾ അനന്തപ്രിയ എഫ് എം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, കോവകൃഷിയിലൂടെ നേട്ടം കൊയ്യുന്ന അശ്വതി എമ്മുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ്, 8:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 മൊഴിയാം ഒരു കഥ, ഇതിൽ തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ വിമോചനം, 9:30 സംഗീതസുധ, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, അരവിന്ദൻ കണിച്ചുകുളങ്ങര അവതരിപ്പിച്ചത്, 11:00 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഹാഫിസ് പി എച്ച് അബ്ദുൾ ഗഫാർ മൗലവി അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പിനെ തുടർന്ന് 9:00 വരെ നമസ്തേ അനന്തപുരി, ഇതിൽ ഉഷ മലരി, ചെമ്മനം ചാക്കയുടെ നെല്ല് എന്ന കവിത ആലാപനം അനഘശ്രീ, ഉദയഗീതം ഭീമ ബഷീർ പാടിയത്, പ്രഭാതപേരി, 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിലിന്ന്, 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, ഗുഡ് ഇംഗ്ലീഷ്, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഇതിൽ ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 31 ഭാഗം. തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, 8:45 യോഗ സൗഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 മുതൽ 11:00 വരെ ഹലോ സന്ദേശഗാനം, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, 11:02 ചലച്ചിത്ര ഗാനങ്ങൾ, ഉച്ചയ്ക്ക് 12:02 ശാസ്ത്രലോകം, വാഗമരത്തോപ്പിലെ ഐവകൾ ഒരു ചെറിയ വലിയ വൃക്ഷ സംഭാഷണം, ഡോക്ടർ ലിജ എം സംസാരിക്കുന്നു, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 12:40 പ്രകാശധാര, സ്ത്രീകളുടെ ആരോഗ്യത്തിൽ ദന്താരോഗ്യത്തിന്റെയും ഹൃദയാരോഗ്യത്തിന്റെയും പങ്ക്, ഡോക്ടർ ആര്യശ്രീ സംസാരിക്കുന്നു, 1:02 ഒരു വട്ടം കൂടി ചലച്ചിത്ര ഗാനങ്ങൾ. രണ്ടിന് നാടകം പെയ്ത്ത് 1 ഭാഗം, രചന ആദിത് കൃഷ്ണ സി, സംവിധാനം റൂബി ബാബു, ശബ്ദം നൽകിയവർ അജ്മൽ ദേവദത്തൻ, നിതീഷ് ധർമ്മരാജൻ.

ഷഹിനാസ്, അബ്ദുൾ സമദ്, ഷീബ കെ നായർ, ശിൽപ പി പ്രസാദ്, ഗ്രീറ്റ യൂജിൻ, ജയന്തി കൃഷ്ണ എന്നിവർ. 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 തമിഴ് ചലച്ചിത്രഗാനങ്ങളുമായി തിരയപ്പൂക്കൾ. 3:00 ഹലോ പ്രിയഗീതം പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 കാതിലൊരു പാട്ട്. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 5:20 ചലച്ചിത്രഗാനങ്ങൾ. 5:40 ആയുരാരോഗ്യം. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ.

ആറൻപതിന് വയലും വീടും, ഓണത്തിനായി ചെണ്ടുമല്ലി കൃഷി. ഡോക്ടർ ഷീനായി സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീത സുധയിൽ, രാധ, ജയലക്ഷ്മി എന്നിവർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാസരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ വിവിധ ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ.

ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.8 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 9.4 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 3.6 ഡിഗ്രി 6 മില്ലിമീറ്റർ.

അറിയിപ്പ് സമാപിച്ചു. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ. ചാക്കോ രണ്ടാമൻ, ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. രചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം സുന്ദർ സി ബാബു.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: കൺമണി സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
5: വേണം വേണം, ചെല്ലം പോവാം.
6: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
8: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
9: അല്ല, ഇത് എവിടെ സംഭവം?
8: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കും അല്ലേ, May 15 മുതൽ June 7 വരെ.
9: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
10: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
11: ഗിരീഷ് പുതിഞ്ഞരുടെ വരികൾക്ക് ശരത്തിന്റെ സംഗീതം, യേശുദാസ് പാടിയത്, ചിത്രം തച്ചോളി വർഗീസ് ചേകവർ.

ഈശ്വരനോടുള്ള ദൃഢമായ പ്രേമമാണ് ഭക്തി. യഥാർത്ഥ ഭക്തന് അതിൽ കവിഞ്ഞ് മറ്റൊരു ചിന്തയുമില്ല. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം. ഇന്നത്തെ സന്ധ്യാഗീതത്തിലെ ആദ്യഗാനം ഹരിചരൺ പാടിയത്, ചിത്രം കളിമണ്ണ്, സംഗീതം എം. ജയചന്ദ്രൻ.

0: നിന്റെ ആഗ്രഹം എന്താ?
1: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
0: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
3: ഹൗസേപ്പച്ചന്റെ സംഗീതത്തിൽ വിജയ് യേശുദാസ് പാടിയത് ചിത്രം പറുദീസ. ഈ ഗാനത്തിന്റെ രചന ONV കുറുപ്പ്.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: സന്ധ്യാഗീതം പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടരും.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമെന്ന് CPIM. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ലജ്ജാകരമെന്ന് BJP. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ എല്ലാ കോളേജുകളിലും. കരാറിൽ ഒപ്പുവെച്ച് നോർക്ക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞജാഗ്രതാ മുന്നറിയിപ്പ്. മോശം കാലാവസ്ഥയെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനം. ഇതിനായി 25,530 കോടി രൂപയുടെ കേന്ദ്ര വിഹിതം അനുവദിക്കും. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യങ്ങളുടെ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിർമ്മൽ, ആശ, സാക്ഷം എന്നീ 3 പ്രധാന AI അധിഷ്ഠിത സംവിധാനങ്ങളിൽ ാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. മുൻമുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പരിശോധന നടത്തി. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും കണ്ണൂരിലെ വസതിയിലും മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടുള്ള വീട്ടിലും CMRL ഓഫീസിലുമാണ് പരിശോധന നടന്നത്. എന്നാൽ റെയ്ഡിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്ന് ED രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം റെയ്ഡിന് പിന്നാലെ വിവിധയിടങ്ങളിൽ CPIM പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനങ്ങൾ പ്രവർത്തകർ ആക്രമിച്ചു. ED റെയ്ഡിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് CPIM സെക്രട്ടറിയേറ്റ് പ്രതികരിച്ചു. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള നടപടിയാണ് ഇന്ന് നടന്നതെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇത്തരം നടപടികളിലൂടെ തളർത്തിക്കളയാൻ സാധിക്കില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം ലജ്ജാകരമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ MLA രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അറസ്റ്റുമായി ബന്ധപ്പെട്ട് CPIM നേതാക്കൾ പോലീസുമായി സമവായ ചർച്ച നടത്തിയിരുന്നു. തുടർന്നാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം 6,000 രൂപ നേരിട്ട് നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. കർഷകർക്ക് മികച്ച പിന്തുണയാണ് പദ്ധതിയിലൂടെ ലഭ്യമാകുന്നതെന്ന് വയനാട് തവിഞ്ഞാൽ പഞ്ചായത്തിലെ കർഷകനായ മുരളീധരൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: പദ്ധതി വളരെ ഗുണകരമാണ്. തുടങ്ങിയതിന് ശേഷം ഇപ്പം 6 വർഷമായിട്ട് എല്ലാ ഗഡുക്കളും കിട്ടുന്നുണ്ട്. കാർഷിക മേഖലയിലേക്ക് വളം മേടിക്കുന്ന സമയത്തും അതിൻ്റെ പണികൾ എടുക്കുന്ന സമയത്തും വളരെ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി സമ്മാൻ നിധി. ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പദ്ധതികൾ കൃഷിക്കാർക്ക് ഏറ്റവും യോജിച്ച ഒരു പദ്ധതിയായിട്ടാണ് എനിക്കിതിനെപ്പറ്റി തോന്നിയിട്ടുള്ളത്.
0: ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ കോളേജുകളിലും. ജർമ്മൻ ഫെഡറൽ റിപ്പബ്ലിക്കിന്റെ ഉടമസ്ഥതയിലുള്ള ഏജൻസിയും നോർക്ക റൂട്ട്സും ഇതിനുള്ള കരാർ കൈമാറി. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിലുള്ള കരാർ ഒപ്പിടുന്നത്. ജർമ്മൻ ഭാഷാ പരിശീലനവും ഉൾപ്പെടുന്നതിനാൽ കോഴ്സ് പൂർത്തിയാക്കുന്ന സമയത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് ജർമ്മനിയിൽ രജിസ്റ്റേർഡ് നഴ്സായി ജോലി ചെയ്യുന്നതിനുള്ള അംഗീകാരം കൂടി പദ്ധതി വഴി ലഭിക്കും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ തയ്യാറായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സിവിൽ സർവീസിലെ വനിതാ പ്രാതിനിധ്യം 41% ഉയർന്നതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. 2024 സിവിൽ സർവീസ് ബാച്ചിൽ രേഖപ്പെടുത്തിയ ഈ നേട്ടം സമകാലീന ഇന്ത്യയിലെ അവസരങ്ങളുടെ ജനാധിപത്യവൽക്കരണത്തിന്റെ പ്രതിഫലനമാണ് സൂചിപ്പിക്കുന്നതെന്നും ന്യൂഡൽഹിയിൽ സിവിൽ സർവീസസ് ട്രെയിനികളുമായി സംവദിക്കവേ അദ്ദേഹം അറിയിച്ചു. അതേസമയം സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ പ്രൊവിഷണൽ ഉത്തരസൂചിക UPSC പുറത്തിറക്കി. ഈ മാസം 31 വൈകുന്നേരം 6 മണിവരെ ഓൺലൈനായി പരാതികൾ സമർപ്പിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിൽ ശക്തമായ മഴയാണ് ഇന്ന് ലഭിച്ചത്. കായൽ കടലോരങ്ങളിലുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
3: ആലപ്പുഴ ജില്ലയിൽ ഇന്ന് രാവിലെയും വൈകിട്ടുമായി ഇടിമിന്നലോടുകൂടിയുള്ള മഴയാണ് ഉണ്ടായത്. കുട്ടനാട്ടിലൂടെയും അപ്പർ കുട്ടനാട്ടിലൂടെയും ഒഴുകുന്ന നദികളിൽ ഒഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. കായലോരത്തും കടലോരത്തുമുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ നേരിയ കടൽക്ഷോഭവുമുണ്ട്. ഇടിമിന്നലിൽ ജില്ലയിൽ 50 വീടുകളിലെ ഗൃഹോപകരണങ്ങൾക്ക് നാശം വന്നു. ദേശീയപാത അടക്കമുള്ള റോഡുകളിലെ വെള്ളക്കെട്ട് യാത്ര ദുരിതപൂർണമാക്കി.
0: പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ പ്രകൃതി ഒരുക്കിയ അത്ഭുതമാണ് ഇടുക്കിയിലെ കാന്തല്ലൂർ വെളുത്തുള്ളി. ഔഷധഗുണവും തീക്ഷണമായ രുചിയും കൊണ്ട് ലോകശ്രദ്ധ ആകർഷിച്ച ഈ വെളുത്തുള്ളി ഇന്ന് കേരളത്തിന്റെ അഭിമാനമായ ഭൗമസൂചിക പദവി നേടിയ ഉൽപ്പന്നം കൂടിയാണ്. കാന്തല്ലൂർ വെളുത്തുള്ളിയുടെ സവിശേഷതകളെക്കുറിച്ച് ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഒരു വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന ഇതിന്റെ കട്ടിയുള്ള അല്ലികൾക്ക് ആയുർവേദ മരുന്ന് നിർമ്മാണത്തിലും വിദേശ വിപണിയിലും വൻ പ്രിയമാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഉത്തമമായ ഈ വെളുത്തുള്ളി ഇന്ന് ഭൗമസൂചിക പദവിയിലൂടെ വ്യാജന്മാരെ തടഞ്ഞ് കർഷകർക്ക് മികച്ച വിലയും ഉറപ്പാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങളും സംഭരണ സൗകര്യങ്ങളുടെ അപര്യാപ്തതയും വെല്ലുവിളികളാകുന്നുണ്ടെങ്കിലും കൃത്യമായ പിന്തുണ ലഭിച്ചാൽ കാന്തല്ലൂരിലെ കർഷകരുടെ ജീവിത നിലവാരം ഇനിയും ഉയരും. ആധുനിക വിപണന സൗകര്യങ്ങൾ കൂടി ഒരുക്കുന്നതോടെ ഈ കാർഷിക വിഭവം ലോകവിപണിയിൽ കൂടുതൽ കരുത്തോടെ ഇടം പിടിക്കും.
0: ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു എന്ന തരത്തിൽ പ്രചരിക്കുന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ. സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചതായും ഭക്തരുടെ വഴിപാടുകൾ ശരിയായി കൈകാര്യം ചെയ്തില്ല എന്നതും സംബന്ധിച്ച വാദങ്ങൾ ദുരുദ്ദേശപരമാണെന്ന് കരുതുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമെന്ന് CPIM. രാഷ്ട്രീയ ഗൂഢാലോചന ഇല്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ലജ്ജാകരമെന്ന് BJP. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ എല്ലാ കോളേജുകളിലും കരാറിൽ ഒപ്പുവെച്ച് നോർക്ക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 9 മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ്. മോശം കാലാവസ്ഥയെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

പ്രിയ ശ്രോതാക്കളെ, സന്ധ്യാഗീതം തുടരുന്നു. അടുത്ത ഗാനം യേശുദാസും സംഘവും പാടിയത് ചിത്രം NH-47, രചന പൂവച്ചൽ ഖാദർ, സംഗീതം ശ്യാം.

0: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
1: ചെല്ലം പോവാം.
2: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
3: സ്വന്തം സംഗീതത്തിൽ എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം വേദം. ഗാനത്തിന്റെ വരികൾ രാജീവ് അലങ്കൽ.

ഈ ഗാനത്തോടെ ഇന്നത്തെ സന്ധ്യാഗീതം സമാപിക്കുന്നു. ആകാശവാണി അനന്തപുരി FM സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. മനസ്സിലുള്ളത് പങ്കുവച്ചാൽ അടുപ്പം വളരും, മറച്ചുവെച്ചാൽ അകലം കൂടും, ഒരുമിച്ച് സംസാരിച്ചാൽ പ്രശ്നങ്ങൾ കുറയും. എന്നാൽ ഒറ്റയ്ക്ക് ചിന്തിച്ചാൽ തെറ്റിദ്ധാരണകളാവും കൂടുതലുണ്ടാവുക. അതുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള ചിന്തകളും കാഴ്ചപ്പാടുകളുമൊക്കെ പങ്കുവച്ച് നമുക്ക് ജീവിതം കൂടുതൽ സന്തോഷകരമാക്കാം. ഈയൊരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പരിപാടിയിൽ നാം ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ പരമ്പരാഗതവും ഔഷധ ഗുണമുള്ളതുമായ ഒരു പ്രധാന കിഴങ്ങു വർഗ്ഗവിളയായ കൂവയെക്കുറിച്ചാണ്. കൂവകൃഷിയിലൂടെ നേട്ടങ്ങൾ കൈവരിച്ച കർഷകയായ ശ്രീമതി അശ്വതി എം ആണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് നമുക്കിന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്നറിയണ്ടേ?
1: ചോദ്യം ഇതാണ്, എന്താണ് ബയോ അക്കോസ്റ്റിക് ഉപകരണം?
0: ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കണേ. കൂവ കുറഞ്ഞ ചെലവിൽ കൃഷി ചെയ്യാനാകുന്നതും നല്ല വിപണി മൂല്യമുള്ളതുമായ ഒരു വിളയാണ്. മഴയെ ആശ്രയിച്ചും ജൈവ രീതിയിലും കൃഷി ചെയ്യാൻ കഴിയുന്നതിനാൽ ഇത് കർഷകർക്ക് ഒരു മികച്ച വരുമാന മാർഗമാണ്. ഇന്നത്തെ പരിപാടിയിലൂടെ കൂവയുടെ കൃഷിരീതിയും പ്രാധാന്യവും ഉപയോഗങ്ങളുമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നു ഈ രംഗത്ത് നേട്ടം കൈവരിച്ച ശ്രീമതി അശ്വതി എം. ശ്രീമതി അശ്വതിയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
2: അശ്വതി മാഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം സാർ.
2: അശ്വതി മാഡം, താങ്കള് കൂവകൃഷി ചെയ്യുന്നുണ്ട്, സംരംഭകയോടാണ്, കൂവയുടെ പൗഡർ ചെയ്തിട്ട് അതിന്റെ നല്ലൊരു സെയിൽസ് താങ്കൾക്കുണ്ടല്ലേ. അപ്പൊ ഈ ഒരു കൂവകൃഷി എത്ര സ്ഥലത്താണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
3: തുടക്കത്തി 2.5 ഏക്കറിലായിരുന്നു തുടങ്ങിയത്. ഇപ്പൊ 6 ഏക്കറുണ്ട്. ഈ വർഷം 6 ഏക്കറിലാണ്.
2: 6.5 ഏക്കർ എന്ന് പറഞ്ഞാൽ കുറേയധികം സ്ഥലമുണ്ടല്ലോ.
3: കുറച്ചധികം സ്ഥലമുണ്ട്.
2: അപ്പൊ അത്രയും കൂവയൊക്കെ നമുക്ക് പ്രോസസ് ചെയ്ത് വിപണിയിൽ എത്തിച്ച് അത് വിൽക്കാനൊക്കെ സാധിക്കുന്നുണ്ടോ?
3: സാധിക്കുന്നുണ്ട്. നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് കൃഷി വകുപ്പ് നല്ല സപ്പോർട്ട് തന്നിട്ട് തന്നെയാണ് ഞാൻ മുമ്പോട്ട് വന്നിട്ടുള്ളത്. പിന്നെ എന്റെ ചുറ്റുപാടുമുള്ള ആൾക്കാർ ഈ കൂവപ്പൊടി കിട്ടാണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു നല്ല കൂവപ്പൊടി, കൂവപ്പൊടി ഉണ്ട് പക്ഷെ നല്ല കൂവപ്പൊടി. അപ്പൊ അതുകൊണ്ട് എനിക്കത് മുമ്പോട്ട് പോകാനൊരു കോൺഫിഡൻസ് ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നോക്കുവാണെങ്കിൽ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്റെ നാടും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
2: പുനലൂർ
3: മുനിസിപ്പാലിറ്റി വളരെ സപ്പോർട്ടാണ്. പിന്നെ എന്റെ കൃഷിഭവന്, പിന്നെ ഡിസ്ട്രിക്റ്റിൽ വരുവാണെങ്കിൽ ഡിസ്ട്രിക്റ്റിലെ ഓഫീസേഴ്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. മാർക്കറ്റിംഗ് സൈഡിൽ തന്നെ അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ വർഷത്തെ ഓണത്തിന് എന്റെ കൂവപ്പൊടി കേരളത്തിലെ മൊത്തം കൃഷിഭവനിലും എടുത്ത് ചെയ്തു. ഇപ്പൊ വൈഗയുടെ പ്രോഗ്രാം നടന്നപ്പം അതിനകത്തെ കൂവപ്പൊടികൾ സെയിലായി. അത് തന്നെയല്ല, എന്റെ സ്ഥലത്ത് ഏറ്റവും നല്ല കൂവപ്പൊടി എവിടെ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശ്വതിയുടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വന്ന് തിരക്കി വന്ന് വാങ്ങിക്കാൻ തുടങ്ങി.
2: അങ്ങനെ നമുക്ക് മാർക്കറ്റിൽ ഒരു സ്ഥലം പിടിക്കാൻ സാധിച്ചു.
3: തീർച്ചയായിട്ടും.
2: അപ്പൊ ഈ കൂവകൃഷി ചെയ്യുമ്പം വിത്തൊക്കെ വേണമല്ലോ, അതിന്റെ ഒരു പ്രത്യേക രീതി ആയിരിക്കുമല്ലോ ചെയ്യണ്ടേ. അപ്പൊ ഇതിനുവേണ്ടി എവിടെങ്കിലും താങ്കള് പരിശീലനം വല്ലതും ട്രെയിനിങ് വല്ലതും എടുത്തിട്ടുണ്ടോ അതോ സ്വന്തം ചെയ്ത് പഠിച്ചതാണോ?
3: അല്ലല്ല, ഇത് നന്നായിട്ട് നല്ലൊരു പരിശീലനം കിട്ടി. ചെറുതിലെ അച്ഛനാണ് കൂവകൃഷിയിലോട്ട് എന്നെ കൊണ്ടുവന്നത്. അതിൽ നിന്നും നമ്മളിപ്പോ വ്യാവസായിക അടിസ്ഥാനത്തിൽ പോകുമ്പോൾ നല്ല ട്രെയിനിങ് വേണം. അപ്പൊ ഞാൻ എന്റെ കൃഷി ഭവനിലും നേരത്തെ ഉണ്ടായിരുന്ന സുദർശൻ എന്നൊരു സാറിനോട് പറയുകയും സാർ എന്നെ CTCRI കൊണ്ടുവരികയും CTCRIയിലാണ് നല്ലതായിട്ട് ഷാനവാസ് സാർ നല്ല രീതിയിൽ എനിക്കൊരു ക്ലാസ്സുകളൊക്കെ ചെയ്തു തന്നു. പിന്നെ കൃഷിരീതികളൊക്കെ പറഞ്ഞു തന്നു. കൃഷിരീതി മാത്രമല്ല, നമുക്കിത് പ്രോസസ്സിംഗ് ചെയ്ത് നല്ല രീതിയിൽ എടുക്കണമല്ലോ ഇതിന്റെ പൊടി. അപ്പൊ അതിന്റെ മൊത്ത കാര്യങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തന്നു. അവരുടെ ആ ഗൈഡ് ലൈൻസ്, CTCRIയുടെ ഗൈഡ് ലൈൻസിലാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്. അങ്ങനെയാണ് നമ്മളൊരു പ്രോഡക്റ്റിലോട്ട് എത്തിയത്. അത് ശരിക്കും പറഞ്ഞു നമ്പർ വൺ പ്രോഡക്റ്റ് ആയിട്ട് ഇപ്പൊ മാർക്കറ്റില് ഓടിക്കുന്നുണ്ട്
2: അല്ലേ. അപ്പൊ ഈ കൂവകൃഷി ചെയ്യുമ്പോൾ ഇതിന്റെ നമ്മൾ കിഴങ്ങല്ലേ നടുന്നത്, അപ്പൊ അതൊക്കെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, എത്ര സൈസിലെ കിഴങ്ങാണ് നടുന്നത്, നിലം എങ്ങനെ ഒരുക്കുന്നത്, ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
3: ആദ്യമായിട്ട് എനിക്ക് നമുക്ക് CTCRI തന്നെ എനിക്ക് കിഴങ്ങിന്റെ വിത്തുകൾ അവിടെ നിന്ന് തന്നിരുന്നു. പിന്നെ നമ്മളത് കൂട്ടിക്കൂട്ടി കൊണ്ടുവരുമായിരുന്നു കൃഷി ചെയ്തിട്ട്. പിന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മണ്ണ് നല്ല കിളച്ച് ഒരുക്കിയിരിക്കണം. അടിവളമായിട്ട് നമ്മള് ജൈവ രീതിയിലുള്ള ഏതെങ്കിലും ചാണകപ്പൊടി, ആട്ടുമ്പുഴുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. മണ്ണിന് എപ്പോഴും നമ്മൾ കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. മഞ്ഞളിന് എങ്ങനെയാണോ വാരം കോരുന്നത് അതുമാതിരി വാരം കോരി ഒരു വലിയ കിഴങ്ങ്, അതായത് ഒരു 15 സെന്റിമീറ്ററോളം കാണും നമ്മുടെ ഒരു സ്കെയിലിന്റെ അളവിൽ, അതിനെ ഒരു 3 ആയിട്ട് നമുക്ക് മുറിച്ചിട്ട് നടാൻ പറ്റും. അത് നടുന്നതിനുള്ള ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഏറ്റവും നല്ല സമയമാണ് നട്ടോണ്ടിരിക്കാനായിട്ട്, മഴയുള്ള സമയം. നമ്മൾ വേനൽക്കാലം അവസാനിച്ച് ഒരു മഴ പെയ്ത് ഭൂമി ഒന്ന് തണുത്ത ശേഷം കിളയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് നമ്മൾ നട്ട് കഴിയുമ്പം ഇടുന്ന കിഴങ്ങ് ഉണങ്ങി പോകത്തില്ല, നല്ല രീതിയിൽ അത് കിളിർത്ത് നല്ലതായിട്ട് വരും. ആ കിളിർത്ത് വന്ന് ഒരു രണ്ടു മാസം ആകുമ്പോൾ വീണ്ടും നമ്മൾ ഒരു വളം കൂടെ കൊടുത്ത് ഈ മണ്ണടിപ്പിച്ചു
2: കൊടുക്കണം. എത്ര ഡിസ്റ്റൻസ് ആണ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നത്?
3: ഒരടി.
2: ഒരടി
3: അങ്ങനെ അങ്ങ് നട്ടാൽ മതി.
2: ഞങ്ങളെല്ലാം നട്ട് കഴിഞ്ഞു, 6 ഏക്കർ
3: നട്ട് കഴിഞ്ഞു, കിളിർത്ത് വന്ന ശേഷം വീണ്ടും നമ്മൾ വളം ഇട്ട് കൊടുക്കും. പണ്ട് കാലത്ത് ആരും ഒന്നും വളമൊന്നും ഇടത്തില്ല, എല്ലാ പറമ്പിലും ഇഷ്ടംപോലെ ഉണ്ടാകും. പക്ഷെ നമ്മളിത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഈൽഡ് കിട്ടണം. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ വളങ്ങൾ കൊടുക്കണം, എന്നാലേ നമുക്കത് മുമ്പോട്ട് നല്ല കിഴങ്ങ് കിട്ടത്തുള്ളൂ.
2: ഒരു എങ്ങനത്തെ വളങ്ങളാണ് താങ്കൾ കൊടുക്കുന്നത്?
3: ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണകപ്പൊടിയും ആട്ടുംപുഴുക്കയും കൊടുക്കാറുണ്ട്. കൂടാണ്ട് നമ്മൾ ജീവാമൃതം ഒരു 2.5-3 മാസം ആകുമ്പോൾ ഉറപ്പായിട്ടും ഒഴിച്ചു കൊടുക്കും.
2: ഇതൊക്കെ സ്വന്തമാണോ ഉണ്ടാക്കുന്നത്?
3: പശു വളർത്തലില്ല, പക്ഷെ എനിക്ക് പാല് തരുന്ന വീട്ടിലെ ചാണകവും ഗോമൂത്രവും മുഴുവനും ഞാൻ കളക്ട് ചെയ്യും. അത് വെച്ചിട്ട് ഞാൻ ജീവാമൃതം ഉണ്ടാക്കും.
2: മിക്ക കർഷകർക്കും അറിയാം, എന്നാലും ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാനാണ് ചെയ്യുന്നത്.
3: നമ്മള് ഗോമൂത്രം എടുക്കുക, പിന്നെ ചാണകമുണ്ട്, പിന്നെ പയറുപൊടി, പിന്നെ നമ്മുടെ മണ്ണ്, ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മളൊരു പാത്രത്തിൽ ക്ലോക്ക് വൈസിൽ 7 ദിവസം കറക്കി എടുത്ത ഒരു 7 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ അത് ഒഴിച്ചു തീർക്കണം. അത് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു തീർക്കണം. പിന്നെ നമ്മള് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് പച്ചക്കറിയിൽ ഒരു ടിപ്പുണ്ട്, അത് ഞാൻ ഉപയോഗിക്കുന്നത് കൂവയുടെ ഇലയില്ലേ, അതും കിരിയാത്തും കൂടെ എടുത്തിട്ട് ഗോമൂത്രത്തിൽ മിക്സ് ചെയ്ത് വെക്കും. മിക്സ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഇതൊന്ന് നന്നായിട്ട് അലിഞ്ഞ് ഇത് ഒരു പരിവാകും. ഇത് നമ്മൾ അരിച്ചെടുക്കും, അരിച്ചെടുത്ത ശേഷം ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. പച്ചക്കറിയിലെ കീട എന്നുവെച്ചാൽ എല്ലാരും ഒന്ന് പരീക്ഷിക്കാനാണ് ഞാൻ എല്ലാരോടും പറയും. നമ്മൾ വലിയ കാശൊന്നും മുടക്കേണ്ട ആവശ്യമില്ല, ഇത്രയും മതി.
2: ഇത്
3: നല്ല എഫക്റ്റീവ് ആണ്, വലിയ കീടങ്ങൾ പിന്നീട് വരത്തുമില്ല.
2: സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, ഒരു ഇന്റർവെല്ലിൽ.
3: ഒരു ഇന്റർവെല്ലിൽ കൊടുത്താൽ മതി. ഈ കീടനാശിനികളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ ചെയ്യുന്നതിൽ.
2: പിന്നെ കൂവയ്ക്ക് പ്രത്യേകമായിട്ട് ഇങ്ങനെ ഈ പറഞ്ഞ മാതിരി കീടങ്ങളോ രോഗങ്ങളോ വല്ലതും വരാറുണ്ടോ?
3: കൂവ കഴിഞ്ഞ വർഷം എന്റെ 50 സെന്റ് സ്ഥലത്തില് മൊത്തം ഇതും മഞ്ഞളിന് വാട്ടരോഗം വരുന്ന പോലെ തന്നെ ഇത് വന്ന് പോയി. അങ്ങനെ CTCRI നിന്നും സയന്റിസ്റ്റ് ഒക്കെ വന്ന് അവിടുന്ന് സാമ്പിളൊക്കെ കളക്ട് ചെയ്തു. അവരൊരു വൈറസിന്റെ ഒരു ഇതാണ് എന്ന് പറഞ്ഞു അവര് പോയി. അപ്പൊ എന്നോട് പറഞ്ഞേക്കുന്നത് ഇനി ആ ഭൂമിയിൽ കൂവ ഈ വർഷം ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് ഞാൻ ഈ വർഷം കൂവ ചെയ്തില്ല. അതുപോലെ തന്നെ ഞാൻ ആ കൂവ ഉള്ള ആ ഒരു സ്ഥലത്തു നിന്നും എന്റെ തൂമ്പയോ എന്റെ കാർഷിക ഉപകരണങ്ങളോ ഒന്നും തന്നെ മറ്റുള്ളൊരിടത്തോട്ട് കൊണ്ടുപോയിട്ടില്ല, കാരണം ഇത് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ കൂവ ഇപ്പോഴും ഉപയോഗിക്കാതെ തന്നെ അവിടെ തന്നെ വെച്ചേക്കുവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കയ്യിലുള്ളത് മുഴുവനും തീർന്ന ശേഷം ആ കൂവ ഞാൻ എടുക്കാന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ എങ്ങോട്ടും അത് സ്പ്രെഡ് ആവരുത്. കാരണം എന്റെ കയ്യിൽ നിന്ന് എടുത്ത് നടന്ന കർഷകരുണ്ട്, ഒരിക്കലും നമ്മൾ കൊടുക്കുമ്പോ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്.
2: മറ്റ് കീടങ്ങളൊന്നും
3: അങ്ങനെയൊന്നും വരത്തില്ല, ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ പറയുന്ന CTCRI അവിടുന്ന് മേഡം ഒക്കെ വരുമ്പോൾ പറഞ്ഞത് വേറൊരു സ്ഥലങ്ങളിൽ ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയുന്നു.
2: പിന്നെ ഇതൊഴിച്ച് കൂവ കിഴങ്ങാണല്ലോ, എലി ശല്യം അങ്ങനെ വല്ലതും വരാറുണ്ടോ?
3: എലിയുടെ ശല്യം ഉണ്ടാവാറുണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ കൃഷിയിൽ നമ്മൾ ഭൂമിയിൽ കാട് കയറേണ്ട ശ്രദ്ധിക്കണം. ഈ കൂവയ്ക്ക് നമ്മൾ അടിവളമായിട്ട് കൊടുക്കുന്നത് നമ്മൾ ഈ ചാണകപ്പൊടി ആട്ടും പുഴുക്കയൊക്കെ ആണല്ലോ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പുല്ല് കിളിച്ച് കയറും, നല്ല തടച്ച് കയറാനുള്ള സാഹചര്യം നമ്മൾ തന്നെ ഒരുക്കി കൊടുക്കും. അപ്പൊ ഇത് കാട് കയറുമ്പോഴത്തേക്ക് തുരപ്പൻ എന്ന് പറയുന്ന എലി നല്ല മാന്തി കഴിക്കുന്നത് വന്ന് ഉറപ്പായിട്ടും കയറും. അപ്പൊ നമ്മൾ ചെയ്യണം എന്ന് വെച്ചാൽ ഒരു കൂവയുടെ ഒരു വിത്ത് ഒരു മഞ്ഞള് അങ്ങനെ എങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് തുരപ്പൻ ശല്യത്തിൽ നിന്ന് നല്ല വ്യത്യാസം നല്ല ഉണ്ടാവത്തില്ല.
2: അത് ഈ മഞ്ഞൾ ഉണ്ടോണ്ട് ഈ തുരപ്പൻ വരത്തില്ല.
3: അത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അങ്ങനെയൊക്കെ
2: ഈ ഐഡിയ എവിടുന്നാണ്?
3: ഇതെനിക്ക് കോട്ടയത്തുള്ള ഒരു കർഷകൻ, ഒരു പ്രായം ചെന്ന ഒരു അച്ഛൻ, ആ അച്ഛനാണ് എനിക്കിത് പറഞ്ഞു തന്നത്. പറഞ്ഞു തന്നപ്പോ എന്നോട് പറഞ്ഞ മോളിൽ നിന്ന് പരീക്ഷിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് ചെയ്ത് നോക്കി, ചെയ്തപ്പോ എനിക്കത് വിജയമാണ്.
2: മഞ്ഞൾ ഒരു വിളയായിട്ട് തന്നെ നമുക്ക് കിട്ടും.
3: എനിക്കപ്പോ കഴിഞ്ഞ വർഷം കുറച്ചധികം മഞ്ഞളായി. പിന്നെ ഇത് പ്രോസസ് ചെയ്യാന്നുള്ള ഒരു ഇതാണ്. നമ്മൾ കർഷകര് എന്ത് സാധനങ്ങളും നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റിൽ വിൽക്കുമ്പോൾ അതിനൊരു 3 രൂപയൊക്കെ കിട്ടത്തുള്ളൂ. എന്ത് സാധനത്തിന് നമ്മൾ ഒരു വാല്യൂ ആഡഡ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മാർക്കറ്റിൽ നല്ല വിലയും കിട്ടും, കർഷകന് അതിൽ നിന്നേ ഒരു പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. ആ ഒരു ചിന്തയിൽ നിന്ന് പിന്നെ ഞാൻ ആ മഞ്ഞൾ പുറത്തോട്ട് കൊടുക്കാണ്ട് അതിൽ നിന്ന് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഉൽപ്പാദിപ്പിച്ചത്, നല്ല രീതിയിലുള്ള നല്ല മഞ്ഞൾപ്പൊടി.
2: അപ്പൊ ഈ കൂവ നമ്മൾ എത്ര മാസം കഴിഞ്ഞാണ് വിളവെടുക്കുന്നത്?
3: നട്ട് 9 മാസം കറക്റ്റ് പൂർത്തിയാവണം. നട്ട് 9 മാസം ആകുമ്പോൾ ഈ കൂവയുടെ ഇലകളെല്ലാം ഉണങ്ങി തളന്ന് ഭൂമിയിൽ നിലം പതിക്കും. കറക്റ്റ് അതാണ് അതിന്റെ പരുവം. മഴ പെയ്തു പോവുകയും ചെയ്യരുത്. വേനൽ മഴ വന്ന് പതിച്ചു കഴിഞ്ഞാല് ആ കൂവയുടെ 100 നഷ്ടപ്പെട്ടു. അതിനു മുമ്പിട്ട് നമ്മൾ കിളച്ചെടുക്കണം. ഏറ്റവും കർഷകർ ബുദ്ധിമുട്ടുന്ന ഒരു സമയം അതാണ്. ഭൂമി നല്ല കട്ടിയായിട്ട് കിടക്കുന്ന സമയമായിരിക്കും കൂവ കിളച്ചെടുക്കാൻ പാടായിരിക്കും. പക്ഷെ നന്നായിട്ട് കൂവപ്പൊടി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു പരുവത്തിൽ കർഷകർ കിളച്ചെടുക്കണം.
2: അപ്പൊ അത് ഡയറക്റ്റ് ആയിട്ട് കിളച്ചെടുക്കുവോ അതോ കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് നനച്ചൊക്കെയാണ്?
3: ചെറുതായിട്ടൊന്ന് നനവ് കൊടുത്താലേ നമുക്കത്
2: കിളച്ചെടുക്കാൻ
3: ഈസി ആവത്തുള്ളൂ.
2: പിന്നെ വിളവ് കിട്ടിക്കഴിഞ്ഞാൽ കൂവ കൂവയുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോപ്പർ പ്രോസസ്സിങ് അതിന്റെ ക്വാളിറ്റി അതേമാതിരി നിലനിർത്തി നമുക്ക് കൂവപ്പൊടി കിട്ടണം. അതെങ്ങനെയാണ് ചെയ്യുന്നത്?
3: അതാണ് ഏറ്റവും വലിയൊരു ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവരിക, അല്ലേരം തന്നെ നമുക്കത് ക്ലീൻ ചെയ്യുക. അതിന്റെ തോലുണ്ട്, തോല് മൊത്തത്തിൽ മാറ്റിയിട്ട് നമ്മൾ ഒരു എത്ര പ്രാവശ്യം വൃത്തിയാകുമോ എന്നുള്ളൊരു കണക്കാണ്. അതിന് മണ്ണും അഴുക്കും ഒന്നും ഇല്ലാതെ നമ്മൾ ക്ലീൻ ചെയ്യുക ഫസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ യൂണിറ്റിനകത്തോട്ട് ഇത് കയറ്റുന്നത്. കയറ്റി നമുക്കൊരു പ്രത്യേക ടൈപ്പ് ഒരു മെഷീൻ ഉണ്ട്, ഇതിനകത്ത് നമ്മൾ സ്റ്റാർച്ച് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു മെഷീനാണത്. അതിനകത്ത് കയറ്റി നമ്മളത് ചതയ്ക്കുക എന്നുള്ള ഒരു പരുവേ ഉള്ളൂ. അരഞ്ഞു പോകരുത് ഒരിക്കലും ഈ കൂവ. അരഞ്ഞ കൂവയുടെ അംശം അതിനകത്തായി പോകും. അപ്പൊ നമ്മുടെ പൊടിയുടെ ക്വാളിറ്റി പോകും. അതിൽ കൂടെ രണ്ടരിപ്പയുണ്ട്, രണ്ടരിപ്പയിൽ കൂടെ സ്റ്റാർച്ച് മാത്രമാണ് അടിയിലോട്ട് പോകുന്നത്. അതൊരു ടാപ്പ് വഴി നമ്മളൊരു വലിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രത്തിലാണ് കളക്ട് ചെയ്യുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും മെഷീനും എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ കളക്ട് ചെയ്തിട്ട് നല്ല കോട്ടൺ ഓർത്ത് വെച്ചിട്ട് നമ്മൾ അരിച്ചെടുത്ത് മാറ്റിവെക്കും. വെള്ളം തെളിയുക എന്നുള്ളതാണ് അതിന്റെ ആ മട്ടായിട്ട് മുകളിൽ കാണും. ഇതെല്ലാം ഊറ്റി ഊറ്റി കളയും നമ്മൾ. അങ്ങനെ നമ്മൾ കുറച്ച് ദിവസങ്ങളിൽ ഊറ്റി കഴിയുമ്പോഴത്തേക്കും അടിയിൽ നല്ല പൗഡർ വൈറ്റ് കളറിൽ, ശകലം പോലും അഴുക്കില്ലാത്ത നല്ല പൂവെള്ള കളറിൽ വരുമ്പോൾ നമ്മൾ അതെടുത്ത് കളക്ട് ചെയ്തിട്ട് ഉണക്കാനായിട്ട് മാറ്റും.
2: ഉണക്കുന്നത് എങ്ങനെ? നമ്മുടെ സൂര്യപ്രകാശത്തിൽ തന്നെ?
3: ആദ്യം ഞാൻ സൂര്യപ്രകാശത്തിലായിരുന്നു. അന്ന് എനിക്ക് ക്വാണ്ടിറ്റി വളരെ കുറച്ചായിരുന്നു. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേനൽ മഴയൊക്കെ ഇടയ്ക്ക് പെയ്യുമ്പോൾ നമ്മൾ ചിലപ്പം വേറൊരിടത്തോട്ടൊന്ന് വിട്ടു നിൽക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല. എനിക്ക് അതൊരു സാറ് പറഞ്ഞു തന്നു, ഒരിടത്ത് പോയി ഞാനത് കണ്ടു മനസ്സിലാക്കി. എന്നിട്ട് ഞാനത് ഈ യൂണിറ്റിന് തന്നെ ടെറസിന്റെ മോൾ ഫുള്ള് കവർ ചെയ്ത് യു വി ഷീറ്റിലെ ഷെഡ് കൊണ്ട്. അപ്പൊ എന്നിട്ട് അതിനകത്തും സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ട്രേ, വലിയൊരു ട്രേയുടെ വലുപ്പത്തിൽ നമ്മൾ ചെയ്യും. അത് വീലൊക്കെ നമ്മളിപ്പം ഉരുട്ടിക്കൊണ്ട് പോകുന്ന രീതിയിൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മാറ്റാം. അതിനകത്തിട്ട് ഒരു 6-7 ദിവസം ആകുമ്പോൾ നല്ലതായിട്ട് ഉണങ്ങും.
2: വെളിയിലത്തെ
3: ഒന്നും ആവത്തില്ല, ഒരു പൊടിയോ ഒന്നും ആവത്തില്ല. നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. 5 മാസമുള്ള കുഞ്ഞുങ്ങൾ തൊട്ടുള്ളവർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ആ ഒരു കുഞ്ഞിന് കൊടുക്കുമ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിച്ച് വേണം ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ.
2: പിന്നെ ഇതിന്റെ നെക്സ്റ്റ് ഘട്ടം വരുന്നത് നമുക്കത് മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ പാക്കേജിംഗ് ഒക്കെ ചെയ്യണം, ചീത്തയാവാതെ നല്ലത് ഇരിക്കാൻ വേണ്ടി. അത് അതിനുവേണ്ടിയുള്ള യൂണിറ്റും താങ്കളുടെ കയ്യിലുണ്ട്?
3: ഉണ്ട്. ഫസ്റ്റ് ഞാൻ വ്യവസായ വകുപ്പിലാണ് പോയി ഇതിന്റെയൊക്കെ കുറച്ച് ക്ലാസ്സുകൾ. വളരെ നല്ല രീതിയിൽ കൊല്ലം ഡിസ്ട്രിക്റ്റ് നല്ല ഡി എസ് സി നിന്ന് സപ്പോർട്ട് തന്ന് ഒരുപാട് ക്ലാസ്സുകൾ കിട്ടി. അതിന്റെ ഒരു പാക്കിംഗ് രീതികള്, നല്ല രീതിയിലുള്ള ലേബലിംഗ്, FSSI അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരിൽ നിന്ന് നല്ല ട്രെയിനിങ് കിട്ടി.
2: എല്ലാ
3: രജിസ്ട്രേഷനും എല്ലാ സർട്ടിഫിക്കേഷനും എല്ലാം ഉണ്ട്. പിന്നെ CTCRIയിലാണ് അതിന്റെ ന്യൂട്രീഷൻ അനാലിസിസ് ഒക്കെ ചെയ്ത് തന്നേക്കുന്നത്. അതെല്ലാം കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടാണ് ഞാൻ ഇതുവരെയും മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ കുട്ടികൾക്ക് നമ്മളിപ്പോ ഒരുപാട് ഫാസ്റ്റ് ഫുഡുകൾ ഇതൊക്കെ കൊടുക്കാറില്ലേ, പക്ഷെ ഇതിനകത്ത് നമുക്ക് ഒരു കുഞ്ഞിന് വേണമെന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒരു ഗർഭിണിയാണെങ്കിൽ അവർക്ക് വേണമെന്ന എല്ലാ കാര്യങ്ങളും ന്യൂട്രീഷ്യൻസ് ഉണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് അറിയത്തില്ല ഈ കൂവപ്പൊടിക്ക് അത് ഇത്രയും കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത്. ഇത് വലിയൊരു ഔഷധമാണ്, ഇതും ജനങ്ങളിൽ എത്തുന്നില്ല. ശരിക്കും പറഞ്ഞു
2: കഴിഞ്ഞാൽ
3: ഭയങ്കരമായിട്ട് ഡയജഷൻ നല്ലതാണത്. നമ്മൾ ഇതൊന്ന് കഴിച്ചിട്ട് രാത്രി കഴിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ ശോധന നന്നായിട്ട് പോകും.
2: അപ്പൊ മഞ്ഞളും ഇതേമാതിരി പ്രോസസ്സിംഗ് ചെയ്യുന്നുണ്ട്?
3: മഞ്ഞളും ഇതുമാതിരി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അത് മുറ്റത്ത് തന്നെ വലിയ വിറകടുപ്പ് കൂട്ടിയിട്ട് നമ്മൾ ആവിയിലാണ് പുഴുങ്ങിയെടുക്കുന്നത്. അതിന്റെ ഒരു വലിയ പാത്രമൊക്കെ ഉണ്ട്. പിന്നീടുള്ള മെഷീൻ എന്റെ കയ്യിൽ അവൈലബിൾ അല്ല. അതിന് നമ്മളെ സഹായിക്കാനായിട്ട് കായംകുളത്തുള്ള ഒരു FB ആണ് നമ്മളെ സഹായിക്കുന്നത്. അത് അവരുടെ അടുക്കൽ ഇത്ര കിലോ കൊണ്ട് കൊടുക്കുമ്പോൾ അവരത് പ്രോസസ്സ് ചെയ്ത് അതായത് അതിന്റെ തോല് കളഞ്ഞിട്ട് നമുക്ക് തരും. അവര് തന്നെയാണ് നമുക്കത് പൊടിച്ചും തരുന്നത്. നല്ല വൃത്തിയായിട്ട് അതൊരു പൊടിച്ച് തരും. കൊണ്ടുവരുന്ന സാധനങ്ങൾ വീണ്ടും നമ്മളത് പാക്ക് ചെയ്ത് നല്ല രീതിയിൽ ആൾക്കാരിൽ എത്തിക്കുന്നുണ്ട്.
2: രണ്ട് പ്രൊഡക്റ്റ് എന്തായാലും വിപുലമായിട്ട് തന്നെ മാർക്കറ്റിൽ
3: രണ്ട് പ്രൊഡക്റ്റ് അല്ല, ഒരു പ്രൊഡക്റ്റ് കൂടെ ഉണ്ട്, ബനാന പൗഡർ.
2: ഓക്കെ, അത് സ്വന്തം വാഴയാണോ അതോ?
3: നമ്മൾ വെളിയിൽ നിന്ന് സോഴ്സ് ചെയ്യുന്നതിനകത്തൊന്നും ബനാന പൗഡർ ഒരിക്കലും എടുക്കാറില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും കുഞ്ഞുങ്ങളെ ഒരു ഫോക്കസ് ചെയ്ത് പോകുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും ഗർഭിണികൾക്ക് കഴിക്കുന്നതിനും ശകലം പ്രായമായവരൊക്കെയാണ് കൂടുതലും ഈ ഏത്തയ്ക്കയുടെ കുറുക്കൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ അവർക്ക് ഏറ്റവും നന്നായിട്ട് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഓർഗാനിക് കൃഷി ചെയ്യുന്ന ഏത്തവാഴയിൽ നിന്ന് മാത്രം എടുക്കുന്ന ഉണ്ട്. അതിൽ നിന്ന് മാത്രം എടുക്കുന്നത് മാത്രമേ ഞാൻ ബനാന പൗഡറിന് വേണ്ടിട്ട് എടുക്കാറുള്ളൂ. 100% എനിക്ക്, ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ എനിക്ക് മറ്റുള്ളവർക്കും കൊടുക്കണം, അത് നിർബന്ധമാണ്.
2: ഇതിന്റെയൊക്കെ ഇടയ്ക്ക് പച്ചക്കറി കൃഷിയും ചെയ്യുന്നുണ്ടല്ലേ?
3: പച്ചക്കറി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ വാർഡിൽ തന്നെ 1320 ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതിൽ 11 പേർക്കാണ് ഇപ്പം ക്യാൻസർ ഉള്ളതെന്ന് നിലവിലുള്ള റിപ്പോർട്ട്. അതുപോലെ തന്നെ 48,000 പുറത്ത് ആൾക്കാർ എന്റെ പുനലൂർ മുനിസിപ്പാലിറ്റിയിലുണ്ട്. അതിനകത്ത് ഒരു 210 പേർക്കോളം ക്യാൻസർ ഉണ്ട്. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു പരിപാടി ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ ഞാനൊരു കർഷകയാകുമ്പോൾ ഞാൻ സമൂഹത്തിന് എന്ത് ചെയ്തു എന്നോട് എനിക്ക് ചോദിക്കുമ്പോൾ രാത്രി കിടന്ന് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് നല്ല രീതിയിൽ ഫുഡ് എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമുക്ക് നല്ല രീതിയിലുള്ള ഫുഡ് അവർക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും, അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമമാണ് പച്ചക്കറി കൃഷിയിലോട്ട് ഇറങ്ങുന്നത്. അത് വലിയ രീതിയിൽ എന്റെ നാടിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവർ വന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. അല്ല, ഞാൻ ആദ്യ കാലത്തിൽ എന്റെ ഹസ്ബൻഡ് ഒരു ഫാൻസി ഷോപ്പ് നടത്തിപ്പം അവിടെയാണ് ഇത് കൊണ്ടുപോകും. അപ്പൊ പെട്ടെന്ന് ആൾക്കാർ ചോദിക്കും ഇതെന്താ ഫാൻസി ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് പച്ചക്കറി വെച്ചു. അപ്പൊ ഞാൻ പറയും എന്റെ കൃഷിയിൽ നിന്ന് അധികത്തി വരുന്നതാണ്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് കൃഷി വകുപ്പിൽ തന്നെയുള്ള ഡിസ്ട്രിക്റ്റ് എന്നുള്ളൊരു ഓഫീസറാണ് സാർ എന്നോട് പറഞ്ഞു ഇതുപോലൊരു സ്കീമുണ്ട് ചെയ്യുന്ന ഔഷധി ഇങ്ങനെ പച്ചക്കറിയുടെ ഒരു വിപണന കേന്ദ്രം കേരള സർക്കാരിന്റെ അണ്ടറിൽ ഉണ്ട് ചെയ്യുന്നു. ഞാൻ ചെയ്യാൻ തയ്യാറാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇപ്പൊ അവിടെ പുനലൂരിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പം രണ്ടു
2: മാസം നിങ്ങളുടെ മാത്രം പ്രൊഡക്റ്റ് ആണോ വിൽക്കുന്നത് അതോ മറ്റേ ആൾക്കാരുണ്ടോ?
3: ഇപ്പം നമുക്കിപ്പോ കർഷകരിൽ നിന്നും നേരിട്ട് കളക്ട് ചെയ്തിട്ട് നമുക്കൂടെ സെയിൽ ചെയ്യാം. പക്ഷെ ഞാൻ കർഷകരെ സെലക്ട് ചെയ്യുന്നതിന് എനിക്ക് എന്റേതായ ഒരു മാനദണ്ഡമുണ്ട്. നമുക്ക് നല്ല ഭക്ഷണം കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശമൊന്നും ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് അതുപോലെ ചെയ്യുന്ന കർഷകർക്ക് മാത്രമേ ഞാൻ കളക്ട് ചെയ്യാറുള്ളൂ, ഇല്ലാത്തവരെ ഞാൻ ഒഴിവാക്കി വിടും. ആ ഒരു രീതിയിൽ പോകുന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ ആ ഒരു നാട്ടില് ആ ഇതിനൊരു സ്വീകാര്യതയുണ്ട്. കാരണം തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് തെങ്കാശി, അങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. തമിഴ്നാട്ടിൽ നിന്ന് ബൾക്കായിട്ട് പച്ചക്കറി 100 രൂപ കിറ്റ് വരുന്ന സ്ഥലവുമാണ്.
2: വില എന്തായാലും ഒരു വ്യത്യാസം വരുമല്ലോ,
3: ഉറപ്പായിട്ടും വിലയിൽ വ്യത്യാസമുണ്ട്.
2: അപ്പൊ ഈ കർഷകരെ കൊണ്ടുതരുന്നവർക്ക് എങ്ങനെയാണ്, ഇത് വിറ്റ് കഴിഞ്ഞിട്ടാണോ അവർക്ക് അതിന്റെ ഇത് കൊടുക്കുന്നത്?
3: നമ്മള് 25% എങ്കിലും ആ കർഷകന് അന്നേരം തന്നെ കൊടുക്കണം എന്നാണ് നമ്മുടെ കൃഷി വകുപ്പിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ മുഴുവൻ പൈസ അന്നേരം തന്നെ കർഷകർക്ക് കൊടുക്കാറുണ്ട്.
2: അപ്പൊ അവർക്കും അതൊരു വലിയ
3: സഹായമല്ലേ?
2: സാധിക്കുന്നു.
3: ഒരുപാട് കർഷകർ ഇപ്പം മാങ്ങയുടെ സീസൺ വന്നപ്പോ അവരുടെ വീട്ടിലെ മാങ്ങ വളരെ ശ്രദ്ധാപൂർവ്വം പറിച്ചുകൊണ്ട് വരും. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കൊരു കുഞ്ഞിനൊരു മാങ്ങ കൊടുക്കണം എന്ന് വെച്ചാൽ ഇതിനകത്ത് മരുന്നടിച്ചാണോ പഴിപ്പിക്കാനൊരു ചിന്ത വരും. അങ്ങനെ ചിന്തയില്ലാണ്ട് എന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി ഒരുപാട് പേര് കഴിക്കുന്നുണ്ട്. അതൊരു ഭയങ്കര സന്തോഷമാണ് എനിക്ക്.
2: ശരി തന്നെയാണ്. അപ്പൊ ഒരു കൂവ കൃഷി നമ്മൾ തുടങ്ങി ഇത്രയും നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ സാധിച്ച്, പിന്നെ അതിന്റെ കൂടെ മഞ്ഞൾ ചേർത്ത് പിന്നെ ബനാന പൗഡറായി, ഇപ്പം കർഷകർക്ക് ഒരു സഹായം സൊസൈറ്റിക്ക് വേണ്ടി ഒരു നല്ല പ്രൊഡക്റ്റ് ആയിട്ട് നമ്മുടെ വെജിറ്റബിൾസും കൊടുക്കാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ട്. ഇതൊക്കെ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് അല്ലെ ഇതൊക്കെ ചെയ്തിട്ട്?
3: ഉണ്ട്. ഇനി എനിക്ക് കുറെ കൂടെ കാര്യങ്ങൾ ചെയ്യാനാണ് എന്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചുകഴിഞ്ഞാല്, എന്റെ ഒരു പുനലൂർ മുനിസിപ്പാലിറ്റിയിലെ മുഴുവനും നല്ല രീതിയിൽ കൃഷി ചെയ്യിപ്പിക്കുക, അതിനുവേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഞാൻ ഇപ്പൊ തുടങ്ങി കഴിഞ്ഞു. വിത്തുകള് തൈകള് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. എങ്ങനെയായാലും ആൾക്കാർ കൃഷി ചെയ്യുക. അവർക്കിപ്പം മിച്ചം വന്നാലും എന്റെ ഷോപ്പിൽ കൊടുക്കാൻ മറ്റുള്ളവർ എടുത്തോളും. അവരവരുടെ ആവശ്യത്തിന് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ആരോഗ്യം നമുക്ക് തന്നെ കാത്തുസൂക്ഷിക്കാൻ പറ്റും.
2: അശ്വതി മാഡം, ഇത്രയും നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ചു. താങ്കളുടെ ആശയം നമ്മുടെ സൊസൈറ്റിക്ക് തന്നെ നമുക്ക് എന്തോ ചെയ്യാൻ സാധിക്കും, അതൊരു വളരെ നല്ല കാര്യം തന്നെയാണ്. നമ്മുടെ ആശംസകൾ. ഇനിയും താങ്കൾ മുന്നോട്ട് പോകട്ടെ. ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ
3: നന്ദി സർ.
0: കാർഷിക വൃത്തിയിലൂടെ നേട്ടങ്ങൾ കൈവരിച്ച ശ്രീമതി അശ്വതി എമ്മുമായുള്ള അഭിമുഖം ശ്രോതാക്കൾ ശ്രദ്ധയോടെ കേട്ടല്ലോ. ശ്രീമതി അശ്വതിയുമായി ഇതുവരെ സംസാരിച്ചത് ഷിബു ജോർജ്. ശ്രീമതി അശ്വതിയുടെ ഫോൺ നമ്പർ പറയാം. 9745095198 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9745095198

ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി നൽകുന്ന കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ പച്ചക്കറി പന്തലുകൾ ബലപ്പെടുത്തുക, വാഴയ്ക്ക് ഊന്നുകാലുകൾ നൽകുക, വിളവെടുക്കാൻ പാകമായ പഴം പച്ചക്കറി വിളകൾ എത്രയും പെട്ടെന്ന് തന്നെ വിളവെടുക്കുക, വെള്ളക്കെട്ട് ഒഴിവാക്കാനായി സമീപ പ്രദേശങ്ങളിൽ വേണ്ടത്ര നീർച്ചാലുകൾ തുറന്ന് മഴവെള്ളം ഒഴുക്കിക്കളയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. ഇനി വിളകൾക്കും മൃഗസംരക്ഷണത്തിനും വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ്. നെല്ല് വിരിപ്പ് കൃഷിക്കായി ഞാറ്റടി തയ്യാറാക്കിയിട്ടുള്ള കർഷകർ ഞാറ്റടിയിട്ട് മൂന്നാം ആഴ്ചയിൽ നെല്ലിലടിക്കുന്ന KU സമ്പൂർണ്ണ മൾട്ടിമിക്സ് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഞാറ്റടിയിൽ തളിക്കുക. കുറഞ്ഞത് 60 ദിവസമെങ്കിലും തണലിൽ സൂക്ഷിച്ച വിത്ത് തേങ്ങകൾ കാലാവർഷാരംഭത്തോടെ നഴ്സറിയിൽ പാകാവുന്നതാണ്. 1.5 മീറ്റർ വീതിയിൽ ആവശ്യമുള്ള നീളത്തിൽ വാരങ്ങൾ തയ്യാറാക്കുക. വാരങ്ങൾ തമ്മിൽ 75 സെന്റിമീറ്റർ അകലം ഉണ്ടായിരിക്കണം. ഒരു വാരത്തിൽ 4-5 വരി വിത്ത് തേങ്ങ 30x30 സെന്റിമീറ്റർ അകലത്തിൽ നടാം. വിത്ത് തേങ്ങ 25 മുതൽ 30 സെന്റിമീറ്റർ ആഴമുള്ള ചാലുകളിൽ നട്ട് തൊണ്ടിന്റെ മുകൾ ഭാഗം മാത്രം പുറത്തു കാണുന്ന വിധം മണ്ണിട്ട് മൂടണം. ചിതലിന്റെ ശല്യത്തിനെതിരെ മുൻകരുതലുകൾ സ്വീകരിക്കണം. ഇനി കന്നുകാലികൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ്. മഴക്കാലത്ത് കന്നുകാലികളിൽ കണ്ടുവരുന്ന പ്രധാന രോഗമായ അകിട് വീക്കം

0: കിഴങ്ങ്. വയറുവേദന, ഗ്യാസ്, അസിഡിറ്റി, വയറിളക്കം, ഛർദി തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കൂവക്കിഴങ്ങ് ഒരു ഔഷധമായി ഉപയോഗിക്കാവുന്നതാണ്. കൂവയിലടങ്ങിയിട്ടുള്ള ഫൈബർ വയറു നിറഞ്ഞതായി തോന്നാൻ സഹായിക്കുകയും വിശപ്പ് നിയന്ത്രിക്കുകയും ചെയ്യും. കൊഴുപ്പ് കുറഞ്ഞതും ഊർജം നൽകുന്നതുമായതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇത് നല്ലതാണ്. ഗർഭകാലത്തുണ്ടാകുന്ന മലബന്ധം, ഛർദി എന്നിവയ്ക്ക് ഇതൊരു പരിഹാരമാണ്. ഗർഭസ്ഥ ശിശുവിന്റെ തലച്ചോറിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഫോളേറ്റ് ഇതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയ ഒരു ഭക്ഷണമാണ് കൂവക്കിഴങ്ങ്. വൈറ്റമിൻ എ, B6, തയാമിൻ, റൈബോഫ്ലാവിൻ, നിയാസിൻ തുടങ്ങിയവ ഇതിലടങ്ങിയിരിക്കുന്നു. കാൽസ്യം, മാംഗനീസ്, പൊട്ടാസ്യം, അയൺ, കോപ്പർ, സിങ്ക് എന്നീ ധാതുക്കളും ഇതിലുണ്ട്. കൂടാതെ പ്രോട്ടീൻ, അന്നജം, ഭക്ഷ്യനാരുകൾ എന്നിവയും ഇതിൽ ധാരാളമുണ്ട്. ഇത് ശരീരത്തിലെ ആസിഡ് ആൽക്കലി ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്നു. വിവിധ വിഭവങ്ങളിൽ ഉൾപ്പെടുത്തി കൂവ നമുക്ക് ഭക്ഷ്യയോഗ്യമാക്കാവുന്നതാണ്. ഉദാഹരണത്തിന് കൂവക്കുറുക്ക്, കൂവ പായസം, പുഡിംഗ് എന്നിവ കുട്ടികൾക്ക് നൽകാവുന്ന പോഷക സമൃദ്ധമായ ഭക്ഷണമാണ്.
1: പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. പെർ ഡ്രോപ്പ്, മോർ ക്രോപ്പ്, ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വെള്ളം പാഴാക്കൽ കുറയ്ക്കുകയും ജല ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മഴവെള്ള ശേഖരണം, വാട്ടർഷെഡ് വികസനം, പരമ്പരാഗത ജലാശയങ്ങളുടെ നവീകരണം എന്നിവയ്ക്കും ഈ പദ്ധതി പിന്തുണ നൽകുന്നു. വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചുരുക്കത്തിൽ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ജലസേചന സൌകര്യങ്ങൾ മാത്രം നൽകുന്ന ഒരു പദ്ധതിയല്ല. സമയബന്ധിതവും കാര്യക്ഷമവുമായ ജലസേചനം ഉറപ്പാക്കുന്നതിലൂടെ കർഷകരെ ശക്തിപ്പെടുത്തുകയും സ്ഥിരതയുള്ള കാർഷിക വികസനം കൈവരിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു.
0: ഇനി ഇന്നത്തെ പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് ബയോ അക്കോസ്റ്റിക് ഉപകരണം? ഉത്തരം കേട്ടോളൂ. നട്ടെല്ലുള്ള കീടങ്ങളുടെ നിയന്ത്രണത്തിനായുള്ള നെറ്റ്വർക്ക് പ്രോജക്ടിന്റെ ഭാഗമായി തെലങ്കാന സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്തതാണ് ബയോ അക്കോസ്റ്റിക് ഉപകരണം. കാട്ടുപന്നി, കുരങ്ങ് എന്നിവയെ കൃഷിയിടങ്ങളിൽ നിന്ന് അകറ്റാൻ ഇത് സഹായിക്കുന്നു. ഈ ഉപകരണം കാട്ടുപന്നികളുടെ ശത്രുമൃഗങ്ങളുടെ ശബ്ദം മാറി മാറി പുറപ്പെടുവിക്കുന്നു. ശത്രുക്കൾ അടുത്തുണ്ടെന്ന് കരുതി കാട്ടുപന്നികളും മറ്റും ഇവിടെ നിന്നും ഒഴിവാകും. സൗണ്ട് എഞ്ചിനീയർമാരുടെ വൈദഗ്ധ്യം കൂടി ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത ഈ ഉപകരണം 110 dB ശബ്ദമാണ് പുറപ്പെടുവിക്കുന്നത്. രാത്രികാലങ്ങളിൽ 4 മുതൽ 5 ഹെക്ടർ വരെയുള്ള കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ ഇത്തരത്തിലുള്ള ഒരു ഉപകരണം മതിയാകും. വൈദ്യുതി ഉപയോഗിച്ചും സൌരോർജ പാനൽ ഉപയോഗിച്ചും ഇത് പ്രവർത്തിപ്പിക്കാം. തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ 3 ആഴ്ച വരെ കാട്ടുപന്നികളെ കൃഷിയിടത്തിൽ നിന്നും അകറ്റി നിർത്താമെന്ന് പാലക്കാട് കൃഷിവിജ്ഞാന കേന്ദ്രം നടത്തിയ പരീക്ഷണങ്ങളിൽ കണ്ടിട്ടുണ്ട്. കർഷകന് ഈ ഉപകരണം മൊബൈൽ ഫോണുമായി കണക്ട് ചെയ്തും ഉപയോഗിക്കാവുന്നതാണ്.
2: ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. പരിപാടി ശ്രദ്ധാപൂർവം കേട്ട എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.
0: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് മോഹൻ സിത്താര സംഗീതം നൽകി, യേശുദാസും സംഘവും പാടിയത് ചിത്രം മുഖചിത്രം.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: എം ജി ശ്രീകുമാറും സംഘവും പാടിയത് ചിത്രം മഴവിൽ കൂടാരം. രചന ഗിരീഷ് പുതഞ്ചേരി. സംഗീതം എസ് ബാലകൃഷ്ണൻ.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. യേശുദാസും ഗായത്രിയും പാടിയത് ചിത്രം നരൻ. കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതം.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: അതിന്റെ ഏറ്റവും മനോഹരമായ ഓർമ്മകളാണ് ആ നാടും ആ കോളേജും അടുത്ത ആളുകളും തന്നിരിക്കുന്നത്. എന്റെ ഈ ഓർമ്മകൾക്കെല്ലാം വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്നുണ്ട്. ഞാനൊരു ജോൺസൺ മാസ്റ്റർ ഫാനാണ്. അപ്പോ ദശരഥ മൂവിയിലെ മന്ദാര സ്റ്റെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആ കാലഘട്ടത്തിന് എനിക്ക് എന്റെ ഓർമ്മ വരുന്ന ഒരു പാട്ടായി തോന്നുന്നു.
2: മന്ദാര സ്റ്റെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ? ഫോൺ എടുക്കുക 8281 4 2

0: 0305 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: കാശിനെ കുറിച്ചിന്തിനാ

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: അനന്തപുരി FM ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം ശ്യാമിന്റെ സംഗീതത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയത്. ചിത്രം ടൈഗർ സലീം. ഈ ഗാനത്തിന്റെ രചന ബിച്ചു തിരുമല.

0: മൻ കി ബാത്ത്,
1: മനസ്സു പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: നാളെ ശാസ്ത്രലോകത്തിൽ വാഗമരത്തോപ്പിലെ ഐവകൾ, ഒരു ചെറിയ വലിയ വൃക്ഷ സംഭാഷണം. ഡോക്ടർ ലിജ എം സംസാരിക്കുന്നു.
3: 1881 പോളിഷ് മൈക്കോളജിസ്റ്റായ ഫ്രാൻസിസ് കാമിയൻസ്കിയാണ് മൈക്കോറൈസ ആദ്യമായി കണ്ടുപിടിച്ചത്. ഇവ രണ്ട് തരത്തിൽ കാണപ്പെടുന്നുണ്ട്. വേരുകളെ ചുറ്റിപ്പറ്റിയുള്ള എക്ടോ മൈക്കോറൈസ എന്നും വേരുകളുടെ കോശങ്ങളിലേക്ക് തുളച്ചു കയറുന്ന ആർബസ്കുലാർ അഥവാ എൻഡോ മൈക്കോറൈസ എന്നും.
2: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
4: ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയുടെ വരികൾക്ക് എ ടി ഉമ്മർ സംഗീതം നൽകി യേശുദാസും ചിത്രയും പാടിയത് ചിത്രം അഷ്ടബന്ധം.

0: ഇപ്പോൾ സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പൊതുവിതരണ സംവിധാനത്തിലൂടെ രാജ്യത്ത് ഭക്ഷ്യധാന്യ വിതരണം ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റേഷൻ പൊതുവിതരണം കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നിർണായക തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതായും പ്രധാനമന്ത്രി. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വസതികൾ ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. റെയ്ഡിനെതിരെ CPIM പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിനിടെ തിരുവനന്തപുരത്ത് സംഘർഷം. സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. SIR നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. VVPAT സ്ലിപ്പുകളിൽ സമയം രേഖപ്പെടുത്തണമെന്ന ആവശ്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം തിരഞ്ഞെടുപ്പ് കമ്മീഷനെന്ന് സുപ്രീംകോടതി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ നാളെ ബലിപെരുന്നാൾ. സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ പ്രൊവിഷണൽ ഉത്തരവ് സൂചിക പുറത്തിറക്കി UPSC. സ്ത്രീകളിലെ സെർവിക്കൽ ക്യാൻസർ പ്രതിരോധത്തിന്റെ ഭാഗമായി 14 വയസ്സുള്ള പെൺകുട്ടികൾക്ക് സർക്കാർ ആശുപത്രികളിൽ നിന്ന് സൌജന്യമായി HPV വാക്സിൻ നൽകുന്ന തുടരുന്നു. ജില്ലാ, ജനറൽ, താലൂക്ക് ആശുപത്രികൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് May 31 വരെ വാക്സിൻ ലഭിക്കും. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തീരപ്രദേശങ്ങളിൽ കടലാക്രമണ മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടുന്നു. ടോസ് നേടിയ ഹൈദരാബാദ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും നാളെ രാവിലെ 6 മണിക്ക്.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. പട്ടണത്തിൽ സുന്ദരൻ. ഈ ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്, രചന കൈതപ്രം, സംഗീതം മോഹൻ സിത്താര.

ചിത്രം സ്ഫടികം. ഈ ഗാനം ചിത്ര പാടിയത് രചന പി. ഭാസ്കരൻ, സംഗീതം നൽകിയത് എസ് പി. വെങ്കടേഷ്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക.

0: കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: എന്നോട് ഇഷ്ടം കൂടാമോ, ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത് കൈതപ്രത്തിന്റെ വരികൾക്ക് SP വെങ്കടേഷിന്റെ സംഗീതം.

പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

ഇനി എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനം ചിത്രം ഗോളാന്തര വാർത്ത. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജോൺസൺ.

ബിജിപാലിന്റെ സംഗീതത്തിൽ മധു ബാലകൃഷ്ണനും ശ്വേതയും പാടിയത് ചിത്രം സ്വന്തം ലേഖകൻ. ഈ ഗാനത്തിന്റെ രചന അനിൽ പനച്ചൂരൻ.

മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. ഈ ചിത്രത്തിനു വേണ്ടി എം ജെ ശ്രീകുമാറും ചിത്രയും പാടിയത്, രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

ഓടി കളിക്കുവാനിരുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ മുറ്റത്തെ

ഗിരീഷ് പതിഞ്ചരുടെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി ചിത്രം പാടിയത് ചിത്രം വടക്കും നാഥൻ.

0: മൊഴിയാം ഒരു കഥ.
1: മൊഴിയാം ഒരു കഥയിൽ തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ വിമോചനം, അവതരിപ്പിക്കുന്നത് സന്ദീപ് സുരേഷ്.
2: ബോട്ട് തോട്ടിൽ നിന്ന് ആറ്റിൽ വീണപ്പോൾ ഡ്രൈവർ ഇഞ്ചൻ തുറന്നു വിട്ടു. ആറ്റിൽ താഴ്ന്ന ചാലുകൾ ഉണ്ടാക്കിക്കൊണ്ട് ആ വാഹനം ഇരമ്പിപ്പാഞ്ഞു. അത് വെറുപ്പോടെ ഇടയ്ക്കിടയ്ക്കെന്തോ അമറുന്നുണ്ട്. അതിൻ്റെ ഗതിയിൽ ഒരു വൈരാഗ്യം കാണാം. അവിടെ നിൽക്കട്ടെ എന്നത് പറയുന്നത് പോലെ തോന്നി. ഒരുപക്ഷേ ഇഷ്ടമില്ലാത്ത ആരെയോ കയറ്റാതെ അത് പോവുകയായിരിക്കാം. ഒട്ടുദൂരം ഓടിയിട്ട് അവർ നിരാശരായി അങ്ങ് നിൽക്കുകയായിരിക്കാം. ഏതായാലും ആ ബോട്ടിൻ്റെ പോക്കിൽ ഒരു ഹൃദയശൂന്യത കാണുവാനുണ്ടായിരുന്നു. ബോട്ടിനുള്ളിൽ യാത്രക്കാരുടെ കൂട്ടത്തിൽ നാലഞ്ച് കുട്ടികളുമുണ്ടായിരുന്നു. അവർ കൂട്ടുകാരാണ്. അവർ ഇരുകരകളും നോക്കി രസിക്കുകയായിരുന്നു. മരങ്ങൾ പിന്നിലേക്ക് ഓടിപ്പോകുന്നു. അലകൾ ഉയർന്ന് കരയ്ക്ക് മുകളിൽ കൂടി ഉരുണ്ടൊഴുകുന്നു. ഒരു വീടിൻ്റെ കടവിൽ വെച്ചിരിക്കുന്ന ഒരു കലം ഓളത്തിലുയർന്ന് ആറ്റിലേക്ക് വലിഞ്ഞ് ഒഴുകിപ്പോയി. അതവർക്ക് നല്ല നേരം പോക്കായിരുന്നു. അങ്ങനെ അവർ ഇരിക്കവേ ഒരു കുട്ടി ബോട്ടിനുള്ളിൽ ഒരു സംഗതി ശ്രദ്ധിച്ചു. അവൻ കൂട്ടരോട് പറഞ്ഞു, ഇല്ലേ ഒരു കിളി. അവൻ അങ്ങോട്ട് ചെന്നു. ഒരു യാത്രക്കാരൻ ബോട്ടിൽ താഴെ ഇരിക്കുന്നു. മുൻവശം രണ്ട് നിലകളുള്ള ഒരു ചെറിയ പെട്ടിയുണ്ട്. അതിൻ്റെ താഴത്തെ നില ഒരു വശം ചെറിയ ഇരുമ്പ് കമ്പി കൊണ്ട് അഴിയിട്ടിട്ടുള്ള ഒരു കൂടാണ്. സ്വർണം പോലെ മെനിങ്ങുന്ന ഒരു കുരുവി അതിനുള്ളിലിരുന്ന് ഊതച്ചുണ്ടുകൾ പുറത്തിട്ട് കിച്ചാ കിച്ച എന്ന് ശബ്ദിക്കുന്നു. അങ്ങനെ ഒരു നല്ല കിളിയെ ആ കുട്ടികൾ അന്നോളം കണ്ടിട്ടില്ല. കുട്ടികൾ കൂടിനു ചുറ്റും കൂടി. ആ യാത്രക്കാരൻ പെട്ടിയുടെ മുകളിലത്തെ നിലയുടെ അളപ്പ് തുറന്ന് ഒരു ഡപ്പിയെടുത്ത് അതിലുള്ള നാണയങ്ങൾ എണ്ണാൻ തുടങ്ങി. അപ്പോൾ കിളി മറ്റൊരു ശബ്ദം പുറപ്പെടുവിച്ചു. അത് എന്തു പറയുകയായിരുന്നു. ആ ഭാഷ മനസ്സിലായിട്ടെന്ന പോലെ നാണയം എണ്ണുന്നതിനിടയിൽ അയാൾ അതിനെ നോക്കി. കുരുവി ചുണ്ടുവിടർത്തി കാണിക്കുന്നു. അയാളൊന്ന് മൂളി. പെട്ടിയിലുണ്ടായിരുന്നതെല്ലാം ഓരോന്നായി അയാൾ പുറത്തിട്ടു. രണ്ട് പുസ്തകങ്ങൾ, പക്ഷിശാസ്ത്രമെന്ന് ഒരു കുട്ടി ആ പുസ്തകങ്ങളിലൊന്നിൻ്റെ പേര് വായിച്ചു. ഒരു ചെറിയ കെട്ട് മുഷിഞ്ഞ കവറുണ്ടായിരുന്നു. ഒരു കുട്ടി മറ്റൊരുവൻ്റെ ചെവിയിൽ മന്ത്രിച്ചു, അതെന്താണെന്നറിയാമോ? ഒരു ചക്രം കൊടുത്താൽ ആ കുരുവി പുറത്ത് വന്ന് ഒരു കവറെടുത്ത് തരും. നമ്മൾ കൊടുത്താലും തരുമോ?
3: തരും.
2: ആ കൂട്ടിനുടമസ്ഥൻ ബനിയൻ്റെ കീശയിൽ നിന്നും ബീഡിയും തീപ്പെട്ടിയും എടുത്ത് ബീഡി വലിക്കാൻ ആരംഭിച്ചു. അപ്പോഴും ആ കിളി എന്തൊക്കെയോ ചിലച്ചു. അത് മൂന്നാമത് ശബ്ദത്തിലായിരുന്നു. യാത്രക്കാരിലൊരുവൻ ചോദിച്ചു, നിങ്ങൾ എവിടെ പോകുക? അയാൾ പ്രതിവചിച്ചു, കൊല്ലത്തിന്. ആലപ്പുഴ ആയിരുന്നോ? അതെ. ആ കുട്ടികളിലൊരാൾ അവൻ്റെ വിരൽ അഴികൾക്കിടയിൽ കൂടി അകത്തേക്കിട്ടു. കുരുവി ഒരു കൊത്തുകുത്തി. ഉടമസ്ഥൻ ആ കൊച്ചനെ ശാസിച്ചു. കുരുവിയെയും അതിൻ്റെ ചേഷ്ടകളെയും നോക്കിക്കൊണ്ടിരുന്ന മറ്റൊരു യാത്രക്കാരൻ പറഞ്ഞു, അതിന് വിശക്കുന്നായിരിക്കും. ഇല്ല, അതിന് നേരമായില്ല, അയാൾ ഉത്തരം പറഞ്ഞു. വേറൊരു യാത്രക്കാരൻ ചോദിച്ചു, എന്താ ഇതിന് തീറ്റി കൊടുക്കുന്നേ?
4: പാല്, പഴം, ചെറുപയർ എല്ലാം കൊടുക്കും.
2: അയാൾ പെട്ടിയുടെ പിള്ള

0: കടമുറി തുറന്നു കാണിച്ചു. അതിനുള്ളിൽ ഒരു കൊച്ചുകുപ്പിയിൽ പാലുണ്ട്, പഴമുണ്ട്, ചെറുപയറുണ്ട്. അയാൾക്കൊരു ദിവസം എന്ത് കിട്ടുമെന്ന് വേറൊരു യാത്രക്കാരൻ ചോദിച്ചു. അത് പല തരത്തിലിരിക്കും, എങ്കിലും അയാൾക്കൊരു കാര്യം പറയാനുണ്ട്. ആ പക്ഷി വന്നതിന് ശേഷം അയാൾക്ക് മുട്ടു വന്നിട്ടില്ല. ഏതാളില്ലാത്ത മൂലയിൽ ചെന്നിരുന്നാലും 1 രൂപ നിശ്ചയം. ഇതിന് എവിടെ നിന്ന് കിട്ടി? ഒരു യാത്രക്കാരൻ ചോദിച്ചു. അതോ, അയാളൊന്ന് ഞെളിഞ്ഞിരുന്നു. ഈ പക്ഷിയെ സാധാരണ പക്ഷിശാസ്ത്രക്കാരുടെ കയ്യിൽ കാണുകയില്ല. അവരുടെ കൂട്ടിലുള്ളതെല്ലാം കുരുവികളാണ്, കിണിവെച്ച് പിടിക്കുന്ന പറവകൾ. ഇത് കൈലാസത്തിൽ മാത്രമുള്ളതാണ്, ചാകുകയില്ല. നിങ്ങൾക്കെവിടുന്ന് കിട്ടി? കാശിയിൽ വെച്ച് സന്യാസി തന്നു. എന്നിട്ട് ആ കഥ അയാൾ പറയാൻ തുടങ്ങി. ഏവരും കൗതുകത്തോടെ ആ കഥ കേട്ടു. ഇത് ശ്രീപാർവതിയുടെ വളർത്തുപക്ഷികളിൽ ഒന്നാണ്, എന്നും ആ പക്ഷികളെ തീറ്റിയിട്ടേ ഭഗവതി വെള്ളം കുടിക്കൂ. എന്നാൽ ഒരു തൂവൽ പൊഴിഞ്ഞു പോയാൽ പിന്നെ ആ പക്ഷിക്ക് അവിടെ കഴിയാനൊക്കുകയില്ല. അങ്ങനെയാണത്രേ ഈ പക്ഷി മനുഷ്യരുടെ ഇടയിലേക്ക് വന്നത്. അതൊരപൂർവ സംഭവവുമാണ്. ഒരു വൃദ്ധൻ ചോദിച്ചു, തൂവൽ കൊഴിഞ്ഞിടം കാണാനുണ്ടോ? ഉണ്ട്. വീണ്ടും കിളി എന്തോ ചിലച്ചുകൊണ്ടിരുന്നു. വൃദ്ധൻ തുടർന്നു ചോദിച്ചു, എന്താ പറയുന്നത് കിളി? അയാൾ അർത്ഥവത്തായൊന്ന് ചിരിച്ചു. വൃദ്ധൻ ചോദിച്ചു, കൈലാസത്തെ കാര്യമെല്ലാം അതിനറിയാമായിരിക്കും. എല്ലാം കിളി പറഞ്ഞു കേട്ടറിയാമെന്ന ഭാവത്തിൽ അയാളൊന്ന് ചിരിച്ചു. പക്ഷേ അത് പറയാമോ? ആ കുട്ടികളിലൊരുവൻ ഒരു ചക്രം വേണമെന്ന് പറഞ്ഞ് അമ്മയെ അലട്ടുന്നു. അമ്മ അവനെ ശാസിക്കുന്നു. ചില യാത്രക്കാർ ഇത്ര വിശുദ്ധിയുള്ള കുരുവിയുടെ സഹായത്താൽ ഭാവി അറിഞ്ഞാൽ ശരിയായിരിക്കുമെന്ന് തമ്മിൽ പറയുന്നു. പക്ഷിയുടെ ഉടമസ്ഥൻ എല്ലാം എടുത്ത് പെട്ടിക്കുള്ളിൽ വെച്ചിട്ട് എഴുന്നേറ്റ് നിന്നു. ബോട്ട് കരിമ്പാ വളവ് കഴിഞ്ഞു. അതിന് കുറേ കൂടി വേഗത വർദ്ധിച്ചെന്ന് തോന്നി. വിളഞ്ഞ് കനകാഭമായി കിടക്കുന്ന വിശാലമായ പുഞ്ചപ്പാടങ്ങളുടെ നടുക്കുകൂടി ഒരു നീലക്കര പോലെ പമ്പാനദി ഒഴുകിക്കൊണ്ടിരുന്നു. കുതിച്ച് താണും ഉയർന്നു പറന്നും കുരുവികളാ വിശാലതയിലെങ്ങും തെറ്റിത്തെന്നി സഞ്ചരിച്ചു. സമൃദ്ധിയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സന്ദേശം പോലെ പടിഞ്ഞാറ് നിന്ന് മടിച്ച കാറ്റ് ആ പറവകളെ താലോലിക്കുന്നതായി തോന്നി. കൂടിനടുത്തിരുന്ന ഒരു കുട്ടി ഒരു മുടക്കം തള്ളി മാറ്റി അതിൻ്റെ വാതിൽ തുറന്നു. മുൻപെങ്ങും കേട്ടിട്ടില്ലാത്ത തരത്തിൽ കുരുവിയൊന്ന് ചിലച്ചു. ഒരു കനകശകലം പായുന്നതുപോലെ അതൊരു ചീറ്റലോടെ ചെവിക്കടുത്തുകൂടി കുതിച്ചു പറന്നു. അയാൾ നടുങ്ങി. ബോട്ടിലിരുന്നവരെല്ലാം ആ എന്ന് ശബ്ദിച്ചു. അയാൾ നിലവിളിച്ചു. ആ അപരാധിയായ കൊച്ചൻ അമ്മയുടെ മടിയിൽ കയറി ഒളിച്ചു. ആ കിളി പടിഞ്ഞാറെ കരയിൽ പുറവേലി ഇറമ്പിൽ നിന്ന ഒരു കൈതമേലിരുന്ന ഒരു കുരുവിയെ ഞൊട്ടിക്കൊണ്ടു പറന്നു. ഞൊട്ടുകൊണ്ട കിളിയും പിന്നാലെ പാഞ്ഞു. പക്ഷേ നമ്മുടെ കിളിയോളം അതിന് വേഗതയില്ല. ഒട്ടുദൂരം ചെന്നപ്പോൾ അതൊരു പെൺകിളിയെ വലം വെച്ചു. വീണ്ടും പറന്നു. അയാൾ ചാടി ബോട്ടിൻ്റെ മുകളിൽ കയറി. ബോട്ടിലിരുന്നവരുമെല്ലാം അതിൻ്റെ പോക്ക് നോക്കി. പക്ഷേ ആർക്കും ബഹുസഹസ്രം കുരുവികളുടെ ഇടയിൽ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ അയാൾ കണ്ടു, അത് കുതിച്ചു താഴുന്നു, തല ഉയർത്തി മുകളിലേക്കുയരുന്നു, വെട്ടിത്തിരിയുന്നു, അങ്ങ് ചെറിയ തെങ്ങിൻകൂട്ടത്തിൽ മറയുന്നു. വീണ്ടും നീലാകാശത്തിൽ ഒരു പൊട്ടുപോലെ പ്രത്യക്ഷപ്പെടുന്നു. ആ കിളി പറക്കുകയാണ്, ചിറക് വിടർത്തി ആഞ്ഞു പറക്കുകയാണ്. അതിനുള്ളി താഴും പോലെ താഴാനറിയാം. താഴ്ന്നു പറക്കുന്നതിനിടയിൽ ഒരു നെന്മണി കുത്തിയെടുക്കാനറിയാം, കുറിക്കുവാനറിയാം. പഴുത്ത നെന്മണി അത് തിന്നിട്ടില്ല. മറ്റൊരു കിളിയും ഉയരാത്ത പൊക്കത്തിൽ അതുയർന്ന് താഴേക്ക് നോക്കി. താഴെയെല്ലാം എന്ത് ചെറുതായിരിക്കുന്നു! എത്ര വിശാലമായ ലോകം! എന്തൊരു കാഴ്ചകൾ! നീണ്ടു നീണ്ട പാടങ്ങൾ, പച്ചത്തോപ്പുകൾ, വലിയ നഗരങ്ങൾ, വിശാലമായ സമുദ്രം, എല്ലാം ഒന്നിച്ചു കണ്ടു. അവൻ ചിലച്ചു, വീണ്ടും ചിലച്ചു, ഇടവിടാതെ ചിലച്ചു. തൊണ്ട പൊട്ടുന്നില്ല, ചുണ്ടൊടിയുന്നില്ല. അതാണ് അവൻ ആവശ്യം. ചുണ്ട് കൂട്ടാതെ ശരീരം പൊട്ടുമാറ് അവൻ ചിലച്ചു. ആ ശബ്ദം ദിഗന്ധങ്ങളിൽ മാറ്റുലിക്കൊള്ളുന്നതായി അവന് തോന്നി. ഇരുട്ടിയാൽ അവനെന്ത് ചെയ്യും? അതിന് കൂടില്ല. മറ്റു കിളികൾ അതിനറിയുമോ? അവരുടെ കൂട്ടിലേക്ക് കയറ്റുമോ? അങ്ങനെ നോട്ടമില്ലാതെ പറന്ന് പറന്ന് നെന്മണിയില്ലാത്ത പാടങ്ങൾ കഴിഞ്ഞാൽ പിന്നെ എന്തു തിന്നും? അവനൊന്നും തിന്നണ്ട. ഇരുട്ടിയാലും പറക്കും. പ്രഭാതത്തിലും പറക്കുകയായിരിക്കും. അവന് പറന്നാൽ മതി, ചിലച്ചാൽ മതി. കടലിനും കരയ്ക്കുമപ്പുറം പോയാൽ മതി. പറന്ന് പറന്ന് ആകാശത്തിൻ്റെ അറുതിയിലെത്തണം. അയാളുടെ ദൃഷ്ടിപഥത്തിൽ നിന്നും കിളി മറഞ്ഞു. ഇല്ല, സൂര്യഗോളത്തിൽ ഒരു പൊട്ടുപോലെ കാണുന്നത് അതാണ്. സൂക്ഷിച്ചു നോക്കി നിൽക്കവേ അത് സൂര്യൻ്റെ ഉജ്ജ്വല പ്രഭയിൽ ലയിച്ചു മറഞ്ഞു. ബോട്ട് ഇരട്ടിച്ച വേഗത്തിൽ പായുന്നു. അങ്ങനെ അയാൾ നിൽക്കേ ബോട്ടിന് നേരെ സൂര്യരശ്മി ഏറ്റു മിനുങ്ങുന്ന ഒരു പറവ വന്നു. ഏതോ ഓമനപ്പേര് അയാൾ ഉച്ചരിച്ചു. പറവ അടുത്തു വന്ന് താഴ്ന്നിട്ട് ഉയർന്നു പറന്നുപോയി. അതൊരു കവളം കാളിയായിരുന്നു. ബോട്ട് നിർത്താൻ അയാൾ അപേക്ഷിച്ചു. അല്ലെങ്കിൽ പതുക്കെയെങ്കിലും ഓടിക്കാൻ കെഞ്ചി. അയാളുടെ കിളി തിരിച്ചു വരും, അതൊരിക്കലും വിട്ടുപോകയില്ല. ആരും ആ അപേക്ഷ ഗൗനിച്ചില്ല. അയാൾ അതിനെ തുറന്നുവിട്ട കൊച്ചനെ പിടികൂടി. 150 രൂപ അതിന് വില പറഞ്ഞതാണ്. ആ സംഖ്യ അവൻ കൊടുക്കണം. വീണ്ടും അയാൾ ബോട്ടിന് മുകളിൽ കയറി നാലുപാടും നോക്കി. സ്വാതന്ത്ര്യത്തിൻ്റെ വിസ്തൃതിയിൽ പല പറവകളും പറക്കുന്നുണ്ട്, അതിനെ മാത്രം കാണുന്നില്ല. ഒരാൾ ചോദിച്ചു, ഇങ്ങനെ കൂട് വിട്ടത് പോയിട്ടുണ്ടോ? കൂടിൻ പുറത്തിറങ്ങി നടക്കും, പക്ഷേ പറന്നിട്ടില്ല. എൻ്റെ ഓമന പറന്ന് ചിറക് കുഴഞ്ഞ് എവിടെയോ വീണു കാണും. അയാൾ ഏങ്ങലടിച്ച് കരയുവാൻ തുടങ്ങി. ഇങ്ങനെ വിശാലമായ പാടം കണ്ടപ്പോൾ അത് ഉത്സാഹം കൊണ്ട് പറന്നു പോയതാണ്. തിരിച്ചു വരിക തന്നെ ചെയ്യും. അയാളുടെ കയ്യിൽ നിന്നും തീറ്റി കൊത്തി തിന്നാതിരുന്നാൽ അതെന്തു ചെയ്യും? ആ പുറവേലിക്ക് അയാളെ ഇറക്കുവാൻ അയാൾ അപേക്ഷിച്ചു. അപ്പോൾ മറ്റൊരാൾ ചോദിച്ചു, ഇറങ്ങിയാൽ നിങ്ങൾ എവിടെ പോയി പിടിക്കും? അത് ശരിയാണ്. വീണ്ടും അയാൾ കരഞ്ഞു. പിന്നീടും അയാളുടെ കണ്ണെത്തുന്ന ചക്രവാളത്തിനുള്ളിലുള്ള എല്ലാ മുട്ടുകളും തിരഞ്ഞു. പക്ഷേ പറവയുടെ ലോകം അതിനും അപ്പുറമുണ്ട്. പലപ്പോഴും കണ്ണീർ നിന്ന് അയാൾക്ക് കണ്ണു കാണുവാനായില്ല. സന്ധ്യയ്ക്ക് പറവകളെല്ലാം ചേക്കേറുന്നത് അയാൾ കണ്ടു. ഇപ്പോൾ അയാളുടെ കിളി എവിടെയായിരിക്കും? കൊല്ലത്ത് ബോട്ടിറങ്ങിയപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്ന ഒരു കിളിക്കൂടുമായി ഒരുവൻ മന്ദം മന്ദം നടന്നു പോകുന്നത് കാണായി. അപ്പോഴും അയാൾ ആകാശത്തുകൂടി പറന്നു പോകുന്ന എല്ലാ പറവകളെയും നോക്കുന്നുണ്ടായിരുന്നു. കരിമ്പാവളവിനിപ്പുറം പുറവേലി ഇറമ്പിൽ നിൽക്കുന്ന കൈതയിൽ ഒരു സ്വർണ്ണ നിറമുള്ള കിളി തനിച്ചിരുന്ന് ചിലയ്ക്കുന്നു. അത് ആരെയോ വിളിക്കുകയാണ്. പാടത്ത് കൊയ്ത്തു നടക്കുന്നു. കിളികൾ പറക്കുന്നു, പക്ഷേ അതറിയുന്നില്ല. ചിലപ്പോൾ ബോട്ടുകളുടെ മുകളിൽ അത് വട്ടമിട്ട് പറക്കും. മറ്റു ചിലപ്പോൾ ബോട്ടിനുള്ളിൽ കയറിയെന്ന് വരാം. അത് തീറ്റി തിന്നാതായി. ആരടുത്ത് ചെന്നാലും അതിന് പറക്കാൻ കഴിയാതെയുമായി.
1: മൊഴിയാം ഒരു കഥയിൽ ഇതുവരെ കേട്ടത് തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ കഥ. വിമോചനം അവതരിപ്പിച്ചത് സന്ദീപ് സുരേഷ്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ജയചന്ദ്രനും സംഘവും പാടിയത് ചിത്രം കേരള കഫേ. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ബിജിപാൽ.

യേശുദാസ് എസ് ജാനകിയും പാടിയത് ചിത്രം പല്ലാങ്കുഴി. ഈ ഗാനത്തിന്റെ രചന ഏറ്റുമാനൂർ ശ്രീകുമാർ, സംഗീതം കെ രാഘവൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 10:30 നിശാസുരഭിയിൽ.
1: ആകാശവാണി, ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ്, ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം, തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ

ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ട്രസ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച നാദനവതി സംഗീത കച്ചേരിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം. പാടിയത് പന്തളം എസ് നവീൻ, വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഘടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. ആദ്യം മോഹനരാഗത്തിൽ ദേവമുകുന്ദ എന്ന് തുടങ്ങുന്ന കുഞ്ചൻ നമ്പ്യാർ കൃതി കേൾക്കാം. ആദിതാളം

സുമമാല ധരശ്രീ. രാഗം ദുർഗ. ആദിതാളം മാന്നാർ ഗോപാലൻ നായർ രചിച്ചത്.

ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ട്രസ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച നാദനവതി സംഗീത കച്ചേരിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാടിയത് പന്തളം എസ് നവീൻ, വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഘടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. ഇനി കരുണാജലരാസേ, രാഗം ഖരഖരപ്രിയ, ആദ്യതാളം കെ സി കേശവപിള്ള രചിച്ചത്.

അവസാനമായി ധന്യാസി രാഗത്തിൽ കുളിർമതി വദനെ എന്ന് തുടങ്ങുന്ന മഹാരാജ സ്വാതി തിരുനാൾ കൃതി മിശ്രചാപ്പ് താളം.

0: ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ട്രസ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച നാദനവതി സംഗീത കച്ചേരിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്. പാടിയത് പന്തളം എസ് നവീൻ, വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഘടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ.
1: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM.

മനസ്സിൽ മധുരമോറുന്ന നിത്യഹരിത ഗാനങ്ങളുമായി ഇപ്പോൾ നിശാ സുരഭി. ഇന്ന് പരിപാടിയിൽ ശ്രോതാക്കളോടൊപ്പം സജീവ് മൈലാപ്പള്ളി. അധികാരം യേശുദാസ് പാടിയത് ചിത്രം ഭദ്രദീപം. രചന വയലാർ, സംഗീതം MS ബാബുരാജ്.

വയലാറിന്റെ വരികൾക്ക് MS ബാബുരാജ് സംഗീതം നൽകി, AM രാജയും പി. സുശീലയും പാടിയത് ചിത്രം പാലാട്ടുകോമൻ.

മനസ്സിൽ മധുരം ഓർന്ന നിത്യഹരിത ഗാനങ്ങളുമായി നിശ സുരഭി തുടരുന്നു. അടുത്ത ഗാനം ലക്ഷപ്രഭു. ഈ ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയത്, രചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്.

ഇന്നത്തെ നിശാസരഭിയിലെ അവസാന ഗാനം ജയചന്ദ്രൻ പാടിയത് ചിത്രം നീലക്കണ്ണുകൾ. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ.

0: ആകാശവാണി അനന്തപുരി എഫ് എം, സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം. അരവിന്ദൻ കണിച്ചുകുളങ്ങര അവതരിപ്പിച്ചത്.
1: ആദിവ്യാധികളെന്ന് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. പലരും ഓരോരോ കാരണങ്ങൾ കൊണ്ട് ആദി പിടിക്കാറുണ്ട്. ആദി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉള്ളിലൊരു എരിച്ചിലാണ്. അനാരോഗ്യവും വിനാശകാരിയുമായ മാനസികാവസ്ഥയാണ് ആദി. പലർക്കും ജന്മനാ ലഭിച്ചതല്ല, വളരെ കാലം കൊണ്ട് ആർജിച്ചെടുത്തതാണ്. ഓരോ മനുഷ്യൻ്റെയും വിനാശം ഭയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മനുഷ്യനെ ബാധിക്കുന്ന സൂക്ഷ്മവും അപകടകാരിയുമായ ഒരു രോഗം തന്നെയാണ് ആദിയെന്ന് വൈദ്യശാസ്ത്രവും പറയുന്നു. പുറത്തു കളയാതെ മനസ്സിൽ അടുക്കി വെച്ച ഉത്കണ്ഠകളുടെ കൂമ്പാരം നിറയുമ്പോൾ അത് രോഗാവസ്ഥയിലേക്ക് മാറുന്നു. സ്ട്രെസ് എന്ന വാക്കിൽ പറയുന്ന ശാരീരിക മാനസിക ക്ലേശം എന്നതും ഇതുതന്നെയാണ്. വ്യക്തികളുടെ ഉള്ളറകളിലേക്ക് പടർന്നു കയറുന്ന ഇത്തിക്കണ്ണികൾ പോലെയുള്ള പ്രശ്നങ്ങൾ ഓരോന്നും നുള്ളിയെടുത്ത് പുറത്തു കളയുവാൻ ധാരാളം മാർഗങ്ങളുണ്ട്. ആദി പിടിച്ചവരിലാണ് അധികവും വാതരോഗം വരുന്നത്.

0: ഡോക്ടർമാർ പറയുന്നു. പിന്നെയും ധാരാളം കാരണങ്ങളുണ്ട്. സാമ്പത്തിക തകർച്ച അനുഭവപ്പെടുമ്പോഴും ആദി വരാറുണ്ട്. കുടുംബ ബന്ധങ്ങളിലെ ശിഥിലത, കുട്ടികളുടെ സ്വഭാവത്തിലും പഠനകാര്യങ്ങളിലുമുള്ള ഉത്കണ്ഠ, മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് മക്കൾ എത്താതെ ഇരിക്കുക, പഠിക്കാൻ പോയ കുട്ടികൾ ആണായാലും പെണ്ണായാലും സമയത്ത് തിരികെ എത്താതിരിക്കുമ്പോൾ രക്ഷകർത്താക്കൾ ആദി പിടിക്കും. നെഗറ്റീവ് ചിന്തകൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരും. നെഗറ്റീവ് ചിന്തകളെല്ലാം തന്നെ ആദി എന്ന മഹാവ്യാധിക്ക് കാരണമാണ്. ആദി കൂടുതലുള്ളവർക്ക് ആയുസ് കുറയുമെന്ന് കേട്ടിട്ടുണ്ട്. ആദികളെ മനസ്സിൽ നിന്ന് അകറ്റി നിർത്തുവാൻ ധാരാളം വഴികളുണ്ട്. അതിലാദ്യത്തേത് അടിയുറച്ച ഈശ്വരവിശ്വാസമാണ്. പിന്നെ ഉത്തരവാദിത്വത്തോടെ ജീവിതം നയിക്കുന്നവർ, എല്ലാത്തിലും മിതത്വം പാലിക്കുന്നവർ, ലളിതമായി ഭക്ഷണം കഴിക്കുന്നവർ, മനസ്സിൽ സന്തോഷം നിറയ്ക്കാൻ നേരം പോക്കുകൾ പറയുന്നവർ, നേരത്തെ ഉറങ്ങി നേരത്തെ ഉണരുന്നവർ, മരണത്തെ ഭയമില്ലാത്തവർ, ശുഭചിന്തയോടെ എന്തിനേയും നേരിടുന്നവർ, സദാസമയവും ശാന്തിയും സമാധാനവും കാംക്ഷിക്കുന്നവർ, ഇവരെല്ലാം തന്നെ ഒരു പരിധിവരെ ആദിവ്യാധികളിൽ നിന്നും മുക്തരാണ്. ഭയം മനസ്സിനെ സ്വാധീനിക്കുമെന്നതുപോലെ തന്നെ ഹൃദയത്തെയും തലച്ചോറിനെയും നാഡീവ്യൂഹത്തെയും ശരീര കോശങ്ങളെയും വരെ ബാധിക്കുമെന്ന് പറയപ്പെടുന്നു. ആകുലതകളെ ഒഴിവാക്കുന്നതിന് എല്ലാ ദിവസവും മനസ്സിനെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പ് മനസ്സിനെ ഭാരരഹിതമാക്കുക. ഇന്നേ വരെയുള്ള എല്ലാ പ്രയാസങ്ങളും മാറി എന്ന് ചിന്തിച്ച് ഉറങ്ങാൻ കിടന്നാൽ പിറ്റേ പ്രഭാതം നമ്മൾ ജീവനോടെ ഉണ്ടെങ്കിൽ അതിമനോഹരമായിരിക്കും. ലൈഫിന് ഗ്യാരണ്ടി ഇല്ലല്ലോ ഉറപ്പിച്ചു പറയാൻ. ഭയജനകമായ ചിന്തകളെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കിക്കളഞ്ഞില്ലെങ്കിൽ മനസ്സിലത് കട്ട പിടിച്ച് കിടക്കുകയും അവിടേക്ക് പിന്നെ ആത്മധൈര്യത്തിൻ്റെയും ആത്മീയ ശക്തികളുടെയും പ്രവേശനത്തെ തടയപ്പെടും. സംഭവിക്കാത്ത പ്രശ്നങ്ങളെ ഭാവനയിൽ കണ്ട് വേവലാതിപ്പെടുന്നവരുമുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഈ വാഹനം അപകടത്തിൽപ്പെടുമോ എന്ന് ചിന്തിക്കാതെ സുഖമായി യാത്ര തരും എന്ന് വിശ്വസിക്കണം. ഉപബോധ മനസ്സിനെ ശുഭചിന്തകൾ കൊണ്ട് നിറയ്ക്കണം. പ്രതീക്ഷയുള്ള മനുഷ്യരുമായി സൗഹൃദം ഉണ്ടാക്കുക. അവർ നല്ല ഉപദേശങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. മനസ്സിനെ പുതിയ ചിന്തകളിലൂടെ ആശയങ്ങളിലൂടെയും പുതുക്കിക്കൊണ്ടിരിക്കണം. നിറഞ്ഞ കുടത്തിലേക്ക് വീണ്ടും വെള്ളമൊഴിക്കുമ്പോൾ തുളുമ്പിപ്പോകാറുണ്ട്. ഒഴിക്കുന്ന വെള്ളമല്ല പുറത്തേക്ക് വരുന്നത്, അകത്ത് കിടന്നിരുന്നതാണ്. അതുപോലെ തന്നെയാണ് ചിന്തകളും. പഴയ ചിന്തകളെ മാറ്റി വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും പുതിയ ക്രിയാത്മക ചിന്തകളാൽ നിറച്ചുകൊണ്ടിരുന്നാൽ ആദിവ്യാധികൾക്ക് കുറവുണ്ടാവും. ജീവിതത്തെ പുനഃസൃഷ്ടിക്കുന്നതിന് എല്ലാം ശരിയാകുമെന്ന മനോഭാവവും ശുഭാപ്തി വിശ്വാസവും കൊണ്ട് ഉള്ളിലേക്ക് ഇരച്ചു കയറി വരുന്ന വൈഷമ്യങ്ങളെ തുടക്കത്തിലേക്ക് കീഴ്പ്പെടുത്താൻ കഴിയണം. പ്രയാസങ്ങളുടെയും പരാജയങ്ങളുടെയും മനോചിത്രങ്ങൾ താലോലിക്കരുത്. പകരം തൻ്റെ ശക്തിയും ഈശ്വരാനുഗ്രഹവും എപ്പോഴും തൻ്റെ കൂടെ നേട്ടങ്ങളായി ഉണ്ടാകും. അതൊരു നിര തന്നെ തന്നെ ഉയർച്ചയ്ക്കായി കൂടെയുണ്ടെന്ന് സങ്കല്പിച്ച് മുന്നേറുക. അതാണ് ആദിവ്യാധികളെ അകറ്റാനുള്ള പരിഹാരം.
1: ഇതുവരെ കേട്ടത് സുഭാഷിതം പുനഃപ്രക്ഷേപണം, അരവിന്ദൻ കണിച്ചുകുളങ്ങര അവതരിപ്പിച്ചത്. ആകാശവാണി അനന്തപുരി FM. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. ഇനി രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ.

कोई बात है, एक लड़की भीगी भागी से होती रातों में जागी से।

اجسام